ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 26, കൊല്ലവർഷം 1202, ചിങ്ങം 1, 2026 ആഗസ്റ്റ് 17, തിങ്കളാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 55 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ വി ചന്ദ്രൻ മാസ്റ്റർ.
2: ചെറുതും വലുതുമായ ജീവികൾക്കെല്ലാം കഴിഞ്ഞുകൂടാൻ പാർപ്പിടങ്ങൾ വേണം. മനുഷ്യർക്ക് ജീവിതാവസാനം വരെ താമസിക്കാനുള്ള സ്ഥലങ്ങളാണ് വീടുകൾ. വീട് എന്നത് ഒരഭയസ്ഥാനമാണ്. സുഖവും സന്തോഷവും ദുഃഖവും പ്രയാസങ്ങളും പങ്കുവെക്കാനുള്ള സ്ഥലമാണ് വീട്. വീട് ചെറുതോ വലുതോ എന്നതല്ല പ്രധാനം. ഏറ്റവും പ്രധാനം വീടുകളിൽ ഒന്നിച്ച് താമസിക്കുന്നവർ തമ്മിലുള്ള ഐക്യമാണ്. വീട്ടിൽ സമാധാനമുണ്ടാകണം. സ്നേഹത്തോടെ സൗഹൃദത്തോടെ വീട്ടിലുള്ളവർ കഴിയുമ്പോഴാണ് വീട് യഥാർത്ഥ വീടായി മാറുന്നത്. വീട്ടിൽ സമാധാനം കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് ഗോയിഥേ എന്ന ജർമ്മൻ കവി പ്രസ്താവിച്ചിട്ടുള്ളത്. സ്നേഹത്തിന്റെയും നന്മയുടെയും തുടക്കം വീട്ടിൽ നിന്നായിരിക്കണം. വീട്ടിലെ കുഞ്ഞുങ്ങൾ സ്നേഹം കണ്ട് വളരണം. അവരുടെ ഇളം മനസ്സുകളിൽ ഭയത്തിന്റെയും തിന്മകളുടെയും ദുശീലങ്ങളുടെയും കരിപുരണ്ട അടയാളങ്ങൾ ഉണ്ടാകരുത്. വീടും കുടുംബവും കുഞ്ഞുങ്ങളുടെ ആദ്യ വിദ്യാലയമായി തീരണം. അവഗണിക്കപ്പെടുന്ന ഒരു തീപ്പൊരി വീടിനെ അഗ്നിക്കിരയാക്കുന്നു എന്ന് വിശ്വസാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ് പറയുന്നു. വിവിധ ആവശ്യങ്ങൾ

ങ്ങൾക്കായി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ വൈകുന്നേരം സുരക്ഷിതരായി വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് വീട്ടിലുള്ളവർക്ക് സമാധാനമുണ്ടാവുക. മലയാളികളുടെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പ് വീടുകൾ എന്ന കവിതയിൽ ഇങ്ങനെ എഴുതി.

0: പതിരറ്റ മൊഴികളും പരുഷതയെ സുസ്നിഗ്ധമാക്കിടും. സ്പർശവും അവരെന്റെ ദാഹത്തിനെന്റേതിനേക്കാളും അധികമം. കരുതലും കരുണയും കുടിപാർക്കുമൊരു വീടെനിക്കുണ്ട്. പ്രശസ്ത എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഒരിടത്ത് പറയുന്നു, വലിയ വീടുകളിൽ രാവിലെ എന്തെങ്കിലും പലഹാരമുണ്ടാവും, മിക്കവാറും ഇഡ്ഡലിയോ ദോശയോ. ഉച്ചക്ക് കഴിക്കാൻ തൂക്കുമാത്രത്തിലാക്കി സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകും. അധികം കുട്ടികളുള്ള വീടുകളിൽ നിന്നുള്ള വലിയ തൂക്കുമാത്രം കൂട്ടത്തിൽ മുതിർന്നവർ ആരെങ്കിലുമായിരിക്കും ചുമക്കുക. ഇങ്ങനെ വീടുകളെപ്പറ്റിയുള്ള ചിന്തകളും സങ്കല്പങ്ങളും പങ്കുവെക്കാൻ പല എഴുത്തുകാരും തങ്ങളുടെ വിവിധ രചനകളിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. വീടുകളിൽ ഒന്നിച്ച് താമസിക്കുന്നവരിൽ ചിലർ പഠനം, ജോലി, വിവാഹം എന്നീ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് താമസം മാറ്റുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായാലും സന്തോഷം പ്രകടിപ്പിക്കാറുണ്ടല്ലോ. വിവാഹിതരാകുന്ന പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ വീടുകളിൽ എത്തിച്ചേരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രതീക്ഷകളും പ്രത്യാശകളും സന്തോഷവും ഏറെയായിരിക്കും. എവിടെയായാലും എപ്പോഴായാലും വീടുകളിലെ താമസം സുഖകരവും ആഹ്ലാദപ്രദവും ആകാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. തങ്ങളുടെ പ്രിയപ്പെട്ടവർ വിവിധ കാരണങ്ങളാൽ എന്നേക്കുമായി വീട് വിട്ടു പിരിയുമ്പോൾ ബന്ധുക്കൾക്കുണ്ടാകുന്ന സങ്കടം വിവരിക്കാനാവില്ല. ഉറ്റവരുടെ മരണം ഉണ്ടാകുമ്പോൾ വീട് ഉറങ്ങിപ്പോയി എന്നാണ് പറയുക. കളിവീടുകൾ ഉണ്ടാക്കി രസിക്കുന്ന കുട്ടികൾ മനോഹരമായ ബാല്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. മണ്ണൊപ്പം ചുട്ടും ചോറും കറിയും വെച്ചും കളിക്കുന്ന കുഞ്ഞുങ്ങൾ ആഹ്ലാദം മേളിക്കുന്ന വീടുകളെ സ്വപ്നം കാണുന്നവരാണല്ലോ. വീട് ഒരു രക്ഷാകേന്ദ്രമാണ്, അഭയസ്ഥാനമാണ്, സ്നേഹവും ഐക്യവും സൗഹൃദവും പുലരേണ്ട സ്ഥലമാണ്. ഇക്കാര്യം ഓർത്തുകൊണ്ട് വേണം വീടുകളിൽ കഴിയുന്നവരെല്ലാം നിത്യവും പ്രവർത്തിക്കേണ്ടത്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് AV ചന്ദ്രൻ മാസ്റ്റർ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. നാളെ ചേരുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകി വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ും 10-ും രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ ആഗസ്റ്റ് 21-ന് കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി. ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ മന്ത്രി N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. ഓണം പോലെ ഉത്സവ അവസരങ്ങളിൽ വിലക്കയറ്റ നിയന്ത്രണത്തിന് ഓണച്ചന്തകൾ അനിവാര്യമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സഹകരണ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം പന്മന സർവേ സഹകരണ ബാങ്ക് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങം 1. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. 21-ന് നട അടയ്ക്കും. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. 6:10 കാവ്യാഞ്ജലിയിൽ തിരുനല്ലൂർ കരുണാകരൻ്റെ ഓണം എന്ന കവിത, ആലാപനം സുധീഷ് കുമാർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെൻറ്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവേ സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ ലഹരിയെ തോൽപ്പിച്ച കലാകൂട്ടായ്മ, ലഹരിക്കെതിരെയുള്ള വനിതാ ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയികളായ ചിറക്കൽ വജ്രജൂബിലി ഫെലോഷിപ്പ് അംഗങ്ങൾ പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ ആവണി ഈണങ്ങൾ. നിങ്ങൾക്കറിയാമോ വായനയുടെ വാതായനങ്ങൾ? സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ നിധീഷ് നടേരി. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം, ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത്, NHM പ്രായോജക പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 കുമ്മാട്ടിക്കളിപ്പാട്ട്, എൻ ഹരിദാസും സംഘവും അവതരിപ്പിക്കുന്നു. 12:40 ആരോഗ്യദീപ്തി, ഇതിൽ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ പ്രാധാന്യം. തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ KC രാജീവൻ പങ്കെടുക്കുന്നു. 1:00 ആവണി പൊന്നൂഞ്ഞാൽ, സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ T സിദ്ദിഖ് പങ്കെടുക്കുന്നു. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 കൂൽക്കളി, എം ശാരദയും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:00 ചലച്ചിത്ര ഗാനം. 6:10 ജില്ലാ വൃത്താന്തം കണ്ണൂർ. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: പി എബ്രഹാം. Self-enumeration for Census 2027 will begin today in Ladakh and identified snowbound areas of Jammu and Kashmir and continue till August 31. Director, Census Operations for Jammu and Kashmir and Ladakh, Amit Sharma, said the exercise will allow residents to digitally provide their details ahead of the door-to-door population enumeration scheduled from September 1 to 30. He said the population enumeration would cover around 40 questions relating to demographic details, fertility, occupation and other aspects, with caste also being included this time. He added that residents in identified snowbound areas across 16 districts of Jammu and Kashmir and people across Ladakh have been urged to complete the self-enumeration within the stipulated period. Mr. Sharma said the reference date for Ladakh has already been notified as October 1, 2026 at midnight, while for the rest of the country, including the plains and remaining areas of Jammu and Kashmir, it is expected to be March 1, 2027, subject to notification. He said special establishments in Ladakh, including the military, ITBP and Air Force, will also be covered during the second phase of the census. The National Testing Agency, NTA, has announced a retest for 3

0: നിങ്ങൾ കേട്ടത് തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ ഓണം എന്ന കവിത. ആലപിച്ചത് സുധീഷ് കുമാർ.
1: കാവ്യാഞ്ജലി.

ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മി. ഇതിൽ സെൽഫ് ഡിഫെൻസ്, അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സെൽഫ് ഡിഫെൻസ് ട്രെയിനറും ഇന്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യനുമായ ശ്രീ പി ജയകുമാർ മറുപടി പറയുന്നു. പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിൽ ആദ്യം കൃഷ്ണഗാഥ പാരായണം കേൾക്കാം. പാരായണം ചെയ്യുന്നത് RV സുമ.

ആർ വി സുമയുടെ കൃഷ്ണഗാഥ പാരായണമാണ് ഇതുവരെ കേട്ടത്. അർച്ചന തുടരുന്നു. അടുത്തത് ജയചന്ദ്രൻ പാടിയ ഗാനം. ദേവശില്പി ചമച്ച മോഹന വിശ്വപാവന കാശിയിൽ എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ അവസാനമായി വേണുഗോപാൽ പാടിയത് ധന്യധന്യം നിൻ ദർശനം എന്ന് തുടങ്ങുന്നു.

0: ഇതോടെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. വസന്തം വിരുന്നൊരുക്കുന്ന വർണ്ണങ്ങളുടെ പൂക്കുടയുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.
2: ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും ശരിയായ വിലയിൽ ഈ ഓണത്തിന് ഏറ്റവും പുതിയ ഫാഷനും ഡിസൈനുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.
1: ഓണം വിളിക്കുന്നു സെഞ്ചുറിയിലേക്ക്, സെഞ്ചുറി വെഡിംഗ് സെന്റർ. എവർക്കും സെഞ്ചുറിയുടെ ഓണാശംസകൾ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷവും കർഷകരെ ആദരിക്കലും ഇന്ന് രാവിലെ 10 മണിക്ക് വെങ്ങണച്ചാൽ കുണ്ടഞ്ചേരി സ്മാരക ഹാളിൽ നടക്കും. കാരായി രാജൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. കാസർഗോഡ് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കും മുനിസിപ്പൽ കൌൺസിലർമാരുടെ യോഗം നാളെ രാവിലെ 11 മണിക്കും ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേരും. കാസർഗോഡ് ജില്ലാതല ഓണാഘോഷ പരിപാടി സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കലക്ടർ മാഹിൻ MLA അധ്യക്ഷനാകും. സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഉളിക്കൽ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 9 മണിക്കും എടൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം 10 മണിക്കും മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. പാനൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം രാവിലെ 11:30 ഷാഫി പറമ്പിൽ MPയും മയിൽ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം വൈകുന്നേരം 3 മണിക്ക് TK ഗോവിന്ദൻ MLAയും നിർവഹിക്കും. മാട്ടൂൽ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം വൈകിട്ട് 3 മണിക്ക് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. നസീർ നിർവഹിക്കും. AICTEയുടെ അടൽ അക്കാദമി പദ്ധതിയുടെ ഭാഗമായി 6 ദിവസം നീണ്ടുനിൽക്കുന്ന ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇന്ന് കാഞ്ഞിരോട് നെഹ്റു ആർട്സ്

0: സയൻസ് കോളേജിൽ ആരംഭിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗ് നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ റെസ്റ്റ് ഹൌസിൽ നടക്കും. കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് മാവില കടപ്പുറത്ത് നാളെ സുനാമി മോക് ഡ്രിൽ സംഘടിപ്പിക്കും. ദിശയുടെ 2-ാം പാത അവലോകന യോഗം രാജ്മോഹൻ ഉണിത്താൻ എംപിയുടെ അധ്യക്ഷതയിൽ നാളെ രാവിലെ 10:30 കാസർഗോഡ് കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേരും. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ വനിതാ സംരക്ഷണ ഓഫീസിൽ നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ സേവനം ലഭ്യമാകും. ഇന്ന് വൈകുന്നേരത്തിനകം പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 8281999065. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള കണ്ണൂർ ഖാദി ഗ്രാമ സൌഭാഗ്യയിൽ ഈ മാസം 25 വരെ നടക്കും. ക്ഷീരവികസന വകുപ്പ് കാസർഗോഡ് ജില്ലാ ഗുണനിയന്ത്രണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 20 മുതൽ 24 വരെ ഓണക്കാല പാൽ പരിശോധനയ്ക്കായി ഇൻഫർമേഷൻ സെന്റർ സിവിൽ സ്റ്റേഷനിലുള്ള ക്ഷീരവികസന ഗുണനിയന്ത്രണ ലാബ് പ്രവർത്തിക്കും. കേരള കരകൌശല വികസന കോർപ്പറേഷന്റെ ഓണം വിപണന മേള തെക്കി ബസാർ കൈരളി ഷോറൂമിൽ ഈ മാസം 25 വരെ. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത ഉള്ളവർ അസിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് രാവിലെ 11 മണിക്ക് അഭിമുഖത്തിനായി സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 9447459586. കണ്ണൂരിൽ നടക്കാനിരിക്കുന്ന ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ വിവിധ കാറ്റഗറികളിലായി നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9847865346. പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, കിടപ്പ് രോഗികൾ എന്നിവരിൽ നിന്ന് സൌജന്യ ഓണക്കിറ്റിനായി അപേക്ഷ ക്ഷണിച്ചു. 20-ന് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8547517639. കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണം വിപണന മേള 25 വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കും. കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചിത്രസാഗരം എന്ന പേരിലുള്ള ചിത്രപ്രദർശനം കതിരൂർ ആർട്ട് ഗാലറിയിൽ 22 വരെ നടക്കും. താണ കണ്ണൂക്കര മാണിക്യ കുറുമ്പ പയ്യമ്പള്ളി ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 സംക്രമ വെള്ളാട്ടം നടക്കും. അലവിൽ കളത്തിൽകാവിൽ ഇന്ന് സംക്രമദിന പൂജകൾ നടക്കും. പടിയൂർ പൊടിക്കളം ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് ചിങ്ങ സംക്രമത്തോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം ഉണ്ടായിരിക്കും. ബാവോട് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം നടക്കും. നമ്പ്രം മുച്ചിലോട്ടക്കാവിൽ ഇന്ന് രാവിലെ സംക്രമപൂജയും ഉച്ചയ്ക്ക് പ്രസാദസദ്യയും ഉണ്ടാകും. മാവിലായി മാവിലാക്കാവ് ക്ഷേത്രത്തിൽ നാളെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചിങ്ങമാസ സംക്രമപൂജ ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ നടക്കും. പെരിങ്ങളായി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് സംക്രമപൂജ നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: നീ തിരക്കിട്ട് എങ്കോട്ടാ?
3: നീ അറിഞ്ഞില്ലേ?
2: എന്താ?
3: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
4: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
5: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
6: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെ.

0: അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
3: അമ്മ, ആ ബസ്സും പോയി.
4: പോട്ടെ, നിന്റെ അച്ഛനോട് എത്ര കാലേ പറയുന്നു ഒരു നല്ല വാച്ച് വാങ്ങി തരാൻ. ഒരു പൊട്ട വാച്ചും നന്നാക്കോടെ നന്നാക്ക്.
5: അല്ല, എന്താടോ ഇന്ന് ലീവാ?
4: ലീവ് ഞാൻ പറയുന്നില്ല. ഈ വാച്ചിലെ സമയം എത്രയാ മനുഷ്യ?
5: ഓ, അത് പിന്നെ.
4: ഒരു പിന്നെയില്ല, ഞാൻ ഇന്ന് ലീവാ. ഓഫീസിലെ സ്റ്റാഫിന്റെ വാച്ചൊക്കെ എത്ര നല്ലതാ. റോയൽ വാച്ച് കമ്പനിന്ന വാങ്ങിയത്. തളിപ്പറമ്പ് റോയലിൽ പോയി ഇന്ന് തന്നെ എനിക്ക് നല്ലൊരു വാച്ച് വാങ്ങണം.
5: ഓക്കെ, നീ റെഡി ആയിക്കോ.
2: ഓണാശംസകളോടെ റോയൽ വാച്ച് കമ്പനി, മാർക്കറ്റ് റോഡ്, തളിപ്പറമ്പ.
6: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
9: എവിടുന്ന് വാങ്ങിക്കണം?
8: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
9: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
8: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: എന്നാ മൈ ജിയോ തന്നെ പോവാം.
8: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581. ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി, കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769268.
10: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
9: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
10: 45 ദിവസം
9: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
8: മൈജിയോണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
11: പൊന്നിൻ പരിശുദ്ധിയുടെ സുവർണനാമം അൽമാസ്.
2: ഇപ്പോൾ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% വരെ കുറവ്.
11: ഫാഷനും പുതുമയും ഒന്നിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ
2: അൽമാസ് ഗോൾഡൻ ഡയമണ്ട്സ്, പുതിയ തെരു, വൻകുളത്ത് വയൽ ആൻഡ് വലിയന്നൂർ.
6: 1 ലക്ഷത്തിൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
12: ശ്രീനാരായണ ITI, 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൗകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ്, കണ്ണൂർ 2. ഫോൺ 0497270965, മൊബൈൽ 9947278781.
13: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
14: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
15: നീ തിരക്കിട്ട് എങ്കോട്ടാ?
16: നീ അറിഞ്ഞില്ലേ
15: എന്താ?
16: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
17: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
18: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
11: സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവോടെ ഈ ഓണത്തെ വരവേൽക്കാൻ കേരള സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ്, കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം, കണ്ണൂർ ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ August 25 വരെ.
2: കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ കൈത്തറി സംഘങ്ങളുടെ നിരവധി സ്റ്റാളുകളുമായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈത്തറി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരം. മേളയിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് 20% സർക്കാർ റിബേറ്റ്.
11: കേരളത്തിനകത്തുള്ള കൈത്തറി സംഘങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഓരോ 1000 രൂപയുടെ ബില്ലിനും മറക്കെടുപ്പിലൂടെ ദിവസം

0: മൂന്ന് ഭാഗ്യശാലികൾക്ക് 1000 രൂപയുടെ കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനമായി നൽകുന്നു. മേളയിൽ സന്ദർശനവും പാർക്കിംഗും തികച്ചും സൗജന്യം.
1: ഈ ഓണം കൈത്തറിയോടൊപ്പമാകട്ടെ. സന്ദർശിക്കൂ ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള, കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഓഗസ്റ്റ് 25 വരെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: IATITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IATITI, മേലെച്ചൊവ്വ കണ്ണൂർ.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: പറഞ്ഞു പറഞ്ഞു മടുത്തു.
7: എന്തു പറ്റി?
6: പുതിയ കിഡ് ബാഗ് വേണം.
7: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
6: കറക്റ്റ്.
7: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
8: RBI പറയുന്നു,
9: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും. നാളെ ചേരുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. ഡെസ്ക് റിപ്പോർട്ട്.
10: അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപകർത്താക്കൾ, വിദഗ്ധർ എന്നിവർക്ക് സുപ്രധാന ചർച്ചകളിലേർപ്പെടാനും സമവായം രൂപീകരിക്കാനും പരിസ്ഥിതി സഹകരണം ശക്തിപ്പെടുത്താനും ബ്രിക്സ് യോഗം വേദിയൊരുക്കും. ഇന്നത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉദ്ഘാടന സെഷന് ശേഷം ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി, കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതി എന്നിവയുടെ മുൻഗണനാ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. നാളെ അന്തിമരേഖ സംബന്ധിച്ച മന്ത്രിതല ചർച്ചകൾ പരിസ്ഥിതി സഹകരണത്തിനും സുസ്ഥിര വികസനത്തിനും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധ ൂന്നി പ്രമേയാധിഷ്ഠിത ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കും.
5: വിദ്യാർത്ഥികൾ മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പകരം അച്ചടക്കം, ലക്ഷ്യം, മികവ് എന്നിവ തിരഞ്ഞെടുക്കണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ചെന്നൈ കുട്ടംകുലത്തൂരിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും സംഭാവന നൽകാനും അദ്ദേഹം യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2016 മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ രാജ്യത്തിന്റെ വളർച്ചയെയും അതിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തത്തെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് 5-ാം ക്യാമ്പയിന്റെ മാർഗരേഖകളുടെ പ്രകാശനവും ചടങ്ങിൽ നടത്തും. പെൻഷൻ വിതരണം ചെയ്യുന്ന 17 ബാങ്കുകൾ വിരമിക്കുന്ന ജീവനക്കാർക്കായി തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലെ കുടിവെള്ള ഗുണനിലവാരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുടിവെള്ള ഗുണനിലവാരം സംബന്ധിച്ച CAG റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. 20,000 സ്ഥലങ്ങളിൽ വാട്ടർ കൂളറുകൾ ഉൾപ്പെടെ പുതിയ ടാങ്ക് ടു ടാപ്പ് കുടിവെള്ള ശുദ്ധീകരണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ ആരംഭിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഉദ്ഘാടനം ചെയ്തു. 14D സിനിമാ തിയേറ്റർ, വെർച്വൽ ജംഗിൾ സഫാരി, ജലധാര, അക്വേറിയം എന്നിവയെല്ലാം മൃഗശാലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികളെയും വിനോദസഞ്ചാരികളെയും ഈ പുതിയ സൌകര്യങ്ങൾ സഹായിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർക്കിടക കെടുതി കഴിഞ്ഞ് പിറക്കുന്ന ചിങ്ങം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമകൾ നിറഞ്ഞ മാസമാണ്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. കർഷകരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാനും കൃഷിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമായി 1968 മുതലാണ് ചിങ്ങമൊന്ന് സംസ്ഥാനത്ത് കർഷക ദിനമായി ആചരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. കർഷക പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ും 10-ും രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിശകുകൾ അന്വേഷിക്കാൻ NTA രൂപീകരിച്ചിരുന്ന കമ്മിറ്റിയാണ് കുറ്റമറ്റ രീതിയിൽ ഈ 3 പേപ്പറുകളും പുനഃപരീക്ഷ നടത്തണമെന്ന് ശുപാർശ ചെയ്തത്. ഓണം പോലെ ഉത്സവ അവസരങ്ങളിൽ വിലക്കയറ്റ നിയന്ത്രണത്തിന് ഓണച്ചന്തകൾ അനിവാര്യമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സഹകരണ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം പന്മന സർവീസ് സഹകരണ ബാങ്ക് അക്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഓണത്തിന് സാധനങ്ങൾ ലഭ്യമാക്കാനും പൊതുവിപണിയിലെ വില നിയന്ത്രണത്തിനും ഇത്തരം ഇടപെടലുകൾ സഹായകമാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ August 21 കുട്ടികളുടെ ആഗ്രഹപ്രകാരം യൂണിഫോം അല്ലാത്ത ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി. ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ മന്ത്രി N. ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. വിവിധ വെബ്സൈറ്റുകളിൽ ക്യാപ്ചർ പരിശോധനയുടെ മറവിൽ പുതിയ സൈബർ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥ ക്യാപ്ചർ പരിശോധനയ്ക്ക് പിന്നാലെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകി ഉപയോക്താവിന്റെ വിവരങ്ങൾ തട്ടിയെടുക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമാണ് രീതി. ഇത്തരം സംശയങ്ങളുണ്ടായാൽ ഉടൻ സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രിയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യനും 9-ാം സീഡുമായ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ പൌള ലോപ്പസ് ലൂസിയ റോഡ്രിഗസ് സഖ്യത്തെ നേരിടും. വൈകിട്ട് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷിയുക്യുയെ നേരിടും. FIH പുരുഷ ഹോക്കി 2-ാം പൂൾ D മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. നെതർലൻഡ്സിലെ ആംസ്റ്റർവീനിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ചൈന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിലായി. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഇന്ത്യ 9 wicketsന് 460 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. കനത്ത മഴ കാരണം ആദ്യ രണ്ട് സെഷനുകളുടെ കളി നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. ഈ മാസം

0: 1953 കൊളംബോയിലാണ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ്. കെസിഎൽ സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി പി സി വിശ്വനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3 സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലാബ് ടെസ്റ്റുകൾക്ക് ഫീസ് ഏർപ്പെടുത്തിയ ഗവൺമെന്റിന്റെ തീരുമാനം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് പി എ മുഹമ്മദ് റിയാസ് എംഎൽഎ പറഞ്ഞു. ഇതിന് ഇരയാകുന്നത് സാധാരണക്കാരാണെന്നും പരിശോധനകൾ ഇനിയും സൌജന്യമായി തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭരണഘടനാ മൂല്യങ്ങളും പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും വ്യക്തിഗത മികവും ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് NIT പുതുതായി പ്രവേശനം നേടിയ ബിരുദാനന്തര ബിരുദ PhD വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗീതം മറ്റെല്ലാ കലകൾക്കും മേലെയാണെന്ന് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം നൽകുന്ന ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പ്രശസ്തിപത്രവും ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ പുരസ്കാരവും സമ്മാനിച്ചു. വന്ദേമാതരത്തെ അവഹേളിച്ചു എന്നാരോപിച്ച് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. പാളയത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രത്യേക SC ST കോടതി സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KM രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിന്റെ സന്ദേശം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറാകണമെന്ന് പ്രമുഖ സാഹിത്യകാരനും ഗുരുവായൂരപ്പൻ കോളേജ് മലയാള ഗവേഷണ വിഭാഗം അധ്യക്ഷനുമായ പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മയാനിയ ക്യാമ്പസിൽ ഒരു മാസമായി നടന്നുവരുന്ന ബുഖാരി മജ്ലിസ് സമാപിച്ചു. പ്രഗത്ഭ പണ്ഡിതനും സൂഫിവര്യനുമായ അതിരാം പട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത് അറ്റാശേരി പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 12 ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. अथ वार्ताः. केंद्रीय गृहमंत्री अमित शाह उक्तवान यत् युवानः महिलाः कृषकाः निर्धनजनाः च सबलाः भवेयुः इति आवश्यकमस्ति. येन 47-2000 वर्षं यावत् भारतराष्ट्रं पूर्णतया विकसितदेशः भवितुमर्हति. सः अवदत् यत् नरेन्द्र मोदी सर्वकारः एतेषां वर्गाणां कल्याणे विकासे च विशेषं ध्यानं प्रददाति. श्रीशाहः ह्यः राजस्थानराज्यस्य अलवरनगरे एकं कार्यक्रमं सम्बोधयन् आसीत्. तेन राज्यस्य 17 जनपदेषु 53,400,000,000,000 विकासपरियोजनानां शिलान्यासम् उद्घाटनं च कृतम्. तेन कथितं यत् सर्वकारेण कृषकाणां कल्याणाय अनेकाः योजनाः प्रारब्धाः. सः अवदत् यत् 14-2000 वर्षात् 26-2000 वर्षं यावत् मोदीसर्वकारेण कृषकाणां कृते बृहत् योजनाः प्रवर्तिताः, न्यूनतमसमर्थनमूल्यं च निरन्तरं वर्धितमिति. नवदिल्ल्याम् अद्य केन्द्रीयराज्यमन्त्रिणा डॉ. जितेन्द्रसिंहेन 17 राष्ट्रिय अनुभव पुरस्कारः प्रदीयते. राष्ट्रनिर्माणे विशिष्ट योगदानं दत्तवद्भ्यः सेवानिवृत्त कर्मचारिभ्यः एतत् पदकम् अर्प्यते. एतदतिरिच्य पेन्सन् मित्र पुस्तिकायाः विमोचनं तथा 15 वित्तकोषाणां प्रदर्शनी अपि आयोज्यते. एयर इंडिया विमान सेवया विशाखापत्तनम

ഒപ്പന ചുവടുകളിലും നാടൻ പാട്ടിലും വരയിലും വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ തിളക്കം തീർത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കാൽപന്തു കളിയുടെ ലഹരിയുമായി കളിക്കളത്തിലിറങ്ങിയ കണ്ണൂർ ചിറക്കലിലെ പെൺകരുത്തിന്റെ കഥ കേൾക്കാം. ലഹരിയെ തോൽപ്പിച്ച കലാകൂട്ടായ്മ.

0: കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കെതിരെ പെൺകരുത്ത്, ഫുട്ബോളാണ് ലഹരി എന്ന മുദ്രാവാക്യം നെഞ്ചിലേറ്റി വള്ളപട്ടണം ഗ്രീൻഫീൽഡ് ടർഫിൽ അവർ പന്തും തട്ടി ഇറങ്ങിയപ്പോൾ അത് ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമാവുകയായിരുന്നു. യുവ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളത്തിന്റെ തനത് കലകളും സാംസ്കാരിക പാരമ്പര്യവും സംരക്ഷിക്കുന്നതിനുമായി കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫെലോഷിപ്പ് പദ്ധതിയാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി.
1: കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 1000 യുവ കലാകാരന്മാർക്ക് ഹോണറേറിയം നൽകിക്കൊണ്ട് അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന കലാകാരന്മാരെ ഓരോ ജില്ലയിലെയും ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിൽ നിയമിച്ച് അവിടെയുള്ള തെരഞ്ഞെടുക്കപ്പെടുന്ന സെന്ററുകളിൽ ചെന്നുകൊണ്ട് സൗജന്യമായി കലാപരിശീലനം നൽകുന്ന വളരെ ജനകീയമായ ഒരു കലാപരിശീലന പദ്ധതിയാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി.
0: കണ്ണൂർ ജില്ലയിലെ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ലസ്റ്റർ കൺവീനർ സഫ്വാൻ കാളിയത്ത്.
1: സാംസ്കാരിക വകുപ്പിന്റെ ഈ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ബ്ലോക്ക് ക്ലസ്റ്ററിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട സെന്ററുകളിൽ ചെന്നുകൊണ്ട് ഞങ്ങൾ കലാപരിശീലനം നൽകി പോരുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ സ്ത്രീകൾ വരെയുള്ള സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ള ആളുകൾ ഇന്ന് ഈ പരിശീലനത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് കലാപരിശീലനം ലഭിക്കാത്തവരോ കലാപഠനം തുടരാൻ സാധിക്കാത്തവരോ ആയ സാധാരണക്കാരായ സ്ത്രീകളാണ് അതിന്റെ ഗുണഭോക്താക്കളിൽ കൂടുതലും എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അത്തരത്തിൽ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങളുടെ മുന്നിലെത്തുന്ന പഠിതാക്കളെ കലാപരിശീലനത്തോടൊപ്പം തന്നെ സാമൂഹികമായും സാംസ്കാരികമായും മുന്നോട്ട് കൊണ്ടുവരുന്ന തരത്തിലുള്ള പല ആക്ടിവിറ്റികളിലും ഞങ്ങൾ പങ്കെടുപ്പിക്കാറുണ്ട്. ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ് അനുഭവിക്കുന്ന പ്രത്യേകിച്ച് സാധാരണക്കാരായ പല സ്ത്രീകൾക്കും ഈ കലാപരിശീലന പദ്ധതിയിലൂടെ മാനസികമായ സന്തോഷം കണ്ടെത്താനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കഴിയുന്നുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വജ്രജൂബിലി ഫെലോഷിപ്പ് കണ്ണൂർ ബ്ലോക്ക് ക്ലസ്റ്ററിന്റെയും സഹകരണത്തോടെ പലതരത്തിലുള്ള പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ചും ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ലഹരിക്കെതിരെ വനിതാ ഫുട്ബോൾ ടൂർണമെന്റ്, ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്വിസ് മത്സരങ്ങൾ, ലഹരി വിരുദ്ധ ദീപം തെളിയിക്കൽ, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഹരി വിരുദ്ധ പോസ്റ്റർ നിർമ്മാണം, ലഹരി വിരുദ്ധ ഒപ്പുമരം, അതുപോലെ ലഹരി വിരുദ്ധ ചിത്രം വര, അതുപോലെ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന ഒന്നാണ് ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് ഒപ്പന. ഇതില് ലഹരിക്കെതിരെ പെൺകരുത്ത് എന്ന ടാഗ് ലൈനോട് കൂടി നടത്തിയ വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് വളരെ ശ്രദ്ധേയമായിരുന്നു. വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലെ കലാപഠിതാക്കളും ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വനിതാ ജീവനക്കാരും ജനപ്രതിനിധികളും അടങ്ങുന്ന 6 ലഹരിക്കെതിരെയുള്ള ഈ വനിതാ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്തത്. ലഹരിക്കെതിരെയുള്ള ഈ വേറിട്ട മത്സരത്തിൽ ഓരോരുത്തരും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയോടെ ഫുട്ബോളിനെ ആഞ്ഞു ചവിട്ടി എന്ന് വേണം പറയാൻ. സാധാരണക്കാരായ ആളുകൾ യാതൊരു പരിശീലനം ലഭിക്കാതെ മുഴുനീള ഫുട്ബോൾ ടൂർണമെന്റ് കളിക്കുന്നത് അതും ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവം തന്നെ ആയിരിക്കാം. വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലെ പഠിതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ എല്ലാ പ്രത്യേക ദിവസങ്ങളിലും പലതരത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരം തുടങ്ങുന്നതും തൂഫാൻ സ്ട്രൈക്ക് ജനകീയമാവുന്നതും. ഞങ്ങളുടെ പഠിതാക്കളായ സ്ത്രീകൾ ഉൾപ്പെടുത്തി ലഹരിക്കെതിരെ ഒരു വനിതാ മിനി ഫുട്ബോൾ വേൾഡ് കപ്പ് നടത്താം എന്ന ആശയമുണ്ടായത് അങ്ങനെയാണ്. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ അവർ മുൻകൈയെടുത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൂർണമെന്റിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും തന്നു. മുഴുവൻ ചെലവുകളും അവർ തന്നെയാണ് വഹിച്ചത്. അങ്ങനെയാണ് വേൾഡ് കപ്പ് ഫൈനൽ മത്സരം നടക്കുന്നതിന്റെ തലേ ദിവസം വളവട്ടണം ഗ്രീൻഫീൽഡ് ടർഫിൽ വെച്ച് ലഹരിക്കെതിരെ വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായി എന്ന് തന്നെ പറയാം.
0: വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലെ ചിറക്കൽ പഞ്ചായത്തിലെ ഒപ്പന പഠിതാക്കളെ ഉൾപ്പെടുത്തി ചിറക്കൽ ടീം എന്ന പേരിൽ ഒരു വനിതാ ഫുട്ബോൾ ടീം രൂപീകരിക്കുകയുണ്ടായി. ജീവിതത്തിൽ ആദ്യമായി പന്തു തട്ടുന്നവരും ഫുട്ബോൾ ടർഫിൽ ആദ്യമായി കയറിയവരുമായ സാധാരണക്കാരായ വനിതകൾ പ്രായഭേദമന്യേ ലഹരിയുടെ കറുത്ത കരങ്ങൾക്കെതിരെ അണിനിരക്കുകയും ആവേശത്തോടെ പോരാടി വിജയിക്കുകയും ചെയ്തു.
2: യുവ കലാകാരന്മാരെ അവരുടെ കഴിവുകളെ വേദിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വന്ന ഈ പദ്ധതിയിൽ ഞാൻ അംഗമായിട്ട് ഒരു 1.5 ഞാൻ ഒപ്പന ചെയ്തു വരികയാണ്. ഇപ്പം ഫുട്ബോൾ ടൂർണമെന്റിൽ ഞാനും ഒരു അംഗമായിട്ടുണ്ട്. ചരക്ക ടീമിന് വേണ്ടി പ്രവർത്തിച്ചു. ആ ഒരു വിജയ സന്തോഷത്തിലാണ്.
0: നൃത്ത അധ്യാപികയായ

0: നടത്തിക്കൊണ്ട് ഞങ്ങൾ ഇത് തുടർന്നു പോകാൻ തയ്യാറാണ്. കലയോട് ബന്ധമുള്ള, കല ചെയ്യാൻ ആഗ്രഹമുള്ള സ്ത്രീകൾക്ക്, അതായത് പ്രായഭേദമന്യെ കുട്ടികളടക്കം, നമ്മളെ കൂടെ ഇപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടികൾ വരെയുണ്ട്, 65 വയസ്സ് വരെയുള്ള പ്രായമായ അമ്മമാരുണ്ട്. ഇപ്പം ഞങ്ങൾ കുറേ ഭാഗം എച്ച്ഒഡായ ലേഡീസും ആണ്, എന്നാൽ പെൺകുട്ടികളും ഉണ്ട്. എല്ലാവരും ചേർന്ന് കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇപ്പം തിരുവാതിര, ചരടുകുത്തികളി, അതിനുശേഷം ലഹരിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തത് ചിത്രരചന, ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഇനി ഫ്ലാഷ് മോബ് അടുത്ത വീക്ക് തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒപ്പന, ഒപ്പന ചെയ്തു. ഫുട്ബോളിനോടനുബന്ധിച്ച് തന്നെ അന്ന് ലഹരിക്കെതിരെ ഞങ്ങൾ ഒപ്പനയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്ലാഷ് മോബാണ്.
1: ഞങ്ങളുടെ പ്രവർത്തനം ജനങ്ങൾ ഏറ്റെടുത്തിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും ഒരു ലഹരി വിമുക്ത കേരളം, അതിനുവേണ്ടി ഞങ്ങൾ ലേഡീസ് ഒന്നിച്ച് ഏത് വേദിയിലായാലും പബ്ലിക്കിലായാലും നമ്മുടെ നാടിനു വേണ്ടി ഉള്ള ചുമതലയിൽ ഒരു ഭാഗമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിനോട് വേണ്ട സപ്പോർട്ട് ഞങ്ങൾക്ക് ഫെലോഷിപ്പ് പദ്ധതി നമ്മുടെ അധ്യാപകനും തരുന്നുണ്ട്.
2: കാസർഗോഡ് പൈവളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹിന്ദി അധ്യാപിക സി രസിക.
3: എന്റെ ടീമിലുള്ള ആൾക്കാരാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഇതിലേക്ക് വരുത്തിച്ചത്. ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷേങ്കിൽ ഇവരൊരു ദിവസം പ്രാക്ടീസ് ഇവിടുന്ന് ചെയ്തു, പക്ഷെ എനിക്ക് അന്നും വരാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ഇവർക്ക് കോച്ചിങ് കൊടുത്ത ഒരു കുട്ടിയുണ്ട് ചെറുത്, ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഞാൻ അവനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇവരെ കൂടെ ഞാൻ മത്സരത്തിന് ഇറങ്ങിയതാണ്. ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ എന്തൊക്കെ ആൾക്കാരാണ്, എങ്ങനെയുള്ള ആൾക്കാരാണ്, ഗോളി സ്ട്രൈക്കേഴ്സ്, പിന്നെ അതുപോലെ ഡിഫൻഡേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ള ആ ഒരു ധാരണ അന്നത്തെ കളിയിലൂടെയാണ് മനസ്സിലായത്. നമ്മളെ നിർത്തിച്ചത് ഡിഫൻഡേഴ്സ് ആയിട്ടാണ്. പിന്നെ മാഷ് നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടെ കാര്യങ്ങൾ, ആ കുട്ടികൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് നിങ്ങൾ ഇന്ന സ്ഥാനത്താണ് നിൽക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെയായിട്ടാണ് നിന്നിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു തന്നു. അത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പിന്നെ ഇത് തുടങ്ങി വെച്ച് തന്നെ മാഷുടെ ഈ ലഹരി വിരുദ്ധത്തിന്റെ ഒരു ഒപ്പന പാട്ടിലൂടെയാണ് ഫുട്ബോള് തുടങ്ങി വെച്ചത്. നമ്മൾ പങ്കെടുക്കുമ്പം ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചത് ഇത് ഒരു രസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അവരും നമ്മളെ കൂടെയുള്ള ബാക്കിയുള്ളവരും നമുക്ക് കൂടുതൽ സപ്പോർട്ട് തന്നു. അവർക്കും പിന്നെ ആവേശമായി. ഇതൊക്കെ കഴിയുമ്പോഴേക്ക് അവര് നമ്മുടെ ബനിയനൊക്കെ വാങ്ങുന്ന, നമ്മുടെ കഴുത്തിലത്തെ മെഡലൊക്കെ വാങ്ങി. നമ്മളെക്കാളും കൂടുതൽ ആവേശം പുറത്തുനിന്ന് കാണികൾക്കാണ് ഉണ്ടായത്. പിന്നെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് എവിടെയെങ്കിലും കളിക്കണം എന്നൊക്കെ അവർ നമ്മളോട് പോകുമ്പോൾ പറഞ്ഞു. നന്നായിട്ട് കളിച്ചു, ഇങ്ങനെ നമ്മൾ ഒരു വിജയത്തിലേക്ക് എത്തുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല. ആവണി എന്ന് പറയുന്ന കുട്ടിയാണ് ഗോളടിച്ചത്.
2: കളിയുടെ ആവേശത്തിൽ പ്രായം വെറുമൊരു നമ്പർ മാത്രമാണ്.
4: എന്റെ പേര് സുമിത്ര, എനിക്കിപ്പോൾ 63 വയസ്സായി. ഞാൻ ഫുട്ബോളിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഈ കണ്ണൂർ ബ്ലോക്ക് വജ്രജൂബിലി പദ്ധതിയുടെ കീഴിൽ ഇങ്ങനൊരു അവസരം തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ എനിക്ക് ഗ്രൗണ്ട് കയറുമ്പം തന്നെ കാലൊരു വെറി ഉണ്ടായിന്, പിന്നെ വെറിയൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര ആവേശമായിരുന്നു. പിന്നെ ഞാൻ ഗോള് കിട്ടിയതൊന്നും വിട്ടില്ല, അടിയോടടി തന്നെ. എൻ്റെ പൊസിഷൻ സൈഡായിരുന്നു. കുറേ തവണ പന്ത് കിട്ടി, 2 ഗോളടിച്ചിട്ട് നമ്മൾ ജയിച്ചു, നമ്മളെ ടീം ജയിച്ചു, 6 ടീം ഉണ്ടായിരുന്നു. നമുക്കൊരു ആവേശം തന്നു കുട്ടികൾ വന്നിട്ട് രാജാസ് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന്. ഞങ്ങളതിലും അടിച്ചില്ല, ഞങ്ങൾ ധൈര്യത്തോടെ പോയി എല്ലാവരും. എൻ്റെ വീട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ആവേശം കിട്ടിയത്. കളിക്കേ കുട്ടികളെല്ലാം കളിക്കുന്നയാ, മോളും എല്ലാം കളിക്കുന്നയാ, ഇനിയും കളിക്കണമെന്നുണ്ട്. വയസ്സൊരു വിഷയമല്ല, ഇന്നും കളിക്കും.
2: കായിക കലാവിനോദങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ലഹരിക്കെതിരെ വ്യത്യസ്തവും ആകർഷകവുമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു.
5: കണ്ണൂരിൽ 4 വർഷമായി. വജ്രജൂബിലി ഫെലോഷിപ്പ് ടീം തുടങ്ങിയത് മുതലുണ്ട്. ഫസ്റ്റ് തിരുവാതിരയായിരുന്നു, തിരുവാതിര ചടുത്തി കളി. അത് കഴിഞ്ഞ് ഒപ്പന. അപ്പോൾ ഈ ഒപ്പനെ പഠിപ്പിക്കുന്ന സാറാണ് ഫുട്ബോളിന്റെ അവസരം കൂടി ഉണ്ടാക്കി തന്നത്.
2: ശ്രീലത വാര്യർ.
5: വളവട്ടണം ടർഫിൽ വെച്ചായിരുന്നു പരിപാടി. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ടർഫിൽ കയറുന്നത്. ലഹരിക്കെതിരെ പെൺകരുത്ത്, ഫുട്ബോളാണ് ലഹരി, വനിതാ ഫുട്ബോൾ, ആ ഒരു സൗഹൃദ മത്സരത്തിലാണ്. 6 ടീം ഉണ്ടായിരുന്നു. അതിലാണ് ചെറക്കൽ വജ്രജൂബിലി ഫെലോഷിപ്പ് ടീമിന് ഫസ്റ്റ് കിട്ടിയത്. നമ്മളെ കൂടെയുള്ളവര് ക്യാപ്റ്റൻ സീനയായിരുന്നു. സീന, ഇന്ദിര, അജീറ, സലീന, ചാന്ദിനി, രസിക, സുമിത്ര, മഞ്ജിമ, ആവണി. നമ്മളെ കൂടെയുള്ള ഒരു രജനന്റെ കുട്ടിയും ഏട്ടന്റെ മോനും ഉണ്ടായിരുന്നു. അവർ രണ്ടാളും ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂർ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു. അതാണ് നമ്മളെ കോച്ച്, കുട്ടി കോച്ചുകളായിരുന്നു. നമ്മൾ ഫസ്റ്റ് കിട്ടിയപ്പോൾ ആ രണ്ട് കുട്ടികളെയും വിളിച്ച് നമ്മളൊരു മെഡൽ വാങ്ങി ആ കുട്ടികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്ന് രാവിലെ മുതൽ എൻ്റെ മോനും, എൻ്റെ മോൻ നല്ലൊരു ഗോളിയും കൂടിയാണ്, സ്കേറ്റിങ്ങിനെല്ലാം മെഡൽ കിട്ടിയ കുട്ടിയാണ് മഹി വാര്യർ. അപ്പോൾ അവൻ അന്ന് എൻ്റെ കൂടെ തന്നെ വന്ന് നമുക്ക് അന്നത്തെ വേണ്ടതെല്ലാം മോനാ പറഞ്ഞു. നമ്മൾ ഇവിടെ നിൽക്കേണ്ടതും ആ ടർഫിൽ ആദ്യമായിട്ട് കയറി ഞാൻ പറയാമല്ലോ, അന്നത്തെ എല്ലാം പറഞ്ഞു തന്നു. സാറും ഉണ്ടായിരുന്നു കൂടെ. തിരുവാതിരയും ഒപ്പനയൊന്നും കളിക്കുന്ന പോലെ അല്ല ഫുട്ബോള്. അത് കലയാണെങ്കിൽ ഇത് കായികമാണ്. അപ്പൊ അത് നമുക്കൊരു എന്താ പറയുക, ഇതുവരെ ചെയ്യാത്ത കാര്യം കൂടി ആയിരുന്നു. പണ്ട് ചെറുതിലെല്ലാം ഫുട്ബോൾ കളിച്ചിട്ടും പിന്നെ രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് അവർ കളിക്കുമ്പോൾ കാണാൻ പോയിട്ടുള്ള ശീലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവർക്കും നല്ല ഉത്സാഹമായിരുന്നു. താഴെ മൈതാനത്തിലാണെങ്കിൽ നമ്മൾ വീഴോ പൊട്ടോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. ടർഫിലായതുകൊണ്ട് അതൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ആദ്യമായിട്ടാണ് ഒരു ടർഫിൽ നമ്മൾ കയറുന്നത്, കണ്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് പോയിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെറുതെ

0: ടർഫിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: കളിക്കിടയിൽ പരിക്കു പറ്റിയവരുമുണ്ട്. എന്നാൽ അതും ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി കൂട്ടുകയായിരുന്നു.
2: ഫുട്ബോൾ എന്ന ലഹരിയിലേക്ക് നമ്മളെ എത്തിച്ചത് സഫാൻ മാഷാണ്. മാഷിനോട് നമ്മള് നന്ദി പറയുന്നത്. ഫുട്ബോൾ ഫൈനൽ കളിക്കുമ്പോൾ എനിക്കൊരു അപകടം പറ്റി കാല്. ഇടയ്ക്കെ കൊണ്ട് ഒരു ചില്ല എടുത്തപ്പോ കാലൊന്നുമായി. നടക്കുമ്പോ കുറച്ചൊരു ഇതുണ്ട്, ഇരുന്നിട്ട് എണീക്കുമ്പോ ഒരു വേദന ഉണ്ട്. എന്നാലും നമ്മ കളിക്കാൻ തയ്യാറാതില്ലയോ.
1: ഇന്ദിര ടിവി
2: വീട്ടിൽ നിന്ന് സപ്പോർട്ടാണ്. എല്ലാ വൈദ്യുതിന്റെ ഫെലോഷിപ്പിന്റെ പരിപാടിയിലും ഞാൻ പങ്കെടുക്കും. 4 കൊല്ലമായി പങ്കെടുക്കുന്നു. തിരുവാതിരയായിരുന്നു ആദ്യം. ചരട് കുത്തി കൊൽക്കളിയിൽ ഉണ്ടായിരുന്നു. കൊപ്പനെ കളിച്ച് അപ്പോ നമുക്ക് എല്ലാ സപ്പോർട്ടും എല്ലാത്തിനും, ഓണ പരിപാടി ആയാലും എല്ലാ പരിപാടിക്കും, ലഹരിക്കെതിരെ എന്നുള്ള പരിപാടിയും കൂടി വെച്ച് നമ്മള് ആദ്യം വൈദ്യുതി ബില്ല് ഫെലോഷിപ്പിൽ തിരുവാതിരയായിരുന്നു. അപ്പോ നമ്മൾ ഒരു പരിപാടിക്ക് പോയപ്പോ ശ്രുതി ടീച്ചർ ചോദിച്ചു, നിങ്ങൾക്ക് ചരട് കുത്തി കൊൽക്കളി കളിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെണ്ണ ആ ഉണ്ട്, നമുക്ക് താല്പര്യം ഉണ്ട്, നമുക്കത് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പയ്യന്നൂരില്ല മാഷ് ജിഷ്ണു സനൂപും വന്ന് ചെറിയ കുട്ടി തൊട്ടിട്ട് വയസ്സായവർ വരെ അതിലുണ്ടായിരുന്നു. അവരങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെ ഇപ്പോ നമ്മളെ വേണ്ടിയിട്ടുള്ള അവർ വന്ന് പഠിപ്പിക്കാൻ തയ്യാറാണ്. നമ്മൾ കുറെ സ്റ്റേജും കയറിയിട്ടുണ്ട്. 30 പേരായിട്ടുള്ളത്.
3: എന്റെ പേര് സലിന. ഞാൻ ഈ ചിറക്കൽ ടീമിൽ ഫെലോഷിപ്പിന്റെ ടീമിൽ വന്നിട്ട് 1.5 വർഷമായിട്ടുണ്ടാവുള്ളൂ. ഒപ്പന പഠിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. എല്ലാ വീട്ടമ്മമാർക്കും ചെറിയ കുട്ടികൾ തൊട്ട് പറഞ്ഞ പോലെ 65 വയസ്സ് വരെയുള്ള എല്ലാ വീട്ടമ്മമാരും ഇതിൽ പങ്കാളികളാണ്. കുറേ വേദികളിൽ കളിച്ചിട്ടുണ്ട്. ചിറക്കൽ പഞ്ചായത്ത് പോലെ ഒരുപാട് പഞ്ചായത്തിൽ ഇത് നടത്തുന്നുണ്ട്. പഠിപ്പിക്കുന്നത് പഴയങ്ങാടിയുള്ള സഫാൻഷാൻ എന്ന് പറഞ്ഞൊരു മാഷാണ്. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ഒരു 4-5 മണിക്കാണ് ഇത് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഈ അടുത്തുള്ളവരും കുറച്ച് ദൂരെയുള്ളവരും ഒക്കെ എത്തുന്നുണ്ട്. പിന്നെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, നാടൻ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, ചിത്രരചനയുണ്ട്. മാഷിനെ ഞങ്ങൾ പാടി പഠിപ്പിക്കുന്നത്. പിന്നെ റെക്കോർഡിങ്ങും ഉണ്ടാവും. ഹാപ്പിനെസ് ഫസ്റ്റിന് പോയിട്ട് ഞങ്ങൾക്ക് ഒപ്പനയൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മത്സരങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. നന്നായിട്ട് ടീം ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നത്. ഭാഷ ഒരു നിർബന്ധപ്പെടാൻ ഞങ്ങളിപ്പോൾ ഫുട്ബോളിലേക്കും വന്നിട്ടുള്ളത്. ഈ ഒപ്പനയിൽ എന്ന് പറഞ്ഞാൽ പ്രായ വ്യത്യാസമില്ല. 10 വയസ്സ് മുതൽ 65 വയസ്സിലുള്ളവരുടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രായം നോക്കാതെ നല്ല ആക്റ്റീവായിട്ട് നല്ലോണം തുള്ളിച്ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ആരും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വയസ്സായി വരുന്നുള്ള ഇതൊന്നുമില്ല. എല്ലാവരും കുട്ടികൾ തന്നെ, കുട്ടികളായിട്ട് മാറുമായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് എല്ലാവർക്കും.
4: വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ ഇതിലേക്ക് വന്നിട്ട് 1.5 വർഷത്തോളമായി.
1: ചാന്ദിനി കെ
4: ഒപ്പന പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെയാണ് ഇപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തെ പറ്റിയിട്ട് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയത്. ഒരു ദിവസം പോലും പ്രാക്ടീസ് ഇല്ലാതെയാണ് നമ്മൾ കളിച്ചത്. വെറും ഒരു 1.5 മണിക്കൂറത്തെ പ്രാക്ടീസാണ് തലേ ദിവസം കിട്ടിയത്. നമ്മളെ വേൾഡ് കപ്പിന്റെ അന്ന് തന്നെയായിരുന്നു നമ്മുടെ ഫുട്ബോൾ മത്സരം നടന്നത്. അപ്പം ആദ്യമായിട്ട് ഞാൻ ബോള് കയ്യിൽ പിടിക്കുന്നത് വരെ അന്നത്തെ ആ ദിവസമാണ്. അത്ര പോലും പ്രാക്ടീസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അന്ന് വളവട്ടം ടർഫിൽ പോയിട്ട് ഒരു 1.5 മണിക്കൂർ അവിടെ കുറച്ച് ആൾക്കാർ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ബോൾ എങ്ങനെ കാലുകൊണ്ട് തട്ടണം ആക്കണം എന്നുള്ളൊരു ചെറിയൊരു പ്രാക്ടീസ് അവർ പറഞ്ഞു തന്നു. അത് വെച്ചിട്ട് നമ്മൾ കളിക്കാൻ റെഡിയായി. പിന്നെ ഞാൻ ബോള് കളിക്കുന്ന എന്നുള്ള വീട്ടിൽ മക്കളെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രായം വെച്ചിട്ട് എൻ്റെ മക്കളെ വിടൂല്ല. അമ്മ കളിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കളിക്കാൻ ഇറങ്ങുമ്പം ബനിയനും ബാക്ക് പാൻഡലിട്ട് കളിക്കാൻ ഇറങ്ങുമ്പം ഹസ്ബൻഡിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, സീന പറഞ്ഞു, പ്രേമാട്ട നമ്മൾ തിരിച്ചു വരുമ്പോൾ 2 കാലും ഉണ്ടോയെന്ന് നോക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ ഒരു 60 വയസ്സിലും എനിക്കിങ്ങനെ ഫുട്ബോൾ കളിക്കാമെന്നുള്ള ഒരു കരുത്ത് എനിക്ക് കിട്ടി. അപ്പോൾ അത് കണ്ടേരം എൻ്റെ മകക്കാലം ഭയങ്കര ആവേശമായി. ഇനിയും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയാൽ കളിക്കും. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ നാടിനു വേണ്ടി ചെയ്യാൻ തയ്യാറാണ്.
1: കായികക്ഷമതയുടെയും ആരോഗ്യകരമായ ജീവിതത്തിന്റെയും വെളിച്ചത്തിലേക്ക് നാടിന്റെ യുവത്വത്തെയും പെൺകരുത്തിനെയും വഴി നടത്തുക എന്ന വലിയൊരു സന്ദേശമാണ് ഈ ടൂർണമെന്റ് നമുക്ക് പകർന്നു നൽകുന്നത്. കായിക പ്രേമികൾക്ക് ഇതൊരു കേവല മത്സരമല്ല, മറിച്ച് സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള കൂട്ടായ മുന്നേറ്റമാണ്. ചിറക്കൽ ടീമിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഈ പരിശ്രമം ലഹരിക്കെതിരെയുള്ള വലിയൊരു പ്രതിരോധമായി മാറട്ടെ. ലഹരിയെ തോൽപ്പിച്ച കലാകൂട്ടായ്മ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ജ്യോതി രാജീവ്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.

0: ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കതിരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.

0: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:40 കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ആരോഗ്യതിഥി. സമർപ്പണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ 7 ഫോൺ 9037301131.
5: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് പങ്കെടുക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൗണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കിനാനൂർ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ 1-ാം വർഷ ബിരുദ കോഴ്സുകളിൽ BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ്, BSc ബോട്ടണി വിഷയങ്ങളിൽ എല്ലാ വിഭാഗത്തിലും സീറ്റൊഴിവുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്കകം കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467-2-23-59-55. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 19-ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2-70-761-0. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിൽ ആരംഭിക്കുന്ന ക്ലോത്തിംഗ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. 1 വർഷ കാലയളവുള്ള കോഴ്സിന് SSLC അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ളവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം 20-ന് രാവിലെ 11 മണിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2-83-59-0. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 6 ആശാപ്രവർത്തകരുടെ നിയമനത്തിനായി നാളെ രാവിലെ 11 മണിക്ക് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖം നടക്കും. അപേക്ഷകർ വിവാഹിതരായ 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരും പഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരും ആയിരിക്കണം. സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽപ്പെട്ടവും മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ ഇരുവരെയുമോ നഷ്ടപ്പെട്ടവരും സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് പഠിക്കുന്നവരും കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ അധികരിക്കാത്തവരുമായ വിദ്യാർത്ഥിനികൾക്ക് പിന്നോക്ക വിഭാഗ

0: വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന പ്രത്യേക സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കാം. www.egrants.kerala.gov.in എന്ന പോർട്ടലിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത്. അവസാന തീയതി 15 സെപ്റ്റംബർ. വിശദവിവരങ്ങൾക്ക് e-grants 3.0 പോർട്ടൽ സന്ദർശിക്കുക. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കണ്ണൂർ നഗരത്തിലെ സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി ഈ മാസം 20 പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു. അതാത് ഓഫീസുകളിൽ തന്നെയാണ് പൂക്കളം ഒരുക്കേണ്ടത്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 0497270636 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ഒഴിവുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വിലാസം എന്നിവ തെളിയിക്കുന്ന അസിൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം 21 രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അധ്യക്ഷത വഹിക്കും. യു ജി സി നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ യുവാക്കൾക്ക് സുപ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് ചെന്നൈയിൽ എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു. 2047-ഓടെ ഇന്ത്യയെ സമ്പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് യുവാക്കൾ, ദരിദ്രർ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: पशुपालकों के लिए 500 करोड़ की डेयरी की व्यवस्थाएं, युवाओं को नौकरी और माताओं के लिए, बहनों के लिए सरस डेयरी का एक्सटेंशन का काम आज सरकार ने किया.
0: ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതിയെ തുടർന്ന് യു ജി സി നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷ് പരീക്ഷയും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ 2-ാമത്തെ ഷിഫ്റ്റിൽ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പിശകുകൾ പരിശോധിക്കുന്നതിനായി എൻ ടി എ നിയോഗിച്ച സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് 3 വിഷയങ്ങളുടെയും പുനഃപരീക്ഷ പ്രഖ്യാപിച്ചത്. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും.

0: കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. വിശാഖപട്ടണത്തേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങളും ഇന്ന് മുതൽ ഭോഗാപുരത്തെ പുതിയ അല്ലൂരി സീതാ രാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് എയർ ഇന്ത്യ. നിലവിലുള്ള VTZ എന്ന വിമാനത്താവള കോഡ് തന്നെയാകും ഇതിനും ഉപയോഗിക്കുക. ഭോഗാപുരത്തിനും ഡൽഹിക്കും ഇടയിൽ ആഴ്ചയിൽ 14 വിമാന സർവീസുകൾ തുടരുമെന്നും എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകാശ്മീരിലെ ചിലയിടങ്ങളിലും ലഡാക്കിലും ഇന്ന് ആരംഭിക്കും. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. വിശദാംശങ്ങളിലേക്ക്.
2: മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതോടൊപ്പം മിഷൻ സമുദ്ര ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങമൊന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടുകളും നാടും. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്ന് തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിതാ ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. ശബരിമല ഉൾക്കഴകം, പമ്പ, മേൽശാന്തിമാർ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഇന്ന് നടക്കും. പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും ഇന്ന് മുതൽ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നട അടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ദിനങ്ങളിൽ ഭക്തർക്ക് ഓണസദ്യയും നൽകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇന്നലെ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്കും റെയിൽവേ സ്റ്റേഷനും കേടുപാട് സംഭവിച്ചു. ഗസ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി US പ്രതിനിധി ജാരേഡ് കുഷ്നർ ഹമാസ് തലവനുമായി കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഗസയിൽ ഹമാസ് ആയുധം വച്ചൊഴിയാനും പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാനുമുള്ള പുതിയ 15-ഇന മാർഗരേഖ സംരക്ഷിക്കുക എന്നതാണ് ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 84. 90 പേർക്ക് മാത്രം സഞ്ചരിക്കാൻ അനുമതിയുള്ള ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. BWEF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1 നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്യുയെ നേരിടും. നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമും 2 ഗോൾ വീതം നേടി. ശ്രീലങ്കയിലെ ഗാലയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റിന്റെ 3 ദിവസമായി ഇന്ന് ഇന്ത്യ 1 ഇന്നിംഗ്സ് പുനരാരംഭിക്കും. ഇന്നലെ 2 കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 460 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2 അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 കൊളംബോയിൽ ആരംഭിക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു.

0: ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് അടയ്ക്ക ഇറക്കുമതി ചെയ്തിരുന്ന സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. സൌത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ കരാറിന് കീഴിലുള്ള സൌജന്യ കസ്റ്റംസ് തീരുവ ആനുകൂല്യങ്ങൾ അനധികൃതമായി കൈപ്പറ്റുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. കേസിൽ ഇതുവരെ 2,500 കോടി രൂപയിലധികം റവന്യൂ നഷ്ടം സംഭവിച്ചതായി ധനമന്ത്രാലയം വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നേപ്പാളിലെത്തി. ഇരു രാജ്യങ്ങൾക്കും പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ നേപ്പാൾ കരസേനാ മേധാവിയുമായി അദ്ദേഹം ചർച്ച നടത്തും. നാളെ പശ്ചിമബംഗാളിലെ ഗംഗാസമതല മേഖലയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, കിഴക്കൻ മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും അടുത്ത 2 ദിവസങ്ങളിൽ സമാന കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബീഉൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ ഓരോ ദ്വീപുകളിലും വിപുലമായ പരിപാടികൾ നടക്കും. പശ്ചിമബംഗാളിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ രേഖകളില്ലാത്ത കൊണ്ടുവന്ന സ്വർണവും വെള്ളിയുമായി 2 നേപ്പാൾ സ്വദേശികളെ ഉദ്യോഗസ്ഥർ പിടികൂടി. സിലിഗുരിയിലെ പതിവ് പരിശോധനയ്ക്കിടയിലാണ് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന കാർ പിടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷത വഹിക്കും. UGC നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദ്വിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
2: 100% പ്ലേസ്മെന്റ്.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 8075-680-412. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7,000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ആവണി ഈണങ്ങൾ ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഓണപ്പാട്ടിന്റെ ഓർമ്മ.
6: പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ എഴുതി, പെരുമ്പാവൂർ G രവീന്ദ്രനാഥ് ഈണം പകർന്ന്, KR ശ്യാമ പാടിയ ഗാനം.

0: നിങ്ങൾക്കറിയാമോ, ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? തെക്കുപടിഞ്ഞാറൻ ടിബറ്റിൽ മാനസ സരോവർ തടാകത്തിന് സമീപമുള്ള ചെമയുങ് ദുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്.
1: വായനയുടെ വാതായനങ്ങൾ.
0: ഇന്ന് സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ നിധീഷ് നടേരി.
2: പുസ്തകങ്ങളെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്രമാത്രം വലിയൊരു ലോകം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇപ്പോൾ ആലോചിക്കാറുണ്ട്. കാരണം അത്രമേൽ നമ്മൾ ജീവിതത്തിൽ കണ്ടതിനേക്കാൾ ഏറെ ആളുകളെ തിരിച്ചറിയാനും പല പല മനുഷ്യരെ മനസ്സിലാക്കാനും മനുഷ്യനെ എത്തിപ്പെടാൻ പറ്റാത്ത ലോകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ വായന എന്ന വലിയൊരു സാധ്യത മുന്നിലിങ്ങനെ തുറന്നു കിട്ടിയത് വലിയ അനുഗ്രഹമാണ് എന്ന് തോന്നാറുണ്ട്. ജീവിതത്തിൽ വായനയിലേക്ക് എത്തിപ്പെടുന്നത് വീട്ടിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു. അച്ഛൻ വായനയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. അച്ഛൻ ജേർണലിസ്റ്റ് ആയിരുന്നു. നടേരി ഗംഗാധരൻ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് പുസ്തക ശേഖരമുണ്ടായിരുന്നു. എങ്കിൽ പോലും നിർബന്ധിച്ച് വായിക്കാനെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. സ്വാഭാവികമായി പുസ്തകങ്ങളെ കാണുകയും അതിലേക്ക് വായനയ്ക്ക് മെല്ലെ മെല്ലെ വരികയും ചെയ്തു. സാധാരണ എല്ലാ കുട്ടികളെയും പോലെ ആ കാലത്ത് ചെറിയ കുട്ടികളുടെ മാസികകൾ തന്നെയാണ് വായിച്ചു തുടങ്ങിയത്. പതിയെ പതിയ വായന വലിയ പുസ്തകങ്ങളിലേക്ക് മാറുന്നത് നാട്ടിൽ ആർ കെ സ്മാരക ഗ്രന്ഥശാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാലയമുണ്ട്. അപ്പോൾ അവിടെ വെക്കേഷൻ സമയമാകുമ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഇളയച്ചൻ്റെ മക്കൾ ചേച്ചിമാർ

0: ഒക്കെ വരും. അപ്പോൾ വലിയൊരു ടീം ഉണ്ടാവും. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് സമയം കളിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഗ്രന്ഥാലയത്തിൽ പോയി അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുമെന്ന് ഒരു സജഷൻ വീട്ടുകാർ പറയുകയും അങ്ങനെ ഞങ്ങൾ നാട്ടിലെ ആർക്കേസ്മാരുടെ ഗ്രന്ഥാലയത്തിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ മെമ്പർഷിപ്പ് എടുക്കാൻ പോയ ഒരു ദിവസമുണ്ട്. ഒരുപാട് പുസ്തകങ്ങളുള്ളൊരു സ്ഥലം കാണുന്നത് ആദ്യമായിട്ടാണെന്ന്. സ്വാഭാവികമായും അന്നത്തെ ലൈബ്രറിയനായിട്ടുള്ള ആൾ ഞങ്ങളെ ബാലസാഹിത്യ സെഷനിലേക്ക് നയിച്ചു. അവിടെ കണ്ട ഞങ്ങൾക്ക് ആകർഷണം തോന്നുന്ന കവറുള്ള പുസ്തകങ്ങൾ എന്ന രീതിയിലാണ് ആദ്യത്തെ വായന. അങ്ങനെയാണ് റഷ്യൻ നാടോടി കഥകൾ പോലുള്ള ബാലസാഹിത്യ കൃതികൾ. പിന്നെ നരേന്ദ്രനാഥിൻ്റെ കഥകളാണ് കൂടുതൽ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ പുസ്തകം തന്നെ ഇഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോരോ പുസ്തകങ്ങളായി തെരഞ്ഞുപിടിച്ച് വായിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് വായന മെല്ലെ മെല്ലെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു ഹൈസ്കൂൾ കാലത്തൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മളെ ലൈം ലൈറ്റിൽ നിന്നിരുന്ന വലിയ എഴുത്തുകാരിലേക്കൊക്കെ വായന ചെല്ലുന്നത് ആ സമയത്താണ്. അങ്ങനെ അവരുടെ കൃതികളൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോൾ അവരെ തേടി പിടിച്ച് വായിക്കാൻ തുടങ്ങുന്ന ആ സമയത്താണ്. ഇതേ ഗ്രന്ഥശാലയിൽ തന്നെയാണ് അത്തരം പുസ്തകങ്ങൾ തേടി ചെന്നത്. അന്നത്തെ കാലത്തെ മുഖ്യധാര എഴുത്തുകാരിലൊരാളായിട്ടുള്ള എം ടി വാസു എന്നവർ തന്നെയാണ് എല്ലാ അന്നത്തെ വായനയുടെ അടുത്ത ഘട്ടങ്ങൾ എല്ലാവരും തുടങ്ങി വെച്ചത്. അങ്ങനെയായിരിക്കും ആ രീതിയിൽ ഞാനും എം ടി തന്നെയാണ് വായനയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. നാല് കെട്ട് എം ടിയുടെ വായിക്കുന്നു. പിന്നീട് അങ്ങോട്ട് എം ടി പുസ്തകങ്ങൾ മുഴുവൻ തീർക്കുക എന്നുള്ള രീതിയിൽ എല്ലാം തിരഞ്ഞു പിടിച്ച് വായിച്ചു തുടങ്ങുന്നു. ഒ വി വിജയനുണ്ട്, ബഷീർ വരുന്നുണ്ട്. മുഖ്യധാരയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ എഴുത്തുകാരെയും കവർ ചെയ്ത് ഇങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഷിയാസ് ഉണ്ട്. ഷിയാസാണ് നമ്മൾ കാണാതിരുന്ന മുഖ്യധാരയിലില്ലാത്ത അന്നത്തെ യുവ എഴുത്തുകാരിലേക്ക് അങ്ങനെ പുസ്തകങ്ങളുണ്ട്. അതാണ് അതും കൂടെ വായിക്കണം എന്ന് അവൻ്റെ ഒരു ഒരു നിർബന്ധത്തിൻ്റെ ഒക്കെ പുറത്ത് അവൻ തന്ന ഒന്ന് രണ്ട് സജഷൻസ് വെച്ചിട്ട് യുവ എഴുത്തുകാരുടെ പുസ്തകങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് വി ആർ സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരന് എൻ്റെ ലിസ്റ്റിലേക്ക് വരുന്നത്. പിന്നെ ആ സമയത്ത് ഏറ്റവും എന്നെ ആകർഷിച്ച ടി വി കൊച്ചുബാവയുടെ പുസ്തകത്തിലേക്ക് ഞാൻ എത്തുന്നത്. പ്രിയ, എസ്, സിത്താര, ഗ്രേസി എന്നൊക്കെ പറയുന്ന മാധവിക്കുട്ടൻ എൻ്റെ കഥയൊക്കെ മുമ്പ് വായിച്ച് വിസ്മയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന്. അന്ന് ഒരു വനിത എഴുത്തുകാരിക്ക് എഴുതുന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകം മാധവിക്കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അത്ഭുതമായിരുന്നു. അങ്ങനെയൊക്കെ എഴുത്തിൽ സാധ്യമാകുമോ എന്നുള്ള അത്ഭുതം ഉണ്ടാക്കിയ പുസ്തകമാണ് അതൊക്കെ. അങ്ങനെ ഷിയാസിൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഇങ്ങനെയുള്ളൊരു മുഖ്യധാരയെന്നല്ലാതെ മാറി നിൽക്കുന്ന എഴുത്തുകാരിലൂടെയും വലിയ അത്ഭുതങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും വായനയിൽ നിന്ന് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ആ കൂട്ടത്തിൽ എനിക്ക് കൊച്ചുബാബ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. കൊച്ചുബാബൻ്റെ എല്ലാ പുസ്തകങ്ങളും തിരഞ്ഞു പിടിച്ച് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എനിക്ക് വൃദ്ധസദനം എന്ന് പറയുന്ന നോവല്, ആ നോവല് ഉണ്ടാക്കിയൊരു മാറ്റം, ആ സമയത്തുള്ള സ്ഥിരം എഴുത്ത് പാറ്റേൺ എന്നൊക്കെ മാറിക്കൊണ്ട് വേറൊരു ലോകം അദ്ദേഹം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു കറുത്തഹാസ്യം കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നൊക്കെ അന്ന് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വൃദ്ധസദനത്തിലൊക്കെ അദ്ദേഹം കാണിച്ച ഒരു ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയോ വർഷം മുമ്പ് അദ്ദേഹം എഴുതി വെച്ചു എന്നുള്ള അത്ഭുതം. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലെയും കഥാപാത്രങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ പേരുകളായാലും അവരുടെ സാഹചര്യങ്ങളായാലും ഒക്കെ വളരെ വ്യത്യസ്തമായ വേറൊരു തലത്തിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരുകളായാലും വളരെ വിസ്മയിപ്പിക്കുന്ന പേരുകൾ, ഒന്നങ്ങനെ ഒന്നിങ്ങനെ, പറുദീസയിലേക്കുള്ള പാത, വിരുന്നുമേശയിലേക്ക് നിലവിളികളോടെ എന്നൊക്കെ പറയുന്ന ടൈറ്റിലുകൾ തന്നെ അത്ഭുതം ഉണ്ടായിരുന്നു, കൗതുകം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കഥയിൽ നമുക്ക് ആലോചിക്കാതിന് അപ്പുറത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ടൈറ്റിലുകളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊച്ചുബാബ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ്. അതായത് വേറിട്ട് എങ്ങനെ നമുക്ക് സഞ്ചരിക്കാം, ഒരു കഥയുടെ ലോകത്ത് നിൽക്കുമ്പോൾ എങ്ങനെ മൊത്തം ഉടച്ചു വാർത്ത് മറ്റൊരു കഥയുടെ ലോകം ഉണ്ടാക്കാമെന്ന്, അല്ലെങ്കിൽ അതൊരു സാഹിത്യത്തിൻ്റെ എഴുത്തിൻ്റെ ലോകം സൃഷ്ടിക്കാമെന്ന് മനസ്സിലാക്കുന്നത് കൊച്ചുബാബയിലൂടെയാണ്. പിന്നീടാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അദ്ദേഹം പ്രവാസിയായിരുന്നു. ആ പ്രവാസ കാലഘട്ടത്തിൽ ഉള്ള ചെറിയ ഇടവേളകളിൽ എഴുത്തിനോടുള്ള വല്ലാത്തൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം എഴുതി വെച്ച, ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു സബരിയായിരുന്നു, തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എഴുതിയ പുസ്തകങ്ങളാണ് പിന്നീട് വായിച്ചതെന്നൊക്കെ അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ കഴിയുന്ന ആ സമയത്താണ്. ആ സമയത്ത് തന്നെ എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു പുസ്തകം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നുള്ള പുസ്തകമാണ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം. അതുവരെയുള്ള ചരിത്ര പുസ്തകങ്ങളെക്കാളൊക്കെ വ്യത്യസ്തമായൊരു പുസ്തകമായിരുന്നു. അങ്ങനെയും ചരിത്രം അവതരിപ്പിക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പുസ്തകത്തിലാണ്. നമ്മളൊന്നും അറിയാതെ പോയ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തെ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ, അതിനുശേഷമുള്ള ഇന്ത്യയുടെ പിറവി, ആ സമയത്തെ ഒരാൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന പോലെ ഒരു ചരിത്രത്തെ എങ്ങനെ നാടകീയമായി അവതരിപ്പിക്കാമെന്ന്, അങ്ങനെയും എഴുത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുന്നത് ആ പുസ്തകത്തിലാണ്. അതിപ്പോഴും വായിക്കുമ്പോഴും വളരെ വിസ്മയിപ്പിക്കുന്നൊരു എഴുത്താണ്. അങ്ങനെയുള്ളൊരു ക്രാഫ്റ്റുള്ളൊരു പുസ്തകമാണ്. അതായത് ചരിത്ര സത്യങ്ങളെ കൂടുതൽ വായനക്കാരുടെ മുന്നിൽ ശരിക്കും സംഭവിക്കുന്ന പോലെ ലൈവായി അവതരിപ്പിക്കുന്ന ഒരു ശൈലി അനുഭവിച്ച പുസ്തകം അത് സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ. അതെന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. പുതിയ കാലത്തേക്ക് വരുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ വായന അതിൽ അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീയാണ്. അരുന്ധതി റോയുടെ കുട്ടിക്കാലം, അമ്മയുമായിട്ടുള്ള ബന്ധം, അരുന്ധതി റോയുടെ മേരി എന്ന് പറയുന്ന അമ്മയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിത്വം, അതൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ആ സമയത്ത് കുട്ടിക്കാലത്ത് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അമ്മ അവരെ എത്രമാത്രം ജീവിതത്തിലേക്ക് വേറൊരു തലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള വിധവയായിട്ടുള്ള അമ്മ, അവർ ഈ കുട്ടികളെയും കൊണ്ട് ആസാമിൽ നിന്ന് ഊട്ടിയിൽ അവരെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ചെറിയ ഒരു വീട്ടിലേക്ക് എത്തുന്നതും, അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് അവർ ഒരു ജീവിതം നയിക്കുന്നതും, ആസ്മാരോഗ്യമായ അമ്മ അവർക്കൊപ്പം പേടിച്ചുള്ളവരുടെ കുട്ടിക്കാലം, അതിനുശേഷം ഇവിടെ വന്നിട്ടുണ്ടായ അനുഭവങ്ങൾ, ഇവിടെ ഒരു സ്കൂള്, അമ്മയുടെ നേതൃത്വത്തിൽ ഒരു കോട്ടയത്തിൽ സ്കൂൾ തുടങ്ങുകയും അത് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂളായി പടിപടിയായി വളരുന്നത് സ്കൂളിലെ കുട്ടിയായിക്കൊണ്ട് തന്നെ കാണാൻ കഴിയുന്നതൊക്കെ അവർ എഴുതി പോകുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്മ മകൾ ബന്ധം ഈ പുസ്തകത്തിൽ ഉടനീളം ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പഴയകാലം അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടിയാണ്. കഥയിലിപ്പോൾ അടുത്ത് വായിച്ചു കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങൾ ജിൻഷ ഗംഗയുടെ ഓടയും മൃദുലിൻ്റെ കുളയുമാണ്. ഇത് രണ്ടും നമ്മുടെ പുതിയ തലമുറയിലെ കഥാകൃത്തുക്കൾ പറയുന്ന മനോഹരമായിട്ടുള്ള കഥകൾ അറിയാൻ കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങളാണ്. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ശൈലി, ക്രാഫ്റ്റ്, വേറിട്ട ജീവിത സന്ദർഭങ്ങൾ, അവർ ഇതുവരെ മലയാള കഥയിൽ അടയാളപ്പെടുത്താത്ത മനുഷ്യരുടെ ജീവിത സന്ദർഭങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആത്മാക്കളുടെ കല്യാണമാണ് കുള എന്ന കഥ പറയുന്നത്. ആത്മാക്കളുടെ കല്യാണം നടക്കുമ്പോൾ പോലും അതിലും ജാതി എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ മരിച്ച ആളുകൾ കല്യാണപ്രായമാകുമ്പോൾ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി മരിച്ച മറ്റൊരാളെ ഇണയായിട്ട് അതേ കാലഘട്ടത്തിൽ മരിച്ച മറ്റൊരാളെ കണ്ടുപിടിക്കുകയും അവരെ തമ്മിൽ കല്യാണം കഴിക്കുന്ന ഒരു ചടങ്ങ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരാശയം, അത് അവിടെ കാസർഗോഡുള്ള ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ ജാതി ഇടപെടുന്നത് എങ്ങനെ എന്നുള്ളതാണ് ആ കഥ പറയുന്നത്. അത് മനോഹരമായിട്ടുള്ള കഥയാണ്. എന്തായാലും അത് രണ്ടുമാണ് കഥയിൽ ഇപ്പോൾ വായിച്ചത്. കൂടുതൽ ഇപ്പോൾ ഞാൻ വായനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആത്മ കഥാപരമായ പുസ്തകങ്ങൾ, മനുഷ്യരുടെ ജീവിതങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞുപിടിച്ച് വായിക്കുന്നത്. പൂമ്പാറ്റ ചിറകുള്ള സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് നാടക സംവിധായകനും നാടകത്തും സിനിമ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ഗിരീഷ് പി സി പാലത്തിന്റെ പുസ്തകമാണ്. പുസ്തകത്തിനോട് എനിക്കൊരു അടുപ്പം തോന്നാൻ കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സന്ദർഭങ്ങളും നാടും ഒക്കെ ഏകദേശം എനിക്ക് പരിചിതമായതുകൊണ്ട് തന്നെ നമ്മളും കൂടെ കടന്നുപോയ ഒരു കാലത്തെയും നാടിനെയും സന്ദർഭങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാനും അതിനോട് ചേർന്ന് പോകാനും കഴിയുന്നുണ്ട്. മനോഹരമായിട്ടുള്ള തൻ്റെ തന്നെ ജീവിതത്തിലെ ഓർമ്മകളാണ് അദ്ദേഹം എഴുതി പോകുന്നത്. അതേപോലെ തന്നെ പ്രസാദ് കൈതക്കലിൻ്റെ പൊരിവെയിലും പെരുമഴയിലും എന്ന് പറയുന്ന പുസ്തകം രണ്ടും തന്നെ അത് പേരാമ്പ്ര ആ ഭാഗത്തുള്ള നാട്ടുമ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് പറഞ്ഞു പോകുന്നത്. അത് അക്കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹം കടന്നുപോയ ജീവിത സാഹചര്യങ്ങളൊക്കെ വരുന്ന രസകരമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ ഈ രണ്ട് പുസ്തകത്തിലുള്ളത് കൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ, എഴുത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളോടൊരു അടുപ്പം തോന്നുന്നുണ്ട്. കൂടുതൽ നമ്മൾ അറിയാത്ത മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന തന്നെ നാട്ടിൻപുറങ്ങളിലുള്ള ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് രണ്ട് പുസ്തകത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. വായന പുതിയ മനുഷ്യരെയും പുതിയ ലോകങ്ങളെയും പുതിയ സാധ്യതകളെയും നമ്മളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന വലിയൊരു മേഖലയാണ്. കുറച്ച് സമയമെങ്കിലും വായനയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതകാലത്തേക്കാൾ കൂടുതൽ കാലം ജീവിച്ച പോലെ അത്രയും ലോകങ്ങളിലൂടെ സഞ്ചരിക്കാനും ജീവിതത്തിൽ പരിചയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ പരിചയപ്പെടാനുള്ള ഒരു അവസരം നമുക്ക് മുന്നിൽ വായന തുറന്നു തരും എന്നുള്ളത് സത്യമാണ്.
1: സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് ഇതുവരെ സംസാരിച്ചത് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ നിധീഷ് നടേരി.
2: വായനയുടെ വാതായനങ്ങൾ

0: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
1: ഓൾട്ടർനേറ്റീവ് എ എൽ ടി ഇ ആർ എൻ എ ടി ഐ വി ഇ ഓൾട്ടർനേറ്റീവ്, പകരം, ബദൽ, ഇതര സാധ്യത, മറ്റു മാർഗം, വേറെ വഴി, ഗത്യന്തരം എന്നും അർത്ഥം. ഓൾട്ടർനേറ്റീവ് മീൻസ് ഓഫറിംഗ് ഓർ എക്സ്പ്രസിംഗ് എ ചോയ്സ് ഓപ്ഷൻ. There's no compulsion to choose. We can go for other alternatives. തിരഞ്ഞെടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് മറ്റ് സാധ്യതകൾ തേടാം. There's no compulsion to choose. We can go for other alternatives. Alternatives എന്നാൽ other options, മറ്റ് സാധ്യതകൾ എന്നാണ് അർത്ഥമെങ്കിലും other alternatives എന്നും സാധാരണയായി പറയാറുണ്ട്. Renu suggested a trip to Munnar. Alternatively, അനു ഓഫേർഡ് എ സ്റ്റേക്കേഷൻ അറ്റ് എ ഫാം ഹൗസ്. മൂന്നാറിലേക്ക് ഒരു യാത്ര പോവാം എന്ന് രേണു അഭിപ്രായപ്പെട്ടു. മറ്റൊരു സാധ്യതയായി തന്റെ ഫാം ഹൗസിൽ ഒരു ലഘുവായ താമസം അനുവും മുന്നോട്ടുവച്ചു. രേണു സജസ്റ്റഡ് എ ട്രിപ്പ് ടു മൂന്നാർ. ഓൾട്ടർനേറ്റീവ്ലി അനു ഓഫേർഡ് എ സ്റ്റേക്കേഷൻ അറ്റ് എ ഫാം ഹൗസ്. ഐ ഹാഡ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു അഡ്മിറ്റ്. സമ്മതിക്കുകയല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോ ഓൾട്ടർനേറ്റീവ് ബട്ട് ടു അഡ്മിറ്റ്. ഹാവിംഗ് എക്സോസ്റ്റഡ് ഓൾ ഓൾട്ടർനേറ്റീവ്സ്, ഷി ഹാഡ് ടു ആക്സെപ്റ്റ് ദ പ്രപ്പോസൽ. എല്ലാ വഴികളും അടഞ്ഞതിനാൽ, അതായത് ഗത്യന്തരമില്ലാതെ, അവൾക്ക് ആ നിർദ്ദേശം അംഗീകരിക്കേണ്ടി വന്നു. ഹാവിംഗ് എക്സോസ്റ്റഡ് ഓൾ ഓൾട്ടർനേറ്റീവ്സ്, ഷി ഹാഡ് ടു ആക്സെപ്റ്റ് ദ പ്രപ്പോസൽ. Due to traffic congestion, we took an alternative route. Gadagada kurukku karanam nammal mattoru vazhi thiranjeduthu. Due to traffic congestion, we took an alternative route. Given an alternative, I would not have left. Endengilum oru sadhyade undayirunnengil njan pogumayirunnilla. Given an alternative, I wouldn't have left. Soorthukale, തോൽവികളിൽ മനസ്സ് തകരരുത്. കാരണം ജീവിതത്തിൽ ഒരിക്കലും സാധ്യതകൾ അസ്തമിക്കുന്നില്ല. ഒരു വാതിൽ അടയുമ്പോൾ ആയിരം വാതിലുകൾ തുറക്കപ്പെടുന്നു. ഡു നോട്ട് ബി ഡിസാർട്ടൻഡ് ബൈ ഫെയിലിയേഴ്സ്, ആസ് ലൈഫ് ഇസ് നെവർ ഷോർട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. വെൻ എ ഡോർ ക്ലോസേസ്, തൗസൻഡ് അതേഴ്സ് ഓപ്പൺ. ഓൺ ദാറ്റ് റിഫ്രഷിംഗ് നോട്ട്, ബൈ ഫ്രം സ്മിത മണിക്കോത്ത്.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: ഇതോടെ എഫ് എം ഡയറി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 31 മിനിറ്റും 1:66:10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 13 മിനിറ്റും 1:61:60 മാംഗ്ലൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 13 മിനിറ്റും വൈകിയോടുകയാണ്.
7: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: ശ്രീനാരായണ ഐടിഐ 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ഐടിഐ. കേന്ദ്ര ഗവൺമെന്റ് എൻസിബിടി കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വയിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൌകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ഐടിഐ, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497270965, മൊബൈൽ 9947278781.
10: നീ തിരക്കിട്ടെങ്കോട്ടാ? നീ അറിഞ്ഞില്ലേ
11: എന്താ
10: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
12: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
13: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
14: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
15: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
16: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
15: 100% പ്ലേസ്മെന്റ്.
16: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
15: ഫോൺ 8075-680-412.
17: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
18: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
17: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
19: എന്താ ചേട്ടാ ഒരു വിഷമം?
20: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
19: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
21: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
22: അമ്മ, ആ ബസ്സും പോയി.
23: പോട്ടെ, നിന്റെ അച്ഛനോട് എത്ര കാലേ പറയുന്നു ഒരു നല്ല വാച്ച് വാങ്ങി തരാൻ. ഒരു പൊട്ട വാച്ചും നന്നാക്കോടെ നന്നാക്ക്.
24: അല്ല, എന്താടോ ഇന്ന് ലീവാ?
23: ലീവ് ഞാൻ പറയുന്നില്ല, ഈ വാച്ചിലെ സമയം എത്രയാ മനുഷ്യ?
24: ഓ, അത് പിന്നെ.
23: ഒരു പിന്നെയില്ല, ഞാൻ ഇന്ന് ലീവാ. ഓഫീസിലെ സ്റ്റാഫിന്റെ വാച്ചൊക്കെ എത്ര നല്ലതാ. റോയൽ വാച്ച് കമ്പനിന്നാ വാങ്ങിയത്. തളിപ്പറമ്പ് റോയലിൽ പോയി ഇന്ന് തന്നെ എനിക്ക് നല്ലൊരു വാച്ച് വാങ്ങണം.
24: ഓക്കെ, നീ റെഡി ആയിക്കോ.
23: ഓണാശംസകളോടെ റോയൽ വാച്ച് കമ്പനി, മാർക്കറ്റ് റോഡ്, തളിപ്പറമ്പ.
25: ഉത്തരമലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769698.
26: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
27: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
28: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111-999-581.
29: ഇനി വാർത്തകൾ കേൾക്കാം. ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. ഡൽഹിയിലെ
30: अरे रीमा, सोलर पैनल लगवा ले, सोलर पैनल लगवा ले.
31: कब से मुझे सारे दोस्त बोलते थे, पर मैंने माना जब प्रधानमंत्री जी ने कहा.
32: भारत सरकार का लक्ष्य सोलर पावर से बिजली बिल जीरो करने का भी है.
31: मैंने प्रधानमंत्री जी के कहने पर सोलर पैनल लगवाया और मेरा बिजली बिल जीरो आया. आप भी लगवा लो.
33: PM सूर्य घर मुफ्त बिजली योजना आज ही रजिस्टर करें PM सूर्य घर.gov.in पर. सूर्य घर.
34: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है. टेलीमानस के निशुल्क नंबर 14416 पर कॉल करें. कहीं से भी, कभी भी, 24 घंटे यह सुविधा उपलब्ध है. यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है. आप अकेले नहीं है, मदद बस एक कॉल दूर है.
35: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं प्रियंका अरोड़ा. मुख्य समाचार। लद्दाख और जम्मू कश्मीर के बर्फबारी वाले इलाकों में जनगणना 2027 के लिए स्वगणना आज से शुरू। राष्ट्रीय परीक्षा एजेंसी UGC नेट परीक्षा के 3 विषयों अंग्रेजी, वाणिज्य और समाजशास्त्र विषयों में त्रुटियों की शिकायत के बाद इनकी दोबारा परीक्षा कराएगी। झारखंड में प्रदर्शनकारी विद्यार्थियों की आज रांची में राज्य सरकार के साथ नए दौर की वार्ता। उड़ीसा और पश्चिम बंगाल के गंगई क्षेत्र में मूसलाधार वर्षा का रेड अलर्ट। जम्मू कश्मीर में बूढ़ा अमरनाथ की वार्षिक यात्रा आज से शुरू। और BWF बैडमिंटन विश्व चैंपियनशिप आज से नई दिल्ली में। अब समाचार विस्तार से। जम्मू कश्मीर और केंद्र शासित प्रदेश लद्दाख के दुर्गम इलाकों में जनगणना का पहला चरण वाली 1 सितंबर से शुरू होगा। इससे पहले नागरिकों की सुविधा के लिए आज से 31 अगस्त तक स्वगणना की विशेष सुविधा दी जाएगी। 1 अक्टूबर को संदर्भ तिथि मानकर लद्दाख में जनगणना 2027 पूरी हो जाएगी। ब्योरा हमारे संवाददाता से।
0: लद्दाख देश का पहला केंद्र शासित प्रदेश बनने जा रहा है, जहां जनगणना 2027 का कार्य पूरा किया जाएगा। इसके अंतर्गत जनसंख्या गणना 1 से 30 सितंबर तक होगी। स्वगणना आज से शुरू हो रही है। लद्दाख में पूरी आबादी को शामिल करने के लिए करीब 637 गणना ब्लॉक बनाए जाएंगे। जम्मू कश्मीर और लद्दाख के जनगणना संचालन अधिकारी अमित शर्मा ने बताया कि सितंबर में जनसंख्या गणना कराने का निर्णय

0: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581.
1: പൊന്നിൻ പരിശുദ്ധിയുടെ സുവർണനാമം അൽമാസ്.
0: ഇപ്പോൾ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% വരെ കുറവ്.
1: ഫാഷനും പുതുമയും ഒന്നിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ.
0: അൽമാസ് ഗോൾഡൻ ഡയമണ്ട്സ്, പുതിയ തെരു, വൻകുളത്ത് വയൽ ആൻഡ് വലിയന്നൂർ. മൂലക്കുരു, ഫിഷർ ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
2: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജി ആണെങ്കിൽ വെറും 45 മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: ചിങ്ങപ്പാട്ടുകൾ തുടരുന്നു. അടുത്തത് യേശുദാസും സംഘവും പാടിയത് ചിങ്ങക്കാറ്റേ ചിന്തുപാടും കാറ്റേ എന്നാരംഭിക്കുന്നു.

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
5: ചിങ്ങപ്പാട്ടുകൾ തുടരുന്നു. ഇനി മധു ബാലകൃഷ്ണൻ പാടിയത്. ചിത്രം വരച്ചിട്ട് ചിങ്ങം ചോദിച്ചു, ഇവളുടെ പേരറിയാമോ എന്ന് തുടങ്ങുന്നു.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: അവസാനമായി യേശുദാസ് പാടിയത്. പണ്ടൊരു രാക്കിളി ചിങ്ങമാസ രാവിൻ അഗ്രശാലയ്ക്കൽ പാടിയിരുന്നു എന്ന് തുടങ്ങുന്നു.

FM പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾ മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പകരം അച്ചടക്കം, ലക്ഷ്യം, മികവ് എന്നിവ തിരഞ്ഞെടുക്കണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ചെന്നൈ കട്ടംകുലത്തൂരിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലെ കുടിവെള്ള ഗുണനിലവാരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങം ഒന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. പെൺമികവിന് ആദരമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കൃഷി സഖി പദ്ധതിക്ക് ഇന്ന് തുടക്കം. മൂല്യവർദ്ധിത ഉൽപ്പന്ന പരിശീലനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആലംബഹീനരെയും അശരണരെയും സഹായിക്കാൻ ഉപാധിയാണ് അധികാരമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. പത്തനാപുരം ഗാന്ധിഭവനിൽ ജീവകാരുണ്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDF സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ചേരുമെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. തിരുവനന്തപുരം AKG സെന്ററിൽ വൈകിട്ടാണ് യോഗം. ശബരിമല, ഉൾക്കഴകം, പമ്പ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിന് നറുക്കെടുപ്പ് ഇന്ന്. ചിങ്ങമാസ പൂജകൾക്കായി ഇന്നലെയാണ് ശബരിമല നട തുറന്നത്. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത്. കോവളത്തെ ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥും ഇന്ത്യൻ

ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. എഫും പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം, ചലച്ചിത്ര ഗാന പരിപാടി. ഇന്നാദ്യം മിനിമോൾ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഇനി പഞ്ചവടി. ഈ ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ബ്രോ, കാറ് ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
6: കൊടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
7: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം മാനവം. വരികൾ ബാലു കെരിയത്ത്, ഈണം ജോൺസൺ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാ സമയമെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ ജി തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
5: ഇനി അനൂപ് മോഹൻദാസ് പാടിയ ഗാനം. ചിത്രം കമ്മട്ടിപ്പാടം. രചന ദിലീപ് കെ ജി. സംഗീതം ജോൺ പി വർഗീ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ചിത്രം മീശമാധവൻ, ഗായകർ ശങ്കർ മഹാദേവൻ, റിമി ടോമി. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

0: ഓണർ ഷോപ്പിംഗോ? ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം
3: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
6: ഇനി ടൈഗർ സലീം ഈ ചിത്രത്തിലെ ഗാനം. പാടിയവർ യേശുദാസും എസ് ജാനകിയും. ഗാനശില്പികൾ ബിച്ചു തിരുമല, ശ്യാം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഇനി ജയചന്ദ്രൻ, മനോഹരൻ, സൽമ എന്നിവർ പാടിയ ഗാനം. ചിത്രം അഗ്നിപുഷ്പം. രചന ONV കുറുപ്പ്. സംഗീതം MK അർജുനൻ.
5: ചിങ്ങക്കുളിർ കാറ്റേ

0: മാതിരനേരത്തി പാദതന്നോരത്ത് പയ്യാരം പറഞ്ഞൊരു തപ്പുകൊട്ട്.
1: കണ്ണോട്ടക്കാരന്റെ കൂട്ടിലെ മഹിളയ്ക്ക് കൈതപ്പോ മണം കൊണ്ടത്തന്നെ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: ചിത്രം കണ്ണകി, പാടിയത് യേശുദാസ്, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈണം കൈതപ്രം വിശ്വനാഥൻ.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
0: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: ഇനി ജെൻസിയും സംഘവും പാടിയത് ചിത്രം രാഗം താനം പല്ലവേ. ഗാനശില്പികൾ AP ഗോപാലൻ, MK അർജുനൻ.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
6: ചിത്രം കാട്ടുപൂക്കൾ, ഗായിക പി സുശീല, രചന ONV കുറുപ്പ്, സംഗീതം ദേവരാജൻ.

അടുത്ത ഗാനത്തിന് മുൻപ് ഒരറിയിപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മി. ഇതിൽ സെൽഫ് ഡിഫൻസ്, അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സെൽഫ് ഡിഫൻസ് ട്രെയിനറും ഇന്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യനുമായ ശ്രീ പി ജയകുമാർ മറുപടി പറയുന്നു. പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാം. 0497295607 എന്ന നമ്പറിൽ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം യേശുദാസും ചിത്രയും സംഘവും പാടിയത്, രചന കൈതപ്രം, ഈണം ജെറി അമൽദേവ്, ചിത്രം എന്നെന്നും കണ്ണേട്ടൻ്റെ.

0: എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം മിഥുനം, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനത്തോടെ ഗാനാമൃതം പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് ഇന്ന് ചേരുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പട്നയിൽ ഇന്ന് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് ELC 2.0 ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് സാക്ഷരത, ഡിജിറ്റൽ ഇടപെടൽ, ജനാധിപത്യത്തിൽ പൌരന്മാരുടെ അർത്ഥവത്തായ പങ്കാളിത്തം എന്നിവയ്ക്ക് പ്രചോദനം നൽകുന്ന പ്രധാന ചുവടുവയ്പ്പാണ് സംരംഭം. കർഷക ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ മേയർ വി വി രാജേഷാണ് തൈ നട്ടത്. ഓണം സ്പെഷ്യൽ ട്രെയിനിന് കരുനാഗപ്പള്ളിയിലും കായംകുളത്തും സ്റ്റോപ്പ് അനുവദിച്ചതായി കെ സി വേണുഗോപാൽ MP. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചാണ് SMVT ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് റൂട്ടിൽ അനുവദിച്ച സ്പെഷ്യൽ ട്രെയിനിന് അധിക സ്റ്റോപ്പ് അനുവദിച്ചത്. കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രത്യേക SC ST കോടതി സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റി യൂണിറ്റ് സമ്മേളനം. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം കൊല്ലം കന്നേറ്റിക്കായലിൽ കാണാതായ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം ചവറ വട്ടക്കായലിൽ കണ്ടെത്തി. കരുനാഗപ്പള്ളി പടനായർ കുളങ്ങര സൌത്ത് സ്വദേശി ബിലാലാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 10:58 അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
4: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ. മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആന്റി വൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റി മൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, ആന്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. അതായത് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ആൻറ്റിവൈറസുകൾക്കും ആൻറ്റിഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിൻ്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധ ശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി

രോഗാണു പകരാം. പ്രതിരോധശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരാം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി 1-2 ദിവസത്തേക്ക് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആൻറ്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആൻറ്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് 1 വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ആകുമ്പോൾ ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമെ പ്രതിരോധം ആർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് 1 വർഷം 75 ലക്ഷം പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിൻ്റെ 12.5% പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധം ആർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഉയർന്ന ചെലവാണ് ഒരു കാര്യം. 100 ലക്ഷം

0: ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും, അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആന്റിബയോട്ടിക്കുകൾ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിന് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആന്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധ ശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആന്റിമൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഏകാരോഗ്യ സമീപം അല്ലെങ്കിൽ വൺ ഹെൽത്ത്. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രോഗ്രാമുകൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഗവേഷണം എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമീപനം സഹായിക്കുന്നു. അവസാനമായി ആന്റി മൈക്രോബിയൽ പോളിസിയെ കുറച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി ആന്റി മൈക്രോബിയൽ പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആന്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ് അല്ലെങ്കിൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലെ ഒരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആന്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ മൂന്നായി തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആന്റിബയോട്ടിക്കുകൾ, കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആന്റിബയോട്ടിക്കുകൾ, മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആന്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്തമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്. ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി.

0: നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.
2: കോഴിക്കോട് ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാനമന്ത്രി ഗതിശക്തി സംരംഭത്തിന് കീഴിൽ വിവിധ മന്ത്രാലയങ്ങളുടെ ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന 396 അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഇതുവരെ അംഗീകാരത്തിന് ശുപാർശ ചെയ്തതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഇവയിൽ 256 പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും 198 എണ്ണം പുരോഗതിയിലാണെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. നെറ്റ്വർക്ക് പ്ലാനിംഗ് ഗ്രൂപ്പ് സംവിധാനം വഴിയാണ് പദ്ധതികൾ വിലയിരുത്തുന്നത്. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും. നാളെ ചേരുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പട്നയിൽ ഇന്ന് ഇലക്ടറൽ ലിറ്ററസി ക്ലബ്ബ് ELC 2.0 ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് സാക്ഷരത, ഡിജിറ്റൽ ഇടപെടൽ, ജനാധിപത്യത്തിൽ പൌരന്മാരുടെ അർത്ഥവത്തായ പങ്കാളിത്തം എന്നിവയ്ക്ക് പ്രചോദനം നൽകുന്ന പ്രധാന ചുവടുവയ്പ്പാണ് സംരംഭം. സ്വാതന്ത്ര്യസമര സേനാനി മദൻലാൽ ദിങ്ക്രിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആദരാഞ്ജലി അർപ്പിച്ചു. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പരമോന്നത ലക്ഷ്യമാക്കുന്നതിന് എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച വ്യക്തിയാണ് മദൻലാൽ ദിങ്ക്ര. ദിങ്ക്രയുടെ ജീവിതം ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രചോദനാത്മക ചരിത്രമാണെന്നും ഓം ബിർള സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിൻ്റെയും രാജ്യവ്യാപക ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് 5-ാം ക്യാമ്പയിൻ്റെ മാർഗരേഖകളുടെ പ്രകാശനവും ചടങ്ങിലുണ്ടാകും. പെൻഷൻ വിതരണം ചെയ്യുന്ന 17 ബാങ്കുകൾ വിരമിക്കുന്ന ജീവനക്കാർക്കായി തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലെ കുടിവെള്ള ഗുണനിലവാരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുടിവെള്ള ഗുണനിലവാരം സംബന്ധിച്ച CAG റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. 20,000 സ്ഥലങ്ങളിൽ വാട്ടർ കൂളർ ഉൾപ്പെടെ പുതിയ ടാങ്ക് ടു ടാപ്പ് കുടിവെള്ള ശുദ്ധീകരണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ബീഹാറിലെ ലഖീസരായ് ജില്ലയിൽ അശോക്ധാം ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 10-ലധികം പേരെ പാട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പശ്ചിമബംഗാളിലെ ബീർഭൂം ജില്ലയിലെ ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. വിശാഖപട്ടണത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന എല്ലാ എയർ ഇന്ത്യ വിമാനങ്ങളും ഇന്നു മുതൽ ഭോഗാപുരത്തെ പുതിയ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് സർവീസ് നടത്തുകയെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഭോഗാപുരത്തിനും ഡൽഹിക്കും ഇടയിൽ ആഴ്ചയിൽ 14 സർവീസുകൾ തുടരുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങം 1. കർക്കിടക കെടുതി കഴിഞ്ഞ് പിറക്കുന്ന ചിങ്ങം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമകൾ നിറഞ്ഞ മാസമാണ്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. കർഷകരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാനും കൃഷിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമാണ് കർഷക ദിനം ആചരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് അല്പസമയത്തിനകം ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. കർഷക പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക്സ് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി ഫലപ്രദമായ തിരച്ചിൽ നടത്തിയെന്നും സംസ്ഥാനത്തിന് ഇടപെടാൻ പരിമിതിയുള്ളിടത്ത് കേന്ദ്ര

ഗവൺമെൻറ് ഇടപെട്ടുവെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. 4 വർഷമായിട്ടും കണ്ടെത്താൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികളുണ്ടെന്നും അവരുടെ കുടുംബങ്ങളെ ചേർത്തുപിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും സുരേഷ് ഗോപി അറിയിച്ചു. കർഷക ദിനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നടീൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിനാചരണത്തിൻ്റെ ഭാഗമായി നഗരസഭാ അങ്കണത്തിലെ ചടങ്ങിൽ മേയർ വി വി രാജേഷ് വൃക്ഷത്തൈ നട്ടു. ആലംബഹീനരെയും അശരണരെയും സഹായിക്കാൻ ഉപാധിയാണ് അധികാരമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. പത്തനാപുരം ഗാന്ധിഭവൻ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച 25 ജീവകാരുണ്യ പദ്ധതികളുടെ ദേശീയതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AICC ആസ്ഥാനത്തെ വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട് BJP ഉയർത്തിയ വിവാദം രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ നടത്തുന്ന ആസൂത്രിത നീക്കമാണെന്നും വേണുഗോപാൽ കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചതും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മറവിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന അഴിമതിയിലും പ്രതികരിക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ചർച്ച ചെയ്യേണ്ടതെന്നും വേണുഗോപാൽ പറഞ്ഞു. വിവിധ വെബ്സൈറ്റുകളിൽ ക്യാപ്ചർ പരിശോധനയുടെ മറവിൽ പുതിയ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥ ക്യാപ്ചർ പരിശോധനയ്ക്ക് പിന്നാലെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകി ഉപയോക്താവിൻ്റെ വിവരങ്ങൾ തട്ടിയെടുക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമാണ് രീതി. ഇത്തരം സംശയങ്ങളുണ്ടായാൽ ഉടൻ സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ August 21 കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി നൽകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അദ്ദേഹം ചുമതല നൽകി. അഭിമന്യു കൊലക്കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും. വിചാരണ സമയക്രമവും കോടതി തീരുമാനിക്കും. കഴിഞ്ഞ 13 കേസ് പരിഗണിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഉൾപ്പെട്ട കേസിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലം കന്നേറ്റിക്കായലിൽ കാണാതായ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം ചവറ വട്ടക്കായലിൽ കണ്ടെത്തി. കരുനാഗപ്പള്ളി പടനായർക്കുളങ്ങര സൗത്ത് സ്വദേശി ബിലാലാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് കന്നേറ്റി പാലത്തിന് താഴെ കായലിൽ കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയ ബിലാൽ അടിയൊഴുക്കിൽ പെടുകയായിരുന്നു. ശ്രീലങ്കയിലെ ഗാലെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൻ്റെ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 462 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 7 റൺസ് എടുത്തു. ഈ മാസം 23 കൊളംബോയിലാണ് പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ്. FIH പുരുഷ ഹോക്കി 2-ാം പൂൾ D മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. നെതർലാൻഡ്സിലെ ആംസ്റ്റർവീനിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ചൈന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിലായി. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ BWF ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യനും 9-ാം സീഡുമായ PV സിന്ധു അയർലൻഡിൻ്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൗണ്ടിൽ സ്പെയിനിൻ്റെ പൗള ലോപ്പസ് ലൂസിയ റോഡ്രിഗസ് സഖ്യത്തെ നേരിടും. വൈകിട്ട് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്യുയെ നേരിടും. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3-ാം സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ാം 10-ാം രാവിലെയും ഉച്ചയ്ക്കുമാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിശകുകൾ അന്വേഷിക്കാൻ NTA രൂപീകരിച്ചിരുന്ന കമ്മിറ്റിയാണ് കുറ്റമറ്റ രീതിയിൽ ഈ 3 പേപ്പറുകളും പുനഃപരീക്ഷ നടത്തണം ശുപാർശ ചെയ്തത്. സംഗീതം മറ്റെല്ലാ കലകൾക്കും മേലെയാണെന്ന് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രയോഗം നൽകുന്ന ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പ്രശസ്തി പത്രവും ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ പുരസ്കാരവും ചിത്രയ്ക്ക് സമ്മാനിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബ് ടെസ്റ്റുകൾക്ക് ഫീസ് ഏർപ്പെടുത്തിയ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് PA മുഹമ്മദ് റിയാസ് MLA

0: പറഞ്ഞു. ഇതിന് ഇരയാകുന്നത് സാധാരണ. പരിശോധനകൾ ഇനിയും സൗജന്യമായി തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. വന്ദേമാതരത്തെ അവഹേളിച്ചു എന്നാരോപിച്ച് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഇന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സുവനോ നിഗമം സംഘവും പാടിയത്, ചിത്രം ആർസു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അടുത്ത ഗാനം കിഷോർ കുമാർ പാടിയത്. ചിത്രം ഹരേ രാമ ഹരേ കൃഷ്ണ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: എന്തേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഇനി അമിതാഭ് ബച്ചൻ പാടിയ ഗാനം, ചിത്രം ലാവാരിസ്.

0: ലതാ മങ്കേഷ്കർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം നാഗിന. ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി ഗതിശക്തി സംരംഭത്തിന് കീഴിൽ വിവിധ മന്ത്രാലയങ്ങളുടെ ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചിലവ് വരുന്ന 396 അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഇതുവരെ അംഗീകാരത്തിന് ശുപാർശ ചെയ്തതായി കേന്ദ്ര ഗവൺമെന്റ്. ഇവയിൽ 256 പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും 198 എണ്ണം പുരോഗതിയിലാണെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സ്വാതന്ത്ര്യസമര സേനാനി മദൻലാൽ ദിങ്ക്രയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആദരാഞ്ജലി അർപ്പിച്ചു. ദിങ്ക്രയുടെ ജീവിതം ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രചോദനാത്മക ചരിത്രമാണെന്ന് ഓം ബിർള സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാഗപഞ്ചമി ദിനത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ജനങ്ങൾക്ക് ആശംസ നേർന്നു. പ്രകൃതിയോട് ആദരവ്, ജീവജാലങ്ങളോട് അനുകമ്പ, സഹവർത്തിത്വ മനോഭാവം എന്നിവ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ കൂടിച്ചേർന്നതാണെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി ഫലപ്രദമായ തിരച്ചിൽ നടന്നിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാനത്തിന് ഇടപെടാൻ പരിമിതി ഉള്ളിടത്ത് കേന്ദ്രം ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.

ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായ ഫെസ്റ്റിവൽ ഓഫീസ് നാളെ മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ബീഹാറിലെ ലഖിസാരായ് ജില്ലയിൽ അശോക്ധാം ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 10-ലധികം പേരെ പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ആകാശവാണി ഹലോ. ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495654321, 9495569321. സ്റ്റുഡിയോയിൽ രമ്യ ഗിരിജയോട് സംസാരിക്കുന്നത് ഫഹദ് റാസ.
1: നമസ്കാരം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടുതന്നെ സായുധ സേനയിലെ ഒരു കരിയർ, നേതൃപരമായ പദവിയിലുള്ള ഉയർന്ന ഉദ്യോഗം, അത് നേടാൻ അവസരം തേടുന്നവർ ഒരുപാടുണ്ട്. സ്കൂൾ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ പ്രതിരോധ സേനയിൽ ഒരു നല്ല കരിയർ സ്വപ്നം കാണുന്ന നിരവധി വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത്, സ്കൂൾ കാലത്ത് എന്തൊക്കെ ചെയ്യാം, ഇതേക്കുറിച്ച് കുറേ കാര്യങ്ങൾ കൂടുതലായി അറിയാനുണ്ടാകും. ഇന്ന് നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവേശന പരീക്ഷയെക്കുറിച്ചാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമി അഥവാ NDA, അതിന് എങ്ങനെ തയ്യാറെടുക്കാമെന്നാണ്. അതോടൊപ്പം ഡിഫൻസ് മേഖലയിലെ മറ്റ് തൊഴിലവസരങ്ങളെക്കുറിച്ചുകൂടി സംസാരിക്കുന്നുണ്ട്. ആദ്യം NDA എന്നത് എന്താണ്, പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: താങ്ക് യു. നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുമ്പോഴത്തേക്കും വേൾഡിലെ തന്നെ ആദ്യത്തെ ട്രൈ സർവീസ് അക്കാഡമിയാണ്. ട്രൈ സർവീസ് അക്കാഡമി എന്ന് പറയുമ്പോൾ ആംഡ് ഫോഴ്സിന് ട്രെയിൻ ചെയ്യുന്നതോ, അല്ലെ, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, ഈ മൂന്ന് വിങ്ങും ചേർന്ന് വരുന്ന ഒരു അക്കാഡമിയാണ് നമ്മളുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത്. ഇത് മഹാരാഷ്ട്രയിലെ ഖടക്വാസ്ല എന്ന് പറഞ്ഞു പൂനെയിലാണ്.

0: സ്ഥിതി ചെയ്യുന്നത്, നാഷണൽ ഡിഫൻസ് അക്കാഡമി. ഒരു വലിയ ക്യാമ്പസാണ്, ഒരു 7,000 ഏക്കർ വരുന്ന ഒരു വലിയ ക്യാമ്പസാണ്. ഈ 3 ഫോഴ്സിലുള്ള ആൾക്കാരെയും റിക്രൂട്ട് ചെയ്യുന്നതും മീൻസ് ട്രെയിൻ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതുമായ ഒരു സ്ഥാപനമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത്. 1949 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അക്കാഡമി നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞൊരു ചർച്ച വരികയും ഒരു ഫൗണ്ടേഷൻ സ്റ്റോണ് ഇടുകയും ചെയ്തത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേറ്റുകളോടും ഏരിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയാണ് ഏറ്റവും അധികം ഏരിയ അന്നത്തെ ബോംബെ കൊടുക്കാൻ തയ്യാറായത്. അങ്ങനെയാണ് അവിടെ വരുന്നത്. പിന്നീട് ഒരു 1955 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോമലി അക്കാഡമി ആയിട്ട് തന്നെ ഒരു ഇനോഗ്രേഷൻ നടത്തുന്നത്. സോ അത്രയും പഴക്കമുള്ള ഒരു അക്കാഡമിയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി.
1: ഓക്കെ, അപ്പോൾ NDA ഒരു പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത് വളരെ ടഫാണ്, എങ്കിലും ഒരുപാട് പേര് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആരാണ് പരീക്ഷ നടത്തുന്നത്? ഒരു വർഷം എത്ര തവണ പരീക്ഷ നടക്കുന്നുണ്ട്? ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയാമോ?
0: ഓക്കെ, ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ റിക്രൂട്ട്മെന്റ്സ്, അതായത് എൻട്രൻസ് എക്സാമിനേഷൻ, NDA എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ് അതിനെ പറയുന്നത്.
1: അതെ,
0: ഇത് UPSC ആണ് നടത്തുന്നത്. നമുക്കറിയാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ സിവിൽ സർവീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന അതേ ബോഡി തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. കുറേ ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ട്, കാരണം ഈ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് ഈ നീറ്റ്, JEE അല്ലെങ്കിൽ CUET ഇങ്ങനെയുള്ള എക്സാംസ് നടത്തുന്നത് NTA ആണ്, അപ്പം അതുപോലെ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, സിവിൽ സർവീസ് പോലെ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ തന്നെയാണിത്. ഇപ്പോൾ UPSC തന്നെയാണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റിട്ടേൺ കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ട്, അത് SSB ഇൻ്റർവ്യൂ ആണ്, അതായത് സർവീസ്
1: സെലക്ഷൻ ബോർഡ്,
0: സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതൊരു 5 ദിവസത്തെ പ്രോസസ്സാണ്
1: ഇൻ്റർവ്യൂ.
0: അതെ അതെ
1: അതെ. ഇപ്പോൾ ഈ ഒരു പ്രവേശന പരീക്ഷയുടെ കാര്യം പറഞ്ഞല്ലോ, ആദ്യം എക്സാം ആണല്ലോ റിട്ടേൺ എക്സാം, അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ്? ഇപ്പോൾ UPSC സിവിൽ സർവീസ് എക്സാമിന്റെ ഒരു പാറ്റേണിൽ ആയിരിക്കില്ല NDA എക്സാം നടത്തുന്നത്. അപ്പോൾ NDA എക്സാമിന്റെ റിട്ടേൺ എക്സാമിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്?
0: NDA എക്സാം ആദ്യം തന്നെ നമ്മൾ റിട്ടേൺ എക്സാമിന്റെ കാര്യം പറയുന്നതിന് മുന്നേ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഉത്തരം പറഞ്ഞില്ല. അതായത് ഒരു വർഷം 2 തവണയാണ് ഈ പറയുന്ന NDA എക്സാമിനേഷൻ നടക്കുന്നത്. NDA 1 എന്നും NDA 2 എന്നും ആണ് അതിനെ പറയുന്നത്. അത് ഏപ്രിലും സെപ്റ്റംബറിലുമാണ് എക്സാംസ് നോർമലി നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എക്സാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ് ക്വാളിഫിക്കേഷൻ എക്സാം എഴുതാനായിട്ട്. പാറ്റേൺ UPSC പോലെ അല്ല, NDAക്ക് സെപ്പറേറ്റ് ആണ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ NDAക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ അവരുടെ മക്കൾക്കോ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എക്സാം എന്നും എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്നും മനസ്സിലാക്കുക. അതൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതോടുകൂടെ എക്സാമിൻ്റെ ഒരു 25% ബേർഡൻ നമുക്ക് കുറഞ്ഞു എന്ന് പറയാം. കാരണം പല ആൾക്കാരും ഇതിൻ്റെ പാറ്റേൺ അറിയാതെയാണ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് 2 റിട്ടേൺ എക്സാം എന്ന്, അതായത് UPSC കണ്ടക്ട് ചെയ്യുന്ന റിട്ടേൺ എക്സാം 2 ലെവലാണ്. 2 ലെവലെന്ന് പറയുമ്പോൾ അതിൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട് ഒരു പേപ്പർ, പിന്നെ വരുന്നത് GAT എന്ന് പറയും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. 300 marks, ടോട്ടൽ 900 marks ആണ് എക്സാം എന്ന് പറയുന്നത്. അതിൽ മാത്സ് 300 marksിനും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 600 marksിനുമാണ് വരുന്നത്. അപ്പം ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം, എത്ര മാർക്കിനാണ് എക്സാം വരുന്നത്, എന്തൊക്കെയാണ് അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ചോദിക്കുന്ന ഒരു ഇതാണ്, ഇപ്പോൾ എലിജിബിലിറ്റി ചോദിച്ചല്ലോ. അപ്പോൾ എലിജിബിലിറ്റി +2 ആണെന്ന് പറയുന്ന സമയത്ത് ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്, സയൻസ് ആണോ കമ്പ്യൂട്ടർ? നമുക്കിപ്പോൾ ഓപ്ഷൻസ് ഉണ്ടല്ലോ, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഇങ്ങനെയുണ്ട്. അപ്പം ഇതിലേതെടുത്താലാണ് നമ്മൾ എലിജിബിൾ ആവുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, NDA എന്ന് പറയുമ്പോൾ 3 സർവീസിലേക്കുമുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആർമിയിൽ ഏത് സ്ട്രീം എടുത്ത ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം, എലിജിബിൾ ആണ് അവർ. നേവിയുടെ കേസിലും എയർഫോഴ്സിൻ്റെ കേസിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് അറിഞ്ഞിരിക്കണം എന്നുണ്ട്. ബിക്കോസ് അതൊരു ടെക്നിക്കൽ ഇത് വരുന്നത് കാരണം അതിൻ്റെ ഒരു നോളജ് ആവശ്യമാണ്. അപ്പം +2 പഠിച്ച എല്ലാവർക്കും NDAക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നേവിയോ എയർഫോഴ്സോ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും

0: ജിയോമെട്രി ഇങ്ങനെയുള്ള, കാരണം ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ നോക്കുവാണെങ്കിൽ മാത്സ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി എന്നാണ് വരുന്നത്. പക്ഷേ മാത്തമെറ്റിക്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ എബിലിറ്റി ഒന്നല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, മാത്സ് അറിഞ്ഞിരിക്കണം. അപ്പൊ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് എൻ ഡി എ ക്വാളിഫൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും.
1: ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോകാം. നമസ്കാരം.
2: ഹലോ.
1: നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ലക്ഷ്മി എന്നാണ്. താങ്ക് യു. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, എൻ ഡി എയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അതോ അല്ലാതെ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് സെൽഫായിട്ട് ലേൺ ചെയ്യാൻ പറ്റുമോ? എന്താണ് മാമിന്റെ ഒപ്പീനിയൻ എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
0: ഓക്കെ, താങ്ക് യു ലക്ഷ്മി. ഇപ്പോൾ എൻ ഡി എയുടെ പ്രിപ്പറേഷൻ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോമ്പറ്റേറ്റീവ് വേൾഡ് ആണിപ്പോൾ. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കിട്ടും. ഇതിൽ ഒരു കമ്പൽസറി ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെൽപ്പ് ഇല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളൊരു ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ സെൽഫായിട്ട് ഇപ്പോൾ ഒരാൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു എക്സാം തന്നെയാണ് എൻ ഡി എ. പക്ഷേ നമ്മൾ 10-ാം ക്ലാസ് മുതൽ പ്രിപ്പയർ ചെയ്യണം. അതായത് 10-ാം ക്ലാസ് വരെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. +1, +2 വരുന്ന സമയത്ത് ആ പറയുന്ന ടെക്സ്റ്റുകൾ, ഇവർ മെൻഷൻ ചെയ്യുന്ന സിലബസുണ്ട്, ആ സിലബസിൽ വരുന്ന സബ്ജക്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമുക്ക് ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിളാണ്. ഇപ്പോൾ ചോദിച്ച പോലെ ഒരുപാട് ബുക്സ് അവൈലബിളാണ്, ഇൻ്റർനെറ്റിൽ ഒത്തിരി മെറ്റീരിയൽ അവൈലബിളാണ്. സോ ചെയ്യേണ്ട ഒരു കാര്യം, സെൽഫ് പ്രിപ്പറേഷൻ്റെ ഒപ്പം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, മസ്റ്റായിട്ട്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതെ ഒരിക്കലും ഒരു സെൽഫ് പ്രിപ്പറേഷനിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി കോമ്പറ്റേറ്റീവ് എക്സാം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും മോക്ക് ടെസ്റ്റ് എഴുതിയില്ലാന്നുണ്ടെങ്കിലും ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു കോംപ്ലിമെൻ്ററി ആണ് എല്ലാം, പക്ഷേ നിർബന്ധമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ.
1: മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
2: ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു.
1: നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരീക്ഷയെ കുറിച്ചാണ്. അതിനു മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു, അതിന്റെ ഒരു ഏജ് എന്തെങ്കിലും പറയുന്നുണ്ടോ? മിനിമം ഇത്ര ഏജ് വേണം?
0: അതെ അതെ, ഏജ് ഒരു ക്രൈറ്റീരിയ. ഏജ് മാത്രമല്ല, അൺമാരീഡ് ആവണം എന്ന് അങ്ങനെ ഒരു ഇതും
1: കണ്ടീഷനുണ്ട്.
0: കാരണം 16.5 to 19.5 ആണ് പറയുന്ന ഒരു ഏജ് എന്ന ക്രൈറ്റീരിയ. പിന്നെ നമ്മളുടെ ഒരു കൺട്രിയുടെ ഇത് വെച്ചിട്ട് ദെർ ആർ ലോട്ട് ഓഫ് ഈവൻ ദോ മാരേജിൻ്റെ ഏജ് ഒരു ഇത് ആണ് നമുക്ക് ലീഗലി ആണെന്നുണ്ടെങ്കിൽ, ദെർ ആർ ഡിഫറെൻറ്റ് കസ്റ്റംസ് ആൻഡ് സിസ്റ്റംസ് വിച്ച് ഇസ് ഫോളോഡ് ഇൻ അവർ കൾച്ചർ ആൻഡ്. അതുകൊണ്ടാണ് അവരത് എടുത്തു പറയുന്നത് അൺമാരീഡ് ആവണം, 16.5 to 19.5 ആണ് ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്.
1: +2, 19.5 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവിടുത്തെ ഒരു പശ്ചാത്തലം വെച്ച് ഒരു ഡിഗ്രി ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല.
0: ഇല്ല, പക്ഷേ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ NDA പ്രിപ്പയർ ചെയ്തു, നമുക്ക് എലിജിബിൾ മീൻസ് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ NDA കുറിച്ച് അറിഞ്ഞത് വളരെ വൈകിയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഏജ് കഴിഞ്ഞു പോയാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, CDS എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. സോ ഗ്രാജുവേറ്റ്സിന് എഴുതാനായിട്ട് സാധിക്കും. സോ സെയിം തന്നെയാണ്, ഇതേ പാറ്റേൺ തന്നെയാണ്. ഒരു വർഷത്തിൽ 2 തവണ എക്സാം നടക്കും. UPSC കണ്ടക്ട് ചെയ്യും, SSB ആണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് NDA മിസ്സായി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല.
1: പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം, ഇതിലേക്ക് രണ്ടിലേക്കും കയറുന്നത് ഒരേ പോസ്റ്റിൽ തന്നെയാണോ?
0: അതെ, ഒരു ഏകദേശം ഒരേ പോസ്റ്റിൽ തന്നെയാണ് കയറുന്നത്.
1: അപ്പോൾ NDA ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ കയറാം.
0: നേരത്തെ കയറാം എന്നുള്ളത് മാത്രമല്ല, NDAക്ക് ഉള്ള അഡ്വാൻറ്റേജ്, ദേ ആർ ഗെറ്റിംഗ് എ സ്റ്റൈഫൻഡ്. ഇപ്പം നമ്മൾ +2 കഴിഞ്ഞു, റിട്ടേൺ എക്സാം എഴുതി, ഈ പറഞ്ഞ പോലെ ക്വാളിഫൈ ചെയ്തു, ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തു, നമ്മൾ NDAയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പം നമ്മൾ സാധാരണ ഇതൊരു റെസിഡൻഷ്യൽ UG പ്രോഗ്രാമാണ്, അതായത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ 3 വർഷം ഈ പറയുന്ന അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട്. പഠിച്ചതിന് ശേഷം നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ, ലൈക്ക് വി ആർ ഓപ്റ്റിംഗ് ആർമി, നേവി, എയർഫോഴ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഡിക്കൽ ഇതും കൂടെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ട്രെയിനിങ്സ് ആണ്. അതായത് ഇപ്പോൾ ആർമി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെഹ്റാഡൂണിലായിരിക്കും ഇവരുടെ ലാസ്റ്റ് 1 ഇയർ ട്രെയിനിങ് നടക്കുക. നേവി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യൻ നേവൽ അക്കാഡമി 7 അവിടെയാണ് നടക്കുന്നത്. പിന്നെ എയർഫോഴ്സ്

0: ആണെങ്കിൽ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിലാണ് ഈ 1 ഇയർ നടക്കുന്നത്. ഈ സമയത്ത് 56,100 റുപ്പീസ് പെർ മന്ത് കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പാരൻസ് പല ആൾക്കാരും പറയാറുണ്ട് നമ്മളുടെ സാമ്പത്തിക ഒരു വലിയ പ്രശ്നമാണ് ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇവിടെ സാമ്പത്തിക ഒരു പ്രശ്നമല്ല, മാർക്കും ഒരു പ്രശ്നമല്ല. മാർക്കിന്റെ സ്ട്രെസ് കുട്ടികൾക്കുണ്ടല്ലേ, 90, 85, 90, 95 കിട്ടിയിട്ടും കരയുന്ന ആൾക്കാരുണ്ട്, 99 കിട്ടിയിട്ടും വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. എൻ ഡി എക്ക് +2 പാസ്സാണ്, സോ അവിടെ നമുക്ക് മാർക്കിൻ്റെ ഒരു വിഷയം വരുന്നില്ല. രണ്ടാമത് പൈസ ചിലവില്ല, അതായത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയുക മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുവാണ്. പ്ലസ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റും എല്ലാം നമുക്ക് റെസിഡൻഷ്യൽ ആയിട്ട് ഫ്രീ ആണ്. പ്ലസ് നമുക്കൊരു സ്റ്റൈഫൻഡ് ഇത്രയും കിട്ടും. ഈ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് ഇന്ന് നല്ലൊരു ജോലിക്ക് സാലറിക്ക് സമാനമായ ഒരു സ്റ്റൈഫൻഡ് അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടും സേഫർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ AI വരുന്നു, ജോലി പോകും, അങ്ങനെ കുറേ പറയുന്നുണ്ട്. ഇതിലൊന്നും അങ്ങനെ അഫക്റ്റഡ് ആവാൻ സാധ്യതയില്ലാത്ത ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സർവീസാണ് ഈ പറയുന്ന ഇതിലൂടെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സോ എല്ലാവരും ആ പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ്.
1: അപ്പോൾ ഈ ആദ്യത്തെ ഒരു 3 വർഷക്കാലല്ലേ പറഞ്ഞത് ഈ പഠനം? അപ്പോൾ അവർക്ക് ഗ്രാജുവേഷൻ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്
0: അവരുടെ ഗ്രാജുവേഷൻ? ഇപ്പം നമ്മളിപ്പം യൂണിവേഴ്സിറ്റീസ് ഡിഫറെൻറ്റ് ടൈപ്പാണ് അല്ലേ. നമുക്കറിയാം നമ്മൾ സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് MG University ഇതെല്ലാം സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ദാറ്റ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഇത്. അപ്പോൾ ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഈ പറയുന്ന NDAയിൽ ഉള്ള കുട്ടികൾ കിട്ടുന്നത്. ദാറ്റ് ഇസ് JNU ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആണ് സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നത്.
1: ഓക്കെ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ,
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് കരിഷ്ണ എന്നാണ്. ഞാൻ എന്റെ ഒരു അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ട്സ് ചോദിക്കാണ്.
1: ചോദിച്ചോളൂ,
0: ചോദിക്കൂ.
2: എന്റെ അഡ്മിഷന് വേണ്ടിട്ട് എത്ര പെർസെന്റേജ് മാർക്കാണ് വേണ്ടത്?
0: NDAയുടെ അഡ്മിഷന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു എക്സാം എഴുതാനായിട്ട് +2 പാസ്സാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു പെർസെൻറ്റേജ് UPSC പറയുന്നില്ല. മാത്സ് കമ്പൽസറിയാണ്, മാത്സ് പഠിച്ചിരിക്കണം എന്നുണ്ട്. അതിൽ എക്സാമിന് മാത്തമെറ്റിക്സ് വരുന്നുണ്ട്, പക്ഷേ നമ്മളിപ്പം +2 മാത്സ് പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. എങ്കിലും നമുക്ക് NDAക്ക് എലിജിബിൾ ആണ്. നമ്മൾ അതിൽ ആർമിയിലേക്ക് മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എയർഫോഴ്സിനും നേവിക്കും നമ്മൾ എലിജിബിൾ ആണ്. അതെ അതെ, കുഴപ്പമില്ല.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ ഇപ്പോൾ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495 56 5321 9495 56 5321 പരിപാടി തുടരുന്നു.
1: നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ 3 വർഷം അവരുടെ പഠനം എങ്ങനെയായിരിക്കും, NDA പരീക്ഷ പാസ്സായതിനു ശേഷമുള്ള അതിനെക്കുറിച്ചാണ്. അതിനുശേഷം എങ്ങനെയായിരിക്കും ഈ ഇത്, പഠനം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്?
0: പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ അതാത് അക്കാഡമിയിലേക്ക് അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവരെ ഇത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി ഇവരുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേർ ആർ കമ്പൽസറി കോഴ്സസ് ഉണ്ട്, ഫൗണ്ടേഷണൽ കോഴ്സസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഓപ്ഷണൽ കോഴ്സസ് ഉണ്ട്. അപ്പം ഈ കമ്പൽസറി കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന സബ്ജക്ട്സ്, നമ്മൾ ഗ്രാജുവേഷൻ എടുക്കുന്ന എല്ലാ സബ്ജക്ട്സും വരും. പിന്നെ ഇത് കൂടാതെ മറ്റുള്ള ഡിഗ്രിയിൽ നിന്നുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് മിലിറ്ററിയുടെ ഹിസ്റ്ററി, പിന്നെ വെപ്പൺസ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ട്രെയിനിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന സ്പെസിഫിക് സബ്ജക്ട്സ് ആണ് ചൂസ് ചെയ്യുന്നത്, BA ലിബറൽ ആർട്സ് ആണോ സയൻസ് ആണോ BTech ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവർക്കൊരു ഗ്രാജുവേഷൻ എല്ലാം അവാർഡ് ചെയ്തതിന് ശേഷം ദേ വിൽ ബി അറ്റാച്ച്ഡ് ആസ് ആൻ ഓഫീസർ, ബേസ് ലെവൽ ഓഫീസർ പോസ്റ്റുകളിലേക്കാണ്

0: അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇമീഡിയറ്റ്ലി, അതായത് ജോലിയുടെ ഒരു അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂ ഇവിടെ വരുന്നില്ല, കാരണം പഠിച്ച് കഴിയുന്നു നേരെ ജോലിയിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു 56,000 to 1,77,500 ഒക്കെയാണ് ബേസ് വരുന്നത്, ബേസിക് സാലറി വരുന്നത്. ഇത് കൂടാതെ അറിയാമല്ലോ ഒരുപാട് അലവൻസസ് ഉണ്ട്, അതായത് ഡി എ, പിന്നെ ഇവർക്ക് ഹൗസിൻ്റെ അലവൻസസ് ഉണ്ട്, പിന്നെ കുറേ റിസ്ക് അലവൻസസ് ഉണ്ട്, ഫ്ലൈയിങ് അലവൻസസ് ഉണ്ട്, യൂണിഫോം അലവൻസ്, അങ്ങനെ കുറേ അലവൻസസ് വരുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഈസ് ഓൾവേസ് ടേക്കൺ കെയർ ഇൻക്ലൂഡിങ് ദ ഫാമിലി, അങ്ങനെയുണ്ട്. പിന്നെ മെസ്സിൻ്റെ അലവൻസ്, അങ്ങനെ കുറേ അലവൻസസും ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മൾ സാധാരണ ഡിഗ്രി കഴിയുമ്പോൾ പിന്നെ മിക്കവാറും ഇവിടെ കാണുന്ന ഒരു ട്രെൻഡ് പി ജിക്ക് പോകും, അത് കഴിയുമ്പോൾ ജോലിയുടെ ഒരു ഇതാണ്, ഇനി എന്ത് ജോലി കിട്ടും, എങ്ങോട്ട് പോകണം എന്നുള്ളതാണ്. ഈ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു ഒറ്റ എക്സാം കംപ്ലീറ്റ് കൺഫ്യൂഷനെയും മാറ്റുന്ന ഒരു എക്സാമാണ്. നമ്മൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, ഈ എക്സാം ക്വാളിഫൈ ചെയ്ത് നമ്മൾ ട്രെയിനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് സെറ്റ്, ടെൻഷൻ്റെ ആവശ്യമില്ല.
1: ശരി, ഓക്കെ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ നമസ്കാരം.
1: ഹലോ, ആകാശവാണി പരിപാടിയിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ.
2: എന്റെ പേര് പ്രദീപ്.
1: പ്രദീപ് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: പാപ്പനംകോട്. പാപ്പനംകോട്.
1: ശരി, ചോദിച്ചോളൂ.
2: മാഡം, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് സർ.
2: ഞാൻ എന്റെ മകൻ MSc സൈക്കോളജി സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ.
0: ഓക്കെ.
2: 23 വയസ്സുണ്ട്. അപ്പൊ നമുക്ക് NDAയിലേക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അപേക്ഷ കൊടുക്കാൻ ചെയ്യാൻ അപേക്ഷിക്കാൻ പറ്റുമോ?
0: അപേക്ഷിക്കാനായിട്ട് പറ്റില്ല സർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം 16.5 മുതൽ 19.5 വരെയാണ് ഏജ് പറയുന്നത്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ആണ്. അതിനും ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഏജിൻ്റെ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇനി ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച്, ഇപ്പോൾ സൈക്കോളജി ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിഫൻസിൻ്റെ കരിയർ ഓപ്ഷൻസ് ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയൊക്കെ നോട്ടിഫൈ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഷോർട്ട് സർവീസ് കമ്മീഷനിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഏജും ബാക്കിയുള്ള ക്രൈറ്റീരിയയും നമുക്ക് ഫുൾഫിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എലിജി മീൻസ് ഈ പറയുന്ന ആംഡ് ഫോഴ്സിലേക്ക് നമുക്ക് കയറാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ NDAയില് ഓപ്ഷൻ ഇല്ല. അത് അവർ നോട്ടിഫൈ ചെയ്യും. ഇപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയും ഈ പറയുന്നൊരു ഏജ് ക്രൈറ്റീരിയ ആയിരിക്കണം എന്ന് പറയാറുണ്ട്. അത് അവർ നോട്ടിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഡിക്ലെയർ ചെയ്യുന്നത്. സൈക്കോളജിയുടെ അല്ല, ഇപ്പോൾ ജനറൽ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരാറുണ്ട്. സൈക്കോളജി എക്സാക്ട്ലി വളരെ റെയറാണ് അങ്ങനെ വരുന്നത്. ഇപ്പം ലോയൊക്കെ വരാറുണ്ട്. ഇപ്പം ലോയുടെ ഒരു ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു, ജാഗ് എന്ന് പറഞ്ഞിട്ട്, ഷോർട്ട് സർവീസ് കമ്മീഷൻ. അതുപോലെ സൈക്കോളജി സ്പെസിഫിക്കലി വിളിക്കുന്നത് കുറവാണ്, ബട്ട് സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്.
2: ഇത് രണ്ട് കോഴ്സ് കൂടി കാണാം, ഡിസാസ്റ്റർ മാനേജ്മെന്റും സൈക്കോളജിയും കൂടി ഒരുമിച്ചാണ്, ഒറ്റ കോഴ്സാണ്, സർട്ടിഫിക്കറ്റ്, രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്.
0: ഓക്കെ സർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ, ഇന്ന് ഐ തിങ്ക് ഡേറ്റ് കഴിഞ്ഞോന്ന് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല, ഒരു ആർമിയുടെ ഒരു ഇന്റേൺഷിപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡേറ്റ അനലിറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ഡേറ്റ് August 15 ആയിരുന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആർമി ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും 75 ദിവസം ആർമിയുടെ ന്യൂഡൽഹിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടൊരു അവസരമുണ്ട്. അതിൽ 75 ദിവസത്തിൽ 60 ദിവസം ന്യൂഡൽഹിയിലും 15 ദിവസം വർക്ക് ഫ്രം ഹോമും ആണ്. ഈ കുട്ടികൾക്ക് 75,000 രൂപ സ്റ്റൈഫൻഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ അതൊന്ന് ഗൂഗിൾ ചെയ്ത് മകനോടൊന്ന് നോക്കാൻ പറയുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സാറ് ഗൂഗിളിൽ ആർമി ഇന്റേൺഷിപ്പ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അതിലപ്പം തന്നെ വരും. ഇന്റേൺഷിപ്പ് .gov.in എന്തോ ആണ് അതിൽ വരുന്നത് എക്സാക്ട്ലി, പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ തന്നെ അത് കിട്ടും നമുക്ക്. ആർമി ഇന്റേൺഷിപ്പ് എന്ന് കൊടുത്തിരുന്നാൽ മതി.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു സർ.
1: നമ്മൾ സംസാരിച്ചത് ഈ ട്രെയിനിങ് സക്സസ്ഫുള്ളാക്കി പൂർത്തി

0: ആക്കി കഴിഞ്ഞാലുള്ള കാര്യം, ഇൻ കേസ് ഈ ഒരു 3 വർഷത്തിൽ ഈ ഒരു ട്രെയിനിങ് സക്സസ്ഫുൾ അല്ലാത്തൊരവസ്ഥ വരുന്നുണ്ടോ വരാറുണ്ടോ?
1: വരാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ കുട്ടികളെല്ലാവരും വലിയൊരു ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇമോഷണലിയും ഫേസ് ചെയ്യുന്നില്ല, ഫിസിക്കലിയും ഫേസ് ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ആക്ച്വലി മോർ പാമ്പേർഡ് എന്ന് പറയാം കുട്ടികൾ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള, ഇപ്പം ഇതൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലല്ല മക്കളെ, സ്ട്രിക്റ്റ് എന്നല്ല ഞാൻ എനിക്കത് പറയേണ്ടത്, ഡിസിപ്ലിൻഡ്, ചിട്ടയായ ഒരു ജീവിത ശൈലിയുണ്ട്. ഇപ്പോൾ അവർ ഒരു ആർമിയിൽ ലേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. റൈറ്റ് ടൈം എന്ന് പറയുന്നത് ആണ് അവരുടെ എന്താ പറയുന്നത്, ഏർലി എന്ന് പറയുന്നതാണ് റൈറ്റ് ടൈം അവരുടെ. നമ്മളൊരു 10 എന്ന് പറഞ്ഞാൽ ഒരു 9:55 എത്തുന്നതാണ് അവരുടെ റൈറ്റ് ടൈം, 10 എത്തുന്നത് പോലും റൈറ്റ് ടൈം അല്ല. സോ ഇങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പം എന്ത് പറ്റുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളിപ്പോൾ ഇതെല്ലാം ക്വാളിഫൈ ചെയ്തിട്ട് കുട്ടികൾ കയറുമ്പോൾ ഇവർക്ക് ഈ ട്രെയിനിങ് പീരീഡിൽ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ വരും. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ജേണിയാണ്. എഴുന്നേൽക്കുന്നു, പിന്നെ യൂണിഫോം ഇത് ചെയ്യുന്നു, അവർ ഗ്രൗണ്ടിൽ എക്സസൈസിന് പോകുന്നു, തിരിച്ചു വരുന്നു, ക്ലാസ്സിന് പോകുന്നു. സോ എവറിത്തിങ് ഈസ് പാക്ഡ്. അപ്പം ഈ ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇനീഷ്യലി പ്രശ്നമാവാം. അപ്പോൾ ഇത് പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചില പാരൻസ് പറയും കുഴപ്പമില്ലെങ്കിൽ പോര് എന്ന് പറയും, ചില പാരൻസ് പറയും കുറച്ചും കൂടെ നോക്കൂ എന്ന് പറയും. ഇപ്പോൾ ഈ പോരെന്ന് പറയുമ്പോൾ ഇനീഷ്യലി പെട്ടെന്ന് കുട്ടികൾക്ക് അത് വിട്ടിട്ട് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇത് 1 ഇയറാണ്, ഇനീഷ്യൽ 1 ഇയറിൻ്റെ ഉള്ളിലാണ് ഈ ഡ്രോപ്പ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ അങ്ങനെ ഡ്രോപ്പ് വരാറില്ല. പിന്നെ വരുന്ന
0: ശീലമായിക്കോളും.
1: ആ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ ഇപ്പം ഒത്തിരി പരാതികൾ ആൾക്കാർ പറയുന്നുണ്ട്, സ്ക്രീൻ അഡിക്ഷൻ പറയുന്നുണ്ട്, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, ഒരുപാട് കംപ്ലയിൻറ്റ്സ്. ഇപ്പം ഒരു കരിയർ കോച്ച് എന്നുള്ള നിലയ്ക്ക് ഒത്തിരി പാരൻസിനെയും കുട്ടികളെയും ഞാൻ കാണുന്നതാണ്. അപ്പം ഇങ്ങനെ കുറേ പരാതി വരും. ഈ പരാതികളൊന്നും ഇല്ലാത്ത ഒരു ഗ്രാജുവേഷൻ കാലഘട്ടമാണ് NDA എന്ന് പറയുന്നത്. സമാധാനം, പാരൻസിനും സമാധാനമാണ്, കുട്ടികൾക്കും സമാധാനമാണ്, എല്ലാം കൊണ്ടും. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട, ജോലിയെക്കുറിച്ച് ചിന്തിക്കണ്ട, കാശിനെ കുറിച്ച് ചിന്തിക്കണ്ട, ഒരു അൺസർട്ടനിറ്റി ഇല്ല എഡ്യൂക്കേഷനിൽ.
0: മാത്രമല്ല ഒരു വ്യക്തി എന്ന രീതിയിൽ ശാരീരികമായും മാനസികമായും പരമാവധി ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതും സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതും ഈ ജോലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്.
1: അതെ അതെ അതെ അതെ. അപ്പൊ കുഞ്ഞിലെ, ഇപ്പൊ നമ്മള് സ്കൂളിൽ ശരിക്കും പറഞ്ഞ ഒരു 8-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേ കുട്ടികൾക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ അവർ ക്വാളിഫൈ ചെയ്യാം, ചിലപ്പോൾ ചെയ്യില്ല, പക്ഷെ അവരുടെ ലൈഫ് മാറും. ഈ 8-ാം ക്ലാസ് മുതൽ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ആയിട്ട്, നമ്മളൊരു ഫിസിക്കലി ഇപ്പം അറിയാലോ ഒത്തിരി കുട്ടികൾ ഒബീസാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു, അവർ മൊബൈൽ കാണുന്നു, TV കാണുന്നു, അവർക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് ഈ പറയുന്ന കുട്ടിയുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരും. ആ കുട്ടിയുടെ ഫിസിക്കൽ നേച്ചറും മാറും, ആ കുട്ടിയുടെ സൈക്കോളജിക്കൽ അപ്രോച്ച് മാറും കാര്യങ്ങളോടുള്ള, അതായത് ഒരു ഡിസിഷൻ മേക്കിങ്, പിന്നെ ഒരു ടീം വർക്ക്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആകും. അപ്പോൾ നമുക്ക് NDA സപ്പോസ് എഴുതി കിട്ടിയില്ലെങ്കിലും ദേ ക്യാൻ ട്രൈ ഫോർ CDS, ഇല്ലെങ്കിലും ലൈഫിൽ NDAക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മിക്ക ആൾക്കാരും സക്സസ്ഫുൾ ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ.
0: ഇതിൽ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കുട്ടികൾ പലപ്പോഴും ഒബേസാണ്, അവരുടെ വെയ്റ്റും ഹൈറ്റും എല്ലാം ഇതിലൊരു ഫാക്ടറായിരിക്കും. ആ തരത്തിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഈ കാര്യത്തിൽ പറയുന്നുണ്ടോ, ഹൈറ്റിൻ്റെയോ വെയ്റ്റിൻ്റെയോ കാര്യത്തിൽ?
1: ഉണ്ട്. അതായത് ഇത് റിട്ടേൺ ടൈമിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ റിട്ടേൺ കഴിഞ്ഞ് SSB ഇൻ്റർവ്യൂവിന് പോകുന്നു, അത് കഴിയുന്ന സമയത്ത് ഈ മെഡിക്കൽ ഒരു പ്രശ്നമാണ്. മെഡിക്കൽ പ്രശ്നമാണെന്ന് പറയുമ്പോൾ വിഷൻ നമുക്ക് ഒരു
0: പ്രശ്നമാണ്.
1: വിഷൻ അത് അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, ആ ക്രൈറ്റീരിയയുടെ ഉള്ളിൽ വരണം. കാരണം നമ്മൾ എയർക്രാഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേവിയുടെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിഷൻ ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഹൈറ്റ്, ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് വേണം, അതെല്ലാ ഇതിലും ഡിമാൻഡ് ചെയ്യുന്നൊരു ഇതാണ്. പക്ഷേ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 157 cm മിനിമം വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇതിൽ റിലാക്സേഷൻ കൊടുക്കുന്നത് നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാരും, ബിക്കോസ് ദേ ആർ ജനറ്റിക്കലി അവരൊരു കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞ നേച്ചറാണ്. സോ അവർക്ക് റിലാക്സേഷൻ ഉണ്ട്.
0: മാത്രമല്ല ജെൻഡർ അനുസരിച്ച് ഉണ്ടാകാൻ സാധ്യത,
1: ജെൻഡർ അനുസരിച്ചും ഉണ്ട്. ഫീമെയിൽസിനും ഹൈറ്റ് ഇത്രയും വേണ്ട എന്നുള്ളതാണ്.
0: ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്.
1: ഓക്കെ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് ബിന്ദു ആണ്.
0: ചോദിച്ചോളൂ.
2: PTP നിന്നും വിളിക്കുകയാണ് മാഡം.
1: ആ പറയൂ മാം.
2: എന്റെ മകൻ ഇപ്പോ 10-ാം ക്ലാസ്സിലാണ് മാഡം.
1: ഓക്കെ.
2: അപ്പോഴത്തേക്കും ചെറിയ

0: ഹൈപ്പർ പ്രോബ്ലം ഉള്ള കുട്ടിയും കൂടിയായിരുന്നു.
1: എന്ത് എന്ത് പ്രോബ്ലം ആയിരുന്നു മാം?
0: ഹൈപ്പർ, ചെറിയ തോതില്
1: ഹൈപ്പർ ആണോ? ആ ഓക്കെ ഓക്കെ. തീർച്ചയായിട്ടും അപേക്ഷിക്കാം. ഹൈപ്പർ എന്ന് പറയുന്നത് അത് മെയിൻലി ഇപ്പം ഹൈപ്പർ ആക്ടിവിറ്റി വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പം ഈ പറയുന്ന കുട്ടിയുടെ എനർജി എക്സോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആ കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഹൈപ്പർ ആയിട്ട്, അതായത് എനർജി കൂടുതലാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക്. സോ അവരെ നമ്മൾ നല്ല ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അവരുടെ എനർജി നമുക്ക് ഡ്രെയിൻ ഔട്ട് ആവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള മിക്ക കുട്ടികളെയും നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അവർക്ക് തീർച്ചയായിട്ടും പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് NDE പ്രിപ്പറേഷൻ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം അത്യാവശ്യം ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ആവശ്യമാണ്. സോ അപ്പം അത് അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ 10th class ആണെങ്കിൽ റൈറ്റ് ടൈമാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. 10th കഴിഞ്ഞ് ഇപ്പോൾ ഈ 10th തന്നെ പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം തന്നെയാണ് NDE. നമുക്ക് ഇതിൽ +2 അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. +2 ആണെങ്കിലും ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 16.5 മുതൽ 19.5 വരെയാണ് ക്രൈറ്റീരിയ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ +2 പഠിക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ NDE നമ്മൾ ക്വാളിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂനെയിലാണ് പഠിക്കേണ്ടി വരിക. 3 വർഷത്തെ ഗ്രാജുവേഷൻ നമ്മൾ പൂനെയിൽ പഠിക്കണം. അത് കഴിയുമ്പം നമുക്ക് കേരളത്തിലുള്ള ഓപ്ഷൻ, നമ്മൾ നേവിയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ എഴിമലയിലാണ് ഈ നേവൽ അക്കാഡമി ഇരിക്കുന്നത്. പിന്നെ 1 വർഷം അവിടെ നമുക്ക് ട്രെയിനിങ് എടുക്കാം.
2: NDE പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിന് ആയിരിക്കും ചോദിച്ചത്.
1: ആണോ? NDE പ്രിപ്പറേഷൻ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് മാം. അത് നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് അറിയാം. ഓൺലൈനും ഓഫ്ലൈനും അങ്ങനെ ഒരുപാട് അക്കാഡമീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
2: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.
2: നമ്മൾ ഇപ്പോൾ ഇവർ ചോദിച്ച ചോദ്യം തന്നെ, ഇപ്പോൾ 10th class കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ +1, +2 കടന്നിട്ടുള്ള ആളുകൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ ഒരു ഏജിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ട മേഖല ഏതായിരിക്കും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലേ?
1: ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, പാറ്റേൺ ഓഫ് ദി എക്സാമിനേഷൻ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതായത് എത്ര മാർക്കിന് വരുന്നു, 900 marks വരുന്നത് എന്നുള്ള പാറ്റേൺ മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ പറയുന്ന മാത്തമെറ്റിക്സ് 180 questions വരുന്നത്. ഓക്കെ, ഈ 180 questions എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റ്യന് 2.5 marks വെച്ചിട്ടാണ് കിട്ടുന്നത്. അതായത് റൈറ്റ് ആണെങ്കിൽ നമ്മൾ എഴുതുന്ന ഓരോ ശരി ഉത്തരത്തിനും 2.5 marks നമുക്ക് കിട്ടും. എന്നാൽ അത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ -negative mark 0.85 കുറയും അതിൽ നിന്ന്. ഇതാണ് മാത്സിൻ്റെ പാറ്റേൺ. ഇനി നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ 600 marks വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇംഗ്ലീഷും വരുന്നത്, ജനറൽ നോളേജും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത്. ഇത് ഒരു റൈറ്റ് 4 marks ഒരു ശരി ഉത്തരം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് ആക്കിയാൽ 4 marks കിട്ടും. അതേസമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ -1.33. ഇത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും അങ്ങ് ആൻസർ അറ്റൻഡ് ചെയ്തു പോകും. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സബ്ജക്റ്റ് മനസ്സിലാക്കണം. അപ്പം ജനറൽ ആപ്റ്റിറ്റ്യൂഡ്
2: ടെസ്റ്റിൽ വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്.
1: ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് 10th വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ജനറൽ നോളേജസ് ആണ് വരുന്നത്. അത് ഹിസ്റ്ററി ആവട്ടെ, ജോഗ്രഫി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ജനറൽ സയൻസ് ആവട്ടെ. നമ്മളെല്ലാവരും ഇപ്പം ഒരു പെട്ടെന്ന് ഇപ്പം കേൾക്കുന്ന കുട്ടികൾ, ഇപ്പം ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സെല്ല്. നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണും പവർ ഹൗസ് ഓഫ് സെൽ എന്താണ്. ഇത് നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ് മൈറ്റോകോൺഡ്രിയ. അപ്പം അത് മുതൽ, ആ ബേസ് മുതൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണം എന്നുള്ളതാണ്. അപ്പം ഇത് പഠിക്കുന്നതിനൊരു ഒരു പാറ്റേൺ ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം.
2: നമുക്ക് അതിലേക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
3: എന്റെ പേര് ദീപ, ഞാൻ ഏറ്റിങ്ങരെന്നാണ് വിളിക്കുന്നത്.
1: ആ പറയൂ,
2: പറയൂ ദീപ.
3: എന്റെ മോൻ ഇപ്പം 7th class അവൻ മാത്സ് നല്ലപോലെ പഠിക്കുന്നുണ്ട്.
1: ഓക്കെ,
3: പക്ഷേ അവന് കണ്ണാടി വെച്ചിട്ടുള്ളത് കൊണ്ട് അവന് NDE ചേരാൻ പറ്റുമോ ഇല്ലയെന്നൊരു വലിയൊരു
1: മാഡം, ഇതിൽ കണ്ണാടി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം നമ്മൾ കണ്ണാടി വെക്കുന്നത് പല റീസൺസ് ഉണ്ടാവാം നമുക്ക് കണ്ണാടി വെക്കുന്നത്. ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, വേറെ പ്രശ്നങ്ങളും പലതും ഉണ്ടാവാം. അപ്പം ഇതിൽ NDA സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട്, ഇപ്പം ചില ഇതിന് 6x6 ആണ്, 6x9 ആണ്, പിന്നെ ചിലത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൺസിഡർ ചെയ്യും. ഇതിൽ തന്നെ മെയിനായിട്ടും സ്പെക്ടക്കിൾ, അതായത് കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാത്തത് എയർഫോഴ്സിൻ്റെ ഇതിൽ കൺസിഡർ ചെയ്യാറില്ല, ബാക്കിയുള്ള ആർമിയിലൊക്കെ കൺസിഡർ ചെയ്യും. ഓക്കെ, പക്ഷേ വിഷൻ ഡിപ്പെൻസ് ആണ്. എന്താണ് കണ്ണിൻ്റെ
2: അതെ
1: അതെ, അതിൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാം, ഇതിപ്പോൾ നമ്മൾ ലേസർ വഴി എന്തെങ്കിലും നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചെയ്യുവാണെങ്കിൽ എലിജിബിൾ ആണ്. അപ്പോ ഇപ്പം 7ാം ക്ലാസ്സിൽ ആയതുകൊണ്ട് നല്ല ഒരു നമ്മളിപ്പം ഒപ്റ്റോമെട്രീഷ്യൻ, അതായത് ഒരു കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് അവരടുത്ത് എന്താണ് ശരിക്കുള്ള പ്രശ്നം, ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതായത് അവർ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണാടി വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്നു, നമ്മളൊരു ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണാടിയിൽ മിസ്റ്റ് വരും, പിന്നെ വിയർക്കുമ്പം ഈ കണ്ണാടിയുടെ ഒരു ഇഷ്യൂ, അങ്ങനെ ഈ ഒരു കണ്ണാടി നമുക്കൊരു തടസ്സമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് പറയുന്നത്. അപ്പം അതിൽ അവർ കറക്റ്റായിട്ട് മോനിനി 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്, ആ സമയത്ത് കറക്റ്റായിട്ടും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് വിഷനിൽ അവർ അംഗീകരിക്കാത്തതെന്ന്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം പ്രിപ്പറേഷൻ ഒരു ഇത് കണ്ണാടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യാതിരിക്കേണ്ട, തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറയുക എക്സാമിന്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കണ്ണാടിയുടെ കാര്യങ്ങളും മറ്റും ഓർത്ത് മീൻസ് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം അതിനെക്കുറിച്ച് ഓർക്കണ്ട, പ്രിപ്പയർ ചെയ്യട്ടെ.
2: താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മുടെ NDA പരീക്ഷയിൽ ജനറൽ എബിലിറ്റി ടെസ്റ്റിൻ്റെ വലിയൊരു ഭാഗം വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണല്ലോ,
1: അതുമായി
2: ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം?
1: ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു 7 to 8 months ഉള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഏപ്രിലാണ്, ഇപ്പം സെപ്റ്റംബറിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ നമ്മൾ ഓഗസ്റ്റിന് പുറകിലേക്ക് ഒരു 6-7 മാസത്തത് നോക്കുക എന്നുള്ളതാണ്. അതിൽ ഈ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഭയങ്കര ലിങ്ക്ഡ് ആണ്. ലിങ്ക്ഡ് ഇൻ ദ സെൻസ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ
2: കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് ആണ് വരുന്നത്.
1: എക്സാമ്പിൾ ഇപ്പം ഒരു ഇപ്പം NDA തന്നെ എന്തെങ്കിലും ഒരു ഇപ്പം ഫീമെയിൽസിന് അലോ ചെയ്തു എന്ന് സുപ്രീം കോർട്ടിൻ്റെ ഒരു നോട്ടി മീൻസ് റൂള് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ്, ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ന്യൂസ് വന്നു. അപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് ആണ്. എന്താണ് ആ ന്യൂസ്, അല്ലെങ്കിൽ എന്ത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് വന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ കേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സാണ്. ഇതേ സമയത്ത് ഇവർ ചോദിക്കും NDA എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ന്യൂസ് പേപ്പറിൽ വരുന്നതിൻ്റെ ബാക്ക് ഹിസ്റ്ററി നമ്മൾ നോക്കണം ജനറൽ നോളജിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. പിന്നെ കറണ്ട് അഫയേഴ്സിനെ പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം നാഷണൽ ന്യൂസസ് ക്വസ്റ്റ്യൻസ് വരാം, ഇൻ്റർനാഷണൽ ന്യൂസസ് വരാം, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വരാം, എക്കണോമി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം, പിന്നെ മേജർ വരുന്നത് GK. കറണ്ട് അഫയേഴ്സിനും ഏറ്റവും കൂടുതൽ നമ്മൾ കുറച്ച് സ്ട്രെസ് ചെയ്യേണ്ടത് ഡിഫൻസ് റിലേറ്റഡ് ആണ്.
2: അതിലേക്ക് നമുക്ക് വരാം, നമുക്കൊരു കോളർ ഉണ്ട്.
1: ഓക്കെ,
2: നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
4: ഹലോ, ഞാൻ സതീശാണ്, എളുപ്പം
2: ചോദിച്ചോളൂ.
1: പറയൂ സാർ.
4: ഗുഡ് മോർണിംഗ് മാഡം.
1: ഗുഡ് മോർണിംഗ്.
4: എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ NDA ടെസ്റ്റ് എഴുതി അവര് പാസ്സായി കഴിഞ്ഞാല് അവന് അവിടെ കട്ട് ഓഫ് മാർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാവും?
1: ഏതിനനുസരിച്ച്? നമ്മൾ NDA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കട്ട് ഓഫ് ആണോ പറയുന്നത്? അതായത് നമ്മൾ, അതായത് പ്ലസ് ടുവിന് പഠിക്കുന്നു, NDA എക്സാം നമ്മൾ UPSC എക്സാം എഴുതുന്നു, അപ്പോഴുള്ള കട്ട് ഓഫ് ആണോ ചോദിക്കുന്നത്? അപ്പൊ നമുക്ക് നോർമലി വരുന്നത് എന്ന് പറഞ്ഞാൽ 50% ഒക്കെയാണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. 50%, അതായത് ടോട്ടൽ 900 മാർക്സ് ആണ് എക്സാം വരുന്നത്. അതിലൊരു 350, 400, 450 അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ കട്ട് ഓഫിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ SSB ഇൻ്റർവ്യൂവിന് എലിജിബിൾ ആവുകയാണ് ചെയ്യുന്നത്. റിസൾട്ടല്ല, ഫൈനൽ റിസൾട്ടല്ല, നമ്മൾ എലിജിബിൾ ആവും. എലിജിബിൾ ആവുമ്പോൾ നമുക്ക് SSB ഇന്റർവ്യൂവിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതൊരു 5 ദിവസത്തെ റെസിഡൻഷ്യൽ ഇന്റർവ്യൂ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫർദർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ടിക്കറ്റുമായിട്ട് നമ്മളെ അവർ പറഞ്ഞു വിടും, ഇല്ല എന്നുണ്ടെങ്കിൽ

0: എങ്കിൽ നമ്മൾ ബാക്കി ഫർദർ 3 ദിവസം കൂടെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിൽ കുറേ ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. അതിനുശേഷം പിന്നെ മെഡിക്കലും എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് കുട്ടി ഫൈനലി NDA ഗ്രാജുവേഷന് ജോയിൻ ചെയ്യുന്നത്. ഫിസിക്കല് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമല്ല ഫിസിക്കല്. വളരെ എന്താ പറയുന്നത്, ട്രെയിൻഡ് ആയിട്ട് നമുക്ക് കുറച്ച് നാളത്തെ ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് ഫിസിക്കല് നമുക്ക് റെഡിയാക്കി എടുക്കാം. മെഡിക്കലാണ് ഇതിലൊരു കൺസേൺ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അതായത് മെഡിക്കൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ചില കണ്ടീഷൻസ് ഉണ്ടാവാൻ പാടില്ല കുട്ടിക്ക്. ഇപ്പം വിഷൻ്റെ ആണെന്ന്, വിഷൻ ഇഷ്യൂ ആണെങ്കിൽ അത് എയർഫോഴ്സിന് പറ്റില്ല, നേവിക്ക് പറ്റില്ല. പിന്നെ ഈ ആർത്രൈറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ, സ്കിൻ ഡിസീസസ്, പിന്നെ ഡിസ്കിൻ്റെ കംപ്രഷൻ, ഇപ്പം നമ്മൾ കുട്ടികൾ വീണിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മീൻസ് അവർ ക്രൈറ്റീരിയയിലുണ്ട് മെഡിക്കലിൽ അവർ ചെക്ക് ചെയ്യും. അപ്പം ഇതെല്ലാം ക്വാളിഫൈ, ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടും നമുക്ക് കിട്ടും, നമുക്ക് പഠിക്കാം. എന്താ പറയുന്നത്, നമുക്കൊരു ഓഫീസർ പോസ്റ്റിലേക്ക് എത്താവുന്നതാണ്. ഫ്ലാറ്റ് ഫൂട്ട്, നോക്ക് നീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കത് ട്രെയിൻ ചെയ്ത്, അതായത് നമുക്കൊരു എക്സസൈസ് വഴി മാറ്റാൻ പറ്റും സാർ. പല ആൾക്കാരും കരുതുന്നത് ഇനീഷ്യലി ഫ്ലാറ്റ് ഫൂട്ട് ആണ്, കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഫൂട്ട് ആയതുകൊണ്ട് പറ്റില്ല എന്നാണ്. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് പല ട്രെയിനിങ് വഴി കുട്ടീനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് എക്സസൈസ് ചെയ്യിപ്പിച്ച് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ട്രെയിനിങ്സ് ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെയുള്ള പെർമനന്റ് ഇഷ്യൂസ് ഒക്കെ, അതായത് ഞാൻ പറഞ്ഞ സിവിയർ സീരിയസ് ഇഷ്യൂസ് ലൈക്ക് ആർത്രൈറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്കിൻ്റെ കംപ്രഷൻ മാറ്റാൻ പറ്റാത്ത കുറച്ച്, ഇപ്പം സ്കിൻ ഡിസീസസ് ഉണ്ട്, അലർജിക്ക് ആയിട്ടുള്ള ചില അലർജീസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അല്ലാതെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ, പിന്നെ കുട്ടി ഹൈറ്റ് കുറവാണെങ്കിൽ നേരത്തെ അറിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എക്സസൈസ് വഴിയൊക്കെ കുറച്ചൊക്കെ ആ ഒരു ഇതിലോട്ട് എത്തിക്കാൻ സാധിക്കും.
1: ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചതിൽ തന്നെ ഉള്ളൊരു കാര്യം, നമുക്ക് ഈ റിട്ടൺ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂവിൻ്റെ കാര്യം മെൻഷൻ ചെയ്തല്ലോ, അത് വളരെ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ 5 ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടമല്ല. അപ്പോൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഘട്ടം എങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്?
0: അതിൽ ഇനീഷ്യലി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, അതായത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ആയിരിക്കും. അതായത് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി എത്രത്തോളം അവെയറാണ്, നമ്മളൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളല്ല, ബിക്കോസ് വി ആർ ഗോയിങ് ടു സെർവ് ദ നേഷൻ, സോ വി ഷുഡ് ബി അവെയർ എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു ടോപ്പിക് അവർക്ക് കൊടുക്കും, അതിൽ അവർ എന്താ പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, പിന്നെ ഒരു ലെക്ചറായിട്ട് അവർക്ക് സംസാരിക്കേണ്ടി വരും അവരതിൽ. അപ്പം അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ, ഒരു കുറേ ടെസ്റ്റുകൾ ഉണ്ടാവും, കുറേ വേർഡ്സ് വെച്ചിട്ട് കുറേ സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം ടെല്ലിങ് യു ഡെത്ത്, എന്നിട്ട് ഞാൻ പറയുന്ന ആ വേർഡ് പറഞ്ഞു, ഐ ഗീവ് യു വെരി ഫ്യൂ സെക്കൻഡ്സ്, അതിനുള്ളിൽ യു ഹാവ് ടു ഫ്രെയിം എ സെൻറ്റൻസ്. ഇപ്പോൾ ഡെത്ത് എന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ചില ആൾക്കാർ ഡെത്ത് ഇസ് ഇന്നവേറ്റബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ മൈ ഡോഗ് ഡൈഡ്. അപ്പം ഇങ്ങനെ ഫ്രെയിം ചെയ്യും, പല കുട്ടികളും പല രീതിയിലാണ് ഫ്രെയിം ചെയ്യുന്നത്. ഈ ഫ്രെയിമിങ്ങിൽ തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദെയർ സൈക്കോളജി. അപ്പോൾ പിന്നെ ഓരോ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ടാവും, അത് ഒരു ഫ്ലാഷാണ്. ആ ഫ്ലാഷിൽ നമ്മൾ കണ്ട പിക്ചർ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, വി ക്യാൻ റൈറ്റ് എ സ്റ്റോറി ഫ്രം ദാറ്റ് പിക്ചർ. അപ്പം ഇത് ഒരു കുട്ടിയുടെ സൈക്കോളജിക്കൽ അപ്രോച്ചിനെയും അവരുടെ ഒരു സെൻസിറ്റിവിറ്റി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: ആ ഒരു അനാലിസിസ് ആണ് അതിലൂടെ പ്രധാനമായിട്ടും
0: നടക്കുന്നത്. ഇത് ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഈ പറയുന്ന ഇത് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഇതിൽ ആദ്യത്തെ 2 ദിവസം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിലാണ് ഫർദർ ടീം ആക്ടിവിറ്റീസ്, ലീഡർഷിപ്പ്, അങ്ങനെ കുറേ ഉള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പം അത് പിന്നെയാണ് വരുന്നത്, ആഫ്റ്റർ 2 ഡേയ്സ് ആണ് വരുന്നത്.
1: ഓക്കെ, അപ്പോൾ ഈ ഇന്റർവ്യൂവിലേക്ക് സെലക്ട് ആവുന്നത്, ഇപ്പോൾ ഫൈനൽ ഒരു പരീക്ഷ നടന്ന് സെലക്ട് ആവുന്ന ആളുകൾ ഏതാണ്ട് ഒരു 300-350 പേരായിരിക്കും അല്ലേ? അതെ. അപ്പോൾ അതിൽ എത്ര പേരെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യും?
0: ഇന്റർവ്യൂവിന് ഓൾമോസ്റ്റ് 6,000 ആൾക്കാരെ വിളിക്കും.
1: 6,000? ഓ, അതിൽ നിന്നാണ് ഈ 300-ലേക്ക് ചുരുങ്ങുന്നത്.
0: അതെ അതെ അതെ. ആ 6,000-ൽ ഇനീഷ്യലി വരുന്ന 2 ഡേയ്സിൽ തന്നെ ഈ പറയുന്ന
1: ഒരുപാട് പേര് പുറത്താവും.
0: അത് കഴിഞ്ഞ് വീണ്ടും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ദിസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് എന്താ പകരം വെക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളത് അറ്റൻഡ് ചെയ്തിട്ട് കുട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ എപ്പോഴും വർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്.
1: അപ്പം തീർച്ചയായിട്ടും.

0: അതെ, ഇങ്ങനെ ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് സാധാരണ കിട്ടാറില്ല.
1: ഓക്കെ, നമുക്ക് ഒരു കോൾ ഉണ്ട്.
0: ഓക്കെ,
1: ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
2: സാർ, എന്റെ പേര് അമുത.
1: ചോദിച്ചോളൂ.
2: എനിക്ക് ഒരു സംശയമുള്ളത്, മോൻ നേരത്തെ സി ഡി എസിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ മേഡം.
0: അതെ അതെ.
2: മേഡം, അപ്പോഴും എനിക്ക് അറിയേണ്ടത്, മോന് പി ജി ചെയ്തിട്ടുണ്ടായിരുന്നു മേഡം, നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസില്.
0: സി ഡി എസിന് ഏജ് ബാർ ഉണ്ട് മാം. സി ഡി എസിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവരതിൽ മെൻഷൻ ചെയ്യാറുണ്ട് എത്രയാണ് ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ പി ജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എലിജിബിൾ ആയിരിക്കും. യു പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് സി ഡി എസ് നോട്ടിഫിക്കേഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനിൽ അവർ കൊടുക്കാറുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ എപ്പോഴാണോ എഴുതുന്നത് ആ സമയത്ത് ചെക്ക് ചെയ്യണം. പഴയ നോട്ടിഫിക്കേഷൻ വെച്ച് ചെക്ക് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ എലിജിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പാടില്ല, കാരണം ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് ഈ സി ഡി എസിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഏത് വർഷമാണോ എഴുതുന്നത്, അതായത് ഇനി വരുന്നത് ഏപ്രിലാണ് ഇനി അടുത്ത സി ഡി എസ് വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത് ജാൻവരിയിലായിരിക്കും. ഓക്കെ, അപ്പം മാഡം മകനോട് പറയുക, ജാൻവരിയിലെ നോട്ടിഫിക്കേഷനാണ് അദ്ദേഹം നോക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഓൾറെഡി വന്ന, ഇപ്പോൾ ജൂലൈയിൽ വന്ന നോട്ടിഫിക്കേഷൻ നോക്കുന്നത് നല്ലതാണ്. ഈ ജൂലൈയിലും ജാൻവരിയിലും വരുന്നത് വലിയ വ്യത്യാസം വരാറില്ല നോട്ടിഫിക്കേഷനിൽ. സോ ഓൾറെഡി ജൂലൈയിലെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, യു പി എസ് സിയുടെ സൈറ്റിലുണ്ട്. അതെടുത്തൊന്ന് നോക്കാൻ പറയുക. ഏജ് മാത്രമല്ല, ബാക്കിയുള്ള ക്രൈറ്റീരിയാസും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് നോക്കിയിട്ട് ജാൻവരിയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറയുക, എന്നിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.
1: നമ്മൾ ഇത്രയും നേരം പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് എൻ ഡി എ പരീക്ഷയെക്കുറിച്ചാണ്. പക്ഷേ അതിൻ്റെ എൻ ഡി എ പരീക്ഷ ഈ മാസം, അടുത്ത മാസം വരാനിരിക്കുന്നുണ്ട് അല്ലേ?
0: സെപ്റ്റംബർ 13 എൻ ഡി എയുടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാം വരുന്നത് ഏപ്രിലാണ്. ഞാൻ പറഞ്ഞല്ലോ,
1: അതെ,
0: ഒരു വർഷം 2 തവണയാണ് എക്സാം നടക്കുന്നത്.
1: 2 തവണയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് എൻ ഡി എ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ അവസാനിക്കുന്നില്ല ആ ഒരു ഡിഫൻസ് മേഖലയിലേക്ക് വരാനുള്ള അവസരങ്ങൾ. അപ്പോൾ അതല്ലാതെ മറ്റെന്തെല്ലാം വഴികളാണ്, മറ്റെന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡിഫൻസിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ലഭ്യമായിട്ടുള്ളത്?
0: ഡിഫൻസിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് രണ്ട് വേറെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഡിഫൻസിൻ്റെ കരിയർ, ഓഫ് കോഴ്സ് നമ്മൾ ഡിഫൻസിൽ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ ഡിഫൻസിൻ്റെ കരിയറിലേക്ക് പോകുന്നു, എൻ ഡി എ എഴുതുന്നു, കിട്ടുന്നില്ല, ദെൻ നമുക്ക് സി ഡി എസ് എഴുതാം. പിന്നെ മിലിറ്ററി നഴ്സിംഗ് ഉണ്ട്, അവിടെ ഹൈറ്റ് ഒന്നും ഒരു ക്രൈറ്റീരിയ വരുന്നില്ല, കണ്ണാടി ഒരു ക്രൈറ്റീരിയ വരുന്നില്ല. പിന്നെ നമുക്ക് ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം, ഡോക്ടേഴ്സിന് സെർവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള അല്ലാതെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ ഷോർട്ട് സർവീസ് കമ്മീഷൻ വിളിക്കാറുണ്ട്, സി ഡി എസ് ഉണ്ട്, എഫ് കാറ്റ് എന്ന് പറഞ്ഞ എക്സാംസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല എക്സാംസും എഴുതാം. ഞാൻ പറയുന്നത് ഇപ്പം എൻ ഡി എക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇത് കിട്ടിയില്ല. അപ്പം നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു അക്കാഡമിയിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കുട്ടികൾക്ക് വീണ്ടും ഇവിടുത്തെ സ്റ്റേറ്റിലൊരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ ഒരു വിഷമം തോന്നും. കാരണം ഇത്രയും വലിയ ആഗ്രഹം, ഇത്രയും അംബീഷ്യസ് ആയിട്ട് പിന്നെ നമ്മൾ സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണോ എന്നുള്ളത്. ഈ എൻ ഡി എയുടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ടോപ്പ് എൻട്രൻസ് എക്സാമിനേഷനിൽ ഒന്നാണ് സി യു ഇ ടി, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇത് സിമിലർ ആണ്, ഇതിന് സിമിലാരിറ്റി ഉണ്ട്. സോ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഈ പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും അഡ്മിഷൻ നടത്തുന്ന എക്സാമും കൂടെ അവർക്ക് എഴുതാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
1: അത് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത
0: കൂടുതലാണ്, കാരണം ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു ബേസാണ് ഈ എൻ ഡി എയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ ഡി എ എഴുതി കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ട, വേറെ എക്സാംസും എഴുതാം.
1: ഓക്കെ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
2: പിന്നെ മോക്ക് ബികോം സെക്കൻഡ് ഇയർ ആണ്. പിന്നെ ഈ ആർമിയിലേക്ക് ചേരാൻ ഭയങ്കര താല്പര്യമാണ്. അന്നേരം എൻ സി സിക്ക് എല്ലാം ഉണ്ട്. അപ്പോ അത് ബികോം എടുത്ത കുട്ടികൾക്ക് അങ്ങനെ ആക്കാൻ പറ്റുമോ എന്നറിയാനാ?
0: ബികോം എടുത്ത കുട്ടികൾക്ക് പറ്റും മാം. അതൊരു ജനറൽ ഗ്രാജുവേഷൻ്റെ ഓപ്ഷൻസ് വരുമ്പോഴാണ് നമുക്കതിന് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ മോൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ എക്സാംസിൻ്റെയൊക്കെ ഒന്ന് നോക്കുക. അതുകൂടാതെ ഈ പറയുന്നത് പോലെ നോട്ടിഫൈ ചെയ്യാറുണ്ട്. ഇപ്പം മോൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇന്റേൺഷിപ്പിന് വിളിക്കാറുണ്ട് ആർമി.
1: കോഴ്സ് തീർന്നിട്ടില്ല എന്നാണോ തോന്നുന്നത്?
0: ആ, തീർന്നിട്ടില്ല.
1: അപ്പോൾ ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ?
0: സെക്കൻഡ് ഇയർ ആണ്.
1: അപ്പോൾ ഈ 19 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അത് അപ്ലൈ ചെയ്തുകൂടെ?
0: 19 ആൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത.

0: സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ 19 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ മാം?
1: 19 വയസ്സ് കഴിഞ്ഞ് മെയ്യിലാണ്, അടുത്ത് 18 വയസ്സാവുക മെയ്യിലാണ്.
0: 18 ഉള്ളോ?
1: 19.
0: അപ്പോൾ ഇനി അടുത്ത ഏപ്രിലിലെ എക്സാം, അതായത് ജാൻവരിയിൽ ഈ പറയുന്ന 19 കഴിയാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NDA എഴുതാവുന്നതാണ്. അപ്പോഴത്തേക്ക് എനിക്ക് അല്ല, BCOM ഇതിലല്ല, അത് +2 ബേസിസിലാണ് എഴുതുന്നത്.
1: ഗ്രാജുവേഷൻ
0: അല്ല, അപ്പൊ ആംഡ് ഫോഴ്സിന് ആർമിയിലേക്ക് എലിജിബിൾ ആണ്. അതെ അതെ അതെ. ഇത് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്ന സമയമുണ്ട്, ആ സമയത്തേക്ക് 19.5 കഴിയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ഡേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ജാൻവരിയിൽ ഇത്ര വയസ്സ് കഴിയാൻ പാടില്ല. അപ്പം മെയ്യിൽ 19 ആണ് എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അടുത്ത ഈ വരുന്ന ഇതിൽ അത് കഴിയുമെന്ന് ഡൗട്ട് ഉണ്ട്, ഇല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ, ആർമിയുടെ ഇൻറ്റേൺഷിപ്സ് ഉണ്ട്, ആർമിയുടെ ഉണ്ട്, ഡിഫൻസ് DRDO ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ആ ഇൻറ്റേൺഷിപ്പ് മോളോടൊന്ന് ചെയ്യാനായിട്ട് പറയുക.
2: ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇതുപോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പല പാരൻസും കുട്ടികളോട് പറയാറുള്ളൊരു കാര്യമാണ് ഈ ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത്. അത് കുട്ടികൾ താല്പര്യമെടുത്ത് വരുന്നവർ ഒരുപാടുണ്ട്, അതേസമയം പാരൻസ് കുട്ടികളെ നിർബന്ധിക്കുന്നതും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ ഒരു ഒരു റിയാലിറ്റി എന്താണ്, ഈ ഒരു ഫിസിക്കൽ റിസ്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്?
0: ഇത് ആൾക്കാർ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മൂവീസ് ആണ്. നമ്മൾ കാണുന്ന എല്ലാ മൂവീസിലും ഇങ്ങനെയുള്ള ഒരു ഒരു രക്തസാക്ഷിത്വപരമായ ഒരു അങ്ങനത്തെ ഇതാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അപ്പം അത് പാരൻസിൻ്റെ മനസ്സിലുണ്ടാവുകയും അവരവരുടെ മകളെ മകനെയോ അവിടെ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ മകൾക്കോ മകനോ ഇത് സംഭവിക്കാം അല്ലോ എന്നുള്ളത്. ശരിക്കും നമ്മൾ കാണുന്നത് വളരെ ഒരു ചെറിയൊരു വിഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. റിസ്ക്, ലൈഫിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് എല്ലായിടത്തും ഇല്ലേ. നമ്മളിവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും റിസ്ക് ഉണ്ട്, നമ്മൾ എന്ത് എവിടെയും റിസ്ക് ഉണ്ട്. അപ്പം ഒരിക്കലും ഈ പറയുന്ന ഏത് ജോബിലും റിസ്ക് ഉണ്ട്. നമ്മളൊന്ന് ബാത്റൂമിൽ തന്നെ വീണാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പം റിസ്ക് എല്ലാ ജോലിയിലും ഉള്ള പോലെ തന്നെയാണ്, അതുപോലെ ഹൈലി പെയ്ഡ് ആണ് ഈ പറയുന്ന ജോബ്. ആൻഡ് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു ഒരു വെബിനാർ ഉണ്ടായിരുന്നു ഒരു എയർഫോഴ്സിലെ മീൻസ് മാഡവുമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ദർ ഇസ് നോ 1-to-1 ഫൈറ്റ് അല്ലേ. നമ്മൾ രണ്ടുപേരും കൂടെ നേർക്ക് നേരെ നിന്ന് ഫൈറ്റല്ല, ഇത് മിസൈൽസ് വന്ന് വീഴുന്നു, അത് അങ്ങനെയുള്ള ഒരു ഇതാവായിരുന്നു. നമ്മൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിലിയൻസിന് എന്തോരം ഇഞ്ചുറീസ് പറ്റുന്നുണ്ട് അല്ലേ, മിസൈൽസ് വന്ന് അവരുടെ ഇതിൽ വീഴുന്നു, സ്കൂളിൽ വീണു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ലൈഫ് ത്രെട്ടനിങ് ഒരു ജോബാണ് ഇതെന്ന് ഒരിക്കലും കരുതരുത്. ലൈഫ് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളൊരു ജോബാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. നമ്മളെ എന്താ പറയുന്നത്, നമ്മളെ കംപ്ലീറ്റ്ലി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇസ് ടേക്കിംഗ് കെയർ. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞു 7-ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികൾ സൈനിക് സ്കൂളോ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചാൻസസ് കൂടുതലാണ്, കാരണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് അവർക്ക് മാറാനായിട്ട് ഈസിയാണ്. സ്കൂൾ ലെവലിൽ തന്നെ സൈനിക് സ്കൂളിൽ 6-ാം ക്ലാസ് മുതലും 6-ലും 9-ലും ആണ് അഡ്മിഷൻസ് നടക്കുന്നത്. സോ കുഞ്ഞിലെ കുട്ടിക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ സൈനിക് സ്കൂളിലേക്ക് വിടുവാണെന്നുണ്ടെങ്കിൽ ട്രാക്കിലായിട്ടായിരിക്കും കുട്ടി സഞ്ചരിക്കുക.
2: അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള സംഗതിയിൽ ആ ഒരു ഡിസിപ്ലിനിൽ വരാൻ സഹായിക്കും.
0: അതെ അതെ, തീർച്ചയായിട്ടും. കൂടുതലും ഈ സൈനിക് സ്കൂളിലെ കുട്ടികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവാറില്ല, കാരണം അവർ
2: ഓൾറെഡി
0: ട്രെയിൻഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. സോ സൈനിക് സ്കൂൾ ഈസ് എ ഗുഡ് ഓപ്ഷൻ.
2: പിന്നെ ഇപ്പോൾ സ്കൂളിലും മറ്റുമൊക്കെ NCC ഉണ്ടല്ലോ.
0: ആ NCC വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്, NDA അല്ലെങ്കിൽ ഡിഫൻസിന്റെ സർവീസിലേക്കോ. അതായത് NCC ചില സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് NCC പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്.
2: പിന്നെ ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതും പ്രയോജനപ്പെടുന്നതാണല്ലോ.
0: തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പം SSB ഇന്റർവ്യൂവിൽ അവർ പറയുവാണ്, ഒരു ഇത്ര കിലോമീറ്റർ റണ്ണ് വിത്തിൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു റുട്ടീൻലി നമ്മൾ നടക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അത് ഈസിയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. കുറേ ടാസ്ക് തരും അവർ നമുക്ക് റോപ്പിൽ ഇങ്ങനെ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് അല്ല, പക്ഷെ എന്നാൽ അത്ര ഈസിയും അല്ല. ഇപ്പൊ റോപ്പിൽ ക്ലൈംബ് ചെയ്യുക, അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ ചില ചെറിയ ഹേർഡിൽസ് ഉണ്ടാവും, അത് ചാടി കടക്കുക. അപ്പൊ അതൊന്നും എന്താ പറയുന്നത്, ഒട്ടും ആക്ടിവിറ്റി ഇല്ലാത്ത ഒരാൾക്ക്
2: പറ്റില്ല. മാത്രമല്ല ഇപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമല്ലല്ലോ ഈ എസ് എസ് ബിയുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്, ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്കഷനും ഇന്റർവ്യൂവും എല്ലാം കടന്ന് ഒരാൾക്ക് ഇതിലേക്ക് സെലക്ടഡ് ആവണമെങ്കിൽ, ഒരുപക്ഷെ ഈ സ്കൂളുകളിലൊക്കെ നടക്കുന്ന ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് പരിപാടികൾ, ഡിബേറ്റ്സ്, ചർച്ചകൾ, ക്വിസ് പരിപാടികൾ, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ടീം ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഒരുപക്ഷെ സഹായിക്കും അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളാണ്, നമ്മളിപ്പോൾ പാരൻസ് ഒക്കെ എത്ര ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും സ്കൂൾ ഇസ് ദ ബേസ്. അപ്പോൾ സ്കൂളിൽ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ, സ്കൂളിൽ കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ, ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, ഈ പറയുന്നത് എന്തും സ്കൂളിനൊരു വലിയ റോള് ഈ കുട്ടികളുടെ പ്രിപ്പറേഷനിൽ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഷുഡ് ഹാവ് എ വിഷൻ ടു കോൺട്രിബ്യൂട്ട് ടു ദ നേഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു തലമുറേനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മളുടെ കൺട്രിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ സ്കൂൾ ഷുഡ് ബി വെരി പ്രൗഡ് അവരുടെ കുട്ടികൾ NDA ക്ലിയർ ചെയ്തു അല്ലെങ്കിൽ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് സ്കൂളിൽ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുന്നത്, വലിയൊരു മാറ്റം നമുക്ക്.
2: അത്തരത്തിലുള്ള സ്കിൽസ് കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്.
0: അതെ അതെ, അതൊരിക്കലും ഒരു എക്സാമിന്റെ ഇതിലല്ല പറയുന്നത്. ഓൾ ടുഗദർ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ.
2: ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഓക്കെ, നമുക്ക് തുടരാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കിൽ സെറ്റുകളെല്ലാം നൽകുന്ന രീതിയിൽ സ്കൂളുകൾ കുട്ടികളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കരിയറിലേക്ക് വലിയ,
0: അതെ, അതിനൊരു മാറ്റം ഇപ്പം മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ടോട്ടൽ 33 സൈനിക് സ്കൂൾസ് ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂൾസിലേക്ക് ഉള്ള ഒരു 100 പ്രൈവറ്റ് സൈനിക് സ്കൂൾ കൊണ്ടുവരാനായിട്ടുള്ള ഇത് അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പം എറണാകുളത്ത് ഒരു സ്കൂള് പ്രൈവറ്റ് സൈനിക് സ്കൂളിൽ അപ്രൂവ്ഡ് ആണ്. സോ അപ്പം ഇങ്ങനെയുള്ള സ്കൂൾസ് വരുന്നത് തന്നെ ഒരു കൺട്രിയുടെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ സ്കൂൾസ് ഇസ് ഹാവിങ് എന്താ പറയുന്നത് ഒരുപാട് റോളുണ്ട് എന്ന് സ്കൂള്, ഇപ്പോൾ ടീച്ചേഴ്സ് ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലോ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവിൽ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിലോ, അവിടെ നിന്നാണ് ഈ പറയുന്ന ഒരു ഇത് തുടങ്ങേണ്ടത്.
2: ഓക്കെ, അപ്പോൾ NDA എന്നത് വെറും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നതിനപ്പുറം ചെറുപ്പത്തിൽ തന്നെ ലീഡർഷിപ്പ്, ഡിസിപ്ലിൻ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വളർത്തിയെടുക്കാനുള്ള ഒരു യാത്ര കൂടിയാണെന്ന് മനസ്സിലാക്കാം.
0: തീർച്ചയായിട്ടും.
2: അപ്പോൾ NDA ലക്ഷ്യമിടുന്ന ആളുകൾ പ്രധാനപ്പെട്ടത് അവസാന നിമിഷത്തെ ഒരു പ്രിപ്പറേഷൻ അല്ല, നേരത്തെ തുടങ്ങുന്ന നല്ല ശീലങ്ങളും സ്ഥിരതയുള്ള പഠനവും നല്ല ഫിസിക്കൽ ഫിറ്റ്നസ്സും സ്വന്തം വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാനുള്ള ശ്രമവുമാണ് ആവശ്യം. പ്രതിരോധ സേനയിൽ ഒരു കരിയർ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇന്നത്തെ ഈ ഒരു സംഭാഷണം ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് സ്റ്റുഡിയോയിലെത്തി NDA പരീക്ഷയെക്കുറിച്ചും അതിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഡിഫൻസ് കരിയറിൻ്റെ വിവിധ സാധ്യതകളെക്കുറിച്ചും വിശദമായി സംസാരിച്ച കരിയർ വിദഗ്ധ രമ്യ ഗിരിജയ്ക്ക് വളരെ നന്ദി. പങ്കെടുത്ത ശ്രോതാക്കൾക്കും നന്ദി.
0: താങ്ക് യു സോ മച്ച്.
3: പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. രമ്യ ഗിരിജയോട് സംസാരിച്ചത് ഫഹദ് റാസ. സ്റ്റുഡിയോയിൽ ഒപ്പം ശ്രീജയ്ഷാർ, TS പ്രീത. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ സെൽഫ് ഡിഫെൻസ് അറിഞ്ഞിരിക്കേണ്ടതല്ല. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സെൽഫ് ഡിഫെൻസ് ട്രെയിനറും ഇന്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യനുമായ ശ്രീ പി ജയകുമാർ തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607 എന്ന നമ്പറിൽ. വിളിക്കേണ്ട സമയം ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.
1: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ, ചായ എടുക്കട്ടെ?
3: ആ, ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45

0: ദിവസത്തിനുള്ളിലാ നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല, മൈ ജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഗീതം.
2: 30 കോടി രൂപയുടെ
0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: എന്താ ചേട്ടാ ഒരു വിഷമം?
6: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
5: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
5: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
6: 45 ദിവസം?
5: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
8: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
0: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
9: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
10: ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യം. തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ KC രാജീവൻ പങ്കെടുക്കുന്നു. 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് പങ്കെടുക്കുന്നു. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മി. സെൽഫ് ഡിഫെൻസ്, അറിഞ്ഞിരിക്കേണ്ടതെല്ലാം. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സെൽഫ് ഡിഫെൻസ് ട്രെയിനറും ഇന്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യനുമായ ശ്രീ പി ജയകുമാർ തത്സമയം മറുപടി പറയുന്നു. 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 കോൽക്കളി, എം ശാരദയും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല, പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6 മണിക്ക് ചലച്ചിത്ര ഗാനം. 6:40 ജില്ലാ വൃത്താന്തം കണ്ണൂർ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 ഹരിതവീഥി, കൃഷിയാണ് ജീവിതം, കൃഷി അനുഭവങ്ങളുമായി കരിവള്ളൂർ കുണിയൻ കിഴക്കേക്കരയിലെ ശ്രീ ഭാസ്കരൻ പങ്കെടുക്കുന്നു. 7:20 കമ്പോള വിലനിലവാരം.

7:35 FM ഹെൽത്ത് പ്ലസ്. വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണം ഡോക്ടർ ശ്രീജിത്ത് സംസാരിക്കുന്നു. SLE അഥവാ ലൂപ്പസ് രോഗം ഡോക്ടർ ശ്രീദേവി സംസാരിക്കുന്നു.

7 2 7 0 7 6 1 0. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 6 ആശാപ്രവർത്തകരുടെ നിയമനത്തിനായി നാളെ രാവിലെ 11 മണിക്ക് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖം നടക്കും. അപേക്ഷകർ വിവാഹിതരായ 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും പഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരും ആയിരിക്കണം. സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽപ്പെട്ടതും മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ ഇരുവരുമായോ നഷ്ടപ്പെട്ടവരും സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് പഠിക്കുന്നവരും കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ അധികരിക്കാത്തവരുമായ വിദ്യാർത്ഥിനികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന പ്രത്യേക സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കാം. www.egrants.kerala.gov.in എന്ന പോർട്ടലിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത്. അവസാന തീയതി സെപ്റ്റംബർ 15. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കണ്ണൂർ നഗരത്തിലെ സർക്കാർ അർദ്ധസർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി ഈ മാസം 20-ന് പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു. അതാത് ഓഫീസുകളിൽ തന്നെയാണ് പൂക്കളം ഒരുക്കേണ്ടത്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 0497-2706-336 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ഒഴിവുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം 21-ന് രാവിലെ 10:30-ന് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് തെക്കീ ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും 24-ന് വൈകുന്നേരം 4 മണിക്ക് മുൻപ് 0497-2706-3473 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യാം. കണ്ണൂർ ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോഓർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 5 ആന്തൂർ ധർമ്മശാലയിലെ കൽക്കോ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജില്ലാതല കരോക്കെ ഗാനാവലോപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9496-9236-94 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിൻ്റെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് തുടങ്ങിയ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പ് നോളജ് സെന്ററിൽ എത്തിച്ചേരണം. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ എൻ ഹരിദാസും സംഘവും അവതരിപ്പിച്ച കുമ്മാട്ടിക്കളിപ്പാട്ട് കേൾക്കാം.

0: ഇത്രാടത്നാളസ്തമനത്തിൽ എത്രയും മോദിനി മോദത്തോടെ തെക്കൻ തെക്കൻ തെക്കനിയപ്പൻ തക്കത്തിൽ ചില പേരുകൾ നൽകി ഗണനായകനും ഗുരുവരനും മേ തുണയായി വരണം കുമ്മാട്ടിക്ക്
1: ഗണനായകനും ഗുരുവരനും മേ തുണയായി വരണം കുമ്മാട്ടിക്ക്
0: ഏണാക്ഷി മണിയാകിയ വാണി നാണമകന്നു തുണച്ചിടേണം തേൻകുളമരും പങ്കജനയനെ ശങ്ക കളഞ്ഞു തുണച്ചിടേണം
1: തേൻകുളമരും പങ്കജനയനെ ശങ്ക കളഞ്ഞു തുണച്ചിടേണം
0: ഓണത്തിനൊരു കളിയായി വരുവിന ചേരാർന്നുള്ളൊരു കുമ്മാട്ടിക്ക്
1: ഓണത്തിനൊരു കളിയായി വരുവിന ചേരാർന്നുള്ളൊരു കുമ്മാട്ടിക്ക്
0: പേരായി വരും ഒരു മൂലം ചെയ്യുവാൻ നാരായണ നിഘ തുണയായി വരണം
1: പേരായി വരും ഒരു മൂലം ചെയ്യുവാൻ നാരായണ നിഘ തുണയായി വരണം
0: ഓണത്തപ്പ കുടവയറാ മാണം കൂടാതടുത്തുവ
1: ഓണത്തപ്പ കുടവയറാ മാണം കൂടാതടുത്തുവ
0: ആ കുമ്മാട്ടിപ്പെരു വയറാ നിന്നുടെ കുംഭവലിച്ചിക താന്നുകളേ
1: കുമ്മാട്ടിപ്പെരു വയറാ നിന്നുടെ കുംഭവലിച്ചിക താന്നുകളേ
0: ആ ജനത്തണ്ടും വയറും നിന്ന പളങ്കു വയറാ താന്നുകളേ
1: ജനത്തണ്ടും വയറും നിന്ന പളങ്കു വയറാ താന്നുകളേ
0: ആ ചക്കര കൊടത്തിൽ കൈയിട്ട് നക്കിയ പറയന്റെ മോനെ താന്നുകളേ
1: ചക്കര കൊടത്തിൽ കൈയിട്ട് നക്കിയ പറയന്റെ മോനെ താന്നുകളേ
0: ആ മേനോന്മാരെ മാനികളെ കുമ്മാട്ടിക്കൊരു മുണ്ടുകൊടുപ്പിൻ
1: മേനോന്മാരെ മാനികളെ കുമ്മാട്ടിക്കൊരു മുണ്ടുകൊടുപ്പിൻ
0: കുമ്മാട്ടിക്കൊരു മുണ്ടുകൊടുത്താൽ വസ്ത്രത്തിനും മുട്ടുകയില്ല
1: കുമ്മാട്ടിക്കൊരു മുണ്ടുകൊടുത്താൽ വസ്ത്രത്തിനും മുട്ടുകയില്ല
0: ഓല ചക്കര നാറ്റം കേട്ടാൽ ഓടിക്കൂടും കുമ്മാട്ടെ
1: ഓല ചക്കര നാറ്റം കേട്ടാൽ ഓടിക്കൂടും കുമ്മാട്ടെ
0: ആ എത്താം കുമ്പത്തെ ഇളം പുള്ളിങ്ങാ എത്തിച്ചു പൊട്ടിക്കും കുമ്മാട്ടെ
1: എത്താം കുമ്പത്തെ ഇളം പുള്ളിങ്ങാ എത്തിച്ച പൊട്ടിക്കും കുമ്മാട്ടെ
0: ആ കുണ്ടങ്കിണറ്റിൽ കുറുവടി വീണാൽ കുമ്മിട്ടെടുക്കും കുമ്മാട്ടെ
1: കുണ്ടങ്കിണറ്റിൽ കുറുവടി വീണാൽ കുമ്മിട്ടെടുക്കും കുമ്മാട്ടെ
0: ആ തേങ്ങാ മരമതു കാക്കണമെങ്കിൽ കുമ്മാട്ടിക്കൊരു തേങ്ങ കൊടുപ്പിൻ
1: തേങ്ങാ മരമതു കാക്കണമെങ്കിൽ കുമ്മാട്ടിക്കൊരു തേങ്ങ കൊടുപ്പിൻ
0: കുമ്മാട്ടിക്കു പഴങ്ങൾ കൊടുത്താൽ ഉണ്മാനുണ്ടാവില്ല.

0: കണ്ടൊരുമുനിവര ഹോമം ചെയ്തു,
1: കണ്ടൊരുമുനിവര ഹോമം ചെയ്തു,
0: ഹോമക്കുഴിയിൽ കല്ലുമുളച്ചു,
1: ഹോമക്കുഴിയിൽ കല്ലുമുളച്ചു,
0: കല്ലിടമുകളിൽ പാർക്കിട തോന്നി,
1: കല്ലിടമുകളിൽ പാർക്കിട തോന്നി,
0: പാർക്കിടമുകളിൽ പീഠം ജനിച്ചു,
1: പാർക്കിടമുകളിൽ പീഠം ജനിച്ചു,
0: ആ പീഠത്തിന്മേൽ വാളു ജനിച്ചു,
1: ആ പീഠത്തിന്മേൽ വാളു ജനിച്ചു,
0: ആ വളയെടുത്തവൻ അട്ടഹസിച്ചു,
1: ആ വളയെടുത്തവൻ അട്ടഹസിച്ചു,
0: അട്ടഹാസം കേട്ടിട്ടു നടുങ്ങി,
1: അട്ടഹാസം കേട്ടിട്ടു നടുങ്ങി,
0: ചെന്നുകരേറി കൊടുങ്ങല്ലൂര്,
1: ചെന്നുകരേറി കൊടുങ്ങല്ലൂര്,
0: ഗോപുരമേഴു വലത്തും വെച്ചു,
1: ഗോപുരമേഴു വലത്തും വെച്ചു,
0: കാളിയെ കാളിയെ എന്നു വിളിച്ചു,
1: കാളിയെ കാളിയെ എന്നു വിളിച്ചു,
0: ആ കണ്ടൻ കാളി വെള്ളയ്യം കേട്ടു,
1: കണ്ടൻ കാളി വിളിയും കേട്ടു,
0: ആ കാരോരമ്മ വളർത്തിയ വന്നി,
1: കാരോരമ്മ വളർത്തിയ വന്നി,
0: അവരെ കാട്ടിൽ നിന്നു വളർന്നു,
1: അവരെ കാട്ടിൽ നിന്നു വളർന്നു,
0: കോട്ട പൊളിച്ചവൻ കാട്ടിൽ ചാടി,
1: കോട്ട പൊളിച്ചവൻ കാട്ടിൽ ചാടി,
0: കാടിന് പുറമേ വേടരുമായി,
1: കാടിന് പുറമേ വേടരുമായി,
0: കരുതിക്കൊള്ളിൻ വേടന്മാരെ,
1: കരുതിക്കൊള്ളിൻ വേടന്മാരെ,
0: അതിലൊരു വേടൻ കരുതിയ നിന്നു,
1: അതിലൊരു വേടൻ കരുതിയ നിന്നു,
0: ആ കരുതിയ വേടൻ അമ്പതു ചെയ്തു,
1: ആ കരുതിയ വേടൻ അമ്പതു ചെയ്തു,
0: അമ്പതു കൊണ്ടതാ പന്നി മറിഞ്ഞു,
1: അമ്പത് കൊണ്ടതാ പന്നി മറിഞ്ഞു,
0: കെട്ടിവരിഞ്ഞു തോളിയിലേറ്റി,
1: കെട്ടിവരിഞ്ഞു തോളിയിലേറ്റി,
0: ഞാറത്തണലിൽ കൊണ്ടന്നിറക്കി,
1: ഞാറത്തണലിൽ കൊണ്ടന്നിറക്കി,
0: കൊത്തി നുറുക്കി ചോര കഴുകി,
1: കൊത്തി നുറുക്കി ചോര കഴുകി,
0: ചോര വെള്ളം കഴുകളഞ്ഞു,
1: ചോര വെള്ളം കഴുകളഞ്ഞു,
0: ഉപ്പും മുളകും മുറുകെ തേച്ചു,
1: ഉപ്പും മുളകും മുറുകെ തേച്ചു,
0: കൊച്ചി ജീരകമാഴക്കരച്ചു,
1: കൊച്ചി ജീരകമാഴക്കരച്ചു,
0: കോഴിക്കൊട്ടലുവാ മുഴക്കരച്ചു,
1: കോഴിക്കൊട്ടലുവാ.

0: ആ കൊല്ലത്തെ തേങ്ങ 18 അരച്ചു.
1: ആ
0: 18 ചട്ടിയിൽ പകർത്തിം വെച്ചു.
1: പകർത്തിം വെച്ചു
0: അതിലൊരു ചട്ടി കുമ്മാട്ടി നക്കി.
1: അതിലൊരു ചട്ടി

എൻ ഹരിദാസും സംഘവും അവതരിപ്പിച്ച കുമ്മാട്ടിക്കളിപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പൊതുമേഖലാ ബാങ്കുകളുടെ പരിഷ്കാരത്തിന് ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സംസ്ഥാനത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. ഇന്ത്യക്കെതിരായ പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിൽ ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. പൊതുമേഖലാ ബാങ്കുകളുടെ പരിഷ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 2 ദിവസത്തെ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രശ്നങ്ങളും ശുപാർശകളും പരിഗണിച്ച് ബാങ്കിംഗ് പരിഷ്കാരങ്ങളുടെ ഭാവി സമിതി പരിശോധിക്കുമെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ സ്വരം ബാങ്കർമാർ നിശ്ചയിക്കുന്ന കാലമാണ് വരാൻ പോകുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. പൊതുമേഖലാ ബാങ്കുകളുടെയും പൊതുധനകാര്യ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് ബാങ്കിംഗ് ധനകാര്യ മേഖലയുടെ മുൻഗണനകൾ, ഉയർന്നുവരുന്ന അവസരങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഘടന എന്നിവ ചർച്ച ചെയ്യാനാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി ഗതിശക്തി സംരംഭത്തിന് കീഴിൽ വിവിധ മന്ത്രാലയങ്ങളുടെ ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന 396 അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ഇതുവരെ അംഗീകാരത്തിന് ശുപാർശ ചെയ്തതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഇവയിൽ 256 പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും 198 എണ്ണം പുരോഗതിയിലാണെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. നെറ്റ്വർക്ക് പ്ലാനിംഗ് ഗ്രൂപ്പ് സംവിധാനം വഴിയാണ് പദ്ധതികൾ വിലയിരുത്തുന്നത്. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും. നാളെ ചേരുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. ഇന്ത്യ തായ്ലാന്റ് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ 15-ാമത് പതിപ്പ് മൈത്രി 15-ൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യൻ കരസേന തായ്ലന്റിലേക്ക് പുറപ്പെട്ടു. നാളെ ആരംഭിക്കുന്ന സൈനികാഭ്യാസം ഈ മാസം 31-ന് സമാപിക്കും. ഇന്ത്യയും തായ്ലന്റും തമ്മിലെ സൈനിക സഹകരണം മെച്ചപ്പെടുത്തുക എന്നതാണ് മൈത്രി എന്ന സൈനികാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. സ്വാതന്ത്ര്യസമര സേനാനി മദൻലാൽ ദിംഗ്രയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആദരാഞ്ജലി അർപ്പിച്ചു. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പരമോന്നത ലക്ഷ്യമാക്കുന്നതിന് എല്ലാ സുഖസൌകര്യങ്ങളും ഉപേക്ഷിച്ച വ്യക്തിയാണ് മദൻലാൽ ദിംഗ്ര. ദിംഗ്രയുടെ ജീവിതം ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രചോദനാത്മക ചരിത്രമാണെന്നും ഓം ബിർള സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലെ കുടിവെള്ള ഗുണനിലവാരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുടിവെള്ള ഗുണനിലവാരം സംബന്ധിച്ച CAG റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. 20,000 സ്ഥലങ്ങളിൽ വാട്ടർ കൂളറുകൾ ഉൾപ്പെടെ പുതിയ ടാങ്ക് ടു ടാപ്പ് കുടിവെള്ള ശുദ്ധീകരണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കർഷക ദിനാഘോഷ പരിപാടികൾ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2-ാം ഭൂപരിഷ്കരണ നിയമത്തിന്റെ 2-ാം ഘട്ടത്തിലേക്ക് ഗവൺമെന്റ് കടക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കാർഷിക വൃത്തി പ്രോത്സാഹിപ്പിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കേരള ബ്രാൻഡ് എന്ന പേരിൽ വിപണനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. ബീഹാറിലെ ലഖീസാറായ് ജില്ലയിൽ അശോക്ധാം ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 10-ലധികം പേരെ പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അനുശോചിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ഇരുവരും പറഞ്ഞു. പശ്ചിമബംഗാളിലെ ബിർഭും ജില്ലയിലെ ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ ആഗസ്റ്റ് 21-ന് കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി നൽകി. ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി.
ആലംബഹീനരെയും അശരണരെയും സഹായിക്കാൻ ഉപാധിയാണ് അംഗീകാരമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. പത്തനാപുരം ഗാന്ധിഭവൻ ജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച 25 ജീവകാരുണ്യ പദ്ധതികളുടെ ദേശീയതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AICC ആസ്ഥാനത്തെ വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട് BJP ഉയർത്തിയ വിവാദം രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ നടത്തുന്ന ആസൂത്രിത നീക്കമാണെന്നും വേണുഗോപാൽ കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങം 1. കർക്കിടക കെടുതി കഴിഞ്ഞ് പിറക്കുന്ന ചിങ്ങം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമകൾ നിറഞ്ഞ മാസമാണ്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. കർഷകരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാനും കൃഷിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമാണ് കർഷക ദിനം ആചരിക്കുന്നത്. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്കെതിരായ പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഒടുവിൽ റിപ്പോർട്ട്.

0: കിട്ടുമ്പോൾ ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസെടുത്തു. ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 462 റൺസാണ് നേടിയത്. ഈ മാസം 23-ന് കൊളംബോയിലാണ് പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ്. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യനും 9-ാം സീഡുമായ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ പൌള ലോപ്പസ് ലൂസിയ റോഡ്രിഗസ് സഖ്യത്തെ നേരിടും. വൈകിട്ട് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷിയു ക്യുയെ നേരിടും. FIH പുരുഷ ഹോക്കി 2-ാം പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. നെതർലൻഡ്സിലെ ആംസ്റ്റർവീനിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മത്സരം ആരംഭിക്കും. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ചൈന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിലായി. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3-ാം സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി ഫലപ്രദമായ തിരച്ചിൽ നടത്തിയെന്നും സംസ്ഥാനത്ത് ഇടപെടാൻ പരിമിതിയുള്ളിടത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുവെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. 4 വർഷമായിട്ടും കണ്ടെത്താൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികളുണ്ടെന്നും അവരുടെ കുടുംബങ്ങളെ ചേർത്തുപിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും സുരേഷ് ഗോപി അറിയിച്ചു. കർഷകദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നടീൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പട്നയിൽ നിന്ന് ഇലക്ടറൽ ലിറ്ററസി ക്ലബ്ബ് ELC 2.0 ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് സാക്ഷരത, ഡിജിറ്റൽ ഇടപെടൽ, ജനാധിപത്യത്തിൽ പൌരന്മാരുടെ അർത്ഥവത്തായ പങ്കാളിത്തം എന്നിവയ്ക്ക് പ്രചോദനം നൽകുന്ന പ്രധാന ചുവടുവയ്പ്പാണ് സംരംഭം. വിശാഖപട്ടണത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന എല്ലാ എയർ ഇന്ത്യ വിമാനങ്ങളും ഇന്നു മുതൽ ഭോഗാപുരത്തെ പുതിയ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് സർവീസ് നടത്തുകയെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഭോഗാപുരത്തിനും ഡൽഹിക്കുമിടയിൽ ആഴ്ചയിൽ 14 സർവീസുകൾ തുടരുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ും 10-ും രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിശകുകൾ അന്വേഷിക്കാൻ NTA രൂപീകരിച്ചിരുന്ന കമ്മിറ്റിയാണ് കുറ്റമറ്റ രീതിയിൽ ഈ 3 പേപ്പറുകളും പുനഃപരീക്ഷ നടത്തണമെന്ന് ശുപാർശ ചെയ്തത്. വിവിധ വെബ്സൈറ്റുകളിൽ ക്യാപ്ച പരിശോധനയുടെ മറവിൽ പുതിയ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥ ക്യാപ്ച പരിശോധനയ്ക്ക് പിന്നാലെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകി ഉപയോക്താവിന്റെ വിവരങ്ങൾ തട്ടിയെടുക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമാണ് രീതി. ഇത്തരം സംശയങ്ങളുണ്ടായാൽ ഉടൻ സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം കൊല്ലം കന്നേറ്റിക്കായലിൽ കാണാതായ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം ചവറ വട്ടക്കായലിൽ കണ്ടെത്തി. കരുനാഗപ്പള്ളി പടനായർ കുളങ്ങര സൌത്ത് സ്വദേശി ബിലാലാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് കന്നേറ്റിപ്പാലത്തിന് താഴെ കായലിൽ കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയ ബിലാൽ അടിയൊഴുക്കിൽപ്പെടുകയായിരുന്നു. അഭിമന്യു കൊലക്കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും. വിചാരണ സമയക്രമവും കോടതി തീരുമാനിക്കും. കഴിഞ്ഞ 13-ന് കേസ് പരിഗണിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഉൾപ്പെട്ട കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുമേഖലാ ബാങ്കുകളുടെ പരിഷ്കാരത്തിന് ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. പിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. ബീഹാറിലെ അശോക്ധം ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. ഇന്ത്യക്കെതിരായ പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.
2: ആരോഗ്യദീപ്തി. പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യവും ആവശ്യകതയും ഈ വിഷയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ KC രാജീവനുമായുള്ള അഭിമുഖം ശനിയാഴ്ച ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: ഇനിയിപ്പോ ഈ പേവിഷബാധയുടെ വാക്സിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
4: അതെ, അത് ഇപ്പൊ അടുത്ത കാലത്ത് വളരെയധികം ഒരു വാർത്താ പ്രാധാന്യം കിട്ടിയ ഒന്നായിരുന്നു പേവിഷബാധ.

0: അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കടിയേറ്റ ഭാഗം നമ്മൾ നന്നായി കഴുകണം. സോപ്പും വെള്ളം വെച്ച് ഒരു 15 മിനിറ്റ് നമ്മൾ ടാപ്പ് വാട്ടറിൽ സോപ്പും വെള്ളം വെച്ച്
1: കഴുകണം.
0: അങ്ങനെയാണെങ്കിൽ കുറേ വൈറസുകളൊക്കെ നമുക്ക് അവിടുന്ന് നമ്മുടെ കഴുകലിൽ തന്നെ നശിച്ചു പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ബീറ്റാഡിൻ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്തെങ്കിലും വെച്ച് തുടക്കാം. വാക്സിനുകൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുക്കുന്നതാണ്. ഡോക്ടർ ആ മുറിവിന്റെ എന്ത് തരം നോക്കിയിട്ട് രണ്ട് തരത്തിലുള്ള മരുന്നുകളുണ്ട് ഇതിൽ. ഒന്ന് വാക്സിൻ, രണ്ട് നമ്മൾ സീറം അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അത് തമ്മിലുള്ള വ്യത്യാസം, വാക്സിനുകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആന്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ട് നമ്മുടെ ശരീരം അതിനെതിരെ പ്രവർത്തിച്ചിട്ട് ആന്റിബോഡീസ് ഉണ്ടാക്കിയിട്ട് ആ രോഗത്തെ തടയുകയാണ് വാക്സിൻ ചെയ്യുന്നത്. പക്ഷെ അതിന് സമയമെടുക്കും, ചിലപ്പോൾ ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ എടുക്കാം. പക്ഷേ ഈ റാബീസ് അല്ലെങ്കിൽ നമ്മുടെ പേവിഷബാധയുടെ കാര്യം വരുമ്പോൾ വളരെ മാരകമായ അസുഖമാണ്. നമുക്കറിയാം 100% മരണമാണ് അസുഖം വന്നാൽ. അപ്പൊ അത് തടയാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആന്റിബോഡികൾ തന്നെ നമ്മൾ പുറമേ നിന്ന് ശരീരത്തിലേക്ക് കൊടുക്കും. അതാകുമ്പോൾ ഉടനെ തന്നെ അതിൽ നിന്നുള്ള സംരക്ഷണം കിട്ടും. വാക്സിനുകൾ ഒരു ഒരാഴ്ചയൊക്കെ സമയമെടുത്തിട്ടാണ് നമുക്ക് സംരക്ഷണം തരുന്നത്. അപ്പൊ ഈ ആന്റിബോഡീസ് കൊടുത്താൽ നമുക്ക് അപ്പം തന്നെ ഈ റാബീസിന് തന്നെ സംരക്ഷണം കിട്ടും. അപ്പൊ ആന്റിബോഡീസ് അത് ഒരു 3 തരത്തിലുള്ള മരുന്നുകളുണ്ട്. ഒന്ന് ഈക്വൈൻ, അതായത് കുതിരയിൽ നിന്നെടുക്കുന്നത്, അതായത് റാബീസ് ആന്റിജൻ നമ്മൾ കുതിരക്ക് കൊടുത്തിട്ട് കുതിരയുടെ രക്തത്തിൽ നിന്നുണ്ടാകുന്ന ആന്റിബോഡീസ് എടുത്തിട്ട് കൊടുക്കുന്നത്. പിന്നെ ഹ്യൂമൻ ഇമ്യൂണോഗ്ലോബിൻ, അത് ഈ വാക്സിൻ എടുത്ത ആൾക്കാരുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഉണ്ടാവുമല്ലോ, ഈ ആന്റിബോഡീസ് നമ്മൾ കളക്ട് ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അത് കൊടുക്കുന്ന ഹ്യൂമൺ ഇമ്യൂണോഗ്ലോബിൻ. അതല്ലാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വെച്ചിട്ട് ഈ ആന്റിബോഡീസ് അത് കൊടുക്കുന്നു.
1: നേരത്തെ കുട്ടികളുടെ കാര്യം ഡോക്ടർ പറഞ്ഞു, പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കാര്യം, മുതിർന്നവർക്കും ഇത് ആവശ്യമായി വരുന്നില്ലേ?
0: അതെ, തീർച്ചയായും മുതിർന്നവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് വാക്സിനുകളുണ്ട്. ഇപ്പോൾ ടി ഡി വാക്സിൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ടി ടി കൊടുക്കുന്നത്, ഇപ്പൊ ടി ടി ആയിട്ട് വാക്സിൻ ഇല്ല, ടി ഡി ആണ്, അതായത് ടെറ്റനസ് ഡിഫ്തീരിയ രണ്ട് അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻ ഒന്നിച്ചാണ് കൊടുക്കുന്നത്. അതിപ്പോൾ മുതിർന്നവർക്ക് മുറിവൊക്കെ ഉണ്ടായാലും നമ്മളിപ്പോൾ എന്താണ് ടി ഡി വാക്സിൻ കൊടുക്കുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസ വാക്സിൻ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ, ഹെർപ്പിസ് സോസ്റ്റർ വാക്സിൻ, മെൻജോകോക്കൽ വാക്സിൻ, ഇതൊക്കെ നമുക്ക് മുതിർന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് പ്രായം ചെല്ലുമ്പോൾ എന്താ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയും, അപ്പോൾ ചിലപ്പോൾ വാക്സിനുകൾ വേണ്ടി വരും. അതുപോലെ തന്നെ മുതിർന്നവർക്ക് വേറെ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഇപ്പം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവും, കിഡ്നിയുടെ അസുഖങ്ങൾ ഉണ്ടാവും, ലിവറിന്റെ അസുഖങ്ങൾ ഉണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാർക്ക്
1: ആരോഗ്യസ്ഥിതി
0: അങ്ങനെ നോക്കിയിട്ട് ചില പ്രത്യേക അസുഖങ്ങളുള്ളവർക്ക് നമ്മൾ ചില പ്രത്യേക വാക്സിനുകൾ നിർദ്ദേശിക്കും.
1: പിന്നെ വാക്സിൻ എടുക്കുന്ന സമയത്ത് കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പനി, ജലദോഷം എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് വാക്സിൻ എടുക്കാൻ പറ്റുമോ?
0: വാക്സിൻ എടുക്കാം. അതുപോലെ തന്നെ പനി, ജലദോഷം, അങ്ങനെ നിസ്സാരമായ രോഗങ്ങൾക്കൊന്നും വാക്സിൻ എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. വല്ല ഗുരുതരമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അസുഖം മാറുന്നതുവരെ കാത്തിരിക്കുന്നതാണ് നല്ലത്.
1: പിന്നെ ഈ പോളിയോ പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വാക്സിനേഷന്റെ പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: തീർച്ചയായും. ഒരു കാലത്ത്, അതായത് നമ്മുടെ ഈ പോളിയോ നിർമ്മാർജ്ജന യജ്ഞം ആരംഭിക്കുന്നതിന് മുമ്പ് ലോകത്ത് ഓരോ വർഷവും ഏകദേശം 350,000 കുട്ടികൾ പോളിയോ വന്നിട്ട് തളർച്ച, അംഗവൈകല്യം ബാധിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് ഇന്നിപ്പം നമ്മൾ ലോകത്ത് കാണുന്ന ആൾക്കാരിൽ ഇന്ന് നടന്നു പോകുന്ന 2 കോടി ആൾക്കാരെങ്കിലും വീൽ ചെയറിൽ ആയിരിക്കുമായിരുന്നു ഈ യജ്ഞം ആരംഭിച്ചില്ലെങ്കിൽ. അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒന്നായിരുന്നു നമ്മുടെ പോളിയോ യജ്ഞം. ആ കാലത്ത് ഒരു 1958 ആ കാലത്തൊക്കെ ലോകത്ത് 125 രാജ്യങ്ങളിൽ ഈ അസുഖം ഉണ്ടായിരുന്നു. ഇന്നത് ചുരുങ്ങി ചുരുങ്ങി വെറും 2 രാജ്യങ്ങളിലെ ലോകത്തുള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി പറഞ്ഞാൽ ഇന്ത്യയിൽ അവസാനമായിട്ട് പോളിയോ ഉണ്ടായത് 2011 വെസ്റ്റ് ബംഗാളിലാണ്. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ ഫ്രീ, പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. 3 കൊല്ലം പിന്നെ കേസൊന്നും ഇല്ലാത്തതുകൊണ്ട്. കേരളത്തിൽ അവസാനം ഉണ്ടായത് 2000, അതായത് 26 വർഷമായിട്ട് കേരളത്തിൽ പോളിയോ ഇല്ല. നമ്മളൊക്കെ സ്കൂളിലെല്ലാം പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവും പോളിയോ വന്ന് മുടന്തി നടക്കുന്ന ഒരു കുട്ടി, അങ്ങനെ ഒരു കാഴ്ച ഇന്നില്ല. അത് മുഴുവൻ നമുക്ക് ഈ വാക്സിനേഷൻ കൊണ്ടുണ്ടായതാണ്. ഇന്നിപ്പോൾ ലോകത്താകപ്പാടി അസുഖം ഉള്ളത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മാത്രമാണ്. നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതി അറിയാം, വാക്സിനേഷനൊക്കെ ഫലപ്രദമായി നടത്താൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അതുകൊണ്ട് ആ 2 രാജ്യങ്ങളിൽ മാത്രമേ ഇന്ന് ഈ അസുഖമുള്ളൂ. നമ്മളതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പ്രക്രിയയിലാണ് ലോകാരോഗ്യ സംഘടന. ഈ 2 രാജ്യങ്ങളിലും കൂടി നമുക്ക് ഈ അസുഖം ഒഴിവാക്കാൻ പറ്റിയാൽ നമുക്ക് ഈ ലോകത്തു നിന്ന് തന്നെ ഇതിനെ നിർമ്മാർജ്ജനം. പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്റർനാഷണൽ ട്രാവലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ അടുത്ത രാജ്യങ്ങളിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് എപ്പോഴും വരാം. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ വാക്സിനേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്.
1: തുള്ളിമരുന്ന്
0: കണ്ടിന്യൂ.
1: ഇപ്പൊ ഈ പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ച് മാതാപിതാക്കൾക്ക് ഡോക്ടർക്ക് നൽകാനുള്ള പ്രധാന സന്ദേശം എന്താണ്?
0: തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കൃത്യമായി നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരമുള്ള വാക്സിൻസ് കൊടുത്തിരിക്കണം. ഇത് നമ്മുടെ കുഞ്ഞിനെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിനെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി വരുന്നുണ്ട്, അതിന് വെറുതെ ചെവി കൊടുക്കരുത്. നമ്മൾ വളരെ വിശ്വസിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വാക്സിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുക.
1: എന്തെങ്കിലും സംശയം
0: ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ആരോഗ്യ കേന്ദ്രങ്ങൾ.
1: ഒരു വ്യക്തിയുടെ ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം സമൂഹത്തിന്റെ കൂട്ടായ പ്രതിരോധത്തിനും കൂടെ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് അല്ലേ?
0: അതെ, തീർച്ചയായും അതെ. കാരണം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ശേഷി നമ്മൾ നല്ലൊരു നിലയിലേക്ക് എത്തിച്ചാല് ചില കുട്ടികളൊക്കെ ഉണ്ടാവും, അതായത് അവർക്ക് ജന്മനാ തന്നെ അവരുടെ രോഗപ്രതിരോധ സംവിധാനം തകരാറിലുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ ചില അസുഖങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ ചില അസുഖങ്ങളുടെ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ ചിലരുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ തകരാറ് വരാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ വാക്സിൻ കൊടുത്താലും എന്താണ്, അവർക്ക് ചില ആൾക്കാർക്ക് നമുക്ക് ചില വാക്സിൻസ് കൊടുക്കാനേ പറ്റില്ല, ചില ആൾക്ക് കൊടുത്താലും ആവശ്യത്തിനുള്ള പ്രതിരോധം ഉണ്ടാവില്ല. കാരണം ഇത് നമ്മുടെ ശരീരവും കൂടി ചെയ്യേണ്ട കാര്യമാണല്ലോ, അത് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയും കൂടി സംരക്ഷിക്കാൻ നമ്മൾ ബാക്കി എല്ലാവരും നമ്മുടെ രോഗപ്രതിരോധം ഉള്ളവരാണെങ്കിൽ നമ്മളെ കൂടെ ജീവിച്ചാൽ അവർക്ക് അസുഖം വരില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ ഒരു 2015-17 കാലത്ത് കേരളത്തിൽ ഡിഫ്തീരിയയുടെ വലിയൊരു ഔട്ട്ബ്രേക്ക് വന്നു. അത്രയും കാലം അങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക് ആയിട്ട് കേരളത്തിലില്ല. പല ഇപ്പൊ നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസിന് പോലും ഡിഫ്തീരിയ എന്താണെന്ന് അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു, കാരണം അങ്ങനെ ഒരു അസുഖമില്ല. അപ്പൊ അങ്ങനെ ഒരു കാലം കഴിഞ്ഞിട്ട് പക്ഷെ ഇതുപോലെ കുറെ വ്യാജ പ്രചരണങ്ങൾ വന്നു വാക്സിനേഷനെതിരെ. അപ്പൊ അത് ചില കമ്മ്യൂണിറ്റികളിൽ അത് സ്വാധീനം ഉണ്ടാക്കി. അങ്ങനെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരിന്റെ ചില ഭാഗങ്ങളിലായിട്ട് ഏകദേശം 700+ ഡിഫ്തീരിയ കേസ് വന്നു. 8 കുട്ടികൾ മരിച്ചു. അതും എല്ലാം നമുക്ക് തടയാൻ പറ്റുന്ന മരണങ്ങളായിരുന്നു. പക്ഷെ അവര് ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ വിശ്വസിച്ചിട്ട് അവര് വാക്സിനേഷൻ കൃത്യമായിട്ട് എടുത്തില്ല.
1: അതിനൊരു കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ്.
0: അതെ അതെ അതെ. അത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ ഒരു കൂട്ട പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അപ്പൊ എല്ലാവരും വാക്സിൻ എടുത്തില്ലെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ അസുഖം വരാതെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ധാരണ വരും, വാക്സിൻ എടുത്തില്ലെങ്കിലും അസുഖം വരില്ല എന്നല്ല, പക്ഷെ അത് ഒരു 1% താഴോട്ട് പോകുമ്പോൾ അസുഖം വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ എപ്പോഴും നമ്മൾ കൃത്യമായി നടത്തണം എന്ന് പറഞ്ഞൊരു കാര്യം അതാണ്.
2: പ്രതിരോധ കുത്തിവയ്പിന്റെ പ്രാധാന്യവും ആവശ്യകതയും ഈ വിഷയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കെ സി രാജീവനുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകല ബിജു.
1: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ സെൽഫ് ഡിഫെൻസ് അറിഞ്ഞിരിക്കേണ്ടതെല്ലാം. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സെൽഫ് ഡിഫെൻസ് ട്രെയിനറും ഇന്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യനുമായ ശ്രീ പി ജയകുമാർ തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497-295-6007. വിളിക്കേണ്ട സമയം 2:30 മുതൽ 3:30 വരെ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. ജാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും

0: 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 9-ാം തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ സെപ്റ്റംബർ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. സാവൻ മാസത്തിലെ 3-ാം തിങ്കളാഴ്ച ജലാഭിഷേക ചടങ്ങിനായി ക്ഷേത്ര പരിസരത്ത് ഭക്തർ ഒത്തുകൂടിയപ്പോഴാണ് അപകടം ഉണ്ടായത്. 10-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ബീഹാർ സർക്കാർ 4 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി എന്നിവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. യുവജനങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി കൂടുതൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ 2-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ELC 2.0 ഇന്ന് പട്നയിൽ ഉദ്ഘാടനം ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: യുവ പൌരന്മാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2018 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾക്ക് തുടക്കമിട്ടത്. ELC 2.0 കീഴിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള 15 ലക്ഷം സ്കൂളുകളിലും 70,000 കോളേജുകളിലും 1,420 സർവകലാശാലകളിലും ഇത്തരം ക്ലബ്ബുകൾ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ക്ലബ്ബുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശൃംഖലയായ ECI നെറ്റുമായി ബന്ധിപ്പിക്കും. തെരഞ്ഞെടുപ്പ് അവബോധം, ഡിജിറ്റൽ ഇടപെടലുകൾ, ജനാധിപത്യ പ്രക്രിയയിൽ പൌരന്മാരുടെ പങ്കാളിത്തം എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഝാർഖണ്ഡിൽ നിയമന പരീക്ഷകളിൽ ക്രമക്കേടുകൾ ആരോപിച്ച് നടക്കുന്ന സമരം 24-ാം ദിവസത്തിലേക്ക് കടന്നു. JSSC CGL പരീക്ഷ റദ്ദാക്കണമെന്നും ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകശ്മീരിലെ ചില ഇടങ്ങളിലും ലഡാക്കിലും ആരംഭിച്ചു. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രവർത്തനം ആരംഭിച്ചു. മൃഗശാലയിൽ 14D സിനിമാ തിയേറ്ററും വെർച്വൽ ജംഗിൾ സഫാരിയും സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇവിടെ അവസരം ലഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പൊതുമേഖലാ ബാങ്കുകൾക്കായി ഉന്നതതല സമിതി ഉടൻ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ 2 ദിവസത്തെ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ശുപാർശകൾ പരിഗണിച്ച് ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ തീരുമാനിക്കുന്നത് സമിതിയായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി.

0: ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
0: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11:00 ബംഗളൂരുവിലെത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിലെ വെളിയിൽ കാസിലിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജിയൻ വി പളനിസ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഒഡീഷയിലും ഗംഗാതീരത്തോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ജമ്മുകശ്മീർ, ബീഹാർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അസമിൽ പ്രളയക്കെടുതികൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഇടക്കാല ധനസഹായം അനുവദിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 100,000 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യുക്വിയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 304 പോയിന്റ് കുറഞ്ഞ് 77,704, നിഫ്റ്റി 67 പോയിന്റ് നഷ്ടത്തിൽ 24,301 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ച് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. അമേരിക്കയിൽ ലാല ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിനെ തുടർന്ന് ഹവായിയിൽ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊടുങ്കാറ്റിനെ തുടർന്ന് പേമാരി മിന്നൽ പ്രളയവും ഉണ്ടായി. 8 പ്രധാന ദ്വീപുകളിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: സമയം 1:00.
3: ആകാശവാണി ആവണി പൊന്നുഞ്ഞാൽ. ചിങ്ങം 1. കർഷക ദിനമായ ഇന്ന് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി പങ്കെടുക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
4: ഇന്ന് ചിങ്ങം 1, കർഷക ദിനം. മലയാളികളുടെ പുതുവർഷം കൂടെയാണിന്ന്. ആകാശവാണിയുടെ ആവണി പൊന്നുഞ്ഞാൽ പരിപാടിയിൽ

0: അതിഥിയായി എത്തിയിരിക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ ഭരണസാരഥ്യം അങ്ങ് ഏറ്റെടുത്തതിന് ശേഷം വരുന്ന ആദ്യ ഓണക്കാലമാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും പൊന്നോണം എത്തുന്ന പൊന്നിൻ ചിങ്ങം മലയാളികളുടെ പ്രിയ മാസമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലമായാണ് ചിങ്ങമാസത്തെ കാണുന്നത്. ഈ അവസരത്തിൽ കൃഷിവകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് കേരളത്തിലെ നിലവിലെ കാർഷിക മേഖലയെ നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത് എന്ന് പറയാമോ?
1: ആകാശവാണിയുടെ ആവണി പൊന്നൂഞ്ഞാൽ എന്ന മനോഹരമായിട്ടുള്ള ഈ പരിപാടിയിൽ ആകാശവാണി ശ്രോതാക്കൾക്കൊപ്പം കേരളത്തിലെ കർഷകരുടെ പ്രതിനിധിയായി കൃഷിവകുപ്പ് മന്ത്രിയായി പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള ഒരു അനുഭവമാണ്. ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ചിങ്ങം ഒന്നിന്റെ കർഷക ദിന ആശംസകൾ നേരാൻ ആഗ്രഹിക്കുകയാണ്. കാർഷിക കേരളം മനോഹരമായിട്ടുള്ള സങ്കല്പം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. വീടിനോടനുബന്ധിച്ച് ഒരു തടമെങ്കിലും എടുത്ത് അതിൽ കൃഷി ചെയ്യുന്ന വീട്ടുവളപ്പിലെ കൃഷിയും മട്ടുപ്പാവിലെ കൃഷിയും സ്വന്തം മുറ്റത്തും സ്വന്തം ചെറിയ പറമ്പിലും ഒക്കെയായി ഒരു കാർഷിക സംസ്കാരത്തിലൂടെ വളർന്നു വന്നവരാണ് നമ്മളെല്ലാവരും. തീർച്ചയായും മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് കൃഷിയും കർഷകനും കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ. മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മളൊക്കെ ആപ്തവാക്യം ഉച്ചരിക്കാറുണ്ട്. അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട നാമധേയമാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ കർഷകൻ. ആ ഉത്തരവാദിത്തം പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുക്കാനും അവർക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടിയുള്ള സുപ്രധാനമായ ദിവസം കൂടിയാണ് ഇന്ന് ചിങ്ങം ഒന്ന് എന്നുള്ളത്. അയൽ സംസ്ഥാനങ്ങളെ ഈ ഓണത്തിന്റെ സമയത്തും മനുഷ്യനാവശ്യമുള്ള മലയാളികൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യകാര്യത്തിൽ നമ്മൾ ഏറിയ പങ്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് അയൽ സംസ്ഥാനങ്ങളെയാണ്. അതിൽ മാറ്റം വരുത്താനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് കേരളത്തിലെ കൃഷിവകുപ്പും അതിന്റെ പദ്ധതികളും പരിപാടികളും. അതിനുവേണ്ടി പുതിയതായ വിഷൻ ക്രമീകരിക്കാൻ ഇന്ന് അതിൻ്റെ അനുബന്ധമായ മാർഗങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. തീർച്ചയായും മണ്ണിൽ കാലുവെച്ച് വിയർപ്പിൻ്റെ ഗന്ധവും മണ്ണിൻ്റെ ചൂരുമുള്ളതായിരിക്കുന്ന കർഷകനെ ആ മണ്ണിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമായി കേരളത്തിലെ കൃഷിവകുപ്പ് മുന്നോട്ടു പോകും. ആ പ്രയാണത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദായകരമായ കൃഷിയിലേക്കുള്ള കർഷകന്റെ പ്രയാണം, മണ്ണും വിളവെടുപ്പും സമൃദ്ധിയും ഒക്കെയായി കടന്നുപോകുന്ന ഒരു കേരളം, അതിനുവേണ്ടിയിട്ടുള്ള ചിന്ത പകർന്നു നൽകാനുള്ള ഇടമാണ് ചിങ്ങം ഒന്നും ഈ ഓണവുമൊക്കെ. അതിലേക്കുള്ള ഒരു വലിയ യാത്രയിലാണ് നമ്മളെല്ലാവരും. കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ ഏറെയാണ്. ക്ലൈമറ്റിക് ചേഞ്ച് അതിലുണ്ട്, വിലയുടെ വ്യത്യാസങ്ങൾ അതിലുണ്ട്, മാർക്കറ്റുകളുടെ ലഭ്യതക്കുറവുണ്ട്, വാല്യൂ എഡിഷന്റെ പ്രശ്നങ്ങളുണ്ട്, അവർക്കുള്ള ബാക്കപ്പ് ഫൈനാൻഷ്യൽ സ്കീംസിന്റെ അഭാവമുണ്ട്, എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ നടപടികൾ വേണ്ടത്ര ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, പാക്കേജിംഗ് കോൾ ചെയിൻ ബ്ലോക്സ് ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പഠിച്ചും മനസ്സിലാക്കിയുമാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരിട്ടുകൊണ്ടിരിക്കുന്ന ഷോർട്ട് കമ്മിങ്സ്, നേരിട്ടുകൊണ്ടിരിക്കുന്ന പോരായ്മകൾ, അത് നികത്താൻ ആവശ്യമായിട്ടുള്ള ബഹുമുഖ പദ്ധതികൾ ഓരോന്നോരോന്നായി കൃഷിവകുപ്പിൽ ആവിഷ്കരിക്കുകയാണ്. ആ ആവിഷ്കരണം പൂർത്തിയാവുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രയാണം കൂടുതൽ സുഗമമാകും. അതിനുവേണ്ടിയിട്ടുള്ള ദീർഘവീക്ഷണ പദ്ധതികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്.
0: നമ്മുടെ ആവണി പൊന്നൂഞ്ഞാൽ എന്ന പരിപാടി ഈ മേഖലയുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ശ്രവണ മധുരമായ ചലച്ചിത്ര ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മുന്നോട്ടു പോകുന്നത്. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം അത് ഒന്ന് പറയാമോ? അതിനുശേഷം നമുക്ക് തിരിച്ച് ഈ പരിപാടിയിലേക്ക് വരാം.
1: പാട്ട് നന്നായി ആസ്വദിക്കുന്ന ഒരാളെന്ന രീതിയിൽ ചിങ്ങം ഒന്നും ഓണവും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി കടന്നുവരുന്ന ചില ഈരടികളും അതിലൊന്നാണ് പഞ്ചവടി എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി സാറ് രചന നിർവഹിച്ച പൂവണിപ്പൊന്നും ചിങ്ങം പിറന്നുവരുന്നു, പൂമകളെ നിൻ ഓർമ്മകൾ പൂത്തുലഞ്ഞു എന്ന് തുടങ്ങുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാനം. അത് ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു.

0: ഓഫറുകളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: കേരളത്തിന്റെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം പലപ്പോഴും ഉയർന്ന കൃഷിച്ചെലവോ വിളകളുടെ വിലയിലെ അസ്ഥിരതയോ മാത്രമാണ് എന്ന് പറയാൻ കഴിയും. കാരണം പലപ്പോഴും ഈ പ്രയോറിറ്റിയിൽ വന്നിരിക്കുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന പദവിയിൽ നിന്ന് കൃഷി മാറിപ്പോയതാണ് ഇപ്പോൾ നാം നേരിടുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണുള്ള
2: ഒന്ന്, വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു സ്ഥാനത്ത് നിന്ന് നമ്മൾ കൃഷിയെ ചെറിയ രീതിയിൽ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിലൊരു കാര്യം പറയേണ്ടതുണ്ട്. നമ്മളൊരു കാർഷിക രാജ്യമാണല്ലോ. 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്നുണ്ടായിരുന്ന ജനതയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടതായിരിക്കുന്ന രാഷ്ട്ര നിർമ്മാതാക്കളുടെ ഒരു കാലഘട്ടമുണ്ട്. അതേ രാഷ്ട്ര നിർമ്മാതാക്കൾ തുടങ്ങി പിന്നീട് പഞ്ചവത്സര പദ്ധതികളും ഹിരാക്കുഡ് ബക്രാനകൽ അണക്കെട്ടുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും തരിശു നിലങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പദ്ധതികളും അതുപോലെ അതിപ്രധാനമായി ഈ രാജ്യത്ത് ഉയർന്നു വന്ന ശാസ്ത്ര സാങ്കേതിക വികാസ പ്രവർത്തനങ്ങളും അതിന് അഗ്രികൾച്ചർ മേഖലകളിലേക്ക് കൊണ്ടുവന്നതും അതോടനുബന്ധിച്ച് വളങ്ങളും പെസ്റ്റിസൈഡ്സും യൂണിവേഴ്സിറ്റീസും ഒക്കെ ആവിഷ്കരിച്ച് വിജ്ഞാനദായകമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് നമ്മൾ വിധേയമായി. ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ വന്നു. പക്ഷെ ആ ചുവടുവെപ്പുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിൽ പല സന്ദർഭത്തിലും നമുക്ക് ഇടിവ് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ കാർഷിക വിജ്ഞാന പ്രവർത്തനങ്ങളും വിജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള ചേരുവകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിലും നമുക്ക് വന്ന പോരായ്മയാണ് അതിലേറ്റവും പ്രധാനം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളൊരു പുതിയ സ്കീം എടുത്തു. അത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നു. അത് കതിർ പദ്ധതിയാണ്. ചെറുപ്പക്കാർ ഇന്ന് കാർഷിക മേഖലയിലില്ല. ആ കാർഷിക മേഖലയിലേക്ക് ചെറുപ്പത്തെ വീണ്ടും കൊണ്ടുവരണം. അവർ ഇതര രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ആ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നില്ല. അപ്പൊ നമുക്കൊരു വലിയ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ചെറുപ്പക്കാരുടെ ഒരു HR കമ്മ്യൂണിറ്റി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഗുരുതരമായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളം ഒരു നെഗറ്റീവ്

0: അങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ്. സ്കൂളിൽ അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന കൃഷിസ്ഥലം അവിടെ ഒരുക്കും. കൃഷിസ്ഥലമില്ലാത്ത സ്കൂളുകൾക്ക് ഈ കമ്മിറ്റി കൃഷിസ്ഥലം കണ്ടെത്തി കൊടുക്കും. ഒരു വലിയ ട്രെയിനിങ് ഗ്രൂപ്പിനെ നമ്മൾ ഫോം ചെയ്യാൻ പോകും. ഈ ഗ്രൂപ്പ് അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷം ഓരോ സ്കൂളുകൾക്കും ഒരു ഫീഡിംഗ് മണി നമ്മൾ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ള നല്ല മനോഹരമായിട്ടുള്ള വിത്തും നടീൽ വസ്തുക്കളും കൊടുക്കും. കുട്ടികൾ കൃഷിയിലേക്ക് ചലിക്കും. കതിർ ഗാനം, കതിർ മാർക്കറ്റ്, കതിർ പ്രോഗ്രാമുകൾ, കതിർ വർക്ക്ഷോപ്പുകൾ, ഏറ്റവും നല്ല സ്കൂളിന് സംസ്ഥാനതല ജില്ലാ അവാർഡുകൾ, അങ്ങനെ തുടങ്ങിയൊരു വലിയ ഒരു പ്രോജക്റ്റ് പോലെയാക്കി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. 500 സ്കൂളുകളാണ് ഈ വർഷം ആരംഭിക്കുന്നത്. ആ 500 സ്കൂളുകളുടെ മാപ്പിംഗ് കഴിഞ്ഞു. അടുത്ത വർഷം കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും സർക്കാർ, എയ്ഡഡ്, അതുപോലെ പ്രൈവറ്റ് 3 സെക്ടറിലും നമ്മൾ ഈ സ്കീം വ്യാപിപ്പിക്കുകയാണ്. ഞാൻ 3-ാമത്തെ റൗണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു. ഞാൻ ഒരു കൺസെപ്റ്റ് നോട്ടോടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തു. അത് വിദ്യാർത്ഥികൾക്ക് NCC പോലെ, സ്കൗട്ട്സ് പോലെ, ഗൈഡ്സ് പോലെ, കലാകായിക മത്സരം പോലെ കൃഷിയിലേർപ്പെടുന്ന കുട്ടികൾക്ക് വെയിറ്റേജ് മാർക്ക് കൊടുക്കണം എന്നാണ്. വളരെ പോസിറ്റീവായിട്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെയും അവരുടെ ടീമിന്റെയും പ്രതികരണം. ഇപ്പോൾ അതിലേക്കൊന്ന് ഞങ്ങൾ കടക്കുകയാണ്. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക്, ആ വിദ്യാർത്ഥിയിലൂടെ കാർഷിക സംസ്കാരത്തെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം. ഒരു 3-4 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ഭക്ഷ്യഭദ്രതയിൽ, പച്ചക്കറി പഴങ്ങളുടെ ഭക്ഷ്യഭദ്രതയിൽ ഒരു നിർണായക സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയാണ്. ഓരോ സ്കൂളുകൾക്കും 10,000 രൂപയുടെ ടോക്കൺ ഫീഡിംഗ് മണി നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർക്ക് നിലമൊരുക്കാൻ അവിടെ മണ്ണിന്റെ പരിശോധന നടക്കും. അവിടെ ഏതൊക്കെ കമ്പോണന്റ്, ഫെർട്ടിലിറ്റി, പോഷക മൂലകങ്ങൾ ഏതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരിശോധന നടക്കും. അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ അവിടെ ഉണ്ടാകും. ആധുനിക കൃഷിരീതികളെ കുറിച്ച് കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് നടക്കും. അങ്ങനെ കേരളത്തിന്റെ വലിയ ഒരു മൂവ്മെന്റ് ആരംഭിക്കുകയാണ്. ക്യാച്ച് ദ യങ് എന്നുള്ള പദപ്രയോഗം ഡ്രഗ്സിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബ്ലാക്ക് ബിസിനസ് ലോബി ഉപയോഗിക്കുന്ന വാചകമാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കൂടിയാണ് ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് കൃഷിയാണ് ലഹരി എന്നുള്ള ഒരു പുതിയ സമീപനത്തിലേക്ക് നമ്മൾ കടക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലഹരിയാണ്. ചെറുപ്പം എപ്പോഴും വൈബ്രന്റ് ആയിരിക്കും, അവരെപ്പോഴും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും. അവരെ കറക്റ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവർ നിർമ്മാണാത്മകമായി പോകും. അങ്ങനെ പോകാൻ സാധിച്ചില്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ സ്പർശിക്കപ്പെടും. ആ സ്പർശനം ഒഴിവാക്കി കൃഷിയിലേക്കുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ടച്ചിങ് ബ്രിഡ്ജിങ് കണക്ടിവിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. 1 ഭക്ഷ്യഭദ്രത, 2 പോഷകാഹാരം, 3 മനുഷ്യജീവൻ ഏറ്റവും അത്യന്താപേക്ഷിതമായത്, 4 നാർക്കോട്ടിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം. എല്ലാ അർത്ഥത്തിലും ഇത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതിലേക്ക് കതിർ ഒരു വലിയ ചുവടുവപ്പാരി.
1: ഇപ്പോൾ വീണ്ടും വളരെ ഗൗരവതരമായ ഒരു വിഷയം അങ്ങ് സംസാരിച്ചു കഴിഞ്ഞു. അങ്ങക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം പറഞ്ഞാൽ നമുക്കത് കേട്ടിട്ട് തിരിച്ച് പരിപാടിയിലേക്ക് വരാം.
0: മിഥുനം എന്ന മനോഹരമായ ചിത്രത്തിൽ ഞാറ്റുവേല കിളിയെ നീ പാട്ടുപാടി വരുമോ.

0: കൃഷിവകുപ്പ് മന്ത്രിയായി അങ്ങ് ചുമതലയേറ്റതിന് ശേഷം ചില പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അവ നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൂതന പദ്ധതിയാണ് ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. മുൻകാലങ്ങളിലും ഇതുപോലെ പച്ചക്കറി ഉൽപ്പാദന വർധനവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പദ്ധതി, അതായത് ഈ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം, എങ്ങനെയാണ് മുൻകാല പദ്ധതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഒന്ന് വിശദമാക്കാം.
1: ഈ ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലെ കൃഷിവകുപ്പ് കേരളത്തിൽ 2000 ഓണച്ചന്തകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ, VFPCK നേതൃത്വത്തിൽ, പ്ലസ് അതിന്റെ കൂടെ സപ്ലൈകോയുടെ മാർക്കറ്റുകളിലും വിപണികളിൽ പച്ചക്കറികളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സാധന സാമഗ്രികൾ മുഴുവൻ എത്തിക്കാനുള്ള പുതിയ സ്റ്റാൾ ഉൾപ്പെടെ ഒരു വലിയ ക്രമീകരണമാണ് നമ്മൾ അതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മുടെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയ്ക്ക് എടുക്കുക, എന്നിട്ട് അതിൽ പെസ്റ്റിസൈഡ്സ് കുറഞ്ഞത്, ജൈവ കൃഷിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന, അങ്ങനെയൊക്കെ ഓരോ ക്രമീകരണം അതിന്റെ ഭാഗമായി സ്ലോട്ടുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാർക്കറ്റുകളിലേക്ക് ഇതെത്തിക്കും. ഹോർട്ടികോർപ്പിന്റെയും VFPCK അതുപോലെ സപ്ലൈകോയുടെയും മാർക്കറ്റുകളിലേക്ക് എത്തിക്കാനുള്ള അതിവിപുലമായിട്ടുള്ള നടപടിയാണ് ആരംഭിച്ചത്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്നുള്ളത് ഈ ഓണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, തുടർ ഓണങ്ങളുടെ കാര്യത്തിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റായി കൊണ്ടുപോവുകയാണ്. അതിന് കർഷക ഗ്രൂപ്പുകൾ, കർഷകർ, അവർക്കുള്ളതായിരിക്കുന്ന സബ്സിഡികൾ, അവർക്കുള്ള ഇൻസെന്റീവ് സ്കീംസ്, പ്രോഗ്രാമുകൾ, മാർക്കറ്റുകൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ച് മുന്നോട്ട് പോവുക.
0: വീണ്ടും നമുക്കൊരു ഗാനത്തിലേക്ക് പോകേണ്ട സമയമായി, അതിനുശേഷം തിരിച്ചു വരാം.
1: നായർ സാബ് എന്ന മനോഹരമായ ചിത്രത്തിൽ ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച്, HP വെങ്കടേഷ് സംഗീതം നിർവഹിച്ച, നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാർ ആലാപനം നിർവഹിച്ച മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. പുഞ്ചവയലും മാനത്തെ പൊൻകതിരും വയലേലകളും വിളവെടുപ്പും ഇതെല്ലാം മനോഹരമായി ഇതിവൃത്തം തീർത്തതായിരിക്കുന്ന മനോഹരമായിട്ടുള്ള പാട്ട്, പുഞ്ചവയലു കൊയ്യാൻ പോന്നവളെ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനം.

0: പ്രായഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങളില്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക.
1: അങ്ങ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം പ്രഖ്യാപിച്ച പദ്ധതികളിൽ വ്യക്തിപരമായി എനിക്ക് വലിയ താല്പര്യം തോന്നിയ ഒരു പദ്ധതിയാണ് കൃഷി സഖി പദ്ധതി. അറിയ ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു സവിശേഷതയും പ്രത്യേകതയും എല്ലാം. വളരെ ശ്രദ്ധ നേടിയ പദ്ധതിയുമാണത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ മറ്റ് മേഖലകളിലൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ ഈ വനിതാ കർഷകർ അല്ലെങ്കിൽ കർഷക വനിതകൾ, കർഷക തൊഴിലാളികളായി ജോലി ചെയ്യുന്ന വനിതകളൊക്കെ പലപ്പോഴും അവരുടെ അധ്വാനത്തിൻ്റെ മൂല്യം എത്രയാണെന്നറിയാതെ അണിയറയിലേക്ക് ഒതുങ്ങിപ്പോകുന്നൊരു പ്രവണതയുണ്ട്. കാരണങ്ങൾ പലതാവാം. അതിനൊരു പരിഹാരമായിട്ടാവണം തീർച്ചയായിട്ടും അങ്ങ് ഈ ഒരു ഭാവനാസമ്പന്നമായ പദ്ധതി പ്രഖ്യാപിച്ചതെന്നും അത് നടപ്പാക്കാൻ തുടങ്ങിയതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് അണിയറയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വനിതാ കർഷകരെ ഈ പദ്ധതിയിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമോ?
2: കേരളത്തിലെ കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളിലൊന്നാണ് കൃഷി സഖി എന്ന പേരിലുള്ള പുതിയ പദ്ധതി. ചില സന്ദർഭത്തിൽ ഇൻട്രാക്ഷൻ നടത്താറുണ്ട്. ഈ ഇൻട്രാക്ഷനിലൂടെ നമുക്ക് കുറേ അറിവുകൾ കിട്ടും. ഒരു ദിവസം അങ്ങനെ നടത്തിയ ഒരു ഇൻട്രാക്ഷനിലാണ് ഒരു അഗ്രികൾച്ചർ സയന്റിസ്റ്റാണ് എന്നോട് 2026 വനിതാ കർഷക വർഷമാണ് എന്നുള്ള ഒരു ഇൻപുട്ട് തരുന്നത്. പിന്നെ ഞാൻ അന്വേഷിച്ചത് ദേശീയ തലത്തിലോ വിവിധ സ്റ്റേറ്റുകളിലോ ഇതോടനുബന്ധിച്ച് വല്ല പദ്ധതികളും പ്രഖ്യാപിച്ചോ എന്നുള്ളതായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പദ്ധതിയൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. 2026 ഫസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും സമാനമായിട്ടുള്ള പദ്ധതിയോ പരിപാടിയോ പ്രഖ്യാപിക്കപ്പെട്ടില്ല. ഞാനത് ഉടനെ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരോട് 2026 ഐക്യരാഷ്ട്ര സംഘടന വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പ്രോഗ്രാം വനിതകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ കൃഷി സഖിയിലേക്ക് എത്തുന്നത്. ഞാൻ അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു വർഷത്തെ പദ്ധതിയാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത്. നമുക്ക് 5 പദ്ധതിയായി ഇത് രൂപപ്പെടുത്തണം. അങ്ങനെ ഇന്ത്യ രാജ്യത്താദ്യമായി വനിതകൾക്ക് വേണ്ടി പ്രത്യേക കൃഷി പദ്ധതി, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കർഷകർ എന്നുള്ള കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്. ഇപ്പോൾ കൂൺ കൃഷി നടത്തുന്ന സ്ത്രീകളുണ്ട്, തേൻ കൃഷി നടത്തുന്ന സ്ത്രീകളുണ്ട്, മട്ടുപ്പാവല് കൃഷി നടത്തുന്ന വനിതകളുണ്ട്, നല്ല മനോഹരമായി കൃഷിയിൽ ഇടപെടുന്ന സ്ത്രീകളുണ്ട്, കയറ്റുമതി വാല്യൂ അഡിഷൻ നടത്തുന്ന സ്ത്രീ കൂട്ടായ്മയുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു പദ്ധതി ഇതുവരെ വിഭാവനം ചെയ്തിട്ടില്ല. അതാണ് കൃഷി സഖിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അവരുടെ സ്വാശ്രയ സംഘരൂപീകരണം, FPO രൂപീകരണം, അവരുടെ കൺസോർഷ്യം, അവർക്കുള്ള വാല്യൂ അഡിഷൻ ഉൾപ്പെടെ എല്ലാം വരും. ആദ്യമായി ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പുതിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്കുള്ള മിഷൻ സ്റ്റാർട്ട് ചെയ്തു. 350,00,000 രൂപ ആദ്യമായി ഈ വർഷം അതിനുവേണ്ടി നീക്കിവെച്ചു. അടുത്ത വർഷം ഇതിനേക്കാൾ ഒത്തിരി വലിയ ക്യാൻവാസ് വനിതാ കർഷകർക്ക് വേണ്ടി ഉണ്ടാകും. കാർഷിക മേഖലയിൽ വനിതകളുടെ ഉറച്ച കാൽവെപ്പോട് കൂടിയിട്ടുള്ള പ്രയാണം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. ഞാനതിൽ ഒരു കാര്യം കൂടെ പറയുന്നു. നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ ഐക്കൺസ് പലരും ഈ പദ്ധതിയിലേക്ക് ജോയിൻ ചെയ്യാം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ കതിർ പദ്ധതിയെ കുറിച്ച് പറഞ്ഞതിൽ ഒരു കാര്യം പറയാൻ പറ്റും. ഞാൻ ഇതുവരെ പുറത്ത് പ്രഖ്യാപിച്ചില്ല. ഞാൻ ആകാശവാണിയിൽ ആദ്യമായി പ്രഖ്യാപിക്കുകയാണ്. നടൻ മോഹൻലാൽ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി കടന്നത്. ചർച്ച കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു. അദ്ദേഹം കോവിഡ് സമയത്ത് നടൻ മോഹൻലാലിൻ്റെ കൃഷിയിടം നമ്മൾ എല്ലാവരും കണ്ടതാണ്. എത്ര മനോഹരമായി അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്, വിളവെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ. അദ്ദേഹം അതിൽ സമ്മതം തന്നു. അദ്ദേഹം അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും നമ്മളൊരു കതിർ ബുക്ക് കൊടുക്കും. ആ കതിർ ബുക്കിൽ അവർ സ്കൂളിൽ ചെയ്യുന്ന കാർഷിക വൃത്തിയും വീട്ടിൽ ചെയ്യുന്ന കാർഷിക വൃത്തിയും അത് മോഹൻലാൽ നേരിട്ട് പരിശോധിക്കുന്ന സിസ്റ്റം കൂടി വരികയാണ്. അങ്ങനെയുള്ളൊരു ഒരു നല്ല രീതിയിലുള്ള ഒരു മോൾഡിംഗ് അതിലും നടക്കുക.
1: ഈ കൃഷി സഖിയിലും വനിതാ ഐക്കണുകളെ രംഗത്തിറക്കും തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, ഈ പച്ചക്കറി ഉൽപ്പാദനം പോലെ തന്നെ കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നെൽകൃഷി മേഖല. നമുക്കെല്ലാം അറിയാം, വളരെ ക്ലേശം സഹിച്ചാണ് നിലവിൽ നെൽകർഷകർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ വിളവെടുത്ത് നെല്ല് സംഭരിച്ചു കഴിയുമ്പോൾ പലപ്പോഴും കർഷകർക്ക് സമയബന്ധിതമായി പണം ലഭ്യമാകുന്നില്ല എന്ന പരാതികൾ പതിവാണ്. ഇതെന്നെ എങ്ങനെയാണ് അങ്ങ് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത്?
2: വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ നെല്ലിൻ്റെ സ്വാധീനം ഒട്ടും കുറവല്ല. പക്ഷേ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിടങ്ങളുടെ കുറവ് വളരെ സീരിയസ് ആയിട്ട് നമ്മളെ ബാധിക്കുകയാണ്. നേരത്തെ 1970 8,00,000 ഹെക്ടറുകൾ ഉണ്ടായിരുന്നത് ഇന്ന് ഏകദേശം 200,000 ഹെക്ടറിലേക്ക് കുറഞ്ഞു. മാത്രമല്ല കൃഷിരീതികളിൽ മാറ്റം വന്നു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും കെടുതികളും സഹിച്ചുകൊണ്ടാണ് ഈ നെൽകർഷകരായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത്. MSP കൂട്ടാനുള്ള നടപടിയെക്കുറിച്ച് സർക്കാർ തലത്തിൽ ആലോചിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ബോണസ് ഉണ്ട്, അത് അല്പമെങ്കിലും കൂട്ടി അവരെ താങ്ങി നിർത്താമോ, അതും സീരിയസ് ആയിട്ട് ആലോചിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ നിലവിൽ സപ്ലൈകോ ആണ് ഇതിന്റെ സംഭരണത്തിന്റെ നോഡൽ ഏജൻസി. പുതിയ ഗവൺമെന്റ് കടന്നു വന്നപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ ഒരു കാര്യം പറഞ്ഞു, കൃഷിമന്ത്രി എന്ന രീതിയിൽ നെല്ല് സംഭരണത്തിന്റെ കാശ് കൊടുത്തിട്ടില്ല, പെൻഡിംഗ് ആണ്. അപ്പോൾ ഇത് എല്ലാ സന്ദർഭത്തിലും ഉയരുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ അവസാനത്തെ ഒരു ഗഡു പെൻഡിംഗ് ഉണ്ട്, 104 കോടി രൂപ നമ്മൾ റിലീസ് ചെയ്തു. ഇനിയിപ്പോൾ ചെറിയൊരു കാശാണ് കൊടുക്കാനുള്ളത്, ആ കാശ് ഉടനെ റിലീസ് ചെയ്യും. ആദ്യത്തെ ക്യാബിനറ്റിൽ ഇത് ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കി, സഹകരണ മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും. പിറ്റേ ദിവസം ഞങ്ങൾ യോഗം ചേർന്നു. ഒന്ന്, സംഭരണം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. PRS ഇഷ്യൂ ചെയ്യാനുള്ള കാലതാമസം ഒഴിവാക്കാൻ തീരുമാനിച്ചു. വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് പണം കൊടുക്കാനുള്ള നടപടികളെടുത്തു. പാലക്കാട് ജില്ലയിൽ പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിന്റെ പാക്സിനെയാണ് ചുമതലപ്പെടുത്തിയത്. ആ സംഭരണം പാളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി ടോട്ടൽ ബാങ്കിംഗ് കൺസോർഷ്യത്തിലേക്ക് കൊണ്ടുവന്നു. ആ ബാങ്കിംഗ് കൺസോർഷ്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അത് വൃത്തിയിൽ നടക്കുകയാണ്. കർഷകർ ഉയർത്തുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇവർക്ക് പണം സമയാസമയം ലഭിക്കുന്നില്ല. രണ്ട്, സമയം ഡിലേ ആവുമ്പോൾ ഇവർക്ക് PRS ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പണത്തിന് പകരം PRS. ഈ PRS വായ്പ പോലെയാണ്. PRS-ൽ അടവ് വന്നില്ലെങ്കിൽ അത് ഇവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കുക. അപ്പോൾ കേരളത്തിലെ കർഷകന്റെ സിബിൽ സ്കോർ വരെ ഈ പണത്തിന്റെ പ്രശ്നത്തിൽ ബാധിക്കുകയാണ്. ഞാൻ ബഹുമാനനായ കേന്ദ്ര കൃഷിമന്ത്രിയെ കാണാൻ പോയി, നല്ല ചർച്ചയായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആ മീറ്റിംഗിന് ശേഷം പിന്നെ ഞാൻ NCCF പോയി. NCCF ദേശീയ നോഡൽ ഏജൻസിയാണ് സംഭരണത്തിന്റെ, അവരാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടക്കം പിന്തുണ തേടിയിട്ടു. എനിക്ക് തോന്നുന്നു ചെറിയൊരു സമയം കൊണ്ട് ഒന്നുകിൽ ടോട്ടൽ റിവോൾവിംഗ് ഫണ്ട് നമ്മൾ ക്രമീകരിക്കുക, അല്ലെങ്കിൽ NCCF പോലെയുള്ള ഏജൻസിയുമായിട്ട് ചേർന്ന് അതിന്റെ ക്രമീകരണം നടത്തുക. ഇങ്ങനെ 2-3 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ. കർഷകർക്ക് സംഭരിക്കുന്ന നെല്ല് അതിനുള്ള കാശ് ആ സമയത്ത് ഉടനെ കിട്ടണം, DBT ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരണം. ആ വരാനുള്ള നടപടികളെക്കുറിച്ച് സീരിയസ് ആയിട്ടുള്ള തിങ്കിങ്ങും ഓപ്പറേഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ളതായിരിക്കുന്ന പെൻഡിങ് ആ പെൻഡിങ് ഉടനെ തീർക്കും, അത് ഓണത്തിന് മുമ്പ് തന്നെ അവർക്ക് കിട്ടും എന്നാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ.
1: തീർച്ചയായിട്ടും ആശ്വാസകരമായ ഒരു വാർത്തയാണ് സർ. ഇനി നമുക്കൊരു പാട്ടിന്റെ സമയമായി. സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറഞ്ഞാൽ അതുകൂടെ കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചിതിലേക്ക് വരാം.
2: ആ പാട്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആവുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ട SRamesh നായർ രചന നിർവഹിച്ച്, HP വെങ്കടേഷ് സംഗീതം പകർന്ന മനോഹരമായിട്ടുള്ള ഓണത്തെക്കുറിച്ചുള്ളൊരു പാട്ട്, ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ.

0: ഇന്ത്യയുടെ പഴക്കൂട എന്നാണ് കേരളം അറിയപ്പെടുന്നതെങ്കിലും കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഫലവർഗ കൃഷി അത്ര വ്യാപകമല്ല. നമ്മുടെ നാടൻ ഫലങ്ങളുടെ കാര്യമാണെങ്കിലും ഇതുതന്നെയാണ് സ്ഥിതി. എന്നാൽ ഇപ്പോൾ റംബുട്ടാൻ, ദുരിയാൻ, മാംഗോസ്റ്റീൻ, അവക്കാഡോ പോലുള്ള നിരവധി എക്സോട്ടിക് ഫ്രൂട്ട്സ് വിദേശ ഫലസസ്യങ്ങൾ ഇവിടെ എത്തുകയും അവ തൽപരരായ കർഷകർ കൃഷി ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. അങ്ങ് തന്നെ ഈ ഇടയ്ക്ക് വയനാട് ജില്ലയിലെ അമ്പലവയൽ അവക്കാഡോ സിറ്റിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തു. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു റംബുട്ടാൻ എൻക്ലേവ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിനൊരു നല്ല കാലമാണെന്ന് തോന്നുന്നു, നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫലവർഗ കൃഷിയുടെ വ്യാപനത്തിന് കൃഷിവകുപ്പ് എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: എനിക്ക് തോന്നുന്നു ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള കൃഷിയിൽ കേരളീയരായ കർഷകർ നിലയുറപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ലോകത്തും ഇന്ത്യയിലും ആവശ്യമുള്ളതായിരിക്കുന്ന പുതിയ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാർഷിക മേഖലയിലേക്കൂടെ നമ്മുടെ കർഷകർ കടന്നുപോവുകയാണ്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് വാല്യൂ അഡീഷനുണ്ട്, രണ്ട് എക്സ്പോർട്ടുണ്ട്. കൂടുതൽ അവർക്ക് ആദായകരമായ സാഹചര്യത്തിലേക്ക് പോകാവുന്ന കാർഷിക വിളകളാണ്. രണ്ട് കാര്യം ഗവൺമെൻറ് എടുക്കുകയാണ്. ഒന്ന്, രണ്ടാം ഭൂപരിഷ്കരണം എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് നിലവിലുള്ളതായിരിക്കുന്ന തോട്ടഭൂമികളെ, കൃഷിഭൂമിയെ ഫ്രാഗ്മെൻ്റ് ചെയ്തും കേറ്റ് അലോസരപ്പെടുത്താനുള്ളതല്ല, അവർക്ക് ഈ തോട്ടങ്ങൾക്കിടയിലും മറ്റു വിളകൾ കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ. ഇപ്പം തേയിലയുടെ വില വളരെ കുറവാണ്, നിന്നു പോകാൻ ഈ പ്ലാന്ററെ സംബന്ധിച്ച് വലിയ പാടാണ്. ഇപ്പോൾ ഈ വിളകൾക്കിടയിൽ അതിൻ്റെ തനത് സ്വഭാവം കൈവിടാതെ, ടോട്ടൽ വെട്ടിമാറ്റി പുതിയതെന്നല്ല പറയണേ, തനത് സ്വഭാവം കൈവിടാതെ അതിനിടയിൽ മറ്റുള്ളതായിരിക്കുന്ന കൃഷികൾ കൂടെ അവർക്ക് ലിമിറ്റഡായി കൊടുക്കാൻ കഴിഞ്ഞാൽ ദേ കൻ എക്സിസ്റ്റ്, അവർക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ളതായ ഒരു മാറ്റം, ചേഞ്ച് കൊണ്ടുവരാണ്. അതൊരു സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 3 മണിക്കൂർ മീറ്റിംഗ് ഹോൾഡ് ചെയ്തു. ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, കേരളത്തിലെ ഭൂപ്രകൃതിയുടെ ഒരു മാപ്പിംഗ് നടത്തണം. ആ മാപ്പിംഗിൽ ഓരോ സ്ഥലങ്ങളെ, നിങ്ങൾ പൊട്ടൻഷ്യൽ സ്ഥലങ്ങൾ ഏത് വിളക്കി പറ്റും അത് നിങ്ങൾ മാപ്പ് ചെയ്യണം. അതിൻ്റെ ഓരോ റിപ്പോർട്ട് വരികയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞു അമ്പലവയൽ അവക്കാഡോ സിറ്റി. അപ്പോൾ അമ്പലവയൽ എന്നുള്ള ഒരൊറ്റ സ്ഥലം മാത്രമല്ല, പഞ്ചായത്ത് മാത്രമല്ല, അമ്പലവയലിന് തൊട്ടടുത്തുള്ളതായിരിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഏരിയ മുഴുവൻ നമ്മൾ അവക്കാഡോ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിനൊരു ഇക്കോസിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ARS അമ്പലവയൽ അവിടെ ഉണ്ട്. അവക്കാഡോ നന്നായി ഉണ്ടാവുന്നുണ്ട്. ഗുജറാത്ത് എന്നുള്ളൊരു കർഷകനാണ് കെനിയയിൽ പോയി ലോകത്തെ ഏറ്റവും നല്ല അവക്കാഡോ ബ്രാൻഡ് എന്ന് പറയുന്നത് കെനിയൻ ഹാസൻ. അപ്പോൾ ഈ ബ്രാൻഡ് ഉൾപ്പെടെ കേരളത്തിൽ നന്നായി വളരും എന്നാണ് അഗ്രികൾച്ചർ സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. ഏത് സ്ഥലത്ത് എന്ത് പറ്റുമോ അവിടെ ലോക്കൽ ബോഡീസ് അവരുടെ പദ്ധതി വെക്കുമ്പോൾ ഒരു വീടിന് 10 തൈകൾ, ഏറ്റവും നല്ല മനോഹരമായ 10 തൈകൾ. അപ്പോൾ അവിടെ എന്തെങ്കിലും അസുഖം വന്നാൽ ആ അസുഖം ക്ലിയർ ചെയ്യാനുള്ള ക്ലിനിക് ഉണ്ടാവണം. പിന്നെ ഇത് വളർന്നു വന്ന് കായ്ക്കുന്ന സമയത്ത് അത് മുഴുവൻ എടുത്ത് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. പാക്കിംഗ്, വാല്യൂ അഡീഷൻ, ചില്ലിംഗ്, കൂളിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പോർട്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ എക്സ്പോർട്ടേഴ്സുമായിട്ടുള്ള പ്രൈമറി ഡിസ്കഷൻ നടന്നു. കാപ്കോയുടെ മീറ്റിംഗ് നടന്നു, കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ കാപ്കോ. കാപ്കോയാണ് എക്സ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഏജൻസി. അവക്കാഡോയുടെ കേസ് മാത്രമല്ല, റംബുട്ടാന്റെയും മാംഗോസ്റ്റിന്റെയും ലിച്ചിയുടെയും അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന എല്ലാ പുതിയ എക്സോട്ടിക് ഫ്രൂട്ട്സ് വിളകളുടെയും കാര്യതാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും എടുക്കാനുള്ള നെറ്റ്വർക്കിംഗ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പാതി വഴി ഞങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കണം. വാല്യൂ അഡീഷൻ പാക്കിംഗ് സംവിധാനങ്ങൾ പൂർണ്ണതോതിലാക്കണം. അതിനുള്ള നടപടികളും ഞങ്ങൾ കടക്കുക. 3 മാസത്തിനകം കേരളത്തിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലുള്ള ഒരു പുതിയ കോൺക്ലേവ് നടക്കും. ആ കോൺക്ലേവിൽ അഗ്രി സ്റ്റാർട്ടപ്പ്, അഗ്രി വാല്യൂ അഡീഷൻ, ട്രോപ്പിക്കൽ റീജിയൻ പ്ലസ് അതിൻ്റെ എക്സ്പോർട്ടേഴ്സ് ഒന്നിച്ചിരിക്കുകയാണ്. B2B മീറ്റിംഗ് ആണ്. അതിൽ ഞങ്ങൾ MOU അനുബന്ധ കാര്യങ്ങളിലേക്ക് പോകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ കർഷകരുടെ സാമ്പത്തിക ക്രയശേഷി കൂടാൻ പോവുകയാണ്. അതിനുള്ള അതിനിർണായകമായ സ്റ്റെപ്സാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നത്.
0: ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിക്കാനുള്ളത്, വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്തെയാണ് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്നത്, വയനാട് ജില്ല കൂടാതെ ഇടുക്കി ജില്ല. ഇതൊക്കെ നമ്മുടെ ഹൈറേഞ്ച് മേഖലകളാണ്. ഇവിടെയെല്ലാം കേരളത്തിൽ മറ്റെങ്ങും വളരാത്ത ശീതകാല ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായി വളരുന്നുണ്ട്. ഇവയുടെ ഉൽപ്പാദന വർധനവിനും വിപണനത്തിനും സഹായകമായ പുതിയ പദ്ധതികളെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
1: ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ കൃഷിവകുപ്പിന്റെ കീഴിൽ 6 ഇടത്ത് 6 വലിയ മാർക്കറ്റുകളുണ്ട്. ഈ മാർക്കറ്റുകൾ പലതും വീണുകിടക്കുകയാണ്, ചിലത് നിർജ്ജീവമാണ്, ചിലത് പാർഷ്യലി പ്രവർത്തനക്ഷമമാണ്. ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ ആറ് മാർക്കറ്റുകൾ ഒരു ഭാഗത്ത്, രണ്ട് പുതുതായി കൊണ്ടുവരേണ്ടതായിരിക്കുന്ന സമീപനങ്ങൾ. മുതലമടയിലെ മാംഗോ സിറ്റി, കോട്ടയം എറണാകുളം കേന്ദ്രീകരിച്ച് വാഴക്കുളം കേന്ദ്രമായിട്ടുള്ള പൈനാപ്പിൾ ക്ലസ്റ്റർ. വാഴക്കുളത്തെ ഫാക്ടറി അബദ്ധാവസ്ഥയിൽ കിടക്കുകയാണ്. അതുപോലെ പാഷൻ ഫ്രൂട്ടുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇടങ്ങൾ, റംബൂട്ടാനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇടങ്ങൾ, അമ്പലവയൽ, അവക്കാടോ. ഇപ്പൊ പുതിയതായിരിക്കുന്ന ഒരു, ഞാൻ അതിശയപ്പെട്ടു, ഞാൻ ആ കൃഷിയിടത്തിൽ പോയി, വയനാട്ടിൽ വൈത്തിരിയിൽ സുഗന്ധ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരോമാറ്റിക് ചെടികളുടെ ഉൽപ്പാദനം ആരംഭിച്ചിരിക്കും. അവ ഒരു ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്, രണ്ട് കർഷകർ. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചു, തിരുവനന്തപുരത്തേക്ക് വിളിച്ച് ഞാൻ ചർച്ച ചെയ്ത് പ്ലാനിങ്ങിലെ, അഗ്രികൾച്ചർ പ്ലാനിങ്ങിലെ നാഗേഷ് ഉൾപ്പെടെ ഫുൾ ടീമും അഗ്രികൾച്ചർ ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് ഇരുത്തി സംസാരിച്ച് പ്രോജക്ട് ഡിസൈൻ ചെയ്യാം. അപ്പം പുതിയ പുതിയ സാധ്യതകളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും വേണ്ട എക്കോസിസ്റ്റം അത് ഡെവലപ്പ് ചെയ്യുക, വാല്യൂ എഡിഷൻ, എക്സ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാടിനും ഇടുക്കി ഉൾപ്പെടെ ഉള്ള മേഖലയ്ക്കും പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടും എന്നുള്ളതാണ്. ക്ലൈമറ്റിക് ചേഞ്ചും ക്ലൈമറ്റിക് വേരിയേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥാ പ്രതിഭാസവും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കാർഷിക രീതികളെ എങ്ങനെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തിയെടുക്കാം എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയോട് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിമാൻഡ് അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന്, കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ളതായിരിക്കുന്ന ഫാമിംഗ്. രണ്ട്, ക്ലൈമറ്റിക് റെസീലിയൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസും ഡെവലപ്പ് ചെയ്യണം. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ പേപ്പർ പ്രസൻറ്റേഷനിലേക്കും നടപടികളിലേക്കും ഡിപ്പാർട്ട്മെൻറ് കടക്കുക. വയനാട്ടിലെ 60% കാപ്പിയാണ്. ഈ കാപ്പിക്ക് ഇറിഗേഷൻ ഇല്ല, മഴ മാത്രമേ ആശ്രയിക്കുള്ളൂ. ഇറിഗേഷനുള്ളതായിരിക്കുന്ന കൃഷി വളരെ കുറവാണ്. പുതുതായി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം, കനാലുകളിലൂടെ വെള്ളം എത്തിക്കുക, റിസോഴ്സുകളിലൂടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സംവിധാനങ്ങൾ ക്രമീകരിക്കുക, ക്ലൈമറ്റിക് റെസീലിയൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസ് കൃത്യമായി ഡെവലപ്പ് ചെയ്യുക, അതിനുള്ളതായിരിക്കുന്ന നടപടികൾ ആരംഭിക്കുക.
0: കാലഘട്ടത്തിന്റെ അനിവാര്യത
1: തീർച്ചയായും.

0: നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാനുള്ള സമയമായി. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം പറഞ്ഞാൽ അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
1: പ്രിയപ്പെട്ട യൂസഫ് അലി കച്ചേരിയുടെ കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് പാടിയ മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. നമ്മളൊക്കെ മൂളിപ്പാട്ട് പോലെ പാടിപ്പോകുന്ന പാട്ട് തന്നെയാണ്. സഹ്യസാനു ശ്രുതി ചേർത്തുവെച്ച മണിവീണയാണ് എന്റെ കേരളം.

0: സംസ്ഥാന കൃഷിവകുപ്പിന്റെ ഒരു പ്രധാന പോരായ്മയായി പലരും ചൂണ്ടിക്കാണിക്കാറുള്ളത് സുശക്തമായ ഒരു മാർക്കറ്റിംഗ് വിങ്ങിന്റെ അഭാവമാണ്. ഇത് അങ്ങ് നേരത്തെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ചില തസ്തികകൾ അത്യാവശ്യം ഡയറക്ടറേറ്റിൽ ഉണ്ടെങ്കിലും അത് എത്രത്തോളം കാര്യക്ഷമമാണെന്ന് പറയാൻ കഴിയുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഒരു പ്രത്യേക മാർക്കറ്റിംഗ് വിഭാഗം ഇവിടെ ഉണ്ടാക്കാൻ ആലോചനയുണ്ട്.
1: ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്റെ കൃഷിവകുപ്പിനെ ഞാൻ ചെറിയൊരു സമയം കൊണ്ട് പഠിച്ചപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ നല്ല കപ്പാസിറ്റി ഉള്ളവരാണ്, അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണ്, നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ അവരെ ഉപയോഗിക്കുന്നതിൽ പല രീതിയിലുള്ള പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഒന്ന്, 64 ഫാംസുണ്ട്, കുറെ ഏറിയ പങ്ക് ഫാംസും വീണ് കിടക്കണം. ഈ ഫാംസിനെ PPP മോഡലുമായിട്ട് കണക്ട് ചെയ്ത് വരുമാനം കിട്ടുകയും ചെയ്യും, ഫാം ടൂറിസം ആരംഭിക്കുകയും ചെയ്യാം. സർക്കാർ മാത്രമല്ല, പ്രൈവറ്റ് മേഖലയിലുള്ള ഫാംസിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ അഗ്രി ഫാം ടൂറിസം നന്നായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഡിവിഷൻ

0: കേരളത്തിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലില്ല. രണ്ട്, അഗ്രി സ്റ്റാർട്ടപ്സ് പുതിയ ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ അഗ്രി സ്റ്റാർട്ടപ്സിനെയും അഗ്രി എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസിനെയും ട്രിഗർ ചെയ്ത് നല്ലപോലെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോളിസി ഫ്രെയിംവർക്ക്, അതിന്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിലുണ്ട്, വിപുലമായ തലത്തിലില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അഗ്രി ബിസിനസ് മാർക്കറ്റിംഗ് ഡിവിഷൻ ഞങ്ങൾക്കില്ല. അപ്പോ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് അവന്റെ നോഹവ് അനുസരിച്ച്, അവന്റെ അറിവനുസരിച്ച്, അവന്റെ ടെക്നോളജി അനുസരിച്ച് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് വേൾഡ് വൈഡ് മാർക്കറ്റ് ലഭ്യമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു, ഡിപ്പാർട്ട്മെന്റ് റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെ ആലോചിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള രണ്ട് ദിവസത്തെ കോൺക്ലേവ്, ഒന്ന് വിഷൻ മിഷൻ റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെ ഞങ്ങൾ ആലോചിക്കുക. തിരുവനന്തപുരത്തെ സമയത്തിൽ വെച്ചുകൊണ്ട് ഡേറ്റ് അടക്കം ഫിക്സ് ചെയ്തു. ഞങ്ങൾ പ്രധാനപ്പെട്ട ചേഞ്ചിലേക്ക് പോവാണ്. അതിൽ ജീവനക്കാരുമായിട്ട് സംസാരിക്കും, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഐക്കാർ ഉൾപ്പെടെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കും. കൂട്ടി യോജിപ്പിച്ച് ഈ പോരായ്മ നികത്താൻ ആവശ്യമായ നടപടികൾക്ക് തുടക്കം കുറിക്കുക.
1: നല്ല കാര്യം, തീർച്ചയായിട്ടും. കാർഷിക വിജ്ഞാന വ്യാപനം കാലാനുസൃതമായി മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
0: ഞാൻ FIB മീറ്റിംഗ് വിളിച്ചു, അതിന്റെ പ്രോജക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ട് മീറ്റിംഗ് കഴിഞ്ഞു. FIB ഒരു നല്ല സിസ്റ്റമാണ്. അപ്പോൾ FIB ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഓഫീസസ് ഉണ്ട്, അല്പം സ്റ്റാഫും ഉണ്ട്. അപ്പോൾ അവരെ നന്നായി മോൾഡ് ചെയ്ത് കൊണ്ടുപോയാൽ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാവിധ വിജ്ഞാനവും കൊടുക്കാനും അറിയിക്കാനുമുള്ള ഒരിടമായി അത് മാറും. അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള തീരുമാനമാണ്.
1: ഞാൻ ഇത്രയും ചോദ്യം ചോദിച്ചെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അങ്ങ് കാർഷിക മേഖലയെക്കുറിച്ച് വളരെ വിപുലമായ വിഷനുള്ള ഒരു വ്യക്തിത്വം കൂടെയാണ്. അപ്പൊ അങ്ങയുടെ സിഗ്നേച്ചർ സ്കീം, കയ്യൊപ്പ് പതിഞ്ഞൊരു പദ്ധതി എന്തായിരിക്കണം എന്നാണ് അങ്ങ് മനസ്സിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ
0: ഞാനതിൽ രണ്ട് കാര്യം ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, കതിർ പദ്ധതിയിലൂടെ ചെറുപ്പത്തെ കാർഷിക മേഖലയുമായിട്ടുള്ള ബ്രിഡ്ജിംഗ് നടത്തി കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്രത്തോളം കൊണ്ടുപോകാമോ അതിനനുസരിച്ചതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കലാണ് ഒന്ന്. രണ്ട്, കർഷകന്റെ വരുമാനം കൂട്ടുന്നതിനു വേണ്ടി അഗ്രോ ബിസിനസ് ഡെവലപ്മെന്റും മാർക്കറ്റിംഗ് അടക്കമുള്ള എക്സ്പോർട്ടിംഗ് അടക്കം നടത്തി ഇവരുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, വിജ്ഞാനദായകമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കാർഷിക മേഖലയെ ബന്ധപ്പെടുത്തുക. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോൺ അങ്ങനെ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ കാർഷിക മേഖലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തില്ല. കൃഷി വകുപ്പ് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് AI അപ്ലൈ ചെയ്യാൻ. ഇപ്പൊ കുരുമുളക് കൃഷിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്ലൈ ചെയ്തപ്പോൾ ഗമ്മത്ത് അറൌണ്ട് 10% പെസ്റ്റിസൈഡ്സ് കുറഞ്ഞു, ആദായം കൂടി. നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ആരംഭിച്ചുകൂടാ? അപ്പോ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മാർഗം സ്വീകരിക്കുക. വിജ്ഞാനവും ആധുനിക സങ്കേതങ്ങളും കാർഷിക ഭൂമിയിലേക്ക് കൊണ്ടുവരലും കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്രത്തോളം എത്തിക്കാമോ അതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുക. പാട്ട് പാടാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. BR പ്രസാദ് രചന നിർവഹിച്ച്, അൽഫോൺസ് ജോസഫ് സംഗീതം പകർന്ന ജലോത്സവം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം, ഹേര നിരകളാടും ഒരു ഹരിത ചാരു തീരം.

മണ്ണിന്റെ ചൂരുമുള്ള അധ്വാനിച്ച് മുന്നോട്ടു പോകുന്ന കർഷകനെ അവന്റെ കൃഷിയിടത്തിൽ നിലനിർത്താൻ ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ് കൃഷി എന്ന് അവരെ ബോധ്യപ്പെടുത്താനും അതിനുള്ള പിൻബലം കൊടുക്കാനുമുള്ള വലിയ പരിശ്രമം കേരളത്തിലെ കൃഷി വകുപ്പ് ആരംഭിച്ച് മുന്നോട്ട് പോകാം. അലോസരപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒരു രീതിയിലും പ്രയാസപ്പെടേണ്ടതില്ല. കേരളം ഒരുമിച്ച് കാർഷിക സംസ്കാരത്തിലേക്ക് നിങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു പുതിയ കാൽവയ്പ്പിലാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ കർഷകനെ ചേർത്ത് നിർത്തുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ആവിഷ്കരിക്കുക. അന്നം തരുന്ന കർഷകനായിരിക്കും ആദ്യം മുൻപന്തിയിൽ നിർത്തുക. അതിനുവേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളും കൃത്യമായി കേരളത്തിലെ ഗവൺമെന്റും പൊതുസമൂഹവും കർഷകരും നിർവചിച്ച് മുന്നോട്ട് കൊണ്ടുപോകും.

0: വളരെ സന്തോഷം സർ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്രമായ പുരോഗതിക്കായി വകുപ്പ് വിഭാവനം ചെയ്യുന്ന നിരവധി പദ്ധതികളെക്കുറിച്ചും കർഷകർക്ക് ആശ്വാസമേകുന്ന വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും സംസാരിക്കുകയും അതോടൊപ്പം കുറെ നല്ല ഗാനങ്ങൾ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുകയും ചെയ്തു. ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.
1: ആകാശവാണി ശ്രോതാക്കൾക്ക് ചിങ്ങം ഒന്ന് കർഷക ദിന ആശംസകൾ നേരാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എന്റെ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ.

ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായി എത്തിയത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ എഴുത്തുകാരനായ ശ്രീ സുരേഷ് മുതുകുളം.

നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം ജി സന്തോഷ് കുമാർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: തിരക്കിട്ട് എങ്കോട്ടാ?
1: നീ അറിഞ്ഞില്ലേ
0: എന്താ
1: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
2: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
3: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: ആഘോഷവേളകളിൽ അഭിമാനത്തോടെ അണിയാൻ ഗ്യാരന്റ് ഗൺ ഷോറൂം നൽകുന്ന സൂട്ടിംഗ്സുകളും ഷർട്ടിംഗ്സുകളും
8: മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും ഒരേ സ്ഥലത്ത്. ഓണാശംസകളോടെ ഗ്യാരന്റ് ജെൻ ഷോറൂം, പ്ലാസ ജംഗ്ഷൻ, കണ്ണൂർ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.

0: ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
4: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: നീ തിരക്കിട്ട് എങ്കോട്ടാ, നീ അറിഞ്ഞില്ലേ?
8: എന്താ?
7: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
9: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
10: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
11: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
12: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
13: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
12: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
13: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
12: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
13: ഏറ്റവും പുതിയ റിലീസുകൾ,
12: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
13: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
12: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
13: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
14: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
15: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495 96.
16: ആകാശവാണി കണ്ണൂർ, ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
17: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Government to constitute high-level committee to review banking reforms and future course of public sector banks towards Viksit Bharat. India reaffirms people-centric, humanity-first approach to BRICS collaboration during its chairship. 7 women died in stampede at Ashok Dham Temple in Bihar. 5 people killed in fire incident in Birbhum, West Bengal. IMD issues red alert for extremely heavy rainfall in Gangetic, West Bengal and Odisha today. In men's cricket, Sri Lanka were 167 for 5 in their first innings against India on day 3 of opening test at Galle. And BWF Badminton World Championships begin in New Delhi. India's MR Arjun Hariharan Amsakarunan advance to second round of men's doubles category. The government will soon constitute a high-powered committee on banking in achieving the vision of a Viksit Bharat. Union Finance Minister Nirmala Sitharaman said this after renewing

0: വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, സിന്ധു വിജയൻ, ലീന ആനന്ദം. സംവിധാനം എൻ വാസുദേവ്.
1: ശോഭയുടെ ഹൃദയത്തിലേറ്റം മുറിവുണക്കാൻ അവന്റെ പശ്ചാത്താപത്തിനും പ്രായച്ചിത്തത്തിനും ഒന്നും കഴിയില്ല മായമേ. അത്ര ക്രൂരമായിരുന്നു അത്.
2: എന്താ സാറേ അത്? സാറിന് അറിയാമോ?
1: അറിയാം.
2: എന്നാ പറ സാറേ.
1: വിശ്വൻ ശോഭയോട് വെല്ലുവിളിച്ചത് നടപ്പാക്കാൻ വേണ്ടി ചതിയിലൂടെ അവളെ ഒറ്റയ്ക്ക് ലബോറട്ടറിക്കകത്ത് കൊടുക്കി.
2: അയ്യോ സാറേ, അപ്പോൾ അവൻ
1: പിടിയും വലിയും ബഹളവും നടക്കുന്നതിനിടയിൽ അയാളെത്തി.
2: ആരാ സാറേ?
1: അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആ സീനിയർ വിദ്യാർത്ഥി.
2: എന്നിട്ട് അവളെ രക്ഷപ്പെടുത്തിയോ സാറേ?
1: ആ, വിശ്വനുമായി കയ്യാങ്കളിയും മുഷ്ടിയുദ്ധവും ഒക്കെ ഉണ്ടായി. വിശ്വൻ പരാജയപ്പെടുമെന്ന് മനസ്സിലായപ്പോ മറ്റൊരു കെണി പണിതു.
2: എന്താ സാറേ?
1: അതൊരു ആനക്കെണിയായിരുന്നു. ശോഭയെയും അവളെ രക്ഷിക്കാൻ വന്ന സീനിയറേയും ലാബിലിട്ട് പൂട്ടി. എന്നിട്ട് സഹപാഠികളെയും അധ്യാപകരെയും ഒക്കെ വിളിച്ചുകൂട്ടി. അവിടെ എത്തിയ വിദ്യാർത്ഥികൾ കൂകി വിളിച്ച് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു.
2: എന്നിട്ട് എന്താ സാറേ? അധ്യാപകർ അന്വേഷിച്ചില്ലേ സത്യാവസ്ഥ എന്താണെന്ന്?
1: അന്വേഷിച്ചു. സത്യം ബോധ്യപ്പെടുകയും വിശ്വനെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ ശോഭ പഠിത്തം തുടർന്നില്ല. അപമാനിതയായി കണ്ണീരോടെ സ്വയം പടിയിറങ്ങി.
2: എന്തൊരു കൊടുംചതിയാ.

0: അവൻ ചെയ്തത് ശോഭയുടെ ഭാവി തകർന്നില്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ശോഭ അവനോട് ഈ മുറിയിൽ വെച്ച് നിഷ്കരണം പെരുമാറിയതിൽ ഒരു തെറ്റുമില്ലെന്ന്. അല്ല, സാറിന് ഈ സംഭവം ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം?
1: അത് അന്ന് ലബോറട്ടറിക്കുള്ളിൽ ശോഭയ്ക്കൊപ്പം വിശ്വനും സംഘവും പൂട്ടിയിട്ട സീനിയർ വിദ്യാർത്ഥി ഞാൻ തന്നെയായിരുന്നു.
0: എന്റെ മോഹൻ സാറേ, എന്തൊക്കെ അത്ഭുതങ്ങളായത്! പിന്നെ മോഹൻ സാറേ, ശോഭയുമായി ഇഷ്ടത്തിലായിരുന്നിട്ടും ഇത്രയൊക്കെ അപവാദങ്ങൾ ഉണ്ടായിട്ടും മനസ്സ് തകർന്നുപോയ ശോഭയെ സാറെന്താ കൈവിട്ടു കളഞ്ഞത്?
1: മനഃപൂർവ്വമല്ല മായമേ, പഠിത്തം നിർത്തി പോകരുതെന്ന് ശോഭയോട് ഞാൻ കേണപേക്ഷിച്ചതാ. പക്ഷേ സ്വന്തം തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ അവൾ തയ്യാറായില്ല. എന്റെ MBBS സ്വപ്നം എന്റേത് മാത്രമായ സ്വപ്നമായിരുന്നില്ല. എന്നെ ഡോക്ടറാക്കാൻ വേണ്ടി ഗൾഫിലുള്ള ഒരു ഓയിൽ കമ്പനിയിൽ ചോരയും വിയർപ്പുമൊഴുക്കുന്ന എന്റെ അച്ഛന്റെ അഭിലാഷം കൂടിയായിരുന്നു. ശോഭയെ പോലെ എന്റെ MBBS പഠനം ഞാൻ ഉപേക്ഷിച്ചാൽ എന്റെ അച്ഛനമ്മമാരെയും അവരുടെ ആഗ്രഹങ്ങളെയും ദുഃഖക്കയത്തിലേക്ക് വലിച്ചെറിയേണ്ടി വരില്ലേ? അത് ദൈവദോഷമാവില്ലേ? അതുകൊണ്ട് അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ശോഭയെ പിരിയേണ്ടി വന്നു.
0: എന്തായാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ പിന്നാലെയുണ്ട് സാറേ. ചേരേണ്ടവരെ തമ്മിൽ ചേർത്ത് വെക്കാൻ ദൈവം ഓരോ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കും. വിട്ടുപോകാൻ ശ്രമിച്ചാലും ദൈവം വിടില്ല.
2: മായമ്മേ.
0: ആ ശോഭേ, ഗീത ഡോക്ടറെ കാണാൻ പോയിട്ട് നേരം എത്രയായി? മോഹൻ സാർ വന്ന് കുറേ നേരം കാത്തിരുന്നു.
2: അയ്യോ, മോഹൻ വന്നിരുന്നോ?
0: വന്നിരുന്നു. സരള മയക്കം തെളിഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴെത്തിയത്. ഞാൻ പറയുകയും ചെയ്തു, സരള ഈ സൈക്കോ ആശുപത്രി വിറപ്പിക്കാൻ തുടങ്ങുമ്പോഴാ സാർ എത്തിയതെന്ന്. എത്ര നേരമാ ശോഭയെ കാണാൻ മുഷിഞ്ഞ് കാത്തിരുന്നത്.
2: സാരല്ല, അടുത്ത തവണ വരുമ്പോ ഞാൻ നല്ലൊരു സോറി പറഞ്ഞോളാം.
0: വെറുതെ ഇരുന്നപ്പോ മോഹൻ സാർ കുറേ വർത്തമാനങ്ങൾ പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തിൽ അത്ഭുതം തോന്നുന്ന പലതും.
2: അത് പിന്നെ മായമ്മ അങ്ങനെയാണല്ലോ, ആരെ കിട്ടിയാലും വിശേഷങ്ങൾ വിസ്തരിക്കാനും ചോദിച്ചറിയാനും ഒക്കെ മിടിക്കുകയാണല്ലോ.
0: എന്നാലും എന്റെ ശോഭയെ, ഏത് നിലയിലെത്തേണ്ടവളാ നീ? എന്ത് നല്ല സുഖമായിട്ട് ജീവിക്കേണ്ടവളായിരുന്നു നല്ലൊരു ഡോക്ടറായിട്ട്.
2: മായമ്മേ.
0: എന്താ ശോഭയെ?
2: മോഹൻ സാർ എന്തെങ്കിലും പറഞ്ഞോ?
0: ചിലതൊക്കെ പറഞ്ഞു, കേട്ടപ്പോ ഞാൻ സ്തംഭിച്ചിരുന്നു പോയി.
2: എന്നാ ഇനി സ്തംഭിച്ചു പോണ്ട. അറിഞ്ഞതും കേട്ടതും ഒക്കെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. കഴിഞ്ഞതൊക്കെ ഞാൻ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയതാ. വീണ്ടും ചികഞ്ഞെടുക്കാൻ വയ്യ.
0: എനിക്ക് മനസ്സിലാവും ശോഭെ. ആരും പിന്നീട് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് സംഭവിച്ചത്. ഇനി ഞാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല.
2: മോഹന് കുടിക്കാൻ ചായയോ മറ്റോ കൊടുത്തോ മായമ്മ?
0: ചായ കൊടുത്തു. പിന്നെ മോഹൻ സാർ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു.
2: എന്താ മായമ്മേ?
0: സർലയുടെ അസുഖ വിവരങ്ങൾ മണിക്കൂർ വെച്ച് ചോദിച്ചറിയാൻ കൂടെ കൂടെ ഡോക്ടർമാരുടെ അടുത്ത് ചേർന്ന് ശല്യപ്പെടുത്തരുതെന്ന്.
2: കൺമുമ്പിൽ ഒരു അഗ്നിപർവ്വതം അല്ലേ പുകഞ്ഞോണ്ടിരിക്കുന്നത്? ആള് കത്തോ ആരെ തണുക്കോന്ന് അറിയാനുള്ള ആധിയ മായമ്മേ.
0: മോഹൻ സാർ തറപ്പിച്ചു പറഞ്ഞു, സരളയ്ക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. ഈശ്വരനാണ് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. അതുകൊണ്ട് കൈപ്പിഴ വരില്ല എന്ന്.
3: ആഹാ, അപ്പോ ഇവിടുത്തെ ഡോക്ടറുടെ ചികിത്സക്ക് വലിയ പ്രാധാന്യമില്ലെന്നാണോ?
2: ഞങ്ങൾക്ക് മനസ്സിലായില്ല.
3: ഞാൻ ലക്ഷ്മി വർമ്മ, നിങ്ങളുടെ വർമ്മ ഡോക്ടറുടെ ഭാര്യയാണ്.
2: നമസ്കാരം മാഡം.
3: നമസ്കാരം.
2: സോറി മാഡം, ചേച്ചിയുടെ അസുഖാവസ്ഥയിൽ മനനൊന്ത് ഓടി നടക്കുന്നതുകൊണ്ട് മായമ്മ ഒരു ഉപമ പറഞ്ഞതാ.
3: പറഞ്ഞത് വളരെ ശരിയല്ലേ, ഈശ്വരൻ തന്നെയാണ് സർവജ്ഞൻ.
2: ഇരിക്കണം മാഡം.
3: താങ്ക് യു മോളെ. ശോഭ അല്ലേ?
2: അതെ മാഡം, ഇത് മായമ്മ. വെറും പരിചാരകയല്ല, പ്രായം കുറവാണെങ്കിലും എന്റെ അമ്മയുടെ സ്ഥാനോ.
3: നന്നായി. ഈശ്വര വിശ്വാസമുള്ള നല്ല മനുഷ്യർക്ക് സഹായിക്കാൻ ആരുമില്ലാത്ത വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരാളെ ദൈവം കൊണ്ട് എത്തിച്ചു തരും.
2: മാഡം, ചായയോ കാപ്പിയോ?
3: ഒന്നും വേണ്ട മോളെ. നിന്റെ മുഖത്തെ ഈ തെളിച്ചം കണ്ടാലറിയാം ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ സംസ്കാരമുള്ള നല്ലൊരു പെൺകുട്ടിയാണെന്ന്. ചേച്ചിയെക്കുറിച്ചുള്ള ദുഃഖം ഉള്ളിലുള്ളതൊഴിച്ചാൽ എന്തുകൊണ്ടും ഐശ്വര്യമുള്ളവളാ നീ. വിഷമിക്കണ്ട, ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഒപ്പം എന്ത് സഹായത്തിനും ഞങ്ങളും കൂടെ ഉണ്ടാവും.
2: മാഡത്തിന്റെ ഈ സ്നേഹവും സാന്ത്വനവും എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയതുപോലെയാ.
3: ഡോക്ടർ ചില അപൂർവം കേസുകളെപ്പറ്റി എന്നോട് സംസാരിക്കാറുണ്ട്. സരളയെ പരിശോധിച്ച ആദ്യ ദിവസം തന്നെ ക്രിട്ടിക്കൽ കണ്ടീഷനാണെന്ന് വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു. പക്ഷേ ആത്മവിശ്വാസവും പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ട്. അപ്പോഴേ തോന്നിയതാ സരളയെയും ശോഭയെയും ഒന്ന് കാണണമെന്ന്.
2: വന്നതിലും കാണാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷവും നന്ദിയും ഉണ്ട്.
0: ശോഭേ,

0: ഡോക്ടർ.
1: ആ നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം നമസ്കാരം. ആ ഇടയ്ക്ക് സരള നല്ല ബഹളം വെച്ചു എന്നറിഞ്ഞു, ഇപ്പൊ എങ്ങനെ?
1: ഈ മായ്മ ഒരുപാട് സഹിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സിസ്റ്റർ വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ മയങ്ങിക്കോളും.
2: ആ ഇനി അങ്ങോട്ട് തുടരെ ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്ക് ശാന്തമാക്കാൻ പറ്റില്ല, വളരെ അത്യാവശ്യഘട്ടത്തിൽ മാത്രം. അല്ലാത്തപ്പോഴൊക്കെ സ്വയം ശാന്തമാകണം, അതിന് നിങ്ങളും ശ്രമിക്കണം.
1: ശരി ഡോക്ടർ.
3: ഞാനിവിടെ കാലുകുത്തിയില്ലേ, ഇനി എല്ലാം ശാന്തമാവും, ശുഭപ്രതീക്ഷയുണ്ട് എനിക്ക്. ആ ഡോക്ടറെ, എനിക്കൊരാഗ്രഹം.
2: എന്താ ആഗ്രഹം?
3: ശോഭയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു റിലാക്സേഷന് വേണ്ടി ശോഭയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ചായ സൽക്കാരം കൊടുത്താലോ എന്ന്.
2: വൈ നോട്ട്, അതൊരു നല്ല കാര്യമല്ലേ? ആയിക്കോട്ടെ
1: മാഡം. ഞാൻ
3: നോ എന്ന് പറയരുത്. എനിക്ക് ശോഭയെ ഇഷ്ടമായി, അതുകൊണ്ട് എന്റെ സ്നേഹാദരമാണ്, നിഷേധിക്കരുത്. ഡോക്ടറെ,
2: ഞാനിവിടെ ഉണ്ട്. എന്താ ലക്ഷ്മി?
3: ഒന്ന് ഹാളിലോട്ട് വന്നേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിക്കേ.
2: അല്ല, ഇതാരാ? ശോഭയോ? സർപ്രൈസ് ആണല്ലോ.
1: നമസ്കാരം ഡോക്ടർ.
2: ആ നമസ്കാരം, ശോഭ ഇരിക്കെ.
1: താങ്ക് യു സർ.
2: വീട്ടിലേക്ക് വരാൻ രണ്ടു മൂന്ന് തവണ ലക്ഷ്മി ശോഭയെ ക്ഷണിച്ചെങ്കിലും ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് പ്രതീക്ഷിച്ചില്ല.
3: പിന്നീട് ഒരിക്കലാകാമെന്ന് പറഞ്ഞ് ഇന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു, ഞാൻ വിട്ടില്ല. കൈയോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നു. വരൂ ശോഭെ, നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ഇരിക്കാം. ആദ്യം എന്തെങ്കിലും കഴിക്കാം, എന്നിട്ടാകാം വർത്തമാനമൊക്കെ. സാവിത്രി.
1: വേണ്ട മാഡം, എനിക്കിപ്പോ ഒന്നും വേണ്ട.
3: മടിക്കണ്ട, ചേച്ചിയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ വീട്ടില് വിസിറ്ററായിട്ടല്ല ശോഭ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളുടെ ഗസ്റ്റായിട്ടാ, ഞങ്ങളുടെ സ്വന്തം ഗസ്റ്റ്.
1: അല്ല, എന്റെ ചേച്ചിയുടെ ജീവൻ തിരിച്ചു തരുന്ന ദൈവത്തിന്റെ സന്നിധിയിലാ ഞാനിപ്പോ നിൽക്കുന്നത്.
3: ശോഭയുടെ മനസ്സ് ഇത്രയും വിശാലമാണെന്ന് ആദ്യ ദിവസം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അതാ ഒറ്റ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടു പോയതും.
2: ശോഭ എന്താ ഇങ്ങനെ ചുറ്റും നോക്കുന്നത്? ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ. ഇവിടെ കൂടുതൽ അംഗങ്ങളൊന്നുമില്ല. ഈ വലിയ വീടും ആഡംബരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അംഗങ്ങൾ കുറവാ.
3: അതെ, ഞങ്ങൾക്ക് ഒരേ ഒരു മോൻ മാത്രമേ ഉള്ളൂ. സൗഭാഗ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും മോന്റെ കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾ അല്പം വിഷമത്തിലാ.
1: അതെന്താ മാഡം?
3: അവൻ ഒരുപാട് വളർന്നപ്പോഴും കുട്ടിക്കളി മാറാത്ത ശീലമായിരുന്നു. വാശി പിടിക്കുന്ന ഒരു കുസൃതി കുട്ടിയുടെ മനസ്സായിരുന്നു.
1: അങ്ങനെ ഒരു മകൻ അച്ഛനമ്മമാരുടെ ഭാഗ്യമല്ലേ മാഡം? കളിച്ചും ചിരിച്ചും ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ.
3: പക്ഷേ ഇപ്പോ അങ്ങനെയല്ല. ചിരിയും സന്തോഷവും ഇല്ലെന്ന് മാത്രമല്ല, അവന്റെ ജീവിതം തന്നെ അസ്തമിച്ച മട്ടാണ്.
1: അതെന്താ മാഡം? അല്ല, മാഡം ഒന്നും മിണ്ടുന്നില്ല. എന്താ ഡോക്ടർ, മോന് വല്ല അസുഖമാണോ?
3: അസുഖമൊന്നുമല്ല മോളെ. അബദ്ധങ്ങൾ പറ്റിപ്പോയതിന്റെ ദുഃഖം, കുറ്റബോധം, പിന്നെ ചില കുറ്റവും കുറവുകളുമില്ല.
1: അല്പസ്വല്പം കുറ്റവും കുറവുകളും ഇല്ലാത്ത മനുഷ്യരുണ്ടോ മാഡം?
3: ശോഭേ, ഈ മാഡം എന്നുള്ള വിളിയിൽ അല്പം അകൽച്ചയുള്ളതുപോലെ അമ്മയെന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം.
1: അയ്യോ, ഞാൻ മാഡത്തിനെ അമ്മയെന്ന്?
3: അമ്മയെന്ന് തന്നെ വിളിക്കണം, ഇന്ന് മാത്രമല്ല ഇനി എന്നും.
1: എന്നുവെച്ചാ?
3: ശോഭയെ ഞങ്ങൾ ഈ വീട്ടിലൊരു അംഗമാക്കാൻ തീരുമാനിച്ചു.
1: മാഡം പറഞ്ഞു വരുന്നത്?
3: മോളെ കണ്ടത് മുതൽ എനിക്ക് തോന്നിയ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, എന്റെ മകനെക്കൊണ്ട് ശോഭയെ വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
1: അയ്യോ മാഡം, എനിക്ക് വിവാഹോ? അതും ഡോക്ടറുടെ?
2: ശോഭ ആശ്ചര്യപ്പെടണ്ട, ലക്ഷ്മി പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. ശോഭയെപ്പോലെ മഹാമനസ്കതയുള്ള ഒരു പെൺകുട്ടി ഈ വീട്ടിൽ കടന്നു വന്നാൽ മാത്രമേ ഞങ്ങളുടെ മകന്റെ ജീവിതത്തിന് വീണ്ടും ഒരർത്ഥമുണ്ടാവൂ, ഈ വീട്ടിലെ സന്തോഷം തിരിച്ചു കിട്ടൂ.
3: അതെ മോളെ, മോൾ ഈ വീട്ടിലേക്ക് കടന്നു വരണം. വരുന്നത് മരുമകളായിട്ടാണെങ്കിലും ഞങ്ങളുടെ മകളായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവണം. വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഈശ്വരൻ കനിഞ്ഞു നൽകിയ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും അസ്തമിച്ചു പോവില്ലെന്ന മനസമാധാനത്തോടെ ഞങ്ങൾക്ക് കണ്ണടയ്ക്കണം.
1: മാഡം, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു നിമിഷം സ്വപ്നത്തിലാണെന്ന് തോന്നിപ്പോയി. വളരെ പ്രയാസപ്പെട്ട് പരിസരബോധം വീണ്ടെടുത്തപ്പോഴാ മനസ്സിലായത്, കടലും കടലാടിയും പോലെ ഒരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ മാഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന്.
3: ഏത് ബന്ധങ്ങളുടെയും ചേർച്ച എന്ന് പറയുന്നത് മനസ്സുകൾ തമ്മിൽ വിളക്കി ചേർക്കേണ്ടതാ, അല്ലാതെ വിലയും നിലയും അളന്നു തൂക്കി കൂട്ടിച്ചേർക്കുന്നതിലല്ല.
1: അത്രത്തോളം ഒക്കെ അതിര് കടന്ന് ചിന്തിക്കാനുള്ള മനസാന്നിധ്യമൊന്നും എനിക്കിപ്പോ ഇല്ല മാഡം. എന്റെ മനസ്സിൽ ആധി പിടിച്ചു നേരുന്ന ഒരു ചിന്ത മാത്രം.

0: അറിയാം മോളെ, ചേച്ചിയുടെ കാര്യം. ഒരപകടവും കൂടാതെ ചേച്ചി സുഖം പ്രാപിക്കും. എന്നിട്ട് ചേച്ചിയുടെ ആശീർവാദത്തോടെ തന്നെയാവും വിവാഹവും. പക്ഷേ മോൾ ഇപ്പോൾ എനിക്കൊരു വാക്ക് തരണം, എന്റെ ആഗ്രഹത്തിന് സമ്മതമാണെന്ന്.
1: സരളയുടെ ഭാവിയോർത്ത് ശോഭ പേടിക്കണ്ട. സരളയും എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി നമ്മളോടൊപ്പം ജീവിക്കും.
0: അതെ മോളെ, ഞങ്ങളുടെ മകൻ ആരാണെന്നറിയുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയിൽ നിന്ന് വഴുതി മാറിപ്പോകുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ടാ എനിക്ക് ഉറപ്പെന്നൊരു വാക്ക് തരണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നത്.
1: വളച്ചുകെട്ടില്ലാതെ പറയാം, ഞങ്ങളുടെ മകനെ ശോഭ അറിയും.
2: ഞാനെങ്ങനെ
1: അറിയും? മോളെ, നിങ്ങൾ തമ്മിൽ അറിയും. എല്ലാം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടാവണം നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കേണ്ടത്. ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കാനും നല്ലൊരു പുതിയ ജീവിതത്തെപ്പറ്റി മാത്രം ചിന്തിക്കാനും കഴിയണം.
0: അതെ മോളെ, ഇതാ നോക്കൂ, ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഞങ്ങളുടെ മകൻ.
2: ഇത്
3: വേനൽ മഴ. ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്,
2: ആകാശവാണി കണ്ണൂർ.
0: ഗൃഹരശ്മി കുടുംബത്തിന്

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്രതീക്ഷിതമായി നേരിടേണ്ടി വരുന്ന അപകടങ്ങളിൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒന്നാണ് സെൽഫ് ഡിഫെൻസ് അഥവാ ആത്മരക്ഷാ പരിശീലനം. കായികക്ഷമതയ്ക്കും അപ്പുറം ആത്മവിശ്വാസവും ജാഗ്രതയുമാണ് ഇതിൻ്റെ കാതൽ. ഇന്നത്തെ പരിപാടിയിൽ സെൽഫ് ഡിഫെൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് പ്രമുഖ സെൽഫ് ഡിഫെൻസ് ട്രെയിനറും ഇന്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യനുമായ ജയകുമാർ പി ആണ്. അദ്ദേഹം കാഷ്യൂ പ്രജന്നി ഓർച്ചാർഡ് ഫാം കാഷ്വൽ ലേബർ കൂടിയാണ്. ശ്രോതാക്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി, 0497295600. ഇപ്പോൾ മുതൽ 3:30 വരെ. നമസ്കാരം സർ.
1: നമസ്കാരം,
0: പരിപാടിയിലേക്ക് സ്വാഗതം. സെൽഫ് ഡിഫെൻസ് ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. സെൽഫ് ഡിഫെൻസ് എന്താണ് ഈ സെൽഫ് ഡിഫെൻസ് അഥവാ ആത്മരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: സെൽഫ് ഡിഫെൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്നു എന്ന അർത്ഥമില്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് എതിരെ ആക്രമം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നത് ആണ് സെൽഫ് ഡിഫെൻസ്. അത് ശരിക്കും പറഞ്ഞാൽ ശക്തി മാത്രം അല്ല, ശരിക്കും മാനസികമായ ഒരു പ്രിപ്പറേഷൻ കൂടിയാണ്. അതിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സിറ്റുവേഷണൽ അവയർനെസ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒറ്റയ്ക്ക് പോകുന്ന

0: സമയത്ത് അവിടുത്തെ അന്തരീക്ഷം ശ്രദ്ധിക്കുക. ഏത് ഇപ്പം ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അധികം സമയം കഴിഞ്ഞിട്ട്, അധിക സമയം എന്ന് വെച്ചാൽ ഒരു രാത്രി കാലങ്ങളിൽ, വൈകിയ സമയങ്ങളിൽ, ഇപ്പം പെൺകുട്ടികളെല്ലാം ഇത് കോളേജ് അല്ലെങ്കിൽ സ്കൂളെല്ലാം കഴിഞ്ഞ് പോകുന്ന, ജോലിയെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ ഹെഡ്ഫോണ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് എല്ലാം വെച്ചിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ പാട്ടും കേട്ട് പോകും. അപ്പം ആ സമയത്ത് നമ്മൾ ഈ പാട്ടിൽ ലയിച്ചിട്ട് ചുറ്റുപാടൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഞാൻ അധികം ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ആ സമയത്ത് ആൾക്കാരെ ഇത് ചിലപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ആക്രമിക്കാൻ വന്നാലോ, അല്ലെങ്കിൽ മദ്യപിച്ചിട്ടോ, അല്ലെങ്കിൽ
1: എന്തെങ്കിലും
0: തരത്തിൽ വന്നാലോ നമ്മൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കൂല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കൂടി ഈ സെൽഫ് ഡിഫെൻസ് എന്ന ഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.
1: അതായത് ചുറ്റുപാടുമുള്ള ഒരു ശ്രദ്ധ കൂടി നമുക്ക് ഓരോ യാത്രകളിലും അല്ലെ, ഒറ്റപ്പെടുന്ന ഇടങ്ങളിലും ഒക്കെയും വേണം എന്നുള്ള ഒരു ബോധവൽക്കരണം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൽ ഇത് എത്രത്തോളം പ്രാധാന്യമുണ്ട് ശരിക്കും ഈ ഒരു കാലഘട്ടത്തെ ആലോചിച്ച് നോക്കുമ്പോൾ?
0: ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ആവശ്യകത ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഒരാഴ്ചത്തെ നമ്മുടെ ന്യൂസ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു രണ്ട് ദിവസത്തിന് മുമ്പ്, ഏത് സ്ഥലം എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഒരു ചെറിയ കുട്ടിയെ സ്കൂളിലേക്ക്, സ്കൂള് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരാൾ ആ കുട്ടിയുടെ അമ്മാവൻ ആണെന്ന് പറഞ്ഞിട്ട്, ചെറിയ നാലാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു, ഇത് വന്നു. അപ്പം ആ കുട്ടി ഓടി, ഓടിയിട്ട് അപ്പം ആ കുട്ടി പറഞ്ഞു എൻ്റെ അമ്മാവനല്ല എന്ന് പറഞ്ഞു. അപ്പം ഈ കുട്ടി ഓടിച്ചെന്നിട്ട് ഒരു തുണിക്കടയിലേക്ക് ചെന്നു. അത് കണ്ടിട്ടുണ്ടാവും തോന്നുന്നു, എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു ആ ന്യൂസിൽ. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് ഈ കുട്ടി എന്തോ പേടിച്ചിട്ടാണ്, ആ കുട്ടിയുടെ അമ്മാവനാണ് എൻ്റെ കൂടെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ ഇത് കടയിലെ ഷോപ്പിലെ ആൾക്കാർ, രണ്ട് മൂന്ന് സ്ത്രീകളുണ്ട്, അവർ പറഞ്ഞു അങ്ങനെ വിടാൻ പറ്റൂല, ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിട്ട്. എന്നിട്ട് അവസാനം വീട്ടുകാരെ വിളിച്ചു വരുത്തി. അപ്പോൾ നാട്ടുകാരും ഏകദേശം ഇവനെ തടഞ്ഞു വെച്ചു. അപ്പോഴേക്ക് ഇവൻ സ്ട്രേഞ്ചറായ ആളാണ്, ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോവാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ ആ കുട്ടി ചെയ്തതും നല്ല കാര്യമാണ്.
1: എല്ലാ കുഞ്ഞുങ്ങൾക്കും ആ ഒരു അവയർനെസ് ഉണ്ടാവണമെന്നില്ല.
0: അതും സെൽഫ് ഡിഫെൻസിൽ പെട്ട ഇത് തന്നെയാണ്. നമ്മൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാറി നിൽക്കുക, അതും ഇതിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
1: ശരിക്കും ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ ഏറ്റവും അധികമായിട്ട് വേണ്ടതും ഈ സെൽഫ് ഡിഫെൻസ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ? കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, മുതിർന്നവരുടെ കാര്യത്തിലും, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിലും ഒക്കെയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. നമ്മൾ ഈ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാനടക്കമുള്ള ആളുകൾ ആദ്യമായിട്ട് കരുതുന്നത് കരാട്ടെ, അതുപോലെ മാർഷ്യൽ ആർട്സ് അതായിരിക്കും ഈ സെൽഫ് ഡിഫെൻസ്, അത് പഠിക്കണം, അതാണ് ഏറ്റവും പ്രധാനമെന്നാണ്. ശരിക്കും അങ്ങനെയാണോ അതിൻ്റെ ഒരു സെൽഫ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ ഇതാണോ പഠിക്കേണ്ടത്? ഇത് സാധാരണക്കാർക്ക് പഠിക്കാൻ അത്രയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? എന്താണിത്?
0: അല്ല, ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട സംശയം എന്ന് വെച്ചാൽ, ഈ പ്രായത്തിലും നമുക്കത് പഠിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഡൗട്ട് സംശയങ്ങളാണ്. ഇപ്പോൾ കരാട്ടെ അല്ലെങ്കിൽ തൈക്കോണ്ടോ, ഏത് ജൂഡോ അതുപോലത്തെ ആയോധന കലകളിൽ ഏത് പഠിച്ചാലും അതിൽ സെൽഫ് ഡിഫെൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ മാർഷൽ ആർട്സ് എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു സംഭവമാണ്. അതിൽ ഇത് ഡിസിപ്ലിൻ ഉണ്ട്, ഇത് കോമ്പറ്റീഷൻ ഉണ്ട്, ടെക്നിക്ക് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ അടങ്ങിയതാണ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് സെൽഫ് ഡിഫെൻസ്. ഈ സെൽഫ് ഡിഫെൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കാലം മതി. ഈ മാർഷൽ ആർട്സ് ഒരുപാട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിന് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അതും നമുക്ക് പഠിക്കാൻ പറ്റും. അത് ഏത് പ്രായത്തിലുള്ളവർക്കും എങ്ങനെയും അനുയോജ്യമായിട്ട് പഠിക്കാൻ പറ്റും. അധികം ശക്തിയോ ഒന്നും വേണ്ട.
1: ഇപ്പോൾ ഈ പറഞ്ഞല്ലോ സാറേ, ശക്തി വേണ്ട എന്ന്. ശാരീരികമായിട്ട് ദൗർബല്യം ഓൾറെഡി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ സെൽഫ് ഡിഫെൻസ് അവർക്ക് എത്രത്തോളം പ്രായോഗികമാക്കാൻ പറ്റും, അവർക്ക് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ്?
0: ആ പറ്റും. അത് കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമല്ല. ഇപ്പോൾ ഒരാളെ, എതിരാളികളെ തോൽപ്പിച്ചിട്ട് എനിക്ക് ഇത് മെഡലടിക്കണം, അങ്ങനെ ഒരു സംഭവമല്ല.
1: ആ
0: അവരെ ഇത് അവരെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ മതി.
1: ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം,
0: രക്ഷപ്പെട്ടാൽ മതി. അത് എങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പോൾ അതിശക്തനായ ഒരു എതിരാളി തന്നെ വന്നു എന്നിരിക്കട്ടെ, ചിലപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും വരുന്നത്. ആ വരുന്ന സമയത്ത് നമുക്ക് അവരെ തല്ലുന്നില്ലെങ്കിൽ അടിക്കണം എന്നുദ്ദേശമില്ല.

0: പക്ഷേ ആൾക്കാരെ കൂടിയ സ്ഥലത്തേക്ക് അവരെ എത്തിക്കണമെങ്കിൽ അതിനും ടെക്നിക്ക് ഉണ്ട്. നമുക്ക് ചെറിയ ലോക്ക് വെച്ചിട്ട്, ജോയിൻറ്റ് ലോക്ക് വെച്ചിട്ട് അവരെ നമുക്ക് ഇത് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് ഞാൻ സെൽഫ് ഡിഫെൻസ് ക്ലാസ്സിൻ്റെ സമയത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാറുണ്ട്.
1: ഇത് എത്രത്തോളം സ്ത്രീകളിൽ ഫലപ്രദമാണ് എന്നാണ് പറയുന്നത് സാർ?
0: സ്ത്രീകൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ബസ്സിലായാലും ഇത് ബസ് സ്റ്റോപ്പിലായാലും ഇപ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും ഇതുപോലെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്, കൂടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അവർ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് നമ്മൾ ശക്തി കൊണ്ട് എതിരിടുന്നതിനേക്കാളും നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടും, എങ്ങനെ പ്രതികരിക്കാം. ഒരു ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സമയത്തോ കൂടുതൽ ആത്മവിശ്വാസം കിട്ടും.
1: നമ്മളിപ്പോൾ ഒരു അപകടം മുന്നിൽ എത്തിയിരിക്കുന്നു, ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം തന്നെ ശാരീരികമായിട്ടാണോ പ്രതികരിക്കേണ്ടത്, അതോ മാനസികമായ ഒരു തയ്യാറെടുപ്പിന്റെ ആവശ്യം ഇതിനകത്തില്ലേ? എങ്ങനെയാണത്? സെൽഫ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ അത് വരുന്നുണ്ടല്ലോ, എങ്ങനെയാണത് ഒന്ന് പറയാമോ?
0: ഉദാഹരണത്തിന്, ഇപ്പൊ ബസ്സിൽ നമ്മുടെ ആരെങ്കിലും മോശമായി സ്പർശിക്കുന്നു, ആ ഒരു രീതിയിൽ ഉണ്ടായി എന്ന് വെച്ചോ, ആദ്യം തന്നെ നമ്മൾ ശാരീരികമായിട്ട് അവരെ നേരിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആദ്യം ഒരു നോട്ടം കൊണ്ട് അവരെ ഒന്ന് നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കാം. ഒന്ന് തുറച്ച്
1: നോക്കിക്കൊണ്ട്
0: ഭാഗമാണ്. പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അതും കഴിഞ്ഞ്
1: പക്ഷേ അപ്പോൾ തന്നെ ആ എതിരെ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാനും അത് ആ ഇന്റൻസിറ്റി കുറയാനും സാധ്യതയുണ്ട്.
0: പിന്നീട് നമുക്ക് അവരോടത് ഓപ്പണായി പറയാം, ഈ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയാം. എന്നിട്ടും അവർ ഇത് അനുസരിക്കുന്നില്ല ഉണ്ടെങ്കിൽ മാത്രം ശാരീരികമായിട്ടുള്ള
1: കൈയേറ്റങ്ങൾക്ക്
0: ചെയ്താൽ മതിയാവും.
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നമ്മൾ മാനസികമായിട്ടാണ് ആദ്യം, അതായത് ബഹളം വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ആദ്യമായിട്ടൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഇതിന് മാനസികമായിട്ട് അതിനുള്ള ശക്തിയും തയ്യാറെടുപ്പും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ഇപ്പൊ സാറ് പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ, അങ്ങനെ വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സമയം. ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഹെഡ്ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അലസമായിട്ടുള്ള നമ്മുടെ നടപ്പ്, അത് പലപ്പോഴും ചുറ്റുപാടിനെ കുറിച്ചുള്ള ബോധം ഇല്ലാതാവുകയും അത് ഈ പറഞ്ഞ പോലെ അക്രമകാരികൾക്കും അല്ലെങ്കിൽ ഒരു നമ്മുടെ അപരിചിതർക്ക് നമ്മളെ ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അവസരമാണ് അല്ലെ? ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒറ്റപ്പെടുന്ന സമയം അല്ലെങ്കിൽ പിന്നെ വിജനമായ സ്ഥലം, പരിചയമില്ലാത്ത ഇടങ്ങൾ, അവിടെയൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
0: പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു 2-3 മാസം മുമ്പ് ഒരു ന്യൂസിൽ ഒരു വീഡിയോ കണ്ടു, അത് കേരളത്തിന് പുറത്താണെന്ന് തോന്നുന്നു. ഒരു യുവ ഡോക്ടറാണ്, അവർ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി വൈകി വരുന്ന സമയത്തേക്ക് അവരെ സ്കൂട്ടി പഞ്ചറായിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവിടെ ഒരു ലോറി നിർത്തിയിട്ടുണ്ട്, അതിലെ ആൾക്കാരോട് പറഞ്ഞു എൻ്റെ ഇത്
1: തകരാറിലായി
0: എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ എന്ന വ്യാജേന ഇവർ വന്നു, എന്നിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് അവരെ റേപ്പ് ചെയ്തിട്ട് അവരഞ്ചാറ് പേരുണ്ടായിരുന്നു, തീ കത്തിച്ചിട്ട് എണ്ണ പോർന്നിട്ട് കത്തിച്ചിട്ട് അവരെ കൊന്നു. അങ്ങനത്തെ സംഭവമാണ്.
1: അതായത് അപരിചിതരുമായിട്ട് നമ്മൾക്ക് ഈ ആ സമയത്ത് അപരിചിതരോ നമ്മൾ സഹായത്തിന് വിളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
0: പക്ഷേ ഇതില് ഇത് അവസാനം അന്വേഷിക്കുമ്പോഴേക്ക് ഈ ടയറ് പഞ്ചറാക്കിയതും ഇവര് തന്നെയാണ്.
1: അത് ശരി.
0: അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തില് അപരിചിത ആയ ആൾക്കാരില് എന്റെ ഐഡിയ ആണ്, എനിക്ക് തോന്നിയതാണ്, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒന്ന് ഫോൺ ചെയ്യാം, നമ്മുടെ ആരെങ്കിലും ബന്ധുക്കളെയോ ആരെങ്കിലും ഫോൺ ചെയ്യാം, ഞാൻ ഇന്ന സ്ഥലത്തിലുണ്ട്, ഞാൻ അവർ കേൾക്കുന്ന രീതിയിൽ തന്നെ പറയാം ഇന്ന സ്ഥലത്തിലുണ്ട്, ഇന്ന ലോറിയിൽ ഇന്ന ഈ നമ്പറിൽ ഉള്ള ആൾക്കാർ എന്നെ സഹായിക്കുന്നുണ്ട്, എൻ്റെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ഇവർ കേൾക്കെ തന്നെ പറയാം.
1: ചെയ്തിട്ടില്ലെങ്കിൽ പോലും,
0: കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് ആ ഒരു ഭയം ഉണ്ടാവും, അവരെ ശ്രദ്ധിച്ചു എന്നൊരു ഭയം ഉണ്ടാവും. പിന്നെ ഇതുപോലെ അതിക്രമം ചെയ്യുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവും,
1: കാരണം ഇവരുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യും, ഇവരുടെ വണ്ടി ഐഡന്റിഫൈ ചെയ്യും, എന്തെങ്കിലും സംഭവിച്ചാലും ഇതിനിടയിൽ എന്തായാലും ഇവർ പിടിക്കപ്പെടും എന്നുള്ളൊരു ബോധം.
0: അവരോട് ഇങ്ങനെ പറയാം,

0: എൻ്റെ കസിനോ അല്ലെങ്കിൽ എൻ്റെ ഏട്ടനോ പോലീസിലാണ്, അവരെപ്പോഴും വരും, ഞാൻ അവർക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ സേഫായി. അപ്പം ഇവർക്കൊരു ഭയം വരും
1: തീർച്ചയായും
0: ആ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയ ചെറിയ ഐഡിയയും നമുക്കിതിൽ സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗമാണ്.
1: ഇതൊക്കെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു മാനസികമായ നില കൂടി ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം തന്നെ നമ്മളൊരു പാനിക്കാവുന്ന ഒരു അവസ്ഥയാണ് ആരായാലും, അല്ലെങ്കിൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്കൊരു ഭയം എന്തായാലും ഉണ്ടാവും. ഇങ്ങനെ ഒരു സംഭവിച്ച്, അതായത് സ്കൂട്ടർ പഞ്ചറാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ അസമയത്താവുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിനൊരു ധൈര്യം ഉണ്ടാവില്ല. ആ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ പ്രതികരിച്ച് അല്ലെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട്. അതൊക്കെയും ഈ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ ട്രെയിനിങ്ങിൽ വരുന്നതാണ് അല്ലേ. അതുപോലെ നമ്മളിപ്പോൾ അപകടത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക?
0: ഇപ്പോൾ നമ്മൾ ടൗണിലൂടെ നടക്കുന്നുണ്ട് എന്ന് വെച്ചോ, ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ അപകടത്തിലാണ് എന്ന് തോന്നിയാൽ നമ്മൾ ആദ്യം തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നോക്കണ്ട, അത് സ്ഥിരീകരിക്കാൻ നോക്കണ്ട. ആദ്യം തന്നെ നമുക്ക് സുരക്ഷിതമായ സ്ഥലത്ത് ആ സമയത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ റൂട്ടിലൂടെ ആ വഴിയിലൂടെ ഓടിയോ അല്ലെങ്കിൽ നടന്നോ അങ്ങനെ പോകണ്ട. ആൾക്കാരധികം കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളുണ്ടാവുമല്ലോ, ഒന്നിക്കിൽ ആൾ കൂടിയ സ്ഥലം അല്ലെങ്കിൽ പിന്നെ ഷോപ്പ് അല്ലെങ്കിൽ ATM കൗണ്ടർ, അവിടെയെല്ലാം ഈ CCTV ഉണ്ടാവും.
1: ആ
0: അല്ലെങ്കിൽ പോലീസിൻ്റെ സഹായത്തിന് 112 നമ്പറോ അങ്ങനെ എന്തെങ്കിലും സഹായത്തിന് വിളിക്കാവുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ കേരള പോലീസിൻ്റെ പോൾ ആപ്പ് ഉണ്ടല്ലോ, പോൾ ആപ്പ് ഉണ്ട്, അത് ഏറ്റവും പ്രയോജനപ്രദമാണ്. നമുക്കതിൽ ലൊക്കേഷനെല്ലാം ഷെയർ ചെയ്താൽ നമുക്ക് ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് അവരെ ഒന്നിച്ച് സഹായിക്കും.
1: ഇത്തരം കാര്യങ്ങളൊക്കെയും നമ്മൾ ഈ അപകടം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ഈ മുതിർന്നവരിൽ മാത്രമല്ല കുട്ടികളിൽ, ഇപ്പം ആ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഒരു കുഞ്ഞ് അവനൊരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ആയാലും അപരിചിതരായ ആളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കടയിലേക്ക് പോയി എന്ന് പറയുന്നത് ആ സമയത്ത് അത് അതൊരു സെൽഫ് ഡിഫെൻസ് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ കുട്ടികളിൽ ഈ ശീലം വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ, എന്താണ് പറയാനുള്ളത്?
0: ഈ ചെറിയ കുട്ടികൾക്കും ഇതിന്റെ പ്രാധാന്യം വളരെ അധികമാണ്. ഇപ്പോൾ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരാദ്യം പഠിപ്പിക്കേണ്ടതെന്താന്ന് വെച്ചാൽ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ നോ പറയേണ്ടടുക്ക നോ തന്നെ പറയാൻ ശീലിക്കണം ആദ്യം തന്നെ. അവരോട് അതെൻ്റെ ബന്ധുവല്ലേ, എൻ്റെ ഇന്ന് അടുത്ത ആളല്ലേ എന്ന് വെച്ചിട്ട് എസ് മൂളേണ്ട ആവശ്യവുമില്ല.
1: പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ തന്നെ അതിനൊരു കോംപ്രമൈസിന് എത്താറുണ്ട്. കാരണം അവര് അമ്മാവനല്ലേ അല്ലെങ്കിൽ ഏട്ടനല്ലേ അല്ലെ ബന്ധം പറഞ്ഞ് അവരല്ലേ, അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാമെന്നുള്ള ഒരു ചിന്ത കുഞ്ഞിലേക്ക് വളർത്താൻ സാധ്യതയുണ്ട്, നമ്മൾ കണ്ടുവരുന്നതാണ് പൊതുവെങ്കിലും.
0: പിന്നെ അപരിചിതരിൽ നിന്ന് ഈ എന്തെങ്കിലും മിഠായി പോലത്തെ സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കുക. അവര് ചിലപ്പോൾ അതിൽ മയക്കുമരുന്നോ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ.
1: അതെ, ഈ പറഞ്ഞതുപോലെ രക്ഷിതാക്കളും ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതില്ലേ? ഇങ്ങനെയുള്ള സെൽഫ് ഡിഫെൻസ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ പറഞ്ഞു ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറയണം. ഒരു പക്ഷേ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളോട് എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കും, ഇവർക്ക് ഇത് മനസ്സിലാക്കാം, പക്ഷെ നമ്മൾ എങ്ങനെ പറയും എന്നുള്ള ഒരു ഒരു മടി പൊതുവെങ്കിലും രക്ഷിതാക്കൾക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് കുറവാണ്, ഒരു പക്ഷേ മുൻപ് കുറച്ച് ഇടക്കാലത്ത് ആളുകൾ എങ്ങനെയാണത് കുട്ടച്ചെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് പൊതുവേ കൊണ്ടുവരും. രക്ഷിതാക്കൾ ശരിക്കും ഇതിനകത്ത് അവയർനെസ് ആവേണ്ടതില്ലേ?
0: ഉണ്ട്, അവരും അവയർനെസ് ആവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുമായിട്ട് നമ്മളെപ്പോഴും നല്ല ഫ്രണ്ട്ലി ആവണം. ഈ കുട്ടികൾ ഈ അധികം കുട്ടികൾക്കും നിങ്ങൾ അധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. ഈ ഈ മാതാപിതാക്കൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഏകദേശം TV അല്ലെങ്കിൽ മൊബൈലിന് പുറത്തായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കുട്ടികൾ എന്ന് വെച്ചാൽ അവർക്ക് ഈ സ്കൂളിലത്തെ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അവരെ സങ്കടങ്ങളോ അങ്ങനത്തെ ഒന്നും അവർക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അവരോട് കൂടുതൽ ഇടപഴകണം. ഈ സ്കൂളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ആരെല്ലാം കാണാൻ വന്നു, ആരെല്ലാം ഇത് നമ്മളോട് ഫ്രണ്ട്സ് എങ്ങനെയെല്ലാം പെരുമാറി, എല്ലാ കാര്യങ്ങളും ടീച്ചർ എന്ത് പറഞ്ഞു തന്നു, എങ്ങനെ ഇത് മാർക്ക് എത്ര ഉണ്ടായിന് എല്ലാം ചോദിക്കുക. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് നമ്മളോട് ഒരു മാനസികമായ അടുപ്പം

0: ഉണ്ടാവും. നമ്മൊരു ഫ്രണ്ട്ലി ഇതായിരിക്കും, പേടിപ്പിക്കേണ്ട ആവശ്യത്തിൽ പേടിപ്പിക്കണം. അപ്പം ആ സമയത്തിൽ ആ നമുക്ക് ആ കുട്ടികൾ എന്തെങ്കിലും മോശാനുഭവം ഉണ്ടായാലോ അല്ലെങ്കിൽ പേടിയുണ്ടെങ്കിലോ എല്ലാം നമ്മളോട് ഓപ്പണായിട്ട് പറയും. അപ്പം അവിടെ നിന്ന് തുടങ്ങാം നമുക്ക് ഈ അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
1: പ്രത്യേകിച്ചും രക്ഷിതാക്കൾ ഇത്രയധികം ശാന്തത പാലിക്കാൻ സാധ്യതയില്ല, ഇമോഷണലിയാണ് അതിനെയൊക്കെ കാണുന്നത്. ബഹളം വെക്കുക, അതുപോലെ തന്നെ അവനെ കുറ്റപ്പെടുത്തുക, അല്ലെ, അത്തരത്തിലുള്ള നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ, അത് കുഞ്ഞിന്റെ മാനസിക നിലയെയും ബാധിക്കാറില്ലേ?
0: അത് ബാധിക്കാറില്ല.
1: അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രക്ഷിതാക്കൾക്കും പൂർണ്ണമായിട്ടും ഒരു ഡിഫൻസ് സെൽഫ് ഡിഫെൻസിന്റെ കാര്യങ്ങൾ രക്ഷിതാക്കൾ കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.
0: ഇപ്പൊ പെൺകുട്ടികൾക്ക് തന്നെ അവരൊപ്പം മോശമായി സ്പർശിച്ചു എന്ന് അവൾ പറഞ്ഞു എന്നിരിക്കട്ടെ, അപ്പോൾ ആ സമയത്ത് അവൾ അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവർക്ക് സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നിന്റെ തെറ്റല്ല, അതുകൊണ്ട് നീ ഇപ്പം മോശമായിട്ടൊന്നുമില്ല, നീ പ്രതികരിച്ചുവല്ലോ, അവരിപ്പോൾ ബലമായിട്ട് ചെയ്തതെങ്കിലും പ്രതികരിച്ചുവല്ലോ. അപ്പം അവർക്കും നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്ന പോലെ
1: അവർക്ക് അവർ
0: ആ ഒരു ഇതായി. ഇത് സാധാരണ നമ്മൾ അവരധികം കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അങ്ങനെയെല്ലാം ചെയ്താൽ പിന്നെ ആ കുട്ടികൾക്ക് ആ ട്രോമ പോകില്ല, എപ്പോഴും അത് മനസ്സിലുണ്ടാവും. പിന്നെ ചില കുട്ടികൾക്ക് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ സൂയിസൈഡ് ടെൻഡൻസി കൂടുതലാണ്. ചിലപ്പോൾ അധികം ടെൻഷൻ അടിച്ചിട്ട് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാനും മതി. അപ്പോൾ അവരെപ്പോഴും സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ അഥവാ റേപ്പ് ചെയ്തു ചെയ്യേണ്ടി ചെയ്ത സാഹചര്യത്തിലാണെങ്കിൽ കൂടി അത് ഒരു ഒരിക്കലും ആ പെൺകുട്ടിയുടെ തെറ്റല്ലല്ലോ.
1: അതെ,
0: ആ അല്ലല്ലോ, അവർ ബലമായിട്ട് ചെയ്തതല്ലേ. അത് അപ്പം ആ കുട്ടീനെ
1: അത്
0: കുറ്റപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല. ആ സമയത്തും നമുക്ക് അവരെ സപ്പോർട്ടായിട്ട് നിൽക്കാം.
1: അത് മാനസികമായിട്ടുള്ള ഫലം കൊടുക്കുന്നതോടുകൂടി അവർക്ക് ഇതിനെ പ്രതിരോധിക്കാനും പിന്നീട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ പ്രതികരിക്കാനും ഒക്കെയുള്ള ഒരു ഫലം കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ മാനസികമായിട്ട് അവർ ഒറ്റപ്പെടുകയും ഈ പറഞ്ഞ ആത്മഹത്യയിലേക്കും അത്തരത്തിലുള്ള ചിന്തകളിലേക്കും പോകാൻ വരെ സാധ്യതയുണ്ട് അല്ലേ. ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് രക്ഷിതാക്കളും എന്നുള്ളതാണ്.
0: പിന്നെ കുട്ടികൾക്കും ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ടെൻഷനൊന്നുമില്ല, ചെറിയ കുട്ടികളല്ലേ, പക്ഷെ അവർക്കും ടെൻഷൻ ഉണ്ടാവും, ഒരുപാട് ഹോം വർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്കൂളിലത്തെ കുട്ടികൾ ചിലപ്പോൾ മിണ്ടിയില്ല, അങ്ങനത്തെ എല്ലാം മറ്റങ്ങനെ ടെൻഷൻ ഉണ്ടാവും.
1: പിന്നെ അവരുടേതായ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങൾ ഉണ്ടാവും.
0: പിന്നെ പെൺകുട്ടികളായാൽ അവർക്കും ഇത് ഒരു ഏജ് കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ് അങ്ങനത്തെ എല്ലാം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടും നമ്മളോട്. അപ്പോൾ ആ സമയത്ത് എന്നോട് അവൾ അങ്ങനെ ദേഷ്യപ്പെട്ടല്ലോ എന്നിട്ട് നമ്മളും പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ആ സമയത്ത് ശാന്തമായി പെരുമാറിയിട്ട് അവരെ കൂടുതൽ നമ്മളോട്
1: കേൾക്കാൻ ശ്രമിക്കുക.
0: അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി.
1: ഈ കുട്ടികളിൽ സെൽഫ് ഡിഫെൻസ് എങ്ങനെയാണ് വളർത്തിയെടുക്കുക? ഇത് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കേന്ദ്രങ്ങളുണ്ടോ? എന്താണ്, ഏതിനാണ് സമീപിക്കേണ്ടത് ഈ ഒരു സെൽഫ് ഡിഫെൻസ് കുട്ടികളിലേക്ക് എത്തിക്കാൻ? എന്താണ് ചെയ്യേണ്ടത്
0: സെൽഫ് ഡിഫെൻസ് കുട്ടികളിലേക്ക് എത്തിക്കാൻ? അത് ചെറുപ്പം മുതലേ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു ഏകദേശം 6 വയസ്സ് കഴിഞ്ഞാൽ അവരാ ഏതെങ്കിലും കരാട്ടയോ അല്ലെങ്കിൽ തൈക്കൊണ്ടോ അല്ലെങ്കിൽ കളരി പോലത്തെ ഏത് ആയോധനായാലും പ്രശ്നമില്ല, അവരാ വിടാം. പിന്നെ അവർക്ക് ഇങ്ങനെ ഓവറായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പഠിക്കാനും അങ്ങനത്തെ എല്ലാം കുറേ ഉണ്ടാവുമല്ലോ. ലൈറ്റായിട്ട് അവർക്ക് എക്സസൈസും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എല്ലാം പറഞ്ഞു കൊടുക്കാം. പിന്നെന്ന് വെച്ചാൽ ഈ അവരെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ എടുക്കെ പോയിട്ടോ ഇത് പരീക്ഷിക്കാൻ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പാടില്ല. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി.
1: അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അക്രമങ്ങൾ നടക്കുന്ന സമയത്ത് പിന്നെ ആക്രമിക്കപ്പെട്ട ആൾ മാത്രമാണ് പ്രതികരിക്കുക, ചുറ്റുമുള്ള ആളുകൾ നോക്കി നിൽക്കുന്നു, അവരുടെ ഭാഗം പോലും ചേരാതെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം പലപ്പോഴും പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിലായാലും ബസ്സിലായാലും മറ്റിടങ്ങളിലും എന്തെങ്കിലും പറ്റുമ്പോൾ അവർ നിശബ്ദരായിരിക്കുന്നത് ഇതുകൊണ്ടാണ്, അവർ തനിച്ചായി പോകുന്നു. ഇത് ശരിക്കും സമൂഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
0: അത് കൂടുതലായി ഞാൻ ശ്രദ്ധിച്ച കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ആരെങ്കിലെതിരെ ഇപ്പോൾ ഇത് ഇങ്ങനത്തെ അക്രമം ഉണ്ടാകുന്ന സമയത്ത് അവർ ചുറ്റും കൂടി നോക്കി നിൽക്കുക മാത്രമേ ഉള്ളൂ, അതിൽ ഇൻവോൾവ് ആകുന്നില്ല. ശരിക്കും ആ സമയത്തിൽ അവർ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇവർ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കൂല. കൂടുതൽ സ്ഥലത്തും ഇങ്ങനെയാണ് സംഭവിക്കാറ്. പക്ഷേ ഇത് ഇതിപ്പോൾ നാളെ നമ്മുടെ അനിയത്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ

0: വീട്ടുകാർക്കോ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചാൽ നമുക്ക്
1: ഇവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ തോന്നും
0: തോന്നും പറയാൻ പറ്റൂലല്ലോ. ചിലപ്പോൾ ആ ഇതിപ്പോൾ നാളെ നമ്മളെ ഭാര്യയോ അല്ലെ കുട്ടികളോ ഇതുപോലെ അക്രമത്തിന് മുതിരുന്ന ഇത് ഇടയാകുന്ന സമയത്ത്
1: ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ
0: മറ്റുള്ളവരും ഇതേപോലെ നോക്കി നിൽക്കുകയും ചെയ്യും. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം.
1: സമൂഹത്തിനും കൃത്യമായിട്ട് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. നമുക്കൊരു കോളിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: ഹലോ,
1: ഇതാരാണ്?
2: ഇത് കോഴിക്കോട് നിന്നും കണ്ണൻ വേള.
1: കണ്ണൻ എന്നാണോ പേര്?
2: കോഴിക്കോട് ജില്ലയിലെ.
1: ഓക്കെ, നമ്മൾ ഇന്ന് സെൽഫ് ഡിഫൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ജയകുമാർ സാറിന്റെ സംസാരിച്ചോളൂ.
0: ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം, ചോദിച്ചോളൂ.
2: നമ്മെ രണ്ടോ മൂന്നോ ആൾക്കാര് നമ്മെ ഒരാള് പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാര് നമ്മെ ആക്രമിക്കാൻ വന്ന എന്താണ് നമ്മൾ ചെയ്യ അവിടുന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും? ഈ സെൽഫ് ഡിഫൻസിൽ
0: രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ അത് നമുക്ക് ഈ മാർഷ്യൽ ആർട്സ് പോലെ അവരോട് ജയിക്കും എന്നല്ല പറയുന്നത്. പക്ഷെ നമുക്കത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഓടുന്നതായാലും ജസ്റ്റ് അവരൊന്ന് ഇത് അവരെ ശ്രദ്ധ മാറ്റിയിട്ട് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരിപ്പോൾ രാത്രി നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്നു. ആ വരുന്ന സമയത്ത് നമ്മൾ ഉറക്കെ പോലീസ് പോലീസ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം വിളിച്ചു പറയാം, അല്ലെങ്കിൽ തീയുന്നോ അങ്ങനെ എന്തും വിളിച്ചു പറയാം. ആ സെക്കൻഡിൽ അവരെ ശ്രദ്ധ മാറുന്ന സമയത്തും നമുക്ക് ഓടി രക്ഷപ്പെടാം.
2: സാധിക്കും,
0: തീർച്ചയായും സാധിക്കും. പിന്നെന്ന് പറഞ്ഞാല് പറഞ്ഞോളൂ. ചോദിച്ചോളൂ.
2: എത്ര വയസ്സ് തൊട്ടാണ് ഇത് നമ്മൾ ഇത് പരിശീലിക്കേണ്ടത്? ഈ കരാട്ടിയാലും കളരിയെല്ലാം തന്നെ.
0: കരാട്ടിയായാലും കളരിയായാലും വളരെ ചെറുപ്പത്തിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആ സമയത്താണ് നമുക്ക് അധികം ഇത് പെട്ടെന്ന് തടിയെല്ലാം ശരീരമെല്ലാം വഴക്കം കിട്ടുന്നതും കൂടുതൽ നമുക്ക് ഈ മെമ്മറി പവർ അതെല്ലാം കിട്ടുന്നതും ആ പ്രായമായിരിക്കും. ഏകദേശം ഒരു 6 വയസ്സ് മുതൽ തന്നെ ഇത് പരിശീലിക്കുന്നതാണ്. പിന്നെ നമുക്കൊരു പ്രായം കഴിഞ്ഞാലും ഇത് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ആ കുട്ടികൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റൂല എന്നേ ഉള്ളൂ. ഇപ്പം എനിക്കറിയുന്ന തന്നെ ഏകദേശം 60 വയസ്സിൽ തുടങ്ങിയവരും ഉണ്ട്. ഇപ്പം കളരി പഠിക്കാൻ കരാട്ടെ പഠിക്കാനെല്ലാം ചെയ്യുന്നവരും ഉണ്ട്.
2: ഇത് ഏകദേശം എത്ര വർഷം പഠിക്കേണ്ടത് വരും നമ്മളൊരു ഷേപ്പായി വരണമെങ്കിൽ?
0: ഏത്, സെൽഫ് ഡിഫെൻസ് ആണോ അല്ല കരാട്ടെ ആണോ?
2: കരാട്ടെ
0: എല്ലാം പഠിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം കുറഞ്ഞത് ഒരു 5-6 വർഷം പഠിക്കേണ്ടി വരും. പിന്നെ എത്ര വർഷം പഠിക്കുന്നത് എന്നതിലല്ല കാര്യം, നമ്മൾ എത്ര നന്നായിട്ട് പഠിക്കുന്നത് എന്നതിലാണ് കാര്യം. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ മനസ്സിലുണ്ടാവും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഡെയിലി ഇപ്പോൾ ബൈക്കിൻ്റെ ആയാലും കാറിൻ്റെ ആയാലും ചാവി ഉപയോഗിക്കുന്നില്ലേ, അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇന്ന സ്ഥലത്താണ് ഞാനത് വെച്ച് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഡെയിലി എടുക്കുന്ന സാധനമല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ ഇത് ഡെയിലി ഇത് പരിശീലിക്കുന്ന ടെക്നിക്കെല്ലാം നമ്മളിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് നമ്മൾ അറിയാതെ തന്നെ മസിൽ മെമ്മറിയിൽ നിന്ന് വരും അത്. അപ്പം നമ്മൾ കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും അത്. ഓർമ്മ ഉണ്ടാവും. നമ്മൾ അറിയാതെ തന്നെ ഇപ്പോൾ ഒരു തീയുടെ അടുത്ത് കൈ കൊണ്ടുപോയാൽ പെട്ടെന്ന് വലിക്കുന്നില്ലേ, ആ ഒരു ആക്ഷൻ നമ്മളിൽ നിന്ന് തന്നെ അറിയാതെ വരും.
2: ഈ സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്നത് പിന്നെ കായികപരമായിട്ട് പഠിക്കുന്ന അതൊരു ക്ലാസ്സാണോ?
0: ഇതൊരു ക്ലാസ്സാണ്. ക്ലാസ്സാന്ന് വെച്ചാൽ ഇത് ഈ മാർഷ്യൽ ആർട്സിൻ്റെ ഈ ആയോധന കലയുടെ ചെറിയൊരു ഭാഗമാണ് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. ഇപ്പം പിറകെന്ന് ആരെങ്കിൽ പിടിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാം, ഇത് മുടിക്ക് പിടിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാം, അങ്ങനെ ചെറിയ ഒരു അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അത് ഏത് പ്രായത്തിലും പഠിക്കാം.
2: ഞാൻ ഒരു ബ്ലൈൻഡ് ആയ ഒരാളാണ്. എനിക്കിതൊന്നും സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ബ്ലൈൻഡ് ആയവർക്കും പഠിക്കാം.
2: പഠിക്കാനാവും അല്ലേ?
0: ആവും, പഠിക്കാനാവും. അവരെ ഇത് ചെവിയൊക്കെ നല്ല ഇതിനേക്കാളും സൂപ്പറായിട്ട് പവറായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഈ യോദ്ധ സിനിമയിലെല്ലാം മോഹൻലാൽ ചെയ്യുന്നില്ലേ,

0: കാഴ്ചയിലക്കപ്പുറം കേൾവിക്ക് ശക്തി കൊടുത്തിട്ട് അല്ലെ,
1: ആ അതെ
0: കേൾവിയുടെ
1: അതെ അതെ ആ ഒരുപാട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, കയ്യില്ല ഇല്ലാത്ത കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഈ ഉദാഹരണത്തിന് ഈ നിക് വിജിസിൻ എന്ന വ്യക്തിനെ അറിയാവോ? നിക് വിജിസിൻ എന്ന വ്യക്തി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അവരെന്ന് പറഞ്ഞാൽ രണ്ട് കൈയുമില്ല കാലുമില്ല, അവർ നീന്തും എല്ലാ പ്രവൃത്തിയും ചെയ്യും, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ചെറിയ കാലെന്ന് വെച്ചാൽ കാൽമുട്ടിൻ്റെ അത്രയേ വലിപ്പമുള്ളൂ. അവരെല്ലാ പ്രവൃത്തിയും ചെയ്യും, അവരെ ആ ഒരു കോൺഫിഡൻ്റാണ്. പിന്നെ ഒരു ജോയ് മാത്യു എന്ന് അറിയാവോ? ജോയ് മാത്യു ആ അവര് പഞ്ചഗുസ്തി ചാമ്പ്യനാണ്, വേൾഡില് ഫസ്റ്റ് അടിച്ച ആളാണ് ഇന്ത്യയില്. അവർക്ക് രണ്ട് കാലുമില്ല, അപ്പൊ അങ്ങനത്തെ അവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അവരാ ഒരു കോൺഫിഡന്റ് ചെയ്യാൻ പറ്റും. മനസ്സിന്റെ ആ ഉറപ്പിലാണ് കാര്യം.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. മാർഷ്യൽ ആർട്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ല നമ്മുടെ ഈ സെൽഫ് ഡിഫെൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഈ എനിക്ക് ചെയ്യാൻ പറ്റും, ഈ ഒരു ഈ സിറ്റുവേഷനെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും, ഇതിനെ പ്രതിരോധിക്കാൻ എനിക്ക് പറ്റും. വിജയിക്കുക എന്നല്ല സാർ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ വിജയിക്കുക എന്നുള്ളതല്ല, ആ സിറ്റുവേഷനിൽ ഇപ്പം കളരി പഠിക്കുന്നത് പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടതല്ല. നമ്മൾ കളരി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിന് ആ ആയോധന കല നമുക്കറിയാമെന്നുള്ളൊരു പവർ നമുക്കുണ്ടാവും, അത് പ്രയോഗിക്കേണ്ടതും നമുക്ക് മനസ്സിലുണ്ടാവും അല്ലേ. അതിനോടൊപ്പം ഈ സെൽഫ് ഡിഫെൻസ് അതിൻ്റെ കൂടെ തന്നെ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ടും കൂടി ഒരു തയ്യാറെടുപ്പ്, ഈ സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി അഭിമുഖീകരിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനല്ല അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റും, വിജയകരമായിട്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനും പറ്റും അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ശാരീരികമായ ആക്രമണമല്ല പൊതുവെങ്കിലും കാണുന്നത്, സൈബർ ആക്രമണം, അത് ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഈ സാങ്കേതിക വിദ്യ ഇത്രയധികം വളർന്ന ഒരു കാലത്ത് ഈ സൈബർ അറ്റാക്കിനെ പ്രതിരോധിക്കാനും ഈ മാർഷൽ ആർട്സ് എങ്ങനെയാണ് സഹായിക്കുന്നത്?
1: എന്താന്ന് വെച്ചാൽ ആ സമയത്ത് അധികം കൂടുതൽ പേരും ഇത് അധികം പേടിച്ചിട്ട് അവർക്ക് വഴങ്ങിക്കൊടുക്കും.
0: അതെ,
1: ഇപ്പോൾ ഉദാഹരണത്തിൽ എയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവരൊരു ന്യൂഡ് ഇമേജോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി അവരെ ഭീഷണിപ്പെടുത്തുന്ന സമയത്തിൽ ഇവരധികം പെട്ടെന്ന് പേടിച്ചു പോകും. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, ചിലപ്പോൾ പൈസ അയക്കാൻ പറഞ്ഞാൽ പൈസ അയക്കും. ഇപ്പോൾ അവർക്ക് അവ ഇത് പുറമേ അറിഞ്ഞാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തോ, അല്ലെങ്കിൽ വീട്ടിൽ കുറ്റപ്പെടുത്തോ, നാട്ടിൽ കുറ്റപ്പെടുത്തോ, അങ്ങനത്തെ ആ ഒരു ഭയം വരും. പക്ഷെ അങ്ങനത്തെ എല്ലാ അവസരത്തിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ സൈബർ എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വരുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. ഇപ്പോൾ അധികം ഫേക്ക് ഐ ഡിയിൽ ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർ ചാറ്റും, അങ്ങനത്തെ സമയത്ത് ആദ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം, പിന്നെ സൈബർ സെല്ലിൽ പരാതി നൽകണം. ആ പിന്നെ ഇത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിലോ, അല്ലെ വീട്ടിൽ നമ്മളെ അച്ഛനോടോ അമ്മയോടോ അല്ലെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോടോ പറയാം, എല്ലാ കാര്യങ്ങളും പറയാം. അല്ലെങ്കിൽ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിലോ നമുക്ക് ശരിയായിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാം. നമ്മൾ യാതൊരുവിധ പേടിക്കേണ്ട ആവശ്യമോ ഒന്നും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എങ്ങനത്തെ സൈബർ ഇത് കേസ് വന്നാലും അതിന് പരിഹാരമുണ്ട്. കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സൈബറിൽ ഇങ്ങനെ ഇത് ഭീഷണിപ്പെടുത്തിയിട്ട്.
0: പൊതുവെ നമുക്ക് പരിചയമുള്ളവരായാൽ പോലും ഒരുപക്ഷെ ഒരു കാലത്ത് നല്ല ബന്ധം സ്ഥാപിച്ച ആളുകൾ ചിലപ്പോൾ അത് എന്തെങ്കിലും കാരണവശാൽ അത് വിട്ടു പിരിയേണ്ട അവസ്ഥ വരുമ്പോൾ ഈ സൈബർ ഇതിലേക്കൂടെ അവർ ആക്രമിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പലപ്പോഴും അതിന് ഇരകളാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഴയ കാര്യങ്ങൾ ഓർത്തും പലപ്പോഴും ഭയപ്പെട്ടും ഒക്കെയും വഴങ്ങിക്കൊടുക്കുന്ന ഈ പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങളുണ്ട്. ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധ
1: കേൾക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഈ അപരിചിതരായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല, അവരോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ സീക്രട്ട്. പിന്നെ ഇപ്പോൾ അവരിപ്പോൾ ഇപ്പോൾ ലവ് എന്ന് തന്നെ വിചാരിച്ചോ, അവർ പറയാത്ത ആൾ, പക്ഷെ അവരിപ്പോൾ നമ്മുടെ ഫോട്ടോ അയക്കേണ്ട സമയത്ത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ നിനക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നിടത്ത് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ശരിക്കൊരു റിയൽ ആയിട്ടുള്ള സ്നേഹത്തിൽ അങ്ങനെയൊന്നും പറയാൻ ആവശ്യമില്ല അവർക്ക്. അപ്പൊ അങ്ങനത്തെ എല്ലാം നമ്മൾ ഇത് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഇത് വളർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്.
0: പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമാണ്. നമ്മൾ പത്രത്തിലൊക്കെയും കാണുന്നു 12 വയസ്സും 13 വയസ്സും 10 വയസ്സും ഉള്ള കുഞ്ഞുങ്ങൾ ഒരു പരിചയമില്ലാത്ത ഇൻസ്റ്റാ സുഹൃത്തിൻ്റെ കൂടെ അല്ലെ, ഒരു വീട്ടുകാരെ ഉപേക്ഷിച്ചുകൊണ്ട് എന്താ എന്തിൻ്റെ അർത്ഥത്തിലും അവർ പോകുന്നു എന്നുള്ളത്. ഈ പറഞ്ഞത്

0: അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം എന്ന് നമ്മളതിൻ്റെ ഭാഗത്ത് പറയാമെങ്കിൽ പോലും ഈ നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള ഒരു കഴിവ് അവർക്കില്ലാതായിപ്പോയി. അതായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അല്ലേ കാര്യങ്ങൾ വരുന്നത്. സൈബർ ഇതും ഒരു തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ആക്രമണം പോലും ഇതും നമുക്ക് ഇതിനെ ഇതിൽ കൊണ്ടുവരാൻ പറ്റില്ലേ? എങ്ങനെയാണിത്?
1: ഇതിൻ്റെ ഇതിൽ കൊണ്ടുവരാൻ പറ്റും. നോ പറയേണ്ടടുക്കാൻ നോ തന്നെ പറയണം. അത് ചെറിയ കുട്ടികളെ തന്നെ പഠിപ്പിക്കണം. ഇപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ അധികം വീട്ടിൽ സ്കൂളിൽ പോയി വന്നാൽ അധികം കളിക്കാൻ പോകും. ഈ നാട്ടിൽ കുറേ ആൾക്കാരോട് ഇടപഴകും.
0: അതെ.
1: അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെയെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്ന ശേഷം അവരധികം മൊബൈല് നോക്കിയിട്ട് അവരിപ്പോൾ ഈ വീട്ടുകാരെല്ലാം അധികം ഈ സംസാരിക്കാതെ അവരെ മൊബൈൽ
0: അവരുടേതായ ലോകത്തേക്ക്
1: ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ ഈ മാധ്യമത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ അവർ ചിലപ്പോൾ അധികം സോഫ്റ്റ്നെസ് സെൻറ്റിമെൻറ്റ്സ് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടെല്ലാം ആക്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ അതിൽ വീണുപോകും. അപ്പോൾ ഇവരെ കുട്ടികളെ വിചാരം ഇവരാണ് എന്നെ അധികം സ്നേഹിക്കുന്നത്, വീട്ടിലെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഏട്ടൻ നമ്മളധികം കെയർ ചെയ്യുന്നില്ല, അങ്ങനെയെല്ലാം വിചാരം വരും. ശരിക്കും ഇവരെ എന്ന് പറഞ്ഞാൽ ആ നമ്മളോട് ആ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് കുട്ടികളധികം വീണു പോകുന്നത്. അപ്പോൾ ആ ഇത് സാഹചര്യങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വളർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്.
0: എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു സൗഹൃദ അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാവുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ വഴുതി വീഴാൻ സാധ്യതയും കുറയും തോന്നുന്നു. കാര്യം ഇത്തരത്തിലുള്ള ചാറ്റുകൾ ഉണ്ടാകുമ്പോൾ പോലും അവർക്ക് പെട്ടെന്ന് തന്നെ അമ്മ അല്ലെങ്കിൽ അച്ഛ ഇതേപോലെ ഇങ്ങനെയുള്ള ഒരു വിഷയമുണ്ട് എൻ്റെ ഭാഗത്ത് വന്ന് ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറയാനുള്ളൊരു ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കുറേ നാളുകൾ ഈ ബന്ധത്തെ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയി പിന്നെ നിവൃത്തിയില്ലാതെ പുറത്തു പോകേണ്ടി വരുന്ന ഒരവസ്ഥ കൂടി കുഞ്ഞുങ്ങൾക്ക്.
1: പിന്നെ കുട്ടികൾ ഇങ്ങനെയും ചിന്തിക്കും, ഞാനിപ്പോൾ ഇത് അമ്മയോടോ അച്ഛനോടോ പറഞ്ഞാൽ ഇവര് എനിക്ക് ആ മൊബൈല് തരൂല, പിന്നെ അങ്ങനെയും പേടിയുണ്ടാവും, എന്നാ പിന്നെ മൊബൈലിൽ ചാറ്റാൻ അനുവദിക്കില്ല,
0: തടവിലാക്കും,
1: അതുകൊണ്ടാവും. ഈ അധികം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ വളരും തോറും അവർക്ക് സ്വാതന്ത്ര്യം കൂടി വരുന്നതാണ് അല്ലേ,
0: പക്ഷെ
1: പെൺകുട്ടികൾ വളരും തോറും അവർക്ക് സ്വാതന്ത്ര്യം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ വീട്ടിൽ ഇത്ര 5 മണിക്ക് എത്തിയില്ലെങ്കിൽ ഇവിടെ പോയി, അതെന്തിനാ ഇവിടെ പോയി എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല, അങ്ങനത്തെ എല്ലാം സാഹചര്യമല്ലേ. അപ്പോൾ ഈ പെൺകുട്ടികൾ അധികം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് വീട്ടിൽ പറഞ്ഞാൽ എന്നെ ശല്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടൂല, അല്ലെങ്കിൽ ഇവിടെ പോകാൻ വിടൂല, അങ്ങനത്തെ എല്ലാം ഒരു പേടി ഭയം വരും. അപ്പോൾ ആ സമയത്തും ഇവരൊരു സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു മൈൻഡ് ഉണ്ടായാൽ നല്ലതായിരിക്കും.
0: ഇത്തരത്തിലുള്ളൊരു മാനസികമായ സപ്പോർട്ട് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം മാനസികമായ സപ്പോർട്ടും അതേപോലെ തന്നെ ഈ വ്യക്തിക്കും മാനസികമായിട്ടൊരു ഡിഫൻസ് ഉണ്ടാവേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: മാനസികമായ സപ്പോർട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം, ചെറുപ്പം മുതൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൽ നമ്മൾ ഇടപെടണം. ഇപ്പോൾ വീട്ടിലിപ്പോൾ ചെറിയ ഒരു കുട്ടിക്ക് ചെറിയ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഇത് പെൻസില് അവൻ തന്നിട്ടാന്നു, അപ്പോൾ ആ കാര്യത്തിലും തന്നെ നമ്മൾ അവരോട് ചോദിക്കുക, അത് കുഴപ്പമില്ല അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കുക. പിന്നെ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും നമ്മൾ കൂടെ ഉണ്ടാവും എന്ന ചിന്ത അവരെപ്പോഴും വളർത്തിയെടുക്കുക.
0: ഇപ്പോൾ നമ്മൾ പൊതുവെങ്കിലും കുട്ടികളുടെ കാര്യം മാത്രമല്ല തനിച്ച് നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല പത്രത്തിൽ നമ്മൾ സ്ഥിരമായി കാണുന്നു തനിച്ച് നിൽക്കുന്ന വയോധികയെ വധിച്ചു, ആഭരണങ്ങൾ മോഷ്ടിച്ചു, ഇങ്ങനെയൊക്കെയുള്ള തനിച്ച് നിൽക്കുന്ന ആളുകൾ എപ്പോഴും ഒരു ഭയമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത്. അവരെത്രത്തോളം സെൽഫ് ഡിഫെൻസ് ഉണ്ടായിരിക്കണം, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, അവർ എമർജൻസി ഒരു കിറ്റ് പോലെ അവർ കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ എന്തൊക്കെയായിരിക്കാം?
1: തനിച്ച് നിൽക്കുന്ന ആൾക്കാര് ഏറ്റവും ആദ്യം പ്രധാനമായിട്ട് കരുതേണ്ടത് ഈ പെപ്പർ സ്പ്രേ അല്ലേ,
0: കുരുമുളക്
1: അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെന്ന് വെച്ചാല് ആൾക്കാരെ അടുത്ത വീട്ടിലെ ആൾക്കാരായിട്ട് ഒരു സൗഹൃദം ബന്ധം ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ ഇത്തക്കോട്ട് അധികം ആൾക്കാരില്ലേ, അവർക്ക് എന്ന് വെച്ചാൽ ഈ അടുത്ത തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാരെ പേര് പോലും അറിയില്ല. അവിടെ ഒരു സാറ് പറഞ്ഞതാണ്, അവരെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു വല്യമ്മ മരിച്ചിട്ട് എത്രയോ കാലങ്ങളായി, പക്ഷെ ഇവർക്കൊന്നും അറിയില്ല. അവസാന സ്മെല്ല് വരുന്ന കണ്ടിട്ട് പോലീസുകാർ പോയി നോക്കിയതാണ്. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലെ ആൾക്കാർ വരെ നല്ല കമ്പനിയാണ്. ഇപ്പൊ അടുത്ത വീട്ടിൽ പോയിട്ട് ഭക്ഷണം നമ്മൾ ചോദിക്കാൻ എടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവരെന്ന് പറഞ്ഞാല് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, ഒറ്റപ്പെട്ട ആളതെങ്കിലും നമ്മൾ അപരിചിതരായിട്ടുള്ള ആരെ പെട്ടെന്ന് കണ്ടാൽ അവര് വന്ന് നോക്കും, നോട്ട് ചെയ്യും. അവര് ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്ന കണ്ടാൽ തന്നെ അവര് വന്നിട്ട് ചോദിക്കും ഇത്
0: എവിടുന്നാണ്. നമ്മുടെ ഈ വടക്കൻ ഭാഗത്തുള്ള ആളുകൾക്ക് ആ ഒരു ഒരു ശീലമുണ്ട്.
1: ആ ശീലമുണ്ട്. അപ്പൊ ഈ അടുത്ത ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരോട് ഒക്കെ ഒന്ന് നമ്മ ഫ്രണ്ട്ലി ആയിരിക്ക, അവരോടൊന്ന് പറയാ സംഭവങ്ങളൊക്കെ. പിന്നെ ഈ വിസില് പോലത്തെ സംഭവങ്ങളിലെ അത് അടുത്ത് വെക്കുന്ന നല്ലതായിരിക്കും. എന്തെങ്കിലും വെച്ചാല് എന്തെങ്കിലും അക്രമം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് വിളിക്കാൻ വേണ്ടി
0: പറ്റുന്നില്ല,
1: ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങത്തേക്ക് അലാറം സൗണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇതെല്ലാം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും.
0: ഇതാണ് എമർജൻസി കിറ്റിലായിട്ട് അവര് കരുതേണ്ടത് അല്ലേ. ഈ നമുക്ക് ഈ സെൽഫ് ഡിഫൻസ് പഠിച്ചാല് ശരിക്കും നമ്മൾ ആക്രമിക്കാൻ വരുന്ന ഒരാളെ തോൽപ്പിക്കാൻ സാധിക്കും എന്നാണോ സാർ പറയുന്നത്?
1: തോൽപ്പിക്കാൻ സാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാല് ഈ ആക്രമിക്കാൻ വരുന്നവര് എത്ര പേരുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ 10 പേരുണ്ടാവും, ചിലപ്പോൾ 20 പേരുണ്ടാവും, ചില ആൾക്കാരല്ലേ ആയുധം ഉണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആദ്യം അവരെ തോൽപ്പിക്കുക എന്നതിലല്ല കാര്യം, ആ ആക്രമണത്തിൽ നിന്ന് നമ്മളെങ്ങനെ രക്ഷപ്പെടാം എന്നതിലാണ് കാര്യം. ഇതിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം മാനസികമായ തയ്യാറെടുപ്പാണ് വേണ്ടത്. ഈ സിറ്റുവേഷൻ അവയർനെസ് വേണം, ചുറ്റുപാടിനെ കുറിച്ചിട്ട് ഒരു ഇത് വേണം. പിന്നെ ഈ അധികം ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികൾ ഇങ്ങനത്തെ എല്ലാം അതിക്രമം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭയന്ന് പോവും, ഫ്രീസായി പോവും. ഇപ്പോൾ ഞാൻ അധികം സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടതാണ്, ഈ കമൻറ്റിന് താഴെ കുറേ ആൾക്കാരുണ്ടാവും ആ സമയത്ത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, ആ അപ്പം ഇണ്ടാതെ നിന്നിട്ട് ഇപ്പോഴെന്തുകൊണ്ട് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ ഒരു മാനസിക ആയിട്ടുള്ള ആ ഒരു ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർ ഈ രാവിലെ ഒന്ന് പുറത്തിറങ്ങിയതാണ് യൂറിൻ പാസ് അങ്ങനെ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തൊട്ടടുത്ത് പന്നിയുണ്ട്, കാട്ടുപന്നിയുണ്ട്, ഫോറസ്റ്റ് ഏരിയ ആയിട്ടും. പക്ഷേ ഇവർക്ക് ഓടണമെന്നുമുണ്ട്, ഉറക്കം നിലവിളിക്കണമെന്നുമുണ്ട്, പക്ഷെ രണ്ടും പറ്റുന്നില്ല. കാരണം അത് ഞാൻ ഫ്രീസായിപ്പോയി. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പെട്ടുപോകാറുണ്ട്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കാം, അഥവാ അതുണ്ടെങ്കിലും അത് നമ്മളെ ഉള്ളിലുള്ള ആ ഭയം പുറമെ കാണിക്കാതിരിക്കുക.
0: മനസ്സിലായി? അതായത് നമ്മൾ ധൈര്യവാനാണ് എന്ന് എതിർ നിൽക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം നമ്മൾ ഉണ്ടാവണം. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ.
1: പിന്നെ പറഞ്ഞാൽ സുരക്ഷിതമായിട്ട് സ്ഥലത്തേക്ക് മാറാം. ഇപ്പൊ അവിടെ ഷോപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എ ടി എം അതുപോലത്തെ സ്ഥലത്തിലേക്ക് മാറാം. അവരെ തോൽപ്പിക്കണം എന്ന ചിന്ത ഒന്നും വേണം.
0: നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്.
1: ഈ ശരിക്കും ഓടുന്നത് എന്ന് വെച്ചാല് അതും സെൽഫ് ഡിഫൻസിന്റെ ഒരു ഭാഗമാണ്.
0: അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയും എല്ലായിടത്തു നിന്നും നമുക്ക് രക്ഷപ്പെടാനാവില്ല. ശാരീരികമായിട്ട് കുറച്ചുകൂടി ബലവും ശക്തിയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സ്ത്രീ എങ്ങനെയാണ് രക്ഷ നേടുക ഇത്തരം സാഹചര്യങ്ങളിൽ?
1: ശരിക്കും എന്ന് വെച്ചാൽ ഇത് ശക്തി കൊണ്ട് എതിർക്കുന്നതല്ല. ശരിക്കും ഒരു വ്യക്തിയുടെ ഇപ്പോൾ അതിൽ മാനസികമായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ട് നമ്മുടെ. പിന്നെ ഒരു വ്യക്തിയുടെ എത്ര ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാരായാലും അവരെ വീക്ക് പോയിന്റ്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് അവരെ കണ്ണ്, അവരെ തൊണ്ട, നെഞ്ചിൻ്റെ ഇത് സെൻട്രായ ഭാഗം, അങ്ങനത്തെ എല്ലാം വീക്ക് പോയിൻ്റ്സ് ഉണ്ട്, ഗ്രോയിൻ ഏരിയ. അപ്പോൾ അങ്ങനത്തെ ആ സ്ഥലത്തേക്ക് കൂടി ആക്രമിച്ചിട്ട് ആണ് നമ്മൾ രക്ഷപ്പെടൽ. പിന്നെ ഇവരെ മൂവ്മെൻറ്റ്, ടൈമിങ്, ആ സെക്കൻഡിൽ അവർ ആ പ്രതികരിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ആക്രമിക്കുക, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അപ്പോൾ എതിരാളിയുടെ ഇത് പവറോ അല്ലെങ്കിൽ ശക്തിയോ ബലമോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതങ്ങനത്തെ ആൾക്കാരാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
0: അത്തരത്തിലുള്ള അതായത് ഈ മാർഷൽ ആർട്സ് ഇത് പഠിക്കുന്നതോടുകൂടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കുകയും അവിടെ ആക്രമം നടത്തുകയും നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത.
1: കാൽമുട്ട് അതുപോലുള്ള
0: അത്രയധികം പ്രാധാന്യം അപ്പോൾ അതിനുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ നമ്മൾ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? സാറിന്റെ അഭിപ്രായത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
1: ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ മാനസികമായിട്ടുള്ള തയ്യാറെടുക്കണം. പെട്ടെന്ന് ഭയപ്പെടാം ഇത് പാടില്ല. നമ്മൾ പേടിച്ചതായിട്ട് അവർക്ക് കാണാൻ
0: തോന്നാൻ
1: പാടില്ല. ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സേഫായ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.

0: ആ
1: ഞാൻ ഒരു 6 കൊല്ലത്തോളം തൈക്കൊണ്ടാ പഠിച്ചതാ.
0: ആ ഹാ ഹാ എവിടെയാണ് പഠിച്ചത്?
1: ഞാൻ പയ്യന്നൂര് വേണുഗോപാലിന്റെ ശിഷ്യനാണ്.
0: ആ സാറിന് അറിയാം വേണുഗോപാൽ സാറിന്.
1: അറിയാന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാ ഞാൻ വിളിച്ചത്.
0: ആ ഹാ ഹാ പറഞ്ഞോളൂ. ആ
1: അല്ല സാറ് ഈ പറയുന്നതെല്ലാം ഞാൻ കേട്ടു, അപ്പൊ എനക്കൊന്ന് വിളിക്കണം തോന്നിയോണ്ടാ വിളിച്ചത്.
0: ആ പറഞ്ഞോളൂ
2: എന്തായിരുന്നു
0: ആ
2: സംശയം? എന്തായിരുന്നു
1: ഏ
2: സംശയം? എന്തായിരുന്നു
0: പറഞ്ഞോളൂ.
2: സംശയം എന്തെങ്കിലും ഉണ്ടോ?
1: ആ സംശയം തന്നെ
2: ചോദിച്ചോളൂ.
1: അപ്പോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ നമുക്കൊരാളെ തല്ലാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞാൽ എവിടെ നോക്കിയാലും മർമ്മം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു വിഷയം കൂടി ഇല്ലേ സാറ് പറഞ്ഞതിന്റെ അടുത്ത്?
0: ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ
1: നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയല്ലേ.
0: അതെ അതെ അതെ അതെ. ആ
1: അപ്പൊ നമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയാൽ അവർക്കെന്തെങ്കിലും അവിടെ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നം കൂടെ നമ്മളെ മനസ്സിലുണ്ട്.
0: ആ ആ ആ അതുണ്ടാവും.
1: അപ്പൊ അത് ആ ഒരു സംശയം നേരത്തെ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് എനിക്ക് തോന്നി വിളിക്കണം.
2: അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അല്ലേ?
1: അതെ അതാണ് അതിന്റെ കാര്യം.
0: ഇതില്
1: പഠിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പോ മാസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരാളെയും അങ്ങോട്ട് അല്ല, അതുമല്ല പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നാൽ പോലും നമ്മെ അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയില് നമ്മളെ ഒന്നും ഒന്നും പറ്റൊന്നുമില്ല. സാറ് പറഞ്ഞ കറ്റ
0: നമ്മ
1: ഊരി വരും, പക്ഷെ അങ്ങോട്ട് തല്ലൂല.
0: ആ
1: ഒരു വിഷയം ഉണ്ട്.
0: അത് ശരിക്കും
1: ചോദിക്കുന്നത്.
0: അത് ശരിക്കും നല്ലത് തന്നെയാണ്. ശരിക്കും നമുക്ക് എന്ന് പറഞ്ഞാല് ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടാ മതി.
1: അതെ അപ്പോ രക്ഷപ്പെടാൻ കൊറേ എന്തല്ലോ കാണിക്കേണ്ടി വരും. നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ല,
2: രക്ഷപ്പെടുമല്ലോ നമ്മള് അല്ലേ?
1: രക്ഷപ്പെടും.
2: ലക്ഷ്യം എന്താണ്? രക്ഷപ്പെടുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മള് ഇത് ആയോധനെ പഠിച്ചത് എനിക്കൊന്നും ഇത് പഠിച്ചത് കൊണ്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു തോന്നുന്നു അല്ലേ?
0: അതെ അതെ.
2: രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ
1: അങ്ങോട്ട് ഒരാളെ ആക്രമിക്കാൻ നിൽക്കൂല.
2: ഇതെല്ലാവരും പഠിച്ചാൽ ഈ ആക്രമണം ഉണ്ടാവില്ലല്ലോ.
0: നമ്മൾ കൂടുതൽ പഠിക്കും തോറും നമ്മൾ ശാന്തനാകും. എന്റെ വീട് കാസർഗോഡാണ്, കാസർഗോഡ് മുള്ളേരിയ എന്ന് പറയുന്ന സ്ഥലത്ത്.
2: ഏതായാലും പരിപാടി തുടർന്ന് കേൾക്കുക, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തന്നെ പോരുമ്പോഴും നമ്മൾ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ്, അതായത് ഉപദ്രവിക്കുക. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ഈ കളരി അതുപോലെ തന്നെ മാർഷൽ ആർട്സുകളൊക്കെ പഠിക്കുന്ന ആളുകൾ എപ്പോഴും ആക്രമിക്കാൻ അവരുടെ ബോഡിയും ഒരുപക്ഷെ അവരുടെ നടത്തവും ശരീരപ്രകൃതവും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ തല്ലുണ്ടാക്കുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. ശരിക്കും ഇത് പഠിക്കുന്നതോടുകൂടി കുറച്ചുകൂടി ശാന്തനാവുന്നു എന്നുള്ളത് ഇദ്ദേഹം പറയുമ്പോഴാണ് നമുക്കും മനസ്സിലാവുന്നത്.
0: ഇപ്പോൾ എന്നോട് തന്നെ ഇപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട്, ഇപ്പോൾ എൻ്റെ ഇങ്ങനെ ഐഡൻറ്റിറ്റി ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ സംസാര ശൈലി സ്ലോ ആണ്,
2: ഞാനത് ചോദിക്കാനിരിക്കും,
0: ഒരു പാവ ലുക്കാണ്.
2: അതായത് ഒരു ശാന്തമായ ഒരു, അതായത് പക്വതയോടുകൂടി കാര്യങ്ങളെ കാണുന്നു എന്നുള്ള രീതിയിൽ അല്ലേ?
0: നമ്മൾ ശരിക്കും ഇത് പഠിച്ചുകൊണ്ട് ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, ഒരു ഇമ്പോർട്ടൻ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പം നമ്മുടെ ജീവനോ അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യയെ കൊണ്ടോ അല്ലെങ്കിൽ പെങ്ങന്മാരെ കൊണ്ടോ അല്ലെ ഗേൾഫ്രണ്ട്സിനെ കൊണ്ടോ എവിടെയെങ്കിലും പോകുന്നുണ്ട്, ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഇൻ്റർവ്യൂനോ അങ്ങനത്തെ, അപ്പോൾ മദ്യപിച്ച ആൾക്കാരോ അല്ലെങ്കിൽ ഡ്രഗ്സ് അടിച്ച ആൾക്കാരോ അവരെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ പ്രതികരിച്ചില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനഹാനി സംഭവിക്കുന്നില്ല. അങ്ങനത്തെ ഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമേ നമ്മൾ ഈ സെൽഫ് ഡിഫെൻസിൻ്റെ അല്ലെങ്കിൽ മാർഷൽ ആർട്സിൻ്റെ ടെക്നിക്ക് അങ്ങനത്തെ എല്ലാം പ്രയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇപ്പോൾ സിനിമയിൽ കാണുന്ന പോലെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാളെ പിടിച്ചടിക്കാനോ അങ്ങനെയൊന്നും പോകാൻ പാടില്ല.
2: പ്രത്യേകിച്ചും ഈ മാർഷൽ ആർട്സ് പരിശീലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ടെൻഡൻസി ഉണ്ടാവില്ല അല്ലേ?
0: എന്നോടിപ്പോൾ ആൾക്കാർ ഇപ്പോൾ ദേഷ്യപ്പെട്ടാൽ തന്നെ ഞാനത് ഒഴിഞ്ഞു മാറും. അധികം ആൾക്കാർക്കും ദേഷ്യപ്പെടാൻ തോന്നാറില്ല, കാരണം എന്താ, ഞാൻ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കാറ്, അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാറില്ല, പ്രവർത്തിക്കാറുമില്ല. നമ്മൾ കൂടുതൽ പഠിക്കും തോറും നമ്മൾ സൗമ്യമാവും.
2: അതായത് ഒരു മാനസികമായ നിയന്ത്രണം കൂടി നമുക്കുണ്ടാവുന്നു എന്നുള്ളതാണ് അല്ലേ?
0: നമുക്ക്
2: ഒരു ധൈര്യം മാത്രമല്ല, നമ്മൾ എവിടെ എങ്ങനെ പ്രതികരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ള ഒരു നിയന്ത്രണം കൂടി നമ്മളിൽ ഉണ്ടാക്കാൻ ഈ തരത്തിലുള്ള പരിശീലനത്തിന്
0: പഠിക്കുന്നതോടെ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനും പഠിക്കണം. ഇപ്പൊ സ്ത്രീകളെ ആയാലും ഇത് വയസ്സിന് മൂത്ത ആൾക്കാരെ കൂടി നമ്മൾ ബഹുമാനിക്കാനും കൂടി പഠിക്കണം, നമ്മളെ അധ്യാപകരെയും അങ്ങനത്തെ അതൊക്കെ.

0: ഉണ്ടാവും. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ. തമ്പാൻ സാർ ആണെന്ന് തോന്നുന്നു അല്ലേ? മനസ്സിലായി
1: മനസ്സിലായി.
0: സാർ ചോദിച്ചോളൂ, ജയകുമാർ സാറുണ്ട്, സംസാരിച്ചോളൂ.
1: ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെയൊരു ഈ സെൽഫ് ഡിഫെൻസ് എന്നുള്ള ഒരു ആശയം കുടുംബത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ കുട്ടികളെ ആ രീതിയിലേക്ക്, ഇപ്പൊ പെൺകുട്ടികൾ സാധാരണ നമ്മൾ നീ പെണ്ണാണ്, നീ മുണ്ടണ്ട, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നീ മുണ്ടണ്ട, നീ അധികം പറയണ്ട, നിന്റെ നീ ചിരിച്ചാ പല്ല് താഴെ വീഴും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. കുറെ മാറിയിട്ടുണ്ടെങ്കിലും ആ പിന്നെ കുടുംബത്തിൽ നിന്നല്ലേ മാഡം ഇത് തുടങ്ങേണ്ടത്? കൃത്യമായിട്ട് ഇത് തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നല്ലേ?
2: ശരിക്കും വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്.
1: രക്ഷിതാക്കള് കുറച്ചും കൂടെ ബോധേഡ് ആയാലല്ലേ നമ്മള്. ഇപ്പം ഒറ്റക്ക് പെൺകുട്ടികളെ എവിടെയും വിടുന്നില്ല, വിടല് വിടാൻ പറ്റൂല, ഇപ്പോഴത്തെ കാലത്ത് വിടാൻ കഴിയുന്നില്ല നമുക്ക്. ഒരു മാർഗം ഈ ബോധവൽക്കരണത്തിലൂടെയും അതുപോലെ തന്നെ ഇങ്ങനെ ഡിഫൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനം എന്റെ അഭിപ്രായം രക്ഷിതാക്കളെ ഇത് ബോധവൽക്കരിക്കണമെന്നാണ്. രക്ഷിതാക്കളാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട.
2: അതെ അതെ അതെ, ശരി ശരി ശരി തന്നെയാണ്. വീട്ടിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്.
0: ഓക്കെ, ഇത് തമ്പാൻ സാറിന് ഇതല്ലേ പറയാനുണ്ടായ ഉള്ളത് അല്ലേ? കുടുംബത്തിൽ നിന്നാണ് നമ്മളിത് ആരംഭിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരിക്കും അത് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം നമ്മുടെ കുട്ടികളും അതുപോലെ അടങ്ങുന്ന രക്ഷിതാക്കളും അടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് തന്നെ ഈ സെൽഫ് ഡിഫെൻസിനെ കുറിച്ചും മാർഷൽ ആർട്സിനെ കുറിച്ചും ഒക്കെയും ഒരു ബോധം അവർക്കുണ്ടാവുന്നത് നല്ലതായിരിക്കും. നമ്മൾ പൊതുവെങ്കിലും ഇദ്ദേഹം സൂചിപ്പിച്ചു, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾക്കായാൽ പോലും ഇന്ന് പുറത്തിറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായും തുല്യമായിട്ട് തന്നെ ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ആൺകുട്ടികളെ കൂടി നമ്മൾ ഇത്തരത്തിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് അല്ലേ? ഈ ഡിഫൻസിൽ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ സാധിക്കുമോ? ഇത് എങ്ങനെയാണ്?
2: വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ സാധിക്കും. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു അംഗീകൃതമായ ട്രെയിനറെ അടുത്തുകൂടി പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇത് നോക്കി സിനിമ നോക്കി പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബേസിക് മാത്രമേ നമുക്ക് കിട്ടൂ, എല്ലാം കൃത്യമായി പഠിക്കാൻ പറ്റൂല. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സിന് പോയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും, സെൽഫായി പഠിക്കുന്നത് നല്ലതായിരിക്കും.
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളിലൊക്കെയും തനിച്ചാകപ്പെടുന്ന ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള സെൽഫ് ഡിഫെൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. മാർഷൽ ആർട്സും സെൽഫ് ഡിഫെൻസും തമ്മിൽ എങ്ങനെയാണത് കണക്ട് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് അത് തമ്മിലുള്ള ബന്ധം? ശരിക്കും മാർഷൽ ആർട്സിൻ്റെ കൂടെ നമ്മൾ സെൽഫ് ഡിഫെൻസ് പഠിക്കുന്നു എന്നുള്ളതോ സെൽഫ് ഡിഫെൻസ് മാത്രം നമുക്ക് പ്രതിരോധിക്കാൻ മാത്രം നമുക്ക് പഠിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ്
2: ഇത്? മാർഷൽ ആർട്സ് എന്ന് വെച്ചാൽ ഒരു വലിയ സംഭവമാണ്. അതിൽ എല്ലാം ഉണ്ട്. ഇപ്പോൾ സ്പോർട്സ് ആയാലുണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, പിന്നെ ഏത് ടെക്നിക്ക് ഉണ്ട്, സെൽഫ് ഡിഫെൻസ് എല്ലാം അടങ്ങിയ ഒരു വലിയ സംഭവമാണ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. ഫിറ്റ്നസ് എല്ലാം അടങ്ങിയത്. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർഷൽ ആർട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ആ ഒരു ലെവലിലെത്താമിട്ട് ഒരുപാട് വർഷം വേണം. പക്ഷേ ഈ സെൽഫ് ഡിഫെൻസ് ടെക്നിക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടി ചെറിയ ചുരുങ്ങിയ കാലയളവിൽ തന്നെ അത് പഠിക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഞാൻ ഇത് കേരളത്തിൻ്റെ വിവിധ ഇത് ജില്ലയിലുള്ള സ്ഥലങ്ങളിൽ, കോളേജിൽ, അങ്ങനത്തെ അടുക്കൊക്കെ പോയിട്ട് സെൽഫ് ഡിഫെൻസ് ക്ലാസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഈ ടെക്നിക്ക് മാത്രമായിട്ട് പഠിക്കുന്നതല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഇവർക്ക്. പിന്നെ ഇത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ഇടയ്ക്കെപ്പോഴെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കണം. ഇപ്പോൾ നമുക്ക് ഓരോരാൾ ഇപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ഏട്ടൻ്റെ അടുത്തോ ഒന്ന് കൈപിടിച്ചിട്ട് ആ ഇത് നമുക്ക് വിടുവിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ അവരോ ഇതും നോക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് അങ്ങനത്തെ എല്ലാം ഇത് അധികം ടെക്നിക്ക് പഠിക്കുന്നത് നോക്കിയിട്ട് അപ്പം നമ്മൾ വിചാരിക്കും ആ ഇത്
0: പഠിച്ച്
2: എളുപ്പമായി എല്ലാം റെഡിയായി നിൽക്കും. പക്ഷേ ഇവർ ഏതെങ്കിലും അക്രമത്തിൻ്റെ ഇടയിൽ പെട്ടിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു സ്ത്രീ എന്ന് വിചാരിച്ചോ, ഞാൻ ആ ടെക്നിക്ക് എടുത്തു, പക്ഷെ ആ ടെക്നിക്ക് എടുത്തിട്ട് അത് ഫെയിലായി പോയാൽ എൻ്റെ ഫുള്ള് കോൺഫിഡൻറ്റും പോവും,
0: തീർച്ചയായും
2: പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പഠിക്കുന്ന, ഇപ്പോൾ ഒരു ടെക്നിക്ക് പഠിക്കുന്ന ഏതെങ്കിലും അത് കൃത്യമായി പഠിക്കണം. ഇനി എങ്ങനത്തെ ആൾക്കാരെ എത്ര ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാർ വന്നാലും നമുക്ക് പ്രയോഗിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ്.

0: ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിലാണ് കാര്യം.
1: നേരത്തെ ശ്രോതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊരു പ്രായം എന്ന് പറയുന്നത്. കുട്ടികളാണ് പൊതുവെങ്കിലും പഠിക്കേണ്ടത്, കുട്ടികളിൽ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് കുറച്ചുകൂടി അത് എഫക്റ്റീവ് ആവുമെന്ന് സാർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കുറേ കാലത്തോളം പഠിക്കാതിരുന്ന, ഇപ്പോൾ തനിച്ച് യാത്ര ചെയ്യുകയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അകപ്പെടേണ്ടി വരികയും ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമയത്ത് പഠിക്കാൻ പറ്റുമോ? അതിനൊരു ഏജ് ഇല്ല, ഏജ് ലിമിറ്റ് ഉണ്ടോ? എങ്ങനെയാണ്?
0: ഇല്ല ഇല്ല, സെൽഫ് ഡിഫെൻസ് ഏത് പ്രായത്തിൽ, ഏത് ഇപ്പോൾ ശാരീരികമായിട്ട് ദുർബല ഇല്ലായ ആൾക്കാർക്ക് വേണമെങ്കിലും പഠിക്കാൻ പറ്റും, കുട്ടികൾക്കും ആർക്കും പഠിക്കാൻ പറ്റും. ഇതിന് ഒരു ഏജ് ലിമിറ്റ് ഇല്ല.
1: എന്തൊക്കെ പരിശീലനങ്ങളാണ് സാധാരണഗതിയിൽ ഇവർക്ക് നൽകുന്നത് ഈ ഒരു കാര്യത്തിൽ?
0: ശരിക്കും വെച്ചാൽ ഇപ്പം നമ്മളെ പിറകുന്ന ആൾക്കാരെ പിടിച്ചാൽ, ഹോൾഡ് ചെയ്താൽ നമുക്കങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ മുൻപിൽ നിന്ന് ഇത് പിടിച്ചാൽ അങ്ങനെ ഇത് പിടിക്കാം, പിന്നെ നമ്മുടെ കൈ പിടിച്ചാൽ അങ്ങനെ ഇതാക്കാം. ഇപ്പം നമ്മുടെ ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരാൾ വണ്ടിയിലൊക്കെ പിടിച്ച് ബലം പ്രയോഗിച്ച് കയറ്റുന്നുണ്ട്, അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാം. കോളറിൽ പിടിച്ചാൽ അങ്ങനെ രക്ഷപ്പെടാം, കഴുത്തിന് പിടിച്ചാൽ അങ്ങനെ രക്ഷപ്പെടാം. പിന്നെ ഈ റേപ്പ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ മുകളിലേക്ക് ഇപ്പോൾ ഒരാൾ
1: ഇപ്പോൾ വന്ന്
0: അവിടെ എങ്ങനെ അവരെ ഇത് തള്ളി താഴെ കീഴ്പ്പെടുത്താം, അങ്ങനത്തെ രീതികളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ വീക്ക് പോയിന്റ്സ് എല്ലാം പറഞ്ഞു കൊടുക്കും ഇവർ സ്ത്രീകൾക്കതെങ്കിൽ. അപ്പോൾ എങ്ങനെ അവരെ ഇത് പെട്ടെന്ന് ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആൾക്കാരെ, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരുള്ള സ്ഥലത്തേക്ക് അവരെ എങ്ങനെ എത്തിക്കാം. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നടന്നു പോകുന്ന സമയത്ത്, ഇപ്പോൾ ബൈക്കിൽ വന്നിട്ട് മാല പൊട്ടിക്കുന്ന സമയത്ത് എങ്ങനെ അവ രക്ഷപ്പെടാം, എങ്ങനെ അവരെ കയ്യിലൊക്കെ ചെയ്യാം, അങ്ങനത്തെ രീതിയിലാണ് പഠിപ്പിക്കുന്നത്.
1: പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞതുപോലെ ഈ മാർഷൽ ആർട്സ് ആയാലും കളരി ഇതായാലും ഇതെല്ലാം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം ഇത്തരം സാഹചര്യങ്ങൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായ ധൈര്യം, അത് ഈ എതിരാളിക്ക് കൂടി ഒരു, അതായത് ഒരടവ് കാണിക്കുമ്പോൾ തന്നെ അവർക്ക്, നമ്മൾ പലപ്പോഴും സിനിമയിലാണ് കണ്ടതെങ്കിൽ പോലും ഇവള് കുറച്ച് ധൈര്യമുള്ള ആളാണ്, ഇവളെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നൊരു ബോധം അവർക്ക് ഉണ്ടാവുന്നില്ലേ? അത് ഒരു ഗുണം തന്നെയല്ലേ?
0: അതൊരു ഗുണം തന്നെയാണ്. അധികം ആൾക്കാർ ഈ ക്രൈം എല്ലാം ചെയ്യുന്ന ഇപ്പോൾ ഇത് ലൈംഗികമായിട്ട് ഇത് ഉണ്ടാവുന്നതും ഇപ്പോൾ ബസ്സിൽ വെച്ചാതെങ്കിലും ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ അവർ നോക്കും ഈ കുട്ടി അധികം സംസാരിക്കില്ല, അധികം പ്രതികരിക്കില്ല എന്ന് നോക്കിയിട്ടായിരിക്കും അവരത് ചെയ്യുന്നത്. ഇപ്പോൾ കാണുമ്പോൾ നല്ല കോൺഫിഡൻറ്റും നല്ല തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത് പോലുള്ള ക്രൈം ചെയ്യുന്നത് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ഈ ഇതുപോലെ സെൽഫ് ഡിഫൻസ് അല്ലെങ്കിൽ മാർഷൽ ആർട്സ് പഠിച്ച പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസവും കൂടുതലായിരിക്കും. പക്ഷേ ഏതെന്ന് വെച്ചാൽ ഇതിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷേ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഉണ്ടായാൽ അത് നമുക്ക് ദോഷമാണ്.
1: കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രതിരോധിക്കേണ്ടിടത്ത്, നമ്മൾ പ്രതികരിക്കേണ്ടിടത്ത് അത് ശക്തമായിട്ട് ആവശ്യമില്ലാത്തടത്തും പ്രതികരിക്കുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് വേറെയാണ് അല്ലേ? അത് നമ്മൾ അതിൻ്റെ ഒരു ഭാഗവും നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ മാനസികമായിട്ട് ഒരു ശക്തിപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ സിറ്റുവേഷനെ മാത്രം പ്രതിരോധിക്കുക എന്നുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ ഇതിലേക്ക് വരും എന്നുള്ളതാണ് ഈ പഠിച്ചതുകൊണ്ടുള്ള ഗുണം അല്ലേ? എന്തൊക്കെ പരിശീലനങ്ങളാണ്, എവിടെയൊക്കെയാണ് ഇതിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ, എങ്ങനെയാണിത് നടത്തുന്നത്, സാധാരണഗതിയിൽ എന്തൊക്കെ പരിശീലനങ്ങളാണ് സാർ കൊടുക്കാറുള്ളത്?
0: ഞാൻ അധികം ഇപ്പോൾ പോലീസ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഏകദേശം തൃശ്ശൂർ, പാലക്കാട്, ഇപ്പോൾ മുംബൈ പോലീസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലും എന്നെ വിളിക്കാറ് ഈ ഗേൾസ് സെൽഫ് ഡിഫെൻസ് ഇല്ലേ, അതിന് വേണ്ടിയിട്ടാണ് കുറേ കോളേജിൽ നിന്ന് വിളിക്കാറുള്ളത്. ഇപ്പോൾ വിമല കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് തൃശ്ശൂർ, അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഇത് കാശി കോളേജ് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്, കെൻസ കോളേജ് കാസർഗോഡ്, അങ്ങനെ അവർക്കാണ് കൂടുതൽ ഡയറ്റ് കാസർഗോഡ്. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും വിളിക്കാറ്, സ്കൂളിൽ നിന്ന് വിളിക്കാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കാണ് ഈ ആൺകുട്ടികളെക്കാളും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ഇവർക്കാണ്. ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായാലും ഇവരെന്ന് വെച്ചാൽ കൂടുതലും ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏകദേശം പുറമേ
1: പഠിക്കാനായിട്ട് പോകുന്ന ആളുകളാണ്, പരിചയമില്ലാത്ത രീതിയിലാണ് അവർ.
0: അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഇതെല്ലാം കുറച്ച് അറിഞ്ഞിരുന്നാല് അവർക്കത് ഉപകാരപ്രദം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സിലാണ് കൂടുതലായിട്ട് വിളിക്കുന്നത്.
1: പ്രത്യേകിച്ചും ഈ കുട്ടികളിൽ, സ്കൂൾ കുട്ടികളിൽ ഇതിൻ്റെ ഒരു അവയർനെസ്സിൻ്റെ ആവശ്യമില്ലേ? കാരണം സ്കൂളുകളിലും ഇത്തരത്തിൽ ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ ക്ലാസ്സുകളും കോച്ചിങ്ങുകളും ഒക്കെ കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയാനുള്ളത്?
0: ശരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ സിലബസിൽ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരണം. ഇപ്പോൾ ഈ ചൈനയിലും കൊറിയയിലും എന്ന് വെച്ചാൽ ഈ ചെറുപ്പകാലം മുതൽ തന്നെ ഇത് ഈ മാർഷൽ ആർട്സിൻ്റെ കുംഫു അല്ലെങ്കിൽ തൈക്കോണ്ടോ അങ്ങനത്തെ എല്ലാം ഒരു അവരെ രാജ്യത്തിൻ്റെ ആയോധനകല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ മാത്രം അതില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ഫിസിക്കലായിട്ടും മാനസികമായിട്ടും കൂടുതൽ നല്ല ശക്തി കിട്ടുന്നുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് പ്രതിരോധ ശേഷിയും കൂടുതലായിരിക്കും. ഈ സാധാരണ ആൾക്കാരെക്കാളും പ്രതിരോധ ശേഷിയും കൂടുതലായിരിക്കും. പെട്ടെന്ന് മൈൻഡ് ഇപ്പോൾ അധികം ആൾക്കാർക്കും ഈ മാനസികമായിട്ടുള്ള കരുത്ത് കുറവായിരിക്കും. ഈ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ അധികം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ 4-5 വർഷം ഇത് ഫെയിലായിട്ടുള്ള കുട്ടി പോലെ ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ അവരെ മുഖത്തൊന്നും ടെൻഷനോ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ, അപ്പോഴത്തെ ആ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ മനസ്സുറപ്പെല്ലാം ഭയങ്കര ഉണ്ടായിന്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ 2 മാർക്കിന് ഫെയിൽ, ഇത് കുറവായ പോലും ഇല്ലാത്തവരാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആയോധനകല പഠിക്കുന്ന കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ഒരു കരുത്തും ഉണ്ടാവും.
1: ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടും നമ്മൾ ബോൾഡായിരിക്കാൻ ഈ ഇത്തരം കലകൾ പഠിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി നല്ലതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഏതായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം കുടുംബങ്ങളിൽ എത്തുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കപ്പെടുന്നത്. കുട്ടികളിൽ പഠിപ്പിക്കുക, രക്ഷിതാക്കൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന രക്ഷിതാക്കൾക്കൊക്കെയും ഇതൊരു മാതൃകയാവട്ടെ. കാര്യം അവരുടെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സും അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസും അവരെ പഠിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യാൻ ഈ ഒരു പരിപാടി ഉപകാരപ്രദമാകും. തിരക്കിനിടയിലും സാർ വന്ന് നമ്മളോട് സംസാരിച്ചതും നമ്മുടെ ശ്രോതാക്കളുടെ കോളുകൾക്ക് ഉത്തരം പറഞ്ഞതിലും വളരെ നന്ദി. ആകാശവാണിയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, അപകടങ്ങൾ മുൻകൂട്ടി അറിയിച്ചല്ല വരുന്നത്, എന്നാൽ ശരിയായ ജാഗ്രതയിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും അവയെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. സെൽഫ് ഡിഫെൻസിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സാർ സംസാരിച്ചിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് അത് ഉപകാരപ്രദമായി എന്ന് മനസ്സിലാക്കുന്നു. ഇന്നത്തെ ഗൃഹലക്ഷ്മി ഇതോടെ സമാപിക്കുകയാണ്. ആശയം ആവിഷ്കാരം എച്ച് വിനോദ് ബാബു, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, നിർവഹണ സഹായം കെ ശ്രീജ. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബേബി സ്മിത. ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി സമാപിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം വസന്തമാളിക എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഈണമിട്ടത് പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യൂ ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നീ തിരക്കിട്ട് എങ്കോട്ടാ?
4: നീ അറിഞ്ഞില്ലേ
3: എന്താ
4: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
5: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
6: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100%. 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: QR കോഡ് സ്കാൻ ചെയ്യൂ, 5,000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
11: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
12: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.

0: എം ശാരദയും സംഘവും അവതരിപ്പിച്ച കോൽക്കളിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
4: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
3: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
6: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
7: എവിടുന്ന് വാങ്ങിക്കണം?
6: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
7: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
6: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
7: എന്നാ മൈജി തന്നെ പോവാം.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
9: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
10: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
11: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
12: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.

0: ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
0: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും ചേർന്നൊരുക്കി യേശുദാസ് പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. മരതകപ്പെട്ടൊടുത്ത് മലർവാരിച്ചോടുന്ന എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണമൂർത്തിയും ചേർന്നൊരുക്കി യേശുദാസ് പാടിയ ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 10-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ചിങ്ങം 1, കേരളത്തിന്റെ പുതുവത്സര പിറവി.

0: ചിങ്ങം ഒരു മാസപ്പിറക്കലല്ല, മലയാളിയുടെ മനസ്സിൽ ഒരു വസന്ത ഋതുവിന്റെ തിരനോട്ടമാണ്. നമ്മുടെ ജീവന്റെ തുടിപ്പുകൾ നിലനിർത്തുന്ന മണ്ണിന്റെ മക്കളായ കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കപ്പെടുന്ന ദിനമാണിന്ന്. ഈ ദിനത്തിൽ നമുക്കും അവർക്കൊപ്പം അണിചേരാം. കാർഷിക കേരളം കൃഷിയുടെ സമ്പൽ സമൃദ്ധി തിരിച്ചുപിടിക്കുന്നതിനുള്ള കൂട്ടായ യത്നത്തിലാണ്. കഠിനാധ്വാനത്തിലൂടെ മണ്ണിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൊയ്തെടുത്ത കർഷക ശ്രേഷ്ഠർക്ക് കേരളം സ്നേഹാദരങ്ങൾ നൽകിയ ദിവസം. ഒട്ടേറെ ദിശാബോധമുള്ള പ്രവർത്തനങ്ങൾക്ക് കൃഷിവകുപ്പ് തുടക്കം കുറിക്കുകയും നേതൃത്വം നൽകുകയുമാണ്. കേരളത്തിലെ കൃഷിഭവനുകളിൽ കർഷക ദിന പരിപാടികൾ തികഞ്ഞ കർഷക പങ്കാളിത്തത്തോടെ നടന്നുകഴിഞ്ഞു. തരിശായ പാടങ്ങളിൽ കൃഷിയിറക്കിയും വിളംബര ഘോഷയാത്രകൾ നടത്തിയും കർഷകരെ ആദരിക്കലും ഒക്കെയായി നമ്മുടെ കൃഷിഭവനുകൾ ഉത്സവ അന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്നു. ഇന്ന് കർഷക ദിനത്തിൽ നമുക്ക് ജീവിതം കൃഷിക്കായി മാറ്റിവച്ച രണ്ട് കർഷക സുഹൃത്തുക്കളെ പരിചയപ്പെടാം. സപ്തതി പിന്നിട്ടിട്ടും കൃഷിയിടം കർമ്മകാന്ഡമാക്കി വിളസമൃദ്ധിയുടെ പുത്തൻ അധ്യായങ്ങൾ മണ്ണിൽ രചിക്കുന്ന ശ്രീ ഗംഗാധരന്റെ കൃഷിവിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം.
1: ഞാൻ കൊച്ചുനാൾ തൊട്ട് കൃഷി ആണ് എൻ്റെ തൊഴിൽ. വീട്ടിൽ പശു, ആട്, കോഴി, മീൻ, തേനീച്ച, മുയൽ, പച്ചക്കറി, എല്ലാ ഐറ്റവും പച്ചക്കറികളുമുണ്ട്. പിന്നെ 5000 മൂട് വാഴ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷി ജൈവവളമാണ്, ജൈവവള കൃഷിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ്ട് 1 ഏക്കർ വെള്ളം വരും. ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി, പയർ, പാവൽ, പടവലം, ചതരപ്പയറുണ്ട്, കോവലുണ്ട്, പിന്നെ സോയാബീൻസ്, വാളരി, മുളക്, കത്തിരി, വഴുതലം, ചെറിയ ഉള്ളി, സവാള നട്ടിട്ടുണ്ട്. ഉള്ളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കിട്ടില്ല, അതിൽ നിന്നും സൈസ് കുറഞ്ഞ ഉള്ളി കിട്ടി. കോളിഫ്ലവർ, കാബേജ്, ബീറ്റ്റൂട്ട്. കോളിഫ്ലവർ നല്ല പുഷ്പം 3.5 കിലോ വരെ കിട്ടിയിട്ടുണ്ട്. കപ്പ, രസകളി, വാഴന്നട, മറ്റെല്ലാ ഇനവും ഉണ്ട്. പടച്ചി, പൂവൈ, അതെല്ലാം തുച്ഛമായിട്ട് കുറച്ച് ഇതുണ്ട്. ഏറ്റവും മുൻപതി യാത്ര വാഴയാണ് കൃഷി. സ്വന്തമായിട്ട് 70% ഭൂമിയേ ഉള്ളൂ. അത് ഉൾപ്പെടെ അല്ലാതെ ഒരു 6-7 ഏക്കറോളം കൃഷിയുണ്ട്. അതിൽ 5 ഏക്കറോളം വാഴയാണ്. മുമ്പ് 20 പശുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ 2 കറവപ്പശുവേ ഉള്ളൂ. 2 പശുവും 2 കുട്ടിയും. അതിനെ വളർത്തുന്നത് നമ്മൾ 2 നേരവും കുളിപ്പിക്കും. കറവ സ്വന്തമായിട്ടാണ് കറങ്ങണത്. അതുകൊണ്ട് ഇന്നത് വരെ നമ്മളെ പശുവിന് അകിട് വീക്കമോ മറ്റൊരസുഖമോ ഇന്നത് വരെയും വന്നിട്ടില്ല. അയൽപക്കത്ത് എന്തെങ്കിലും കുളമ്പ് രോഗം എന്തെങ്കിലും വരെയാണെങ്കിൽ നമ്മൾ നാടൻ ഇതാണ് ചെയ്യണത്. ഇത്രയും വർഷമായി. എൻ്റെ 12-ാമത്തെ വയസ്സ് കന്നാലി ഇതുമായിട്ട് തുടങ്ങിയാണ്. ഇതുവരെയും ഒരകിട് രോഗം, കുളമ്പ് രോഗം നമുക്ക് വന്നില്ല. എന്തോ ഭാഗ്യം ഉണ്ടായിരിക്കാം. ഇന്നും അങ്ങനെ ഒരു അസുഖം നമുക്ക് വന്നിട്ടേ ഇല്ല. മുമ്പ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും മികച്ച പാൽ കൊടുപ്പ് ഞാനായിരുന്നു. 10-200 ലിറ്ററോളം അന്ന്.

0: കൊടുക്കുമായിരുന്നു. അത് 10 വർഷത്തോളം ഏറ്റവും കൂടുതൽ പാൽ കൊടുക്കുന്ന ക്ഷീരകർഷൻ്റെ അവാർഡ്. അത് കഴിഞ്ഞ് ഏറ്റവും മികച്ച കർഷകൻ്റെ കൃഷിയിൽ ഇതിന് സിറ്റി മേയർ വന്നിട്ടുണ്ട്, കൃഷി വകുപ്പ് മന്ത്രി വന്നിട്ടുണ്ട്. കൃഷി ഭവനെ വെച്ച് നല്ല ഒരു കുടുംബം മാതിരി തന്നെ നമ്മൾ നോക്കണത്. അവർ എല്ലാ നല്ല രീതിയിൽ നടക്കും. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ, 3 മക്കൾ, 2 മോള്, 1 മോൻ. കുമ്മക്കൾ 2 കല്യാണം കഴിഞ്ഞ്, എല്ലാം കൃഷി കൊണ്ട് തന്നെ എല്ലാ മംഗളമായിട്ട് അന്തസ്സായിട്ട് തന്നെ കല്യാണമൊക്കെ മക്കളെയൊക്കെ നടത്തി. എല്ലാവരും കൃഷിയിൽ നല്ല രീതിയിൽ മക്കളും വൈഫും ഒക്കെ നല്ല സഹായിക്കുകയും എല്ലാം കൂട്ട് ഇത് തന്നെ അങ്ങ് ആരും മാറി നിൽക്കുന്ന ആരുമില്ല. മക്കൾ 1 രൂപ 1 സെൻറ്റ് ഭൂമി ഇല്ലാത്ത 70 സെൻറ്റോളം ഭൂമി വാങ്ങിച്ച് മക്കളെ പഠിപ്പിച്ച് മക്കളെ അയച്ച് അപ്പോൾ പിന്നെ എന്താണെന്നാലും അതിൽ നിന്നുള്ള വരവല്ലേ. പ്രകൃതിക്ഷോഭമൊന്നും ഇല്ലെങ്കിൽ കൃഷി വൻ ലാഭമാണ്. അതായത് 1 മൂട് വാഴയ്ക്ക് 200 രൂപ ആയിരുന്നാലും ഇങ്ങനെ പോയാലും തിരിച്ച് 400 രൂപയോളം ഒരു കൊല കിട്ടും. 400 കൊല ചില സമയം 1000 കപ്പയൊക്കെ 1400 1500 രൂപയോളം 5 ഇരട്ടി കിട്ടും. നല്ല ലാഭമാണ്. ശരീരം ഉള്ളത്തോളം കാലം കൃഷി ചെയ്യാൻ തന്നെ താല്പര്യം. കൃഷി ചെയ്തവർ തന്നെ എങ്കിൽ അതിൻ്റെ ആ കൊലയിലെയും ആ കിഴങ്ങ് വർഗ്ഗങ്ങളിലെയും അതിൻ്റെയൊക്കെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാണുമ്പോൾ തന്നെ.
1: കൃഷിയിടത്തിൽ ചുവടുറപ്പിച്ചതിന്റെ സുവർണ ജൂബിലി പിന്നിടുമ്പോഴും ശ്രീ ഗംഗാധരൻ ഇന്നും കൃഷിഭൂമിയിൽ സജീവമാണ്. പ്രായം തളർത്താത്ത കരുത്തുമായി മുന്നേറുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ ഈ കർഷക ദിനത്തിൽ നമുക്ക് നമിക്കാം.

0: ഇനി മറ്റൊരു കർഷകനെ പരിചയപ്പെടാം. ചെമ്പട്ടണിഞ്ഞ പാടത്ത് പൊരിവേലിലും പണിയെടുക്കുന്ന ചെങ്കൽ കോടങ്കര പ്രദേശത്തെ രാജൻ തോമസ് തളരാതെ കൃഷിയിൽ സജീവമാണ്. വ്ളാത്താങ്കര ചീര പുതുപ്പിച്ച പട്ടുനിറത്തിന്റെ ശോഭ മാത്രമല്ല ഇവിടെയുള്ളത്. വാഴയും വെണ്ടയും കത്തിരിയും വഴുതനയുമൊക്കെയായി അതിവിപുലമായ കൃഷിക്കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശ്രീ രാജൻ തോമസിന്റെ കൃഷിവിശേഷങ്ങൾ ശ്രദ്ധിക്കാം.
1: ഏകദേശം ഞാൻ 30 വർഷം കൊണ്ട് പച്ചക്കറിയും തേനീച്ച കൃഷിയും ചെയ്തു വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പച്ചക്കറിയാണ്. ഞാൻ പടവലം, ചീര, വെണ്ട, പിന്നെ അതിന് പുറമെ വാഴക്കൃഷിയും ചെയ്യുന്നുണ്ട്. ജൈവവളം പ്രയോഗിച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. എൻ്റെ ജൈവവളം എന്ന് പറഞ്ഞാൽ വേപ്പമണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പണ്ണാക്ക് ഇതൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ കൃഷിയിൽ വളരെയധികം എനിക്ക് ലാഭമുണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ഞാൻ തേനീച്ച കൃഷി ചെയ്യുന്നു. തേനീച്ച കൃഷി എന്ന് പറഞ്ഞാൽ ആദ്യം 5 കൂട് കിട്ടി, അത് ഞാനിപ്പം ഏകദേശം 450 കൂട് വരെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 10 കിലോ തേനോളം നമ്മളെ ഒരു കൂട്ടിൽ കിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് തേനീച്ചയ്ക്ക് വൈറസ് രോഗം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അതില്ല എങ്കിൽ വളരെയധികം ലാഭം ഉള്ളതാണ്. വലിയ കഠിനാധ്വാനമില്ല. നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അത് നല്ല 100 മേനി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എനിക്ക് ഏകദേശം 2.5 ഏക്കറോളം പച്ചക്കറിയും വാഴയുമുണ്ട്. ഇതെല്ലാം പാട്ടമായിട്ടാണ് എടുത്ത് ഞാൻ ഇതുകൊണ്ട് തന്നെ എൻ്റെ 2 പിള്ളേർ വിദ്യാഭ്യാസവും ഒരു വീടും വെച്ചത് ഇതുകൊണ്ടാണ്. പച്ചക്കറി നമുക്കിവിടെ ഒരു ക്ലസ്റ്ററുണ്ട്, അവിടെ വയ്ക്കും. അതിന് പുറമെ നമ്മൾ ബാക്കി ചന്തകളിലൊക്കെ കൊണ്ട് പച്ചക്കറി വയ്ക്കാറുണ്ട്. അതോടൊപ്പം വിത്തുൽപാദനം, നല്ല തരം വിത്തുകൾ, ആനക്കൊമ്പൻ, വെണ്ട, വ്ളാത്താങ്കര ചീര, ഇതൊക്കെ നമ്മളെ ഈ കൃഷിക്കാർ കൊണ്ടുവരുന്ന വിത്തുകൾ നമ്മൾ ക്ലസ്റ്റർ വഴി വയ്ക്കാറുണ്ട്. നമുക്ക് 2 തരം വിത്തുകൾ, ഹൈബ്രിഡ് വിത്തുമുണ്ട്. അത് 1 മീറ്റർ പയർ വിത്ത്, പോള, നാന്താരി ഇങ്ങനെയുള്ള വിത്തുകൾ ഹൈബ്രിഡാണ്. അല്ലാതെ നമുക്ക് നാടൻ വിത്ത് വ്ളാത്താങ്കര ചീര ഉണ്ട്, അതേപോലെ ആനക്കൊമ്പം, വെണ്ടയുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ സാധാരണ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. വ്ളാത്താങ്കര ചീരയെന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു നമ്മളെ സുഹൃത്ത് തങ്കയൻ എന്ന് പറഞ്ഞ ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുറേ ചീര കിട്ടി. അതിൽ ഒരു വിത്ത് ഏകദേശം 4.5 അടി ഹൈറ്റുണ്ട്. അത് നല്ല റെഡ് കളറുള്ളതാണ്. അതാണ് ഇപ്പോഴും വ്ളാത്താങ്കര ചീര എന്ന് അറിയപ്പെടുന്നത്. അത് വളരെയധികം മാർക്കറ്റാണ്. ഒരു പക്ഷേ കേരളമല്ല, ഇന്ത്യ മുഴുവനും ഇവിടെ നിന്ന് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോയി ചെയ്യുന്നുണ്ട്. ചീരകൃഷി എന്ന് പറയുന്നത് നമുക്ക് 45 ദിവസം തന്നെ ആദ്യം വിളവെടുക്കാം. പിന്നീട് നമുക്ക് 3 പ്രാവശ്യം അതിനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ തെളുത്ത് വരും. ഇത് എളുപ്പം പൂക്കാറില്ല. ഏകദേശം 8-9 മാസം വരെ ഒറ്റ വിളവിൽ തന്നെ നമുക്ക് ഇത് 4 സ്റ്റെപ്പോളം വിളവെടുക്കാം. മഴക്കാലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ല. നല്ല വറിയായി കഴിഞ്ഞാൽ ഉൽപ്പാദനം വളരെ കൂടുതൽ കിട്ടും. ഈ പയർ ഞാനിപ്പം കൂടുതൽ കൃഷി ചെയ്യുന്നത് പോള.

0: നാന്താരി. നാന്താരി റോക്കറ്റ് എന്ന് പറയുന്ന വിത്തുകളുണ്ട്. ഇതിനെല്ലാം നമ്മൾ ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ കത്തരി വഴുതനം ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഈ ബഡ് തൈയാണ് നമുക്കിപ്പം സാധാരണ കത്തരിക്കും വഴുതനങ്ങും ഉണ്ടാകുന്ന ഏറ്റവും വലിയ അസുഖം എന്ന് പറഞ്ഞാൽ വാട്ടുരോഗം. പക്ഷേ ഈ ബഡ് തൈക്ക് ഇതുണ്ടാവുന്നില്ല. അതുകൊണ്ട് കൂടുതലും നമ്മളിപ്പം ബഡ് തൈയാണ് വാങ്ങിച്ചത്. വാഴ ഞാൻ കൂടുതൽ നടന്നത് കപ്പയും രസകളിയുമാണ്. അതാപ്പോൾ അല്പം ജോലി നമുക്കത് കുറച്ച് ചെയ്താൽ മതി. എത്തനാണെങ്കിൽ കൂടുതൽ ജോലി ചെയ്യണം, അതിൻ്റെ സമയം കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് ഈ കൃഷി കൊണ്ടും തനിച്ച കൃഷിയും കൊണ്ടും നമ്മളെ കുടുംബത്തിന് വളരെ ആദായം ഉണ്ടാവുന്നു. അതോടൊപ്പം നമ്മളെ ശരീരത്തിന് നല്ല ആരോഗ്യവും കിട്ടുന്നുണ്ട്. നമുക്ക് എക്സർസൈസോ വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതോടൊപ്പം നമുക്ക് മാനസിക സന്തോഷം, ചെടികൾ പോകുന്നതും കാണാപ്പോൾ വളരെയധികം സന്തോഷം നമുക്കുണ്ടാകുന്നുണ്ട്.
1: ശ്രീ രാജൻ തോമസിനെയും ശ്രീ ഗംഗാധരനെയും പോലെ മണ്ണിൽ ചുവടുറപ്പിച്ച കർഷകർ നമ്മുടെ അഭിമാന ഭാജനങ്ങളാണ്. ആ കൈകളിൽ വിളയുന്ന വിഭവങ്ങളാണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് എന്ന തിരിച്ചറിവുണ്ടാകണം. കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്നതോടൊപ്പം നമുക്കും കൃഷിയിലേക്കിറങ്ങാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി നിലവിലെ 8 കോച്ചുകൾക്ക് പകരം 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു.

കാർഷിക മേഖലയുടെ വീണ്ടെടുപ്പിനും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് കാർഷിക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഈ മാസം 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ്. ബി ജെ പി ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച് പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീൻ. കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രനും അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറിമാർ. പീയൂഷ് ഗോയൽ ദേശീയ ട്രഷറർ. ബി എൻ സന്തോഷാണ് സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി. സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില 20 രൂപ കുറച്ചു. ലിറ്ററിന് 229 രൂപയാണ് പുതിയ വില. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ഷീരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പാൽ പരിശോധനാ സംവിധാനവും ഇൻഫർമേഷൻ സെൻ്ററും തിരുവനന്തപുരത്ത് സജ്ജമാക്കി. പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി സംരംഭകത്വ വായ്പാ നിർണയ ക്യാമ്പും വായ്പാ വിതരണവും സംഘടിപ്പിച്ചു. 5 പ്രവാസി സംരംഭകർക്കായി 26 ലക്ഷം രൂപയുടെ വായ്പകൾ കൈമാറി. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഇല്ലനിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലനിറ ചടങ്ങുകൾ. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

ആയുഷ്മാൻ ഭവ എന്ന പടത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ഈണമിട്ടത് ജോൺസൺ. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: In men's cricket, Indian bowlers restricted host Sri Lanka at 284 in their first innings, taking a lead of 178 runs at stumps on day 3 of the first test in Galle. Manav Sutar led the wickets column for India with 4 scalps, while Ravindra Jadeja picked up 3. Jadeja became only the fourth player in Test cricket history to reach the milestone of 350 wickets and 4,000 runs. He's also the first Indian left-arm bowler to achieve the haul. In badminton, Teresa Jolly and Gayatri Gopichand have won their first round clash against Paula Lopez and Lucia Rodriguez of Spain at BWF World Championships 2026 in New Delhi. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: എൺപതാം സ്വാതന്ത്ര്യദിനം കണ്ണൂരിൽ അത്യാഹ്ലാദപൂർവ്വം ആഘോഷിച്ചു. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. രാജ്യത്ത് വിഘടനവാദവും ഭീകരവാദവും വർഗീയവാദവും ശക്തിപ്പെടുമ്പോൾ രാജ്യസ്നേഹത്തിന്റെ കൊടിക്കീഴിൽ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണമെന്ന് തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. അക്രമരഹിതവും സത്യാഗ്രഹ മാർഗത്തിലുള്ളതുമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ലോക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടവയാണെന്നും മന്ത്രി പറഞ്ഞു. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും വാണിജ്യ വ്യവസായ കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും വൻ കുതിച്ചുചാട്ടമാണ് രാജ്യം ഇതിനകം കൈവരിച്ചത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കാനുള്ള അവസരമാണിതെന്നും മന്ത്രി പറഞ്ഞു. വർണ്ണശബളമായ മാർച്ച് പാസ്റ്റിൽ വിവിധ വിഭാഗങ്ങളിലായി 24 പ്ലാറ്റൂണുകൾ അണിനിരന്നു. പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിവിധ വിഭാഗങ്ങളിലെ ജേതാക്കൾക്ക് മന്ത്രി സമ്മാനം വിതരണം ചെയ്തു. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ്, സിറ്റി പോലീസ് കമ്മീഷണർ ബി വി വിജയഭാരത് റെഡ്ഡി, റൂറൽ പോലീസ് മേധാവി ഉമേഷ് ഗോയൽ എന്നിവരും പരേഡിന് അഭിവാദ്യം അർപ്പിച്ചു. മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, എംഎൽഎമാരായ ടി ഒ മോഹനൻ, കെ വി സുമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. മട്ടന്നൂർ എയർപോർട്ട് പോലീസ് ഇൻസ്പെക്ടർ കെ ആർ ബിജുവായിരുന്നു പരേഡ് കമാൻഡർ. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ആദ്യഘട്ടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സർക്കിൾ മുതൽ സ്പോർട്സ് സ്കൂൾ വരെയുള്ള സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ക്ലോക്ക് ടവർ മന്ത്രി നാടിന് സമർപ്പിച്ചു. കണ്ണൂർ നഗരത്തിലെ മികച്ച വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഫണ്ട് ഉൾപ്പെടെ എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണം, തെരുവുനായ ശല്യം തുടങ്ങിയ കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള നയരൂപീകരണം അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. ഗാന്ധി സർക്കിളിന് സമീപം GPS സംവിധാനവും സാറ്റലൈറ്റ് കണക്ടിവിറ്റിയുമുള്ള ക്ലോക്ക് ടവർ, ഗാന്ധി സർക്കിൾ മുതൽ പാമ്പൻ മാധവൻ റോഡ് വരെ അലങ്കാര വിളക്കുകൾ, ടൈലുകൾ പാകിയ ഭിന്നശേഷി സൗഹൃദ ഫുട്പാത്തുകൾ, കൈവരികൾ, തെരുവ് വിളക്കുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് 2.5 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കിയ ഒന്നാംഘട്ട സൗന്ദര്യവൽക്കരണ പദ്ധതി. ഓണക്കാലത്തെ തിരക്ക് കുറയ്ക്കുന്നതിനായി കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗതക്കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിൽ വരുത്തും. കണ്ണൂർ ടൗൺ, കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഈ മാസം 31 വരെയാണ് ഈ പ്രത്യേക നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുഗതാഗതത്തെക്കാൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതും ഓണം വിപണി സജീവമായതും പയ്യാമ്പലം ബീച്ച് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്ക് കൂടിയതും കണക്കിലെടുത്താണ് പോലീസിന്റെ ഈ അടിയന്തര നടപടി. കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം പി ആസാദിന്റെ നേതൃത്വത്തിലുള്ള ടീമിനാണ് സുരക്ഷാ ചുമതല നൽകിയിട്ടുള്ളത്. 23 പ്രധാന ട്രാഫിക് പോയിന്റുകളിലായി ആകെ 52 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിൽ പ്രത്യേക സുരക്ഷയും നിരീക്ഷണവും ഉണ്ടാവും. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് യൂണിഫോമിലും മഫ്റ്റിയിലുമായി 17 ബീറ്റുകളിലായി 54 ഉദ്യോഗസ്ഥരെ പട്രോളിംഗിനായി നിയോഗിച്ചിട്ടുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വിജയഭാരത് റെഡ്ഡി അറിയിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ ജില്ലാതല ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ചൊവ്വാ റൂറൽ സഹകരണ ബാങ്കിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ശക്തമായ വിപണി ഇടപെടലുകളാണ് കൺസ്യൂമർ ഫെഡ് മുഖേന ഗവൺമെന്റ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എംഎൽഎ അധ്യക്ഷനായി. എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തണ്ടർ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ജില്ലയിൽ പരിശോധന വ്യാപിപ്പിക്കാൻ ടി ഒ മോഹനൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന മണ്ഡലം തല ലഹരി വിമുക്തി സമിതി യോഗം തീരുമാനിച്ചു. എക്സൈസ്

ആകാശവാണി കണ്ണൂർ അറിയിപ്പുകൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ: 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി, കൃഷിയാണ് ജീവിതം, കൃഷി അനുഭവങ്ങളുമായി കരിവള്ളൂർ കുണിയൻ കിഴക്കേക്കരയിലെ ശ്രീ ഭാസ്കരൻ കപ്പണക്കാൽ, തുടർന്ന് കർഷക ദിനാശംസകളുമായി റിട്ടയേർഡ് കൃഷി ഓഫീസർ വി ഒ പ്രഭാകരൻ, 7:20 കമ്പോള വില നിലവാരം, 7:35 FM ഹെൽത്ത് പ്ലസ്, വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണം, ഡോക്ടർ ശ്രീജിത്ത് സംസാരിക്കുന്നു, തുടർന്ന് SLE അഥവാ ലൂപ്പസ് രോഗം, ഡോക്ടർ ശ്രീദേവി സംസാരിക്കുന്നു, 8:00 കിളിക്കൂട്ടം, മച്ചൂർമല പുരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ ഇനങ്ങൾ പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, സാഹിത്യ സങ്കേതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ നിഖിലേഷ് നെടുവണ്ണൂർ സംസാരിക്കുന്നു, 9:30 വിവിധ സംഗീതജ്ഞർ അവതരിപ്പിച്ച മലയാള കൃതികൾ, 10:30 ചിത്രീകരണം, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഭാരതി. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാതിരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM സ്പോൺസേഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഡോക്ടർ എസ് രാമനാഥൻ്റെ സംഗീത കച്ചേരി, 12:10 സേവന വാർത്തകൾ, 12:15 ആകാശവാണി ഗായക സംഘം അവതരിപ്പിച്ച ഓണപ്പാട്ടുകൾ, 12:40 ആരോഗ്യദീപ്തി, 1:00 ആവണി പൊന്നുഞ്ഞാൽ, വൈക്കം വിജയലക്ഷ്മി അതിഥിയായി പങ്കെടുക്കുന്നു, 2:15 തുടർ നാടകം, 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പരിപാടി. വൈകുന്നേരം 5:00 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 കുറുങ്കുഴൽ പറ്റ് അവതരണം രാമദാസൻ ശ്രീകൃഷ്ണപുരം, 5:30 ലളിത ഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം കൊല്ലം, 6:15 അറിയിപ്പുകൾ, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ, 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിൻ്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം, 10:00 കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 38 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഈ ഇയറിംഗ് ഒന്ന് കാണിക്കൂ.
5: പോയി എന്റെ പ്രൈസ് മണി. കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
4: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ
5: എവിടെ?
4: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ.
5: RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
6: നോ ബ്രോക്കറേജ്,
5: നോ ഹിഡൻ ഫീസ്.
6: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
5: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലംനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
9: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
8: എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓരോ മലയാളിക്കും പുതുവർഷപ്പിറവിയുടെ അനുഭവം സമ്മാനിച്ച് പൊന്നിൻ ചിങ്ങമെത്തി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിൽ കർഷക ദിനമായും ആഘോഷിക്കാറുണ്ട്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി PC വിഷ്ണുനാഥ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ

0: വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലക്കാട് രാമശേരിയിൽ നടന്ന താമരസദ്യ ശ്രദ്ധേയമായി. രാമശേരി ഗാന്ധി ആശ്രമത്തിലാണ് അത്തം നാളിൽ പത്മഭോജനം നടന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: താമര ഇലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ താമര ഇലയിലാണ് വിളമ്പിയത്. താമരപ്പൂ തോരൻ, ഉപ്പേരി, കൂട്ടുകറി, താമരത്തണ്ട് കറി, അവിയൽ, പായസം തുടങ്ങിയ താമര വിഭവങ്ങളും തുമ്പപ്പൂ ചോറും ഉണക്കലരി ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. പത്മഭോജനം എന്ന പേരിൽ പുരാതന കാലത്ത് ആരോഗ്യകാംക്ഷികൾ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നടത്തി വന്നിരുന്ന താമര സദ്യയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി രാമശേരി ഗാന്ധി ആശ്രമം അങ്കണത്തിൽ പുനരാവിഷ്കരിച്ചത്.
0: സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഓണത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ കോഴിക്കോട് നഗരത്തിൽ ഓണം ഫെയറുകൾ സജീവമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണ വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി ഈ മാസം 20 നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഓണം കൈത്തറി വിപണനമേള കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് ആരംഭിച്ചു. വിപുലമായ കൈത്തറി ശേഖരവും ആകർഷകമായ ഓഫറുകളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സപ്ലൈകോ നടത്തുന്ന ജില്ലാതല ഓണം മെഗാഫെയർ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഓണ വിപണന മേളകളും സജീവമായിട്ടുണ്ട്.
0: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഭേദഗതിയിലെ നിർദ്ദിഷ്ട സെക്ഷൻ 9D പ്രകാരം ധാതു നിക്ഷേപമുള്ള ഭൂമിക്ക് നികുതി, സെസ് മറ്റ് ലിവികൾ എന്നിവ ചുമത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. കേരളം ഉയർത്തുന്ന ആശങ്കകളിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജൻ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കുന്ന പ്രധാന ഇടമാണ് ശ്രീനാരായണപുരം റിപ്പിൾ ഫോൾസ്. സുരക്ഷിതമായി വെള്ളച്ചാട്ടം ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമുള്ള സൌകര്യം ഇവിടെയുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വന്യമായ പ്രകൃതി സൗന്ദര്യവും കുളിർമയും സമ്മാനിക്കുന്ന പ്രധാന ആകർഷണമാണ് ശ്രീനാരായണപുരം റിപ്പിൾസ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തു നിന്ന് സുരക്ഷിതമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ രൗദ്രഭാവവും തണുപ്പും മണിക്കൂറുകളോളം ആസ്വദിച്ചും പ്രത്യേകമായി തയ്യാറാക്കിയ സെൽഫി പോയിന്റുകളിൽ നിന്ന് ഫോട്ടോകൾ പകർത്തിയുമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീനാരായണപുരത്തിന് പുറമെ ഇടുക്കിയിലെ മറ്റ് പ്രധാന ജലപാതങ്ങളും ഇപ്പോൾ സജീവമാണ്.
0: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പാ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ഈ മാസം 21 നട അടയ്ക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം.

0: പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലംനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. കർഷക ദിനം, കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 1. പഞ്ഞമാസമായ കർക്കടകത്തിലെ പട്ടിണിക്കും പേമാരിക്കും ശേഷം പ്രകൃതിയും ജീവജാലങ്ങളും ഒരുപോലെ ഉന്മേഷത്തോടെ ഉണരുന്ന മാസമാണ് ചിങ്ങം. കർക്കടകം പഞ്ഞമാസം എന്നത് ഇന്ന് പഴമൊഴി മാത്രമായി മാറിയിരിക്കുന്നു. സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണ് ചിങ്ങം 1. ചിങ്ങസംക്രാന്തി എന്നും വിളിക്കാറുണ്ട്. സൂര്യൻ ശക്തി പ്രാപിക്കുന്ന ദിനവും കൂടിയാണ് ഈ ദിനം. കർക്കടകരാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ പ്രകൃതിക്കും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്കും പുതിയ ഊർജം കൈവരുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നു. സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെയുള്ള മികച്ച കർഷകരെ കണ്ടെത്തി അവർക്ക് അംഗീകാരവും ആദരവും നൽകുന്നു. മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകരുടെ വിയർപ്പിന്റെ വിലയാണ് ഭക്ഷ്യസുരക്ഷയ്ക്ക് അടിസ്ഥാനം. കാർഷികാനുബന്ധ മേഖലകളും വളരെ ശ്രദ്ധേയമാണ്. എങ്കിലും ഏറ്റവും അടിസ്ഥാനം കർഷകർ തന്നെയാണ്. കർഷകരെ ആദരിക്കുന്നതുവഴി പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും സഹായമാകുന്നു. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് കേരളത്തിന്റെ കാർഷിക സംസ്കാരം. ഇടവപ്പാതിയും തുലാവർഷവും കണക്കാക്കിയുള്ള കാർഷിക സംസ്കൃതിയിൽ പാരമ്പര്യമായി പകർന്നുവന്ന കൃഷിരീതികളും വിത്തു സംരക്ഷണവും പ്രാധാന്യമർഹിക്കുന്നു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 50-ലധികം നാടൻ നെൽവിത്തുകൾ ജൈവരീതിയിൽ സംരക്ഷിച്ച് പരിപാലിച്ച വയനാട് കമ്മന സ്വദേശിയായ ചെറുവയൽ രാമനെ 2023 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് കേരളത്തിന്റെ തനത് കൃഷി സമ്പ്രദായത്തിന് ലഭിച്ച അംഗീകാരം കൂടിയാണ്. കുറിച്ച് സമുദായത്തിലെ അംഗമായ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നാടൻ വിത്തിനങ്ങളുടെ സംരക്ഷണത്തിനായി മാറ്റിവെച്ചിരുന്നു. കേരളത്തിന്റെ നെല്ലച്ഛനായ അദ്ദേഹം പാരമ്പര്യത്തനിമ പേറുന്ന വൈക്കോൽ മേഞ്ഞ വീട്ടിലായിരുന്നു താമസം. ഏതാണ്ട് 20 ഏക്കറോളം കൃഷിസ്ഥലം കുടുംബസ്വത്തായി ലഭിച്ചെങ്കിലും വിശാലമായ കൃഷിസ്ഥലത്തിന്റെ ഓരത്ത് വൈക്കോൽ മേഞ്ഞ വീട്ടിൽ താമസിച്ച് വിത്തും പ്രകൃതിയും പാരമ്പര്യവും സംരക്ഷിച്ചു പോന്നു. ഇപ്പോൾ കേരളത്തിലെ കാർഷിക മേഖല ധാരാളം വെല്ലുവിളികളാണ് നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന അതിതീവ്ര മഴയും പ്രളയവും വരൾച്ചയും കാർഷിക മേഖലയിൽ പ്രതിസന്ധിയുണ്ടാക്കുന്നു. നെൽവയലുകളും കൃഷിസ്ഥലങ്ങളും കുറഞ്ഞുപോകുന്നു. വന്യമൃഗശല്യത്തെ അതിജീവിച്ച് കൃഷി ചെയ്തെടുക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. ഉൽപാദന ചെലവ് കൂടുന്നതിനനുസരിച്ച് താഴെക്കിടയിലുള്ള കർഷകന് അതിന്റെ വില ലഭിക്കാതെ ഇടനിലക്കാരിലേക്ക് പ്രയോജനം എത്തുന്നു എന്നതാണ് കൃഷിക്കാരുടെ പക്ഷം. നാണ്യവിളകളായ തെങ്ങ്, റബ്ബർ, കുരുമുളക്, കാപ്പി, ഏലം, തേയില മുതലായവ എല്ലാം കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തെ സ്വാധീനിക്കുന്നവയാണ്. ഈ മേഖലയിലും പ്രതിസന്ധികൾ നേരിടുന്നു. എങ്കിലും പാരമ്പര്യമായിട്ടുള്ള കാർഷിക സംസ്കാരം ഇന്നും തുടർന്നുവരുന്നു. നെൽകൃഷിയും ഇടവിളകളായ കപ്പയും ചേനയും ചേമ്പുമെല്ലാം കൃഷി ചെയ്തുവരുന്നു. ചിങ്ങമാസം പിറന്നതോടെ വിളവെടുപ്പ് ഉത്സവമാണ് പ്രധാനം. കേരളത്തിന്റെ ഉത്സവങ്ങളും ആഘോഷങ്ങളുമെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിങ്ങത്തിലെ വിളവെടുപ്പിന്റെ സന്തോഷമാണ് തിരുവോണത്തെ ആഹ്ലാദകരമാക്കുന്നത്. ചിങ്ങക്കൊയ്ത്ത് തിരുവോണത്തെ വരവേൽക്കുമ്പോൾ മകരക്കൊയ്ത്ത് ഉത്സവങ്ങളെ വരവേൽക്കുന്നു. ക്ഷേത്രോത്സവങ്ങളെല്ലാം മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ പച്ചപ്പന്തല് കെട്ടി ആഘോഷപൂർവ്വം കൊണ്ടാടുന്നവയാണ്. ചേമ്പ്, ചേന, കാച്ചിൽ, ചെറുകിഴങ്ങ്, നനകിഴങ്ങ് മുതലായവയുടെ വിളവെടുപ്പ് കാലമാണ് കാർത്തിക. വിഷുവിന് പഴങ്ങളുടെ വിളവെടുപ്പും നടക്കുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും നാടൻ കലകളും മലയാളി ആഘോഷിക്കാറുണ്ട്. ആദ്യമായി കൊയ്തെടുത്ത നെല്ല് ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ച് വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് നിറപുത്തരി. വിളവെടുപ്പ് ഉത്സവങ്ങളും മേളകളും കാർഷിക പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന കാർഷിക പ്രദർശനമാണ് വൈഗ അഥവാ വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ. കാർഷികോൽപ്പന്നങ്ങളുടെ

0: സംസ്കരണം, മൂല്യവർദ്ധന, ആധുനിക വിപണന സാധ്യതകൾ എന്നിവയിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. വയനാട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന ദേശീയ അന്തർദേശീയ കാർഷിക ഫെസ്റ്റാണ് പൂപ്പൊലി അന്താരാഷ്ട്ര കാർഷിക മേള. ഹൈടെക് കൃഷിരീതികളെ പരിചയപ്പെടുത്തലും പുഷ്പ പ്രദർശനവുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. പത്തനംതിട്ട ഓമല്ലൂരിൽ നടക്കുന്ന പരമ്പരാഗത കാർഷിക മേളയാണ് ഓമല്ലൂർ വയൽ വാണിഭം. അപൂർവയിനം കിഴങ്ങുവർഗ്ഗങ്ങൾ, കാർഷികായുധങ്ങൾ, മികച്ച ഇനം വിത്തുകൾ മുതലായവയുടെ വലിയ വിപണിയാണിത്. കേരള കാർഷിക സർവകലാശാലയുടെയും കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ദക്ഷിണേന്ത്യൻ പ്രാദേശിക കൃഷിമേളയാണ് അഗ്രോഫെസ്റ്റ്. കർഷകരും ശാസ്ത്രജ്ഞരും തമ്മിലുള്ള സമ്പർക്ക പരിപാടികൾ, അറിവുകൾ പങ്കുവയ്ക്കൽ, പ്രദർശനങ്ങൾ മുതലായവയുണ്ടാകും. കൊച്ചി കാക്കനാട്ട് വെച്ച് നടത്തുന്ന ജൈവ കാർഷിക മേള ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം, നേരിട്ടുള്ള വിപണനം, കർഷക സമ്പർക്കം തുടങ്ങിയവയാണ് കാർഷിക മേളകളുടെ ലക്ഷ്യങ്ങൾ. ഇവ കൂടാതെ ധാരാളം കാർഷിക മേളകൾ ഓരോ ജില്ലയിലും പ്രാദേശികമായി സംഘടിപ്പിക്കാറുണ്ട്. ചിങ്ങമാസത്തിലെ വിളവെടുപ്പിന് പിന്നാലെ എത്തുന്ന മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ ആദ്യ വിളവെടുപ്പിന് ശേഷം കതിരുകൾ ഭഗവാന് സമർപ്പിക്കുന്ന നിറപുത്തരി മലബാറിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ്. ഇത്തരം ചടങ്ങുകൾക്കെല്ലാം പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ടാകും. കർക്കടകം മുതൽ തന്നെ ചിലയിടങ്ങളിൽ കാർഷികപരമായ ആഘോഷങ്ങൾ നടത്തിവരുന്നുണ്ട്. മലബാറിന്റെ തനത് കലാരൂപമായ തെയ്യങ്ങളുടെ കെട്ടിയാടലുകൾ, തോറ്റംപാട്ടുകൾ മുതലായവ ചിങ്ങമാസത്തിലെ കറുത്തവാവിന് ശേഷം ചില കാവുകളിൽ ആഘോഷിക്കാറുണ്ട്. ചിങ്ങത്തിലെ ഉത്രാടം, തിരുവോണം നാളിൽ വീടുകൾ തോറും സന്ദർശനം നടത്തുന്ന ഓണപ്പൊട്ടൻ ഐശ്വര്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ചിങ്ങമാസമായതോടെ ഓണവിപണികളും സജീവമാവുകയാണ്. ഓണത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങിക്കഴിഞ്ഞു. മലയാളി എവിടെയുണ്ടെങ്കിലും അവിടെ ഓണമുണ്ടാകും. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയം എറണാകുളം തൃപ്പൂണിത്തുറയിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഘോഷയാത്രകളും നാടൻ കലാരൂപങ്ങളുമെല്ലാം അണിനിരക്കുന്ന അത്തച്ചമയം ഓണത്തിന്റെ തുടക്കമാണ്. തെയ്യങ്ങളും പുലികളിയും പ്രാദേശിക കലാരൂപങ്ങളും ഓണവിപണികളും എല്ലാം ഓണത്തെ വരവേൽക്കാൻ തയ്യാറായിരിക്കുകയാണ്. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി തിരുവോണം എത്തുകയാണ്. കാർഷിക സംസ്കൃതിയുടെ സാംസ്കാരിക തനിമ നിലനിർത്തുമ്പോഴും കൃഷിയുടെയും കർഷകരുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഈ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കർഷകദിനം, കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ.
1: ആകാശവാണി കണ്ണൂർ.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: ആഘോഷവേളകളിൽ അഭിമാനത്തോടെ അണിയാൻ ഗ്യാരന്റ് ഷോറൂം നൽകുന്ന സൂട്ടിംഗ്സുകളും ഷർട്ടിംഗ്സുകളും
5: മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും ഒരേ സ്ഥലത്ത്. ഓണാശംസകളോടെ ഗ്യാലന്റ് ജെംസ് ഷോറൂം, പ്ലാസ ജംഗ്ഷൻ, കണ്ണൂർ.
6: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
7: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
8: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
7: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
8: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
9: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: നീ തിരക്കിട്ടെങ്കോട്ടാ?
11: നീ അറിഞ്ഞില്ലേ
10: എന്താ?
11: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
12: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
13: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
14: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
15: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
14: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
15: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
2: ആഘോഷം തുടങ്ങിയല്ലേ.
7: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.

0: 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഹരിതവീഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ചിങ്ങം ഒന്ന് ഒരു പുതുവർഷത്തിന്റെ തുടക്കം മാത്രമല്ല, നമ്മുടെ കാർഷിക സംസ്കാരത്തെയും മണ്ണിനെയും കർഷകനെയും ഓർമ്മിക്കാനുള്ള ഒരു ദിനം കൂടിയാണ്. ഒരു വിത്ത് മണ്ണിൽ പാകി അത് മുളച്ച് വളർന്ന് ഭക്ഷ്യവിഭവങ്ങളായി നമ്മുടെ തീന്മേശയിൽ എത്തുന്നതിന് പിന്നിൽ ഒരു കർഷകന്റെ അധ്വാനമുണ്ട്, പ്രതീക്ഷയുണ്ട്, കാത്തിരിപ്പുണ്ട്. വെയിലിലും മഴയിലും നഷ്ടങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ കർഷകനും നമ്മുടെ നാടിന്റെ കരുത്താണ്. കർഷകദിന ആശംസകളുമായി റിട്ടയേർഡ് കൃഷി ഓഫീസർ ശ്രീ വി ഒ പ്രഭാകരൻ.
2: പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിങ്ങം ഒന്ന് കർഷക ദിനമായി കേരളത്തിലെമ്പാടും ആഘോഷിക്കുകയാണ്. പൊന്നിൻ കതിർക്കിലയേന്തി ചിങ്ങമാസം വന്നിരിക്കുകയാണ്. സമ്പന്നമായ ഒരു കാർഷിക ഭക്ഷ്യ സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണുന്ന സംസ്കാരമായിരുന്നു നമുക്ക്. പ്രകൃതി മനുഷ്യനും മനുഷ്യൻ പ്രകൃതിക്കും കാവലാളായി ജീവിച്ച കാലം. പകലന്തിയോളം പണി ചെയ്ത് മണ്ണിനോടും പ്രകൃതിയോടുമുള്ള സ്നേഹം കൃഷിയിലൂടെ പ്രകടിപ്പിച്ച് വിളവെടുത്ത് ആനന്ദം അനുഭവിച്ച ഭാഗ്യശാലികളായ മനുഷ്യരായിരുന്നു നമ്മുടെ മുൻമുറക്കാരായ കർഷകർ. നോക്കുന്നിടത്തൊക്കെയുമുണ്ട് കായ്കൾ, മൂത്തും പഴുത്തും കദളി കദമ്പും, അതിനടുക്കി ചെറുതായ വീടും കണ്ണിന്നനായ സസുഖം തരുന്നു. സമ്പന്നമായ കൃഷിയോർമ്മകൾ നിരവധിയാണ്. മേടം 1 മുതൽ മകരം 28 വരെ പരിശുദ്ധിയുടെ കാർഷിക പ്രവൃത്തികൾ അറ്റകുറ്റങ്ങൾ പോക്കി പരിഷ്കരിച്ച് എടുത്തുകൊണ്ട് ഇന്നുള്ളവർക്കും ഇനിയുള്ളവർക്കും ഉണ്ണാനുള്ളത് ഉണ്ടാക്കിയ കർഷകരെ ആദരിക്കാനും അനുമോദിക്കാനും നമുക്ക് ഈ സ്വദിനത്തിൽ കഴിയണം. സ്നേഹിത കർഷക മിഥ്യാപരിഷ്കാര മോഹിതർക്കങ്ങൊരു മോശക്കാരൻ, എന്നാൽ ഭവാനുടെ ദിവ്യമാം യജ്ഞത്തിൽ നിന്നാണ് ഈ കേൾക്കുന്ന യന്ത്രത്തിൻ ഘോഷമെല്ലാം. എത്ര അന്വർത്ഥമാണ് കവിവചനം. നമ്മുടെ കൃഷിയാണ് നമ്മുടെ ഭക്ഷണം. വിശപ്പിൻ്റെ മുന്നിൽ ആഹാരം എത്തിക്കുന്ന പുണ്യപ്രവൃത്തിയാണ് കൃഷി. ആഗോള ഭക്ഷ്യ സംസ്കാരത്തിൽ കുടുങ്ങിപ്പോയ കൃഷിയെയും കർഷകരെയും സഹായിക്കാനും പിന്തുണ നൽകാനുമുള്ള പുതുചിന്തകൾ മുളച്ചു വളർന്ന് പടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കർഷക ദിന ആശംസ.

5 ഏക്കർ പാടത്ത് നെല്ല്. പാടത്തും പുരയിടത്തിലും നിറയുന്ന പച്ചക്കറികൾ, വാഴത്തോട്ടം, ഒപ്പം പശുവും കോഴികളും. കരിവള്ളൂർ കുണിയൻ കിഴക്കേക്കരയിലെ ഭാസ്കരേട്ടന്റെ ഹരിത ലോകമാണ് ഇത്. കൃഷിയിലെ ഒരു ജോലിയും അന്യമല്ല അദ്ദേഹത്തിന്. നിലമൊരുക്കുന്നത് മുതൽ വിത്തിടാനും നടാനും പരിപാലിക്കാനും വിളവെടുക്കാനും എല്ലാത്തിനും ഭാസ്കരേട്ടനും ഒപ്പം ഭാര്യ നളിനിയും ചേരും. കൃഷിയെ ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ച കുട്ടമ്പഴി പാടശേഖര സമിതി സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന ശ്രീ ഭാസ്കരൻ കപ്പണക്കാലിൻ്റെ കൃഷി അനുഭവങ്ങളിലേക്ക്

0: ദീർഘനാളായിട്ട് ഈ മേഖലയിൽ തന്നെ തുടരുന്ന ഒരു വ്യക്തിയല്ലേ ഭാസ്കരേട്ടൻ?
1: അതെ അതെ അതെ, ഏകദേശം ഒരു 15 വർഷത്തിനപ്പുറം ഈ മേഖലയിൽ ഉണ്ട്. അപ്പോ ചുമട്ടുപണി കഴിഞ്ഞതിന് ശേഷമാണ് പൂർണ്ണമായിട്ട് ഈ രംഗത്തേക്ക് വന്നത്.
0: അത് ശരി. അപ്പൊ എന്താ 15 വർഷത്തോളം ഈ കാർഷിക മേഖലയായിട്ട് പ്രത്യേകിച്ച് ബന്ധം ഉണ്ടായിരുന്നില്ലേ?
1: പശു ഉണ്ടായിരുന്നു, എന്റെ സ്വന്തം കൃഷിയുണ്ട്, ഒരു 10-40 സെന്റ് എൻ്റെത്, ഒരു 30 സെന്റ് ഭാര്യൻ്റെത്, എല്ലാം കൂടി ഒരു ഏക്കറ സ്ഥലം ഉണ്ടായിരുന്നു. അത് മുമ്പേ ചെയ്തിരുന്നു. അതിൽ കൂടുതൽ ഇപ്പം ചെയ്യുന്നത് പറഞ്ഞാൽ ചുമട്ട് ജോലി കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ എടുത്തിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വർഷം ഒരു 5 ഏക്കർ 6 ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട്.
0: പാട്ടത്തിനടുത്ത് ചെയ്യുന്നു അല്ലേ?
1: വലിയ ഒരു 3 ഏക്കർ പാട്ടം, ഒരു 2 ഏക്കർ നമ്മൾ സ്വന്തമായിട്ടുള്ള വേറെ എൻ്റെ കുടുംബക്കാരതുണ്ട്. 500 എന്ന് പറയുന്ന സ്ഥലത്തും ചെയ്യാറുണ്ട്. അവിടെ ഒരു ടീച്ചറുടെ സ്ഥലം നമ്മള് എല്ലാ വർഷവും ചെയ്യുന്നതാണ്.
0: നെല്ല് ചെയ്യും. അപ്പൊ ഈ ഒരു 15 വർഷത്തെ പരിചയം വെച്ച് നോക്കുമ്പം ഈ നെൽകൃഷി മേഖല എന്തായിട്ടാ തോന്നിയിട്ടുള്ളത്? കാർഷിക മേഖലയിൽ ഏറ്റവും അധികം നമുക്കൊരു നേട്ടം ഉണ്ടാക്കി തരുന്ന കൃഷിയാണ് നെല്ലെന്നൊരു തോന്നലല്ലേ? ഇപ്പൊ
1: അതില് പ്രധാനമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃഷിക്ക് ആശ്രയിക്കുന്നത് പിന്നെ സാമ്പത്തികമല്ല, ജീവിതത്തില് ഏറ്റവും സന്തോഷപരം മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഈ കൃഷി, പശു അതുപോലെ തന്നെ നെൽകൃഷി. ആ മേഖലയിൽ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലിയ തോതിൽ ബാധിക്കുന്നില്ല. എല്ലാ സമയവും കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു പ്രയാസങ്ങളൊന്നും അനുഭവപ്പെടുന്നത് അതാണ് ഒന്ന് മെയിൻ. പിന്നെ കൃഷിൻ്റെ കാര്യം പറയുക വെച്ചാൽ കൃഷിക്ക് പറഞ്ഞാൽ നമ്മൾ കാലാവസ്ഥയാണ് പ്രധാന ഘടകം. നല്ല കാലാവസ്ഥ, കൃത്യമായ കാലാവസ്ഥയെല്ലാം കിട്ടി തനതായ രീതിയിൽ നമുക്ക് കൃഷി ചെയ്ത് ആണെന്നെങ്കിൽ കൃഷി ലാഭകരമാണ്. യന്ത്രവൽകൃതമാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊന്നും ഇപ്പോൾ യന്ത്രവൽകൃതം നടക്കില്ല, കാരണം ഇവിടെ വെള്ളം കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. മൂർച്ചേൻ്റെ സമയത്ത് വെള്ളം ഉണ്ടാവും, അപ്പോൾ സാധാരണ തൊഴിലാളികൾക്ക് ഉണ്ടായ മൂർച്ച മൂടണം, അപ്പോൾ കൂടുതൽ ചിലവ് വരും. അപ്പോൾ ആ ചിലവ് നമുക്ക് താങ്ങാൻ പറ്റില്ല, അന്നേരം ഈ പറയുന്ന സാമ്പത്തിക ലാഭം കുറയും. ഇതിനാൽ നന്നായി കൃഷി ചെയ്യുന്നതാണ് ലാഭകരമാണ്, നഷ്ടമല്ല, നല്ല രീതിയിൽ ലാഭകരമായിട്ട് തന്നെ പോകാൻ സാധിക്കുന്നില്ല എന്ന് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുന്നത്.
0: അപ്പോൾ ഇവിടെ ഈ നമ്മുടെ നെൽകൃഷിയിൽ നമ്മുടെ നില ഒരുക്കുന്നതിനപ്പുറം മറ്റ് മെഷീനറീസ് ഇവിടെ നടക്കില്ല?
1: അതെ, മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്നും മെഷീൻ്റെ ഒന്നും വരാൻ പറ്റില്ല, എല്ലാം തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. വരുമ്പോണി എടുക്കൽ എല്ലാം തൊഴിലാളികൾ ചെയ്യുന്നത്, അപ്പോൾ സാമ്പത്തികം കൂടുതൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ പറയാനുള്ളത്.
0: ഭാസ്കരേട്ടൻ്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം വരും കൃഷിയിൽ, ഏതൊക്കെ പണികളിൽ ഏർപ്പെടാൻ പറ്റും?
1: നമ്മളെ തൊഴിലാളികളോടൊപ്പം തന്നെ എല്ലാ പണിക്കും ഞാനല്ല, വരുമ്പോണി ഞാൻ എടുക്കാറുണ്ട്, സ്ത്രീകളെ വെച്ച് നടാൻ കൂടാനുണ്ട്, കളവരിക്കാം, എല്ലാ പണിയും ഞാൻ ചെയ്യുന്ന കൂടുതലാണ്, അതെല്ലാം ഞാൻ ചെയ്യും. പറ്റും.
0: അപ്പോൾ നാട്ടിലെ തൊഴിലാളികളുണ്ടോ അല്ലെങ്കിൽ പുറത്തുനിന്നോ?
1: തൊഴിലാളികൾ ഇല്ലായില്ല, എല്ലാ സമയവും കിട്ടില്ല, കിട്ടുന്ന സമയമുണ്ട്. ഇപ്പോൾ ഇത്തവണ എനിക്ക് കിട്ടിയിരുന്നു, പക്ഷേ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയത്തെല്ലാമാണെങ്കിൽ കുറച്ച് പ്രയാസം അനുഭവിക്കുന്നത്. അന്നേരം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെല്ലാം കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. ഇത്തവണ പൂർണ്ണമായിട്ടും നാട്ടിലത്തെ തൊഴിലാളികൾ വെച്ച് കർഷക തൊഴിലാളികൾ പൂർണ്ണമായിട്ടും. അതെ.
0: എത്ര ചിലവ് വരെ അപ്പോൾ ഒരു തൊഴിലാളിക്ക്?
1: ഒരു തൊഴിലാളിക്ക് ഇപ്പോൾ ഇവിടെ ഈ 2.5 ഏക്കർ സ്ഥലത്ത് ഒരു 60 തൊഴിലാളികൾ ജോലി
0: ചെയ്തിട്ടുണ്ടാവും.
1: 450 രൂപ അവർ പിന്നെ രാവിലത്തെ ചായയും ഭക്ഷണങ്ങൾ.
0: ഇതില് വിത്ത് എവിടുന്നാണ് സംഘടിപ്പിക്കുന്നത്?
1: വിത്ത് ഇത്തവണ പറഞ്ഞാല് കൃഷിഭവന്റെ കഴിഞ്ഞ തവണത്തെ വിത്ത് നമുക്ക് കിട്ടിയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ തനതായി എടുത്തിട്ട് നമ്മൾ തന്നെ അടുത്ത വർഷത്തേക്ക്
0: നമ്മളെടുത്തു വെക്കും.
1: ഇതിപ്പോ എടുത്തു വെക്കും. ഇതിപ്പോ അടുത്ത വിളക്ക് വേണ്ടിട്ട് ഇത് എടുത്തു വെക്കും. അടുത്ത കൃഷി ചെയ്യേണ്ട സമയത്ത് ഇത് എടുത്തു വെക്കുക. കൃഷി പൊതുവെ ഉമ നല്ല ഉൽപാദനം കിട്ടുന്ന ഒരു വിത്താണ്. ഉമ്മക്കിലെ പ്രത്യേകത പറഞ്ഞാല് പിന്നെ വെള്ളം അങ്ങനെ പെട്ടെന്ന് കയറി പോയ നല്ല കരുത്തില്ലതാണ്, കൃഷി നല്ല കരുത്താണ് അതിന്റെ ഇതെല്ലാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളത്തിൽ ഒഴുകി പിന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയില്ല,
0: വീണു പോവില്ല. ഉൽപാദനം കൂടുതലല്ലേ?
1: ഉൽപാദനം കൂടുതലാണ് ഉമ്മക്ക്, പിന്നെ ഉൽപാദനം കൂടുതലാണ്, മറ്റ് ആശ്രയിച്ച് ഉൽപാദനം കൂടുതലാണ്.
0: ഇതിന് വളം അടിവളമായിട്ട് എന്താ കൊടുക്കാൻ പറ്റാറ്?
1: അടിവളമായിട്ട് നമ്മൾ ആദ്യം ചാണകമുണ്ട്, ചാണകമിടും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വളം അടിയിൽ കുറച്ച് കൊടുക്കും. പിന്നീട് ജൈവ സാധനങ്ങൾ കുറേ ഉണ്ട് നമ്മുടെ അടുത്ത്, നമ്മുടെ കസ്റ്റഡി, നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുന്ന ജൈവപരമായ അതിന് വില കൂടുതലാണ്. പക്ഷെ എന്നാൽ അത് ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഏജന്റുമാർ വന്നിട്ട് നമുക്ക് തരുന്നുണ്ട്, അപ്പോൾ അത് പൊതുവിൽ നല്ല ഗുണം ചെയ്യുന്നുണ്ട് പൊതുവിൽ. അതാണിപ്പോൾ അവസാനം ചെയ്യേണ്ടത്. പിന്നെ ഫാക്ടംബോസും യൂറിയ പൊട്ടാഷാണ്
0: നിലവിൽ പൊതുവെ നമ്മൾ നെൽകൃഷിയിൽ ഉപയോഗിക്കുന്നത്.
1: ജൈവ ചെയ്തുകൊണ്ട് കൂടുതലും ജൈവമാണ് ഇപ്പോൾ ചെയ്യുന്നത്, അടിവളം മാത്രമേ അത് ഉപയോഗിക്കുന്നു.
0: ഉമ്മയും കൊടുക്കില്ലേ?
1: ഉമ്മയും കൊടുക്കാറുണ്ട്.
0: പൊതുവെ എന്താ ഇത്തവണത്തെ കൃഷിയെ പറ്റി തോന്നുന്നത്?
1: പ്രാവശ്യം കാലാവസ്ഥ ഈ കൃഷി അനുകൂലമാണ്, എന്താ വെച്ചാൽ വെള്ളം കൂടുതൽ ഒഴുകി പോകുന്നത് കൊണ്ട് തന്നെ കൃഷി നന്നായി തിളച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നല്ല രീതിയിൽ കൃഷി കിട്ടുന്നില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം, കാരണം നെല്ല് പൊതുവെ കാണുമെന്ന് തന്നെ നല്ല നന്നായിട്ട് തളിച്ചു വരുന്നുണ്ട്.
0: ഇതിപ്പോ എത്ര ദിവസത്തെ വളർച്ചയായിട്ടുണ്ട്?
1: ഇതിപ്പോ ഒരു 1.5 മാസം, 45 ദിവസം കഴിഞ്ഞു
0: കതിരിടാനായി അല്ലേ?
1: ഇനി ഒരു 10-15 ദിവസത്തിനുള്ളിൽ കതിരിടാൻ ഏകദേശം.
0: അപ്പൊ ഇപ്പൊ വളം കൊടുത്തു,
1: ആദ്യം കൊടുത്തു, രണ്ടാമത്തെ ഒരു വട്ടം കൊടുത്തിട്ടുണ്ട്,
0: ഇനി ഒരു തവണ കൊടുക്കണം.
1: ഒരു തവണ കൂടി അവസാനം ലാസ്റ്റ് കൊടുക്കണം, വിരിയുന്നതിന് കുറച്ച് മുന്നേറ്റ് കൊടുക്കും.
0: പൊതുവെ ഇത്തവണ രോഗങ്ങൾ അങ്ങനത്തെ
1: ഒന്നാമളൊക്കെ അങ്ങനെ രോഗങ്ങൾ കുറവാണ്. രണ്ടാമളൊക്കെ കൂടുതൽ വരും. ഒന്നാമൾക്ക് ഇപ്പൊ ഇവിടെ ഒന്നും ചെയ്യണ്ട, ഇവിടെ എല്ലാം ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്, പ്രശ്നമില്ല, നന്നായിട്ട് വരുന്നുണ്ട്. രണ്ടാമളൊക്കെ അതല്ല, രണ്ടാമളൊക്കെ ചിലപ്പോൾ ബാധിക്കുന്നുണ്ട്. അത്
0: ഇത് കളപറയൊക്കെ കഴിഞ്ഞതാ?
1: കളപറ കഴിഞ്ഞു.
0: രണ്ടാമളൊക്കെ പൊതുവെ എന്താ രോഗങ്ങൾ വരാൻ സാധ്യത?
1: രണ്ടാം വിളക്ക് എന്ന് പറഞ്ഞാല് അത് കാലാവസ്ഥ മാറിയല്ല, ഇപ്പോഴും നല്ല മഴയല്ലേ, കാലാവസ്ഥയൊക്കെ അങ്ങനെ ഇത് ബാധിക്കുന്നില്ല. ഇതിന് അങ്ങനെ മഴ വരുമ്പോൾ അത് പോയി പോകുന്നുണ്ട്. രണ്ടാം വിളക്ക് അതല്ല, മഴയില്ലാത്ത സമയമാണ്. പിന്നെ അവിടെ ഒരു വലിയ കുളമുണ്ട്, ആ കുളത്തിൽ നിന്നെല്ലാം വെള്ളമെടുത്തിട്ടാണ് അവസാന ഘട്ടങ്ങളിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാലാവസ്ഥ മാറിയതിൻ്റെ ഒരു അണുക്കളിൻ്റെ ഗുണം തകരാറുണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ടില്ല, ചെറിയ തോതിൽ ഉണ്ടാവാറുണ്ട്, നമുക്ക് ബാധിക്കുന്നുണ്ട്.
0: ഈ പൊതുവെ നമ്മുടെ നെൽകൃഷിയിൽ വെള്ളം നമ്മൾ കയറ്റിറക്കിക്കൊണ്ടിരിക്കുമല്ലോ അല്ലെ, എങ്ങനെയാണ് വെള്ളത്തിന്റെ ഒരു ഇത്, കിടപ്പ് എങ്ങനെ വേണമെന്നാണ്?
1: ഇവിടെ അതില്ല, രണ്ടാം വിളക്ക് മാത്രമേ അതില്ല. ഇവിടെ വെള്ളം വന്ന് അതേപോലെ അങ്ങ് പോലും ഇവിടെ കെട്ടിയർത്താൻ പറ്റില്ല, കെട്ടിയർത്താൻ പറ്റിയ സാധ്യതയല്ല ഒന്നാം വിളക്ക്. രണ്ടാം വിളക്ക് അതല്ല, രണ്ടാം വിളക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പോലെ പിന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആദ്യം പൂട്ടുന്ന സമയത്ത് തന്നെ, വണ്ടി പൂട്ടുന്ന സമയത്ത് തന്നെ വരമ്പലാക്കി അതിന്റെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് കെട്ടി നിർത്താൻ പറ്റും. അത് കെട്ടി നിർത്തി നമ്മൾ വളം ചെയ്യുന്ന സമയത്തെല്ലാം ഭദ്രമായി വളം ചെയ്ത് ഒരു കുമ്മായിലിട്ടിട്ട് ഒന്ന് ഈ വയലിലെ കീടങ്ങളെല്ലാം ഒഴുക്കി കളയും. ഒഴുക്കി കളഞ്ഞിട്ടാണ് ഈ നാട്ടി തുടങ്ങുന്നത്. നാട്ടി തുടങ്ങുമ്പോൾ അടിവളമായിട്ട് ഈ പറയുന്ന ഫാക്ടംബസ്, യൂറിയ പൊട്ടാഷ്, അങ്ങനത്തെ യൂറിയം പൊട്ടാഷാണ് അടിയിൽ അധികം ചെയ്യാറ്. ചിലവർ ഫാക്ടംബസും ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അതിന് ശേഷം പിന്നെ ഒരു 10 ദിവസം ഒരാഴ്ച കഴിഞ്ഞാൽ അടിവളം ഒരു വട്ടം ചേർക്കും. പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞാൽ പിന്നെ രണ്ടാം വട്ടം, പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞാൽ മൂന്നാം വട്ടം. അങ്ങനെ 3 ടേണിലാണ് നമ്മൾ വളം കൊടുക്കുന്നത്.
0: ഈ ഉമ്മ എത്ര ദിവസത്തെ മൂപ്പ?
1: 120 ദിവസം. ഏറ്റവും കൂടുതൽ മൂപ്പുള്ളതാണ് ഉമ്മ, 120 ദിവസം.
0: മറ്റു വിത്തുകൾ ചെയ്യാറില്ലേ ഉമ്മയല്ലാതെ? മറ്റെന്തൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്?
1: ഇപ്പൊ ഇവിടെ ഇപ്പം പിന്നെ വേറെ 2-3 വിത്തുകൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അതില് ശരിക്ക് ഗുണം ചെയ്യുന്നത് ഉമ്മക്കാണ് ഏറ്റവും നന്നായിട്ട്. പിന്നെ പൗർണമിയുണ്ട്, പൗർണമി കഴിഞ്ഞതിന്റെ അപ്പുറത്തെ തവണ പൗർണമി ഇത് നല്ല നന്നായിട്ട് കൃഷി കിട്ടിയത്. പൗർണമി അത് നന്നായിട്ട് പോകുന്നുണ്ട്.
0: ഇപ്പൊ ഒന്നാമൾ ചെയ്യുന്നത് എത്രത്തോളം വരുന്നുണ്ട്? എത്ര ഏക്കർ പറഞ്ഞു?
1: 2 ഏക്കർ 65 സെന്റ് ഇപ്പൊ ചെയ്തു.
0: എന്താ ഒരു പൊതുവേ ഉള്ള ഒരു ശരാശരി കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു എത്രത്തോളം വിളവ് ലഭിക്കാറുണ്ട് ഒരു വർഷം?
1: കഴിഞ്ഞ വർഷം
0: കാലാവസ്ഥയൊക്കെ നല്ലതാണ് അങ്ങനെ വിചാരിച്ചാൽ?
1: ആ, ഞാനിപ്പോ കഴിഞ്ഞ തവണ പിന്നെ കൃഷി ഭവന് വേണ്ടി കൊടുത്തത് 5 ടണ്ണാണ്.
0: 5 ടണ്ണാണ്.
1: 2.5 ഏക്കർ. സപ്ലൈകോ,
0: സപ്ലൈകോയിലാണ്
1: എല്ലാ വർഷവും കൊടുക്കുന്നത്. വിൽപ്പന ചില സമയത്ത് ഗവൺമെന്റിന്റെ സമയം വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇത്തവണ ഇപ്പൊ നെല്ലിന്റെ വിത്തിൻ്റെ വരാനുണ്ടത്ര, വരണത്ര ഒരു തവണ കൊണ്ടുപോയി. ഇപ്പൊ ബാക്കിയിലത് കൊണ്ടുപോകണത്ര, ഒരു 6 ലോഡ് കൂടുന്ന കൊണ്ടുപോകണുണ്ട്. ഇവിടെ ഓരോരോ വീടുകളിലുണ്ട്, എന്റെ ഇവിടെ ഇവിടെ ഒരു കടയിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഇപ്പൊ കടയിൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ വീട്ടിലുണ്ട്, 1 ലോഡ് പോയി, ബാക്കിയുള്ളത് ഇപ്പം അടുത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞത്.
0: രണ്ടാം വിളക്ക് മറ്റൊരു സ്ഥലത്ത്,
1: കുട്ടമ്പഴി പാടശേഖര തൊട്ടപ്പുറത്താണ്
0: ചെയ്യാനുള്ളത്. അതാണ് കൂടുതൽ ചെയ്യുക?
1: അതെ, അതാണ് കൂടുതൽ ചെയ്യുക. ഏറ്റവും കൂടുതൽ കൃഷി കിട്ടുന്ന സ്ഥലം ആ ഏരിയ. ഇവിടെ ആദ്യം ചെയ്യില്ല, ഇതിപ്പോ ഈ ഏരിയ ഇത്രയില്ലും, ബാക്കിയെല്ലാം വെറുതെ കിടക്കുന്ന സ്ഥലമാണ്. മുണ്ടോൻ ചെയ്യും, മുണ്ടോൻ എന്ന് പറയുന്നത് വാളി കൊടുക്കാൻ വേണ്ടി, ഇതിപ്പോ മുണ്ടോനാണ് വാളി കൊടുക്കാൻ വേണ്ടി. നല്ല മഴയുണ്ടെങ്കിൽ നല്ല വള കിട്ടും.
0: രണ്ടു തവണ
1: മുറിക്കും, ഒരു തവണ മുറിച്ചു, ഇനി 1 തവണയും കൂടി മുറിക്കും. അതിൽ പശുവിന് കൊടുക്കാം.
0: ഈ പൊതുവെ നെല്ലില് ഒന്നാം വിളക്ക് കിട്ടുമോ നിങ്ങക്ക്? ഈ പുല്ല്
1: മൂർന്ന് കഴിഞ്ഞാൽ അതിന്റെ കറ്റ കിട്ടും, നമുക്ക് പശുവിന് കൊടുക്കാൻ പറ്റും.
0: നിങ്ങളുടെ പശുവിന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, പുറത്ത് കൊടുക്കില്ലേ?
1: പുറത്ത് കൊടുക്കും, നമുക്ക് കൂടുതൽ ഇത്രയും വേണ്ട, ഞാൻ ചെയ്യുന്ന അത്ര വേണ്ട, കുറച്ച് പുറത്ത് കൊടുക്കും. 1-3 രൂപ, 4 രൂപ, ചിലപ്പോ 5 രൂപ വരെ കിട്ടും.
0: ഈ രണ്ടാം വിളക്കാണോ ഒന്നാം വിളക്കാണോ പുല്ല് ശരിക്കും നമുക്ക് കിട്ടുന്നത്?
1: ഒന്നാം വിളക്ക് കിട്ടില്ല. ഇവിടെ ഇപ്പം ചിലപ്പോൾ കിട്ടണമെന്നില്ല, കാരണം തന്നെ മഴയെല്ലാം വന്നു കഴിഞ്ഞാൽ കുറേ ചീഞ്ഞാലും പോകും, അതുപോലെ മൂർന്നെടുക്കുമ്പോൾ വെള്ളത്തിൽ
0: പോകും.
1: അപ്പോൾ അങ്ങനെയെല്ലാം പ്രശ്നമുണ്ട്. രണ്ടാം വിളക്ക് അത് ബാധിക്കുന്നില്ല. അപ്പോഴത്തേക്ക് മഴയെല്ലാം പോയി, നമ്മളെ നെല്ലെല്ലാം ക്ലിയറായി. അപ്പോൾ വണ്ടി വന്നിട്ട് ശരിക്കും പൂട്ട അടിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നെല്ല് കിട്ടും, ഒരു ഭാഗത്ത് പുല്ലും കിട്ടും.
0: അപ്പോൾ ഈ രണ്ടാം വിള ചെയ്യുന്ന സ്ഥലത്ത് മെഷീനറീസ് ആണോ കൊയ്ത്തിന് ഉപയോഗിക്കുന്നത്?
1: അതെ, അതുകൊണ്ടാണ് അവിടെ ലാഭകരം. മെഷീനറീസ് ആണെങ്കിൽ ലാഭകരമാണ്, മറ്റല്ലാതെ ഒരു നഷ്ടമാണ്. അങ്ങനെയല്ല പറയുന്നത്, വേണ്ടത്ര കിട്ടില്ല എന്നാണ്.
0: അപ്പൊ ഈ ഇനിയിപ്പോ വിളവെടുപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്നതിന് പച്ചക്കറിയാണ്?
1: ഇത് കഴിഞ്ഞ ഉടനെ പച്ചക്കറി ചെയ്യാൻ തുടങ്ങും.
0: പച്ചക്കറി ഫുൾ എല്ലാ ഏരിയയിലും ചെയ്യും?
1: ഈ ഏരിയ, ഈ 1 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി ചെയ്യാറുണ്ട്.
0: അവിടെ ഭാസ്കരേട്ട മാത്രമാണോ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത്?
1: മറ്റെല്ലാ ഒരുപാട് ആൾക്കാർ സ്വന്തം ആവശ്യത്തിന് ചെയ്യുന്നുണ്ട്, ഇതുപോലെ മറ്റ് പുറത്തു കൊടുക്കുന്നതും ഉണ്ട്. സ്വന്തം ആവശ്യത്തിന് ഈ കാലാവസ്ഥ കഴിഞ്ഞ അവിടെ എല്ലാ വീടുകളും, ഒട്ടുമൊക്കെ വീടുകളിലും പച്ചക്കറി കൃഷി ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരേ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും.
0: പച്ചക്കറി എന്ന് പറയുമ്പോൾ എന്തെല്ലാം ചെയ്യും? എല്ലാ വിളകളും,
1: വെള്ളരിയുണ്ട്, ഏറ്റവും കൂടുതൽ കുമ്പളം, കുമ്പളമാണ് ഞാൻ കൂടുതൽ ചെയ്യും. എന്താ പറയാ, നരയം കുമ്പളം, കുമ്പളമുണ്ട്, പയറുണ്ട്, വണ്ടിയുണ്ട്, അങ്ങനെ എല്ലാ സാധനവും ചെയ്യും. ചീര ചെയ്യും, അതുപോലെ തന്നെ പയറെല്ലാം നന്നായിട്ട് ചെയ്യും.

0: വെള്ളം ഇവിടെ കിട്ടുവോ?
1: ഇല്ല, ഞാൻ പൈപ്പിട്ടിട്ട് വീട്ടിൽ നിന്ന് പൈപ്പിട്ടിട്ട് അടിക്കണം കൊടുത്തേക്ക്. വെള്ളം കിട്ടില്ല,
0: ഒട്ടും ഉണ്ടാവില്ല. ഈ കാണുന്ന കുറച്ച് ഇതുപോലുള്ള സ്ഥലത്തെല്ലാം
1: ഒന്നൊന്നര മാസം കഴിയുമ്പോൾ പറ്റിപ്പോവും, അതെല്ലാം പറ്റും.
0: അപ്പൊ കൃഷിക്കായി നിങ്ങൾ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരണം,
1: അവിടെ നിന്ന് പൈപ്പിട്ടിട്ട് മോട്ടർ ഇട്ടിട്ട് ആണ് വെള്ളം എടുക്കൽ.
0: അപ്പൊ ഈ ഓരോ ആൾക്കാരും ഓരോ വീട്ടുകാർ അവരവരുടെ വീട് എടുക്കുകയോ ചെയ്യാം?
1: ആ ചെല്ലാ, അപ്പുറത്ത് ഒന്ന് രണ്ട് കിണറുണ്ട്, ഈ വയലിനെ ഒന്ന് രണ്ട് കിണർ, ആ കിണർ ഉപയോഗിച്ചിട്ട് നമ്മൾ തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു കിണർ ഇവിടെ
0: ഉണ്ടാക്കിയിട്ടുണ്ട്.
1: അല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു, കൃഷിന്റെ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതിൽ അതിന്റെ വകയിൽ ഒരു കിണർ ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെ കുറെ ആൾ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറി. പൊതുവെ മോശമല്ലാതെ രീതിയിൽ പച്ചക്കറി നമ്മുടെ കുണിയ പ്രദേശത്ത് ചെയ്യുന്നുണ്ട്. പച്ചക്കറി ഞാൻ ഇവിടെ തന്നെ വരും, ഇപ്പൊ കുമ്പളല്ല ഇവിടെ തന്നെ വരും. നമ്മള് ജൈവമായതുകൊണ്ട് അവര് മരുന്നിന്റെ ആവശ്യത്തിനെല്ലാം ഉപയോഗിക്കും. രാവിലെ അതിന്റെ നീരെല്ലാം കഴിക്കുന്ന കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ഈ നീരെടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടിട്ട് നല്ല, അതുകൊണ്ട് നമ്മള് വിഷമില്ല, ഒന്നും ചേർക്കൂല,
0: രാസവളങ്ങളൊന്നും
1: ചെയ്യില്ല.
0: അപ്പൊ എന്താ ഉപയോഗിക്കുന്നത്?
1: പിന്നെ ചാണകം, മൂത്രം, പിന്നെ മറ്റേ പിന്നെ കടലപ്പിണ്ണാക്ക്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് അതിൽ തന്നെ അതിൽ തന്നെ അതിനെ കൊണ്ടുതന്നെ ഉണ്ടാക്കാൻ പറ്റും. ചാണകപ്പൊടി ആദ്യം എടുക്കും, പിന്നെ ഇത് പിന്നെ മത്തി
0: ആ
1: മത്തി കഷായക്കും അതിനെ കൊണ്ട്. അത് അതുകൊണ്ട് അത് മതി, വരൊന്നും വേണ്ട.
0: പൊതുവെ ജൈവവളം കൊണ്ട് തന്നെ നമുക്കൊരു വിപണി സാധ്യതയുള്ള രീതിയിൽ പച്ചക്കറി ചെയ്യാം.
1: അതുകൊണ്ട് നമ്മൾ കൂടുതൽ സാധനം പോകുന്നുണ്ട്, സാധനം പോകും.
0: അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു റേറ്റ് കൃത്യമായിട്ട് കിട്ടും? വില
1: എങ്ങനെയാണ്? നമ്മള് പറയുന്ന
0: ഫിക്സഡ് റേറ്റ് ആണോ എല്ലാറ്റിനും?
1: ഫിക്സഡ് ഒന്നുമില്ല, ഒരു കാലാവസ്ഥ
0: മാർക്കറ്റ്
1: അനുസരിച്ചിട്ട് ആണ് വാങ്ങിക്കുന്നത്.
0: മാർക്കറ്റില് പൊതുവെ ആൾക്കാർക്ക് കിട്ടുന്നതിനെക്കാട്ടും നിങ്ങൾ കുറച്ച് കൊടുക്കും,
1: കൂടുതൽ കൊടുക്കില്ല.
0: അവർക്കും ലാഭമാണ്, നിങ്ങൾക്കും ലാഭമാണ് എന്നുള്ള രീതിയിൽ
1: കൊടുക്കും.
0: പിന്നെ ഈ പയർ വർഗ്ഗങ്ങൾ ചെയ്യോ നിങ്ങൾ? മൂന്നാമള എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ടോ? ചെറുപയർ, വൻപയർ?
1: ചെറുപയർ മുമ്പ് ചെയ്യാറില്ല, ഇപ്പം കാലാവസ്ഥ പിടിക്കുന്നില്ല. കാരണം അവിടെ വെള്ളം വെള്ളമില്ല, ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. കഴിഞ്ഞ വേണം തന്നിരുന്നു കുറച്ച്, പക്ഷെ കുറച്ച് ചെയ്തിരുന്നു, പക്ഷെ അതെല്ലാം വെള്ളത്തിൽ പോയി. കിട്ടും, മണ്ണിന് കിട്ടും, പക്ഷെ പൂർണ്ണമായിട്ട് കിട്ടിയില്ല, കുറച്ച് ചെയ്തിരുന്നു.
0: ഇവിടെ ഇപ്പൊ എത്ര മാസം, ഏത് മാസം കൊണ്ട് തുടങ്ങാൻ പറ്റും?
1: നവംബർ മാസം,
0: നവംബർ മാസം
1: ലാസ്റ്റ്, നവംബർ ഫസ്റ്റിൽ ചെയ്യും. ഫസ്റ്റ് ചെയ്യാം.
0: എത്ര വരെ? എന്നിട്ട്
1: മാർച്ച് ഏപ്രിൽ വരെ ചെയ്യും.
0: ഏപ്രിൽ വരെ ചെയ്യും.
1: അഞ്ചു മാസം ചെയ്യാൻ പറ്റും.
0: അഞ്ചു മാസം നിങ്ങൾക്ക്
1: ചെയ്തിട്ട് വീണ്ടും ചെയ്യാം, രണ്ടാമതും ചെയ്യാം. നമുക്ക് വെള്ളരിയെല്ലാം ഒരിക്കൽ മൂന്ന് മാസേ അത്രേ വേണ്ടു, ചെറിയ മാസേ വേണ്ടു, ഒരു രണ്ടു മാസത്തിനുള്ള തന്നെ വെള്ളരിയിലായില്ലേ. വീണ്ടും ചെയ്യാം. വെള്ളരി, കുമ്പളം ഇതെല്ലാം പ്രധാനമായിട്ട് ഇവിടെ ചെയ്യും.
0: മെയിനായിട്ട് ഇവിടെ അതാ നടക്കുന്നത് അല്ലേ? പക്ഷെ മാർക്കറ്റിന്റെ പ്രശ്നമില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്.
1: കൂടുതൽ നമുക്ക് ആ സമയത്ത് മാർക്കറ്റ് കുറയും, ഒന്ന് എല്ലാ വീടുകളിലും ചെയ്യുന്നുണ്ട്. അപ്പൊ മാർക്കറ്റ് ആ സമയത്ത് കുറയും, കുറച്ച് കുറയും.
0: എന്നാലും മറ്റ് ഇടനിലക്കാരെ ആശ്രയിക്കാണ്ട് തന്നെ വിട്ടുപോവില്ലേ?
1: ഞാനിപ്പോ ഇടനിലക്കാരെ ആശ്രയിക്കാതെ കൃഷി ഭവൻകാരെ കൊണ്ടുപോകും. അവർ അവിടെ കൊണ്ടുപോയാൽ അവര് സഹായിക്കും നമ്മളെ. അവര് ഈ കുമ്പളം ഇതെല്ലാം അവിടെ കൊണ്ടുപോയാൽ, അതുപോലെ തന്നെ ചീര അങ്ങനത്തെ എല്ലാം കൊണ്ടുപോയാൽ അവര് നമ്മൾക്ക് സഹായിച്ചു തരും. നമുക്ക് തന്നെ ഉണ്ട് ദിനേശ് കമ്പനി വാടിയിട്ടെല്ലാം കൊടുത്താല് സാധനം പോകും.
0: അതൊരു വിഷു വിപണി കിട്ടും അല്ലേ?
1: വിഷു വിപണി കിട്ടും. ഇത്തവണ ഒന്നും തുടങ്ങിയില്ല, എല്ലാം തുടങ്ങണത്തന്നെ, കാലാവസ്ഥ മഴയായതുകൊണ്ട്.
0: അപ്പൊ ഇത്തവണ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ ചെയ്യാൻ പറ്റും?
1: ഇവിടെ ചെയ്യും. ഇത് കഴിഞ്ഞാലേ ചെയ്യാം.
0: ഇത് കഴിഞ്ഞാലല്ലേ.
1: പിന്നെ പറമ്പില് നമുക്ക് അത്യാവശ്യം വീട്ടിലാവശ്യത്തിന് വേണമെങ്കിൽ പറമ്പ് ചെയ്യും. അതിനിപ്പൊ കൊണ്ടുവന്നില്ല,
0: പച്ചക്കറി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലേ. പിന്നെ പശുക്കൾ അല്ലേ, ഈ നെല്ലിനായാലും പച്ചക്കറിക്കായാലും പറഞ്ഞല്ലോ ജൈവം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കൃഷിയാണ്. അപ്പൊ അതിന് താങ്ങായിട്ട് നിക്കുകയാണ് നിങ്ങളുടെ പശുക്കൾ?
1: ഞങ്ങളുടെ പശുക്കള് ഇപ്പൊ കണ്ടില്ലേ, ആ പശുക്കള് ചാണകം അതെല്ലാം ഇതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പുറത്തും കൊടുക്കാൻ പറ്റും, പൂർണ്ണമായിട്ട് ഇതിന് വേണ്ട, ഒരു രണ്ടു മൂന്നിലൂടെ മൂന്നാലിലൂടെ ഒരു വർഷം കിട്ടും. അപ്പൊ അതിൽ ഒന്ന് കുറച്ചേ നമ്മൾ ഉപയോഗിക്കും, ബാക്കി പുറത്ത് കൊടുക്കും.
0: എത്ര പശുക്കളുള്ളത്
1: ഇപ്പൊ? മൂന്ന് പശുക്കൾ നിലവിൽ,
0: കറവയുള്ള പശുക്കൾ.
1: രണ്ടെണ്ണം കറവയുണ്ട്, ഒന്ന് ഇപ്പൊ അടുത്ത് പ്രസവിക്കാനുണ്ട്, മൂന്നെണ്ണം ഉണ്ട് എന്റെ കുട്ടികളുണ്ട്.
0: എന്തിനായിരുന്നു പശുക്കള്?
1: ഒന്ന് എച്ചപ്പ്, ബാക്കി രണ്ടെണ്ണം ജേഴ്സി പശുക്കൾ, നല്ല പാല് കിട്ടുന്ന പശുക്കളാണ്.
0: സൊസൈറ്റിക്കാണോ പാല്?
1: സൊസൈറ്റിക്ക്, ഇവിടെ മിൽമ സൊസൈറ്റി ഉണ്ട് കരുവള്ളൂര്. അവര് പാല് ഇവിടെ എടുക്കാൻ വരും, അവര് രാവിലെ ഒരു ആറരക്കാലാകുമ്പോൾ വരും, ഉച്ചക്ക് മൂന്നുമണിക്ക് വരും.
0: പിന്നെ പുല്ലിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല, നിങ്ങളൊരു റൊട്ടേഷൻ കണക്ക് പോവാണല്ലേ?
1: പുല്ലിന് സാധ്യത ഉണ്ട്, ഇവിടെ എല്ലാം നമുക്ക് മുരാനില്ലതുകൊണ്ട്. അതുപോലെ തന്നെ എപ്പം പച്ച കൊടുക്കാൻ പറ്റും, എല്ലാ കാലാവസ്ഥക്കും പച്ച തന്നെ കൊടുക്കാൻ പറ്റും.
0: ഇവിടെ പച്ച പുല്ലും കൊടുക്കുന്നതുകൊണ്ട് എന്താ ഒരു ഗുണം തോന്നിയിട്ടുള്ളത്?
1: പച്ച പുല്ല് കൊടുക്കുന്നതുകൊണ്ട് പാല് കൂടുതൽ കിട്ടും. രണ്ടു വയസ്സ് ഇപ്പോലെ, ഇപ്പൊ ഒരു 25 ലിറ്ററേ ഉള്ളൂ, സമയം കഴിഞ്ഞു. രണ്ടു നേരം കൂടി 25 ലിറ്റർ, ഒരു 20 ലിറ്റർ മേലെ അവിടെ കൊടുക്കുന്നുണ്ട്. ബാക്കി പിന്നെ നമ്മുടെ ആവശ്യത്തിനും കുടുംബങ്ങൾക്കും കൂടി ഒരു 5 ലിറ്റർ ഉപയോഗിക്കും.
0: ഓക്കെ. അതുപോലെ തന്നെ കോഴികളും ഉണ്ടല്ലേ?
1: കുറച്ച് കോഴികളുണ്ട്.
0: മുട്ടക്കോഴികൾ?
1: മുട്ടക്കോഴികൾ പിന്നെ പുറത്തങ്ങനെ കൊടുക്കില്ല, നമ്മൾ തന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കണം. അടുത്ത ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുന്നതല്ലാണ്ട് മറ്റേ നമ്മൾ തന്നെ ഉപയോഗിക്കല.
0: കോഴിവളം ഉപയോഗിക്കില്ലേ കൃഷിക്ക്?
1: കോഴിവളം അങ്ങനെ ഞാൻ ഉപയോഗിച്ച കുറവാണ്. നമ്മളിപ്പോ തുടങ്ങിയാണ്, ഒരു വർഷം ആവുന്നത്ര, ഇവിടെ ഉണ്ട് കുറച്ചുണ്ട് ഉപയോഗിക്കണത്രേ.
0: അപ്പോ നെല്ലും പച്ചക്കറിയും പശുവും കോഴിയും.

0: ഒരു സംയോജിത കൃഷിയല്ലേ?
1: മഞ്ഞള് മഞ്ഞള് വാഴ വാഴ കൃഷി കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരുന്നു. ഇപ്പൊ ഇനി തുടങ്ങേണ്ട സമയമായി. രണ്ടു വർഷമായിട്ട് വാഴയുണ്ട്.
0: അത്
1: അപ്പുറത്ത് പടിഞ്ഞാറക്കര അവിടെയുണ്ട്. അവിടെ സ്ഥലമുണ്ട്, മകന്റെ ഒരു സ്ഥലമുണ്ട്. അപ്പുറമില്ല, അവിടെയാണ് ഇപ്പൊ മഞ്ഞളും നട്ടിട്ടില്ലത്. കുറച്ച് മഞ്ഞളും ഇഞ്ചിയും അവിടെ
0: നട്ടിട്ടുണ്ട്.
1: അത്ര ഗുണമല്ലെങ്കിലും കഴിഞ്ഞ തവണ 50 വാഴയായി. അത്രയില്ലും, 10 സെന്റ് സ്ഥലം 50 വാഴയായി. കഴിഞ്ഞ തവണ സീസണിൽ കിട്ടിയിരുന്നു, നല്ല പൈസ കിട്ടിയിരുന്നു. നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിഷയമാണ്.
0: മഞ്ഞളൊക്കെ പൊടിപ്പിച്ചിട്ട് വിൽപ്പനയാണോ?
1: മഞ്ഞൾ കുറച്ച് നാട്ടിലും ആവശ്യക്കാർക്ക് കൊടുക്കും.
0: ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കൂട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്?
1: ഇപ്പൊ ഇല്ല തന്നെ, ഇപ്പൊ കൂടുതൽ പ്രയാസത്തില്ല പോകുന്നത്. കൂട്ടണം എന്നാഗ്രഹമില്ല. ഇപ്പൊ
0: ഇല്ലാണോ?
1: ഭാര്യ സഹായിക്കും. ഭാര്യ പൂർണ്ണസമയം
0: ഈ
1: മേഖലയിലുണ്ട്.
0: പശുവിനെ നോക്കാൻ ഒരാൾ വേണല്ലോ അല്ലേ?
1: ആ പോണ, നമ്മള് രാവിലെ 4 മണി കഴിഞ്ഞാല് രാത്രി 8 മണി വരെ എന്നെ പറയാം.
0: പശുവിന്റെ കറവയൊക്കെ എങ്ങനെയാ? കൈയുണ്ടാ?
1: കറവ കയ്യാ, കൈകൊണ്ട് തന്നെ അവർക്കും.
0: രണ്ടുപേരും ചെയ്യോ?
1: രണ്ടുപേരും ചെയ്യും.
0: എന്താ ഭാര്യയുടെ പേര്?
1: ഭാര്യയുടെ പേര് നളിനി. ഒരു പൂർണ്ണമായി ഈ മേഖലയിലല്ലേ കാർഷിക മേഖല.
0: രണ്ടുപേരുടെയും പ്രയത്നമാണ് ഈ കൃഷി മൊത്തം.
1: അതെ അതെ അതെ അതെ.
0: ബാക്കി മക്കള്?
1: മക്കള് രണ്ടു മക്കളുണ്ട്. രണ്ടുപേരും പിന്നെ വണ്ടി ഓടുന്നവരാണ്. അവര് ഈ മേഖലയിലില്ല. അവർക്ക് കാർഷിക മേഖലയോട് താല്പര്യമില്ലാതെ കൊടുക്കണം. അവർക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഭാര്യ പൂർണ്ണമായിട്ട് ഈ മേഖലയില്ല. അവരുടെ സഹായം കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പോകുന്നത്.
0: അതെ, എന്താ പറയണ്ടേ, നമ്മുടെ ഭക്ഷണത്തിനുള്ള ഇതെന്തായാലും കൃഷിയിലൂടെ തന്നെയല്ലേ?
1: അതെ അതെ,
0: എല്ലാം അതെ. പച്ചക്കറിയുണ്ട്, നെല്ലുണ്ട്, പശുണ്ട്, പാലുണ്ട്, മുട്ടയുണ്ട്, ഇതന്നെയല്ലേ വേണ്ടത് നമുക്ക്? ആരോഗ്യകരമായിട്ടൊരു ജീവിക്കാൻ ഇതൊക്കെ
1: തന്നെയല്ലേ? ഒന്നും വാങ്ങിക്കണ്ട, ചില സീസണിൽ പച്ചക്കറി വാങ്ങിക്കേണ്ടി വരും. എന്നാലും പൊതുവെ മോശമല്ല, നമുക്ക് നമ്മളേതായ സാധനം തന്നെ ഉപയോഗിക്കാൻ പറ്റും.
0: സന്തോഷമാണ്, സംതൃപ്തിയാണ്.
1: സംതൃപ്തി, ഈ മേഖല സംതൃപ്തിയാണ്. വളരെ സംതൃപ്തിയോടുകൂടി തന്നെ പോകുന്നുണ്ട്.
2: കൃഷിയാണ് ജീവിതം. ഇതുവരെ നമുക്കൊപ്പം കരുവള്ളൂർ കുണിയൻ കിഴക്കേക്കരയിലെ ശ്രീ ഭാസ്കരൻ കപ്പണക്കാൽ.

0: സകലം കൃഷികുശലം.
1: ജാനകിച്ചേ, ദാ പാത്രം എടുത്തോണ്ട് വന്നോ. നമ്മുടെ തോമസുട്ടിയുടെ പച്ചക്കറി വേണ്ടി വന്നു. വാ വേഗം,
2: എല്ലാരും വേഗം വന്നാ, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാനുണ്ട്.
1: എന്റെ തോമസുട്ടിയെ, ഞാൻ വിചാരിച്ചു ഇന്ന് തിങ്കളാഴ്ച ആണെന്ന് നീ മറന്നു.
2: അതങ്ങനെ മറന്നാ പറ്റൂ എന്റെ രമേച്ചി? ഈ വണ്ടിയും ഇതിലെ പച്ചക്കറി അല്ലേ എന്റെ ചോറ്. ആ അല്ല ജാനകിയച്ചിയോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
3: ഞാനിപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ രമയോട്, നമ്മുടെ തോമസുട്ടിയെ കാണാനില്ലല്ലോന്ന്. നീ വരാൻ വൈകിയപ്പോ ഇന്ന് തിങ്കളാഴ്ച അല്ലേ, അതോ മാറിപ്പോയോ എന്ന് ഞാൻ വിചാരിച്ചു.
2: ആർക്ക് മാറിയാലും തോമസുട്ടിക്ക് മാറൂല എന്റെ ജാനകിയച്ചി. 5 കൊല്ലമായിട്ടുള്ള പതിവല്ലേ, ഞായറാഴ്ച കണ്ണൂർ സിറ്റിയിൽ, തിങ്കളാഴ്ച ഇവിടെ പള്ളിക്കുന്ന് ഭാഗത്തേക്ക്, ചൊവ്വാഴ്ച നേരെ വളപട്ടണം, ബുധനാഴ്ചയോ അലവില്, വ്യാഴാഴ്ച കക്കാട്, വെള്ളിയാഴ്ച നമ്മുടെ തയ്യില്, ശനിയാഴ്ച സ്വസ്ഥം. ഇതാ എന്റെ ടൈം ടേബിൾ എന്റെ ജാനകിയച്ചി.
3: അപ്പൊ ആഴ്ചയിൽ ഒരിക്കലും തോമസുട്ടിയുടെ വണ്ടി ഗേറ്റിനരികിൽ എത്തിയില്ലെങ്കില് നമ്മുടെ നാട്ടുകാരൊക്കെ വിഷം തന്നേണ്ടി വരും അല്ലേ?
2: അതെ, നിങ്ങള് മുറ്റത്തോ ടെറസിലോ 4 തടം വെണ്ടയും തക്കാളിയും മുളകും നടാത്തിടത്തോളം കാലം എന്റെ വണ്ടി ആഴ്ചക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നില്ലെങ്കിൽ എന്താ സംശയം? മാർക്കറ്റിലെ തമിഴന്റെ വിഷമടിച്ച പച്ചക്കറി വേവിച്ചു കൊടുക്കേണ്ടി വരും മക്കൾക്ക്.
1: അല്ല തോമസുട്ടി, ഞങ്ങളൊക്കെ കൃഷി തുടങ്ങിയ പിന്നെ നിന്റെ കച്ചവട പൊളിഞ്ഞോവൂലേ.
2: ആ പേടിയൊന്നും എനിക്കില്ല രമേച്ചി. തടി അനങ്ങി ഒന്ന് മുറ്റമടിക്കാൻ പോലും വയ്യാത്ത നിങ്ങളൊന്നും ഇനി കൈക്കോട്ടെടുത്ത് കിളച്ച് പച്ചക്കറി നടാൻ പോകില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഇതിപ്പോ നല്ല എളുപ്പമല്ലേ, തിങ്കളാഴ്ച ഗേറ്റിലെത്തും നല്ല ശുദ്ധമായ നാടൻ പച്ചക്കറി, ഒരാഴ്ചക്കുള്ളത് വാങ്ങി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാലോ.
3: അതുകൊണ്ടെന്താ തോമസുട്ടിയെ, മാർക്കറ്റിലെ വിലയെക്കാളും 3-4 കൂടുതൽ തരൂലേ നമ്മള്? പിന്നെന്താ
2: തരും, ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കും. എന്താ തമാശ, വണ്ടിന്റെ മുന്നിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചത് വെറുതെയാ? കൃഷിഭവൻ സാക്ഷ്യപ്പെടുത്തിയ ജൈവ പച്ചക്കറി.
1: സമ്മതിച്ചു തന്നു പോരെ. പിന്നെ ആ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ നെയ്ക്കുമ്പോഴും

0: കിലോ ആ പച്ചമത്തിന് ഉണ്ടല്ലോ. ആ അത്
1: ഈ വലുതെടുത്തൂടെ?
0: ചെറുതൊന്നു മതി. ആ പിന്നെ ആ കറിവേപ്പില.
1: അപ്പൊ കഴിഞ്ഞല്ലോ. അപ്പൊ ജാനി ചേച്ചിയുടെ 38 16 34 ഉറുപ്പിയും 3 ഉറുപ്പിയും കൂടിയാ, എല്ലാം കൂടി 91. രമേച്ചിയുടെ 40 25 37 16 ആകെ 119. ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, താമസിയാതെ പാല് കൂടി വിൽക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആലയൊക്കെ കെട്ടിയിട്ടുണ്ട്, പശുവിനെയും കണ്ടുവച്ചിട്ടുണ്ട്. ലൈസൻസിനുള്ള പേപ്പർ ഇങ്ങനെ ശരിയാക്കി വരിക.
0: അല്ല തോമസ് കുട്ടി, ഒന്ന് ചോദിക്കട്ടെ, വയലിൽ പണിയെടുക്കാനും പച്ചക്കറിയായോ പച്ചക്കറിയോ ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാനും വിൽക്കാനും കുടുംബം നോക്കാനും ഇനിയിപ്പോ പശു അതിനെ വളർത്താനൊക്കെ നീ ഒരാൾ ഒറ്റക്ക് വിചാരിച്ച നടക്കൂ?
1: അതൊന്നും ഒരു വിഷയമല്ല ജാനി ചേച്ചി. ഞാൻ ഒറ്റക്കാണെന്ന് ആരാ പറഞ്ഞത്? ഞാനും ഭാര്യയും പുലർച്ചെ 4 മണിക്ക് അങ്ങ് എഴുന്നേക്കും, ഒന്നിച്ച് അടുക്കള പണി അങ്ങ് തീർക്കും. 6 മണിക്ക് ഞാൻ പറമ്പിലെത്തും, മക്കളെ വിട്ട് അവളും എത്തും. 1:30 ആകുമ്പോ ഒന്നിച്ച് പറിച്ച് വണ്ടിയിൽ അങ്ങ് കയറ്റും. 10:30 വണ്ടി അങ്ങ് വിടും. ഉച്ചക്ക് 12:30 എന്റെ വണ്ടി അങ്ങ് കാലിയാകും. നിങ്ങളെ പോലെ കോട്ടയം കൊണ്ട് ഗേറ്റിനരികിൽ കാത്തു നിൽക്കുന്ന 100 കണക്കിന് കസ്റ്റമേഴ്സ് ഇല്ലേ എനിക്ക്. ഉച്ചക്ക് വീട്ടിലെത്തി ഊണും കഴിഞ്ഞ് ഒന്നുറങ്ങി എഴുന്നേറ്റാ വീണ്ടും പറമ്പിലേക്ക്, ഇരുട്ടും വരെ. കൂടെ അവളും മക്കളൊക്കെ ഉണ്ടാവും. അപ്പോ സംസാരിച്ച് നേരെ അങ്ങ് പോയി. ഞാൻ എന്തായാലും പോയിക്കോട്ടെ.
2: എന്നാ ശരി, അപ്പൊ അടുത്ത തിങ്കളാഴ്ച.
3: ശബ്ദ സാന്നിധ്യം കെ ഒ ശശിധരൻ, യു കെ ശിവകുമാരി, വിനീത സുമം.
4: കാർഷിക വാർത്തകൾ.
5: കേരള സർക്കാരിന്റെ തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതിയിലേക്ക് ക്ഷീരകർഷകരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ളവർക്ക് www.kshree.kerala.gov.in എന്ന പോർട്ടൽ വഴി ഈ മാസം 20 വരെ അപേക്ഷിക്കാം. സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ സെമിനാറും തെക്കിബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും ഓഗസ്റ്റ് 24 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് 0497-2-763-473 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാം. ആദ്യം വിളിക്കുന്ന 100 പേർക്കായിരിക്കും പ്രവേശനം.
6: കാർഷിക വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
7: ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.
8: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
9: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
8: എന്നാ ഞാനും വരുന്നളയാ.
10: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.lic.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
12: എന്തേട്ടാ ഒരു വിഷമം?
13: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
12: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
13: അതെവിടുന്ന്?
12: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
10: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് സ്റ്റാറ്റി

ടെക്സ് മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കണ്ണൂർ 28,670 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 28,670 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ 17,000 രൂപ, തലശ്ശേരി 14,200 രൂപ, കാസർഗോഡ് 15,000 രൂപ, തളിപ്പറമ്പ് 14,500 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണക്ക് ക്വിൻ്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് ക്വിൻ്റലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,700 രൂപ, കാസർഗോഡ്, തളിപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിൽ 5,500 രൂപ. കുരുമുളക് ക്വിൻ്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നീ കേന്ദ്രങ്ങളിൽ 66,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് തളിപ്പറമ്പ് 36,500 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 36,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് കണ്ണൂർ 6,300 രൂപ, തലശ്ശേരി 6,600 രൂപ, തളിപ്പറമ്പ് 6,400 രൂപ, കാഞ്ഞങ്ങാട് 5,600 രൂപ, കാസർഗോഡ് 7,300 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 570 രൂപ, തളിപ്പറമ്പ് 610 രൂപ, തലശ്ശേരി 590 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം.

ഇന്ന് 7:35 FM ഹെൽത്ത് പ്ലസ്. വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണം ഡോക്ടർ ശ്രീജിത്ത് സംസാരിക്കുന്നു. തുടർന്ന് SLE അഥവാ ലൂപ്പസ് രോഗം ഡോക്ടർ ശ്രീദേവി സംസാരിക്കുന്നു. 8:00 കിളിക്കൂട്ടം മച്ചൂർമല പുരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ ഇനങ്ങൾ പുനഃപ്രക്ഷേപണം.

രാത്രി 9:15 വിദ്യാഭ്യാസരംഗം. ഇതിൽ സാഹിത്യ സങ്കേതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ നിഖിലേഷ് നടുവണ്ണൂർ സംസാരിക്കുന്നു. 9:30 വിവിധ സംഗീതജ്ഞർ അവതരിപ്പിച്ച മലയാള കൃതികളിൽ

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:48. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. ഓണത്തിരക്കിലേക്ക് കടന്ന് നാടും നഗരവും. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിന്റെ 3 ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്തു നിന്നും നേരിട്ട് ചരക്കുകൾ അയക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ ബാങ്കുകൾ ശക്തമായ അവസ്ഥയിലാണെന്നും കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയതായും ധനമന്ത്രി വ്യക്തമാക്കി.
4: So the committee would probably have that material before them even as they deliberate. And even as they deliberate to give us their thoughts and also the recommendations which will help us to clearly understand where the committee wants India to go towards Viksit Bharat and in that the role of banks.
3: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NTA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. പെൻഷൻ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തുടർന്നും ശ്രദ്ധ ചെലുത്തുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ദേശീയ അനുഭവ് അവാർഡുകൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ ഫോമുകളിൽ നിന്നും അനാവശ്യമായ വ്യവസ്ഥകൾ നീക്കം ചെയ്ത് സങ്കീർണമായ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പെൻഷൻ മിത്ര ഹാൻഡ്ബുക്ക്, ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖ എന്നിവ മന്ത്രി പ്രകാശനം ചെയ്തു.
5: So most of these retiring colleagues are in the prime of their health, also prime of their expertise, prime of their experience. Aur isliye unko is tarah se chutti pe na jane diya jaye, unki sevaye, unka yogdan kisi na kisi tarah se rashtra nirman ke karya aaye aur kis prakar aa sakta hai ye unke sath charcha karne ka madhyam bane.
3: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബിൽ മുന്നോട്ട് വയ്ക്കുന്ന വിവിധ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ധാതു നിക്ഷേപമുള്ള ഭൂമിയുടെ മേൽ സംസ്ഥാനത്തിന്റെ ധനപരമായ അധികാരം പരിമിതപ്പെടുത്താൻ ബിൽ കാരണമാകുമോ എന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. IS പിന്തുണയുള്ള ഷഹസാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയുടെ 200-ലധികം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരതയോട് ഇന്ത്യ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നയത്തിന്റെ ഭാഗമായാണ് സുരക്ഷാസേനയുടെ നടപടിയെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. സർവീസ് വിപുലീകരണത്തിന്റെ ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് എറണാകുളത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. വിശദാംശങ്ങളുമായി എറണാകുളത്തു നിന്നും ആകാശവാണി പ്രതിനിധി പി നഹീമ.
7: നിലവിലുള്ള 8 കോച്ചുകൾക്ക് പകരം 16 കോച്ചുകളാക്കിയാണ് സർവീസ് വിപുലീകരിക്കുന്നത്. നിലവിൽ 530 സീറ്റുകൾ ആയിരുന്നിടത്ത് ഇനി 598 അധിക സീറ്റുകൾ ഉണ്ടാകും. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. ഓണം ഉൾപ്പെടെയുള്ള ഉത്സവകാലത്ത് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് യാത്രാ സൗകര്യം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം.

0: പറയുന്നത്.
1: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം ഒന്ന്. പുതുവർഷപ്പിറവിയുടെ നവ്യാനുഭവത്തിനൊപ്പം കർഷക ദിനം കൂടിയായാണ് മലയാളികൾ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആദ്യ ദിനത്തെ വരവേൽക്കുന്നത്. പൂവിളികളുടെ മനോഹര നാളുകൾക്ക് തുടക്കമിട്ട് ഇന്നലെ അത്തം പിറന്നതോടെ ഓണാവേശത്തിലേക്ക് മലയാളികൾ കടന്നുകഴിഞ്ഞു. ഓണത്തിരക്കിലേക്ക് നാടും നഗരവും ഉണർന്നതോടെ ഓണവിപണികളും സജീവമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ബീഹാറിലെ നളന്ദ സർവകലാശാലയിൽ 500 ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംവദിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. പട്നയിൽ ഇലക്ഷൻ ലിറ്ററസി ക്ലബ് 2.0 പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ഹിമാചൽ പ്രദേശിലെ ഗോത്രമേഖലയായ ചമ്പയിൽ മേഘവിസ്ഫോടനം. മലവെള്ളപ്പാച്ചിലിൽ പാലം ഉൾപ്പെടെ ഒലിച്ചുപോയി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമിഴ്നാടിന് കാവേരിയിലെ ജലം വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട് കാവേരി ജലമാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർണാടക പാലിക്കണമെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. സിക്കിമിലെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ അടിസ്ഥാന വർഷം 2002 നിശ്ചയിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അടിസ്ഥാന വർഷം 2002 പകരം 1993 നിശ്ചയിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു സന്നദ്ധ സംഘടന സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാലിയ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ബിജെപിയുടെ പുതിയ ദേശീയ ഭാരവാഹികളുടെ പട്ടിക പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പുറത്തിറക്കി. കേരളത്തിൽ നിന്നും ബിജെപി നേതാവ് കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചു. അനിൽ ആന്റണി ബിജെപി ദേശീയ സെക്രട്ടറിയായി തുടരും. ശ്രീലങ്കയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിന്റെ മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 178 റൺസിന്റെ ലീഡ്. ആതിഥേയരായ ശ്രീലങ്കയുടെ ഒന്നാം ഇന്നിംഗ്സ് 284 റൺസിന് അവസാനിച്ചു. മൂന്നാം ദിനത്തിൽ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 462 റൺസിനാണ് പുറത്തായത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വനിതാ ഡബിൾസിൽ സ്പെയിൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. പുരുഷ ഡബിൾസിൽ MR അർജുൻ ഹരിഹരൻ അംശകരുൺ സഖ്യവും രണ്ടാം റൌണ്ടിൽ കടന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരാറിൽ ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി. എന്നാൽ വാണിജ്യ കപ്പലുകൾക്കായി ഹോർമുസ് പൂർണ്ണമായും തുറക്കുന്നത് സംബന്ധിച്ച അമേരിക്കയുടെ നിബന്ധനകളെല്ലാം പാലിക്കുന്ന വിധത്തിലാണോ കരാർ എന്ന കാര്യത്തിൽ വ്യക്തത ആയിട്ടില്ല. അമേരിക്ക ഇറാൻ സമാധാന കരാറിനായുള്ള 60 ദിവസത്തെ ചർച്ചാ കാലാവധി അവസാനിക്കാറായ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണം അയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 9 തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം ഒന്ന്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിന്റെ മൂന്നാം ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
3: FM ഹെൽത്ത് പ്ലസിൽ ഇന്നാദ്യം വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണം.

0: കുറിച്ച് ഡോക്ടർ ശ്രീജിത്ത് സംസാരിക്കുന്നു.
1: നമസ്കാരം. ഈ വൃക്കകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വളരെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അവയവങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളാണെങ്കിൽ പോലും അവ വർക്ക് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ അറിയാറില്ല. എന്നാൽ വൃക്കരോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിന്റെ ആ ഒരു ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം തകരാറിലാകുകയും രോഗിക്ക് അതിന്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വൃക്കരോഗങ്ങളുടെ ബാഹ്യമായ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് വൃക്കകൾക്ക് ഏകദേശം 50-60% തകരാറ് സംഭവിച്ചതിന് ശേഷമേ വൃക്കരോഗ ലക്ഷണങ്ങൾ ബാഹ്യമായി പ്രകടമാകുകയുള്ളൂ. എന്നാൽ ആന്തരികമായ ലക്ഷണങ്ങൾ, അതായത് രക്താതി സമ്മർദ്ദം, രക്തത്തിലെ ക്രിയാറ്റിൻ തുടങ്ങിയവരുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകള്, അല്ലെങ്കിൽ യൂറിനിലുണ്ടാകുന്ന പ്രോട്ടീന്റെ അളവ്, അല്ലെങ്കിൽ യൂറിനിലുണ്ടാകുന്ന രക്തത്തിന്റെ അളവ്, യൂറിനിലുണ്ടാകുന്ന പഴുപ്പിന്റെ അളവ് തുടങ്ങിയവയൊക്കെ നമുക്ക് പരിശോധനയിലൂടെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ വൃക്കരോഗത്തിന്റെ ബാഹ്യമായ ലക്ഷണങ്ങൾ പലപ്പോഴും അറിയുവാൻ വൈകുകയും അറിഞ്ഞാൽ തന്നെ അവ അവഗണിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൃക്കരോഗ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും രോഗികൾ പലപ്പോഴും രോഗം മൂർച്ഛിച്ചതിനു ശേഷം മാത്രമേ ചികിത്സ തേടാറുള്ളൂ. പ്രധാനപ്പെട്ട വൃക്കരോഗ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കാലിലും മുഖത്തും ഉണ്ടാകുന്ന നീര്, പ്രത്യേകിച്ചും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ നീരുണ്ടാവില്ല, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും കാലിലും മുഖത്തും നീരുണ്ടാവുക, അതുപോലെ മൂത്രത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, മൂത്രത്തിൽ പതയുണ്ടാകുക, ചിലരിൽ രക്തനിറത്തിൽ അല്ലെങ്കിൽ കട്ടൻചായയുടെ നിറത്തിൽ മൂത്രം പോകുക, അല്ലെങ്കിൽ ചിലപ്പോൾ കല്ലുള്ള രോഗികൾക്ക് വയറിലോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സം, വയറിലുണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ വയറിൽ നിന്ന് വയറിൽ കിഡ്നി ഇരിക്കുന്ന ഭാഗത്തു നിന്ന്, അതായത് നെഞ്ചിൻകൂടിന് താഴെ നമ്മുടെ നട്ടലിന് ഇരുവശത്തുമായിട്ടുണ്ടാകുന്ന ആ ഭാഗത്തു നിന്ന് മൂത്രസഞ്ചിയുടെ ഭാഗത്തേക്കുണ്ടാകുന്ന വേദന തുടങ്ങിയവയൊക്കെ വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. പിന്നെ ചിലരിൽ അമിതമായി മൂത്രം ഒഴിക്കുന്നത് കാരണം ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കേണ്ടി വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പതിവിൽ കവിഞ്ഞ ക്ഷീണം, ഉന്മേഷക്കുറവ്, വിശപ്പില്ലായ്മ, വിളർച്ച തുടങ്ങിയവയും വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. കുട്ടികളിൽ വിളർച്ച, വളർച്ചക്കുറവ്, അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയവയും വൃക്കരോഗ ലക്ഷണങ്ങളായി കാണപ്പെടുന്നു. പിന്നെ വൃക്കകളുടെ അണുബാധയുള്ളവരിൽ, അല്ലെങ്കിൽ വൃക്കയിൽ കല്ലുകൾ ഉള്ളവരിലെല്ലാം മൂത്രം ഒഴിക്കുമ്പോഴുള്ള തടസ്സമെല്ലാം കാണാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്ന വൃക്കരോഗ ലക്ഷണങ്ങൾ. പിന്നെ പുരുഷന്മാരിൽ, പ്രത്യേകിച്ചും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുള്ളവരിൽ, ചിലപ്പോൾ മൂത്രം ഒഴിക്കാൻ തുടങ്ങുമ്പോഴുണ്ടാകുന്ന തടസ്സം, അതുപോലെ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കേണ്ടി വരിക തുടങ്ങിയവയും വൃക്കരോഗ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. നമുക്ക് ഇത് പറയുമ്പോൾ വൃക്കരോഗങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. അതായത് താൽക്കാലികമായിട്ടുണ്ടാകുന്ന വൃക്കപരാജയം, അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നും, സ്ഥായി ആയിട്ടുണ്ടാകുന്ന വൃക്കരോഗങ്ങളെന്നുമാണ് സാധാരണയായിട്ട് തരംതിരിവ് വരുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ടുണ്ടാകുന്ന വൃക്കപരാജയം എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണമുണ്ടാകുന്ന വൃക്കപരാജയമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അണുബാധകൾ മൂലം, പലവിധ അണുബാധകൾ മൂലം, അതായത് ഉദാഹരണത്തിന് എലിപ്പനി, ചെള്ളുപനി, ഡെങ്കിപ്പനി, അല്ലെങ്കിൽ മലേറിയ തുടങ്ങിയ അണുബാധകൾ, അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗത്തുണ്ടാകുന്ന പഴുപ്പുകൾ, അല്ലെങ്കിൽ മറ്റു ഭാഗത്തുണ്ടാകുന്ന അണുബാധ രക്തത്തിലേക്ക് കലർന്ന് സെപ്സിസ് എന്നുള്ള അവസ്ഥ തുടങ്ങിയവയെല്ലാം ഈ താൽക്കാലികമായ വൃക്കപരാജയത്തിലേക്ക് നയിക്കാറുണ്ട്. പിന്നെ കുട്ടികളിൽ കാണുന്ന ഈ കരപ്പൻ എന്ന് പറയുന്ന ചൊറി, അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ്, ഇവയൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോൾ അക്യൂട്ട് നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന വൃക്കവീക്കം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ വൃക്കയിൽ കല്ലുള്ളവർക്ക് ഈ കല്ലു ഒന്ന് തടസ്സപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ താൽക്കാലികമായിട്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന വൃക്കപരാജയം സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ കിഡ്നിയിലെ തന്നെ പഴുപ്പ് ചിലപ്പോൾ ഈ വൃക്കപരാജയത്തിലേക്ക് നയിക്കാം. അതുകൂടാതെ മറ്റൊരു പതിവായി കണ്ടുവരാറുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലാതെ അമിതമായിട്ട് വേദന സംഹാരി ഗുളികകൾ ഉപയോഗിക്കുന്നവരിൽ, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നവരിലൊക്കെ നമ്മൾ ഈ താൽക്കാലികമായിട്ടുള്ള വൃക്കപരാജയം കാണാറുണ്ട്. ഇതുകൂടാതെ ചില ഈ ഒറ്റമൂലി മരുന്നുകൾ എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുന്ന, വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്ന ചില ഇൻഡിജിനസ് ഹെർബൽ പ്രിപ്പറേഷൻസ്, ഉദാഹരണത്തിന് പുളിഞ്ചിക്ക, ഇരുമ്പൻ പുളി എന്നറിയപ്പെടുന്ന പുളിഞ്ചിക്ക, സ്റ്റാർ ഫ്രൂട്ട് എന്നിവയെല്ലാം ചിലർ ഈ കൊളസ്ട്രോൾ, രക്താതി സമ്മർദ്ദം തുടങ്ങിയവയൊക്കെ എല്ലാം മരുന്നായിട്ട് കുത്തിപ്പിഴിഞ്ഞ അതിന്റെ ജ്യൂസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ളവരിൽ കിഡ്നിയിൽ ഈ ക്രിസ്റ്റൽസ്, ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടിയിട്ട് അവ താൽക്കാലിക വൃക്കപരാജയത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് കേസുകൾ കാണാറുണ്ട്. ഇതുകൂടാതെ ഈ ഹൃദ്രോഗത്തിന്റെ നിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കൊറോണറി ആൻജിയോഗ്രാം, ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ചിലയിനം ഡൈകൾ താൽക്കാലിക വൃക്കപരാജയത്തിലേക്ക് നയിക്കാറുണ്ട്. ഇവയെല്ലാമാണ് താൽക്കാലിക വൃക്കപരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. ഈ താൽക്കാലിക വൃക്കപരാജയം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ താൽക്കാലികമാണ്. പ്രാരംഭദശയിൽ തന്നെയുള്ള കൃത്യമായ ചികിത്സയിലൂടെ അവരുടെ വൃക്ക തകരാറിനെ പൂർണ്ണമായും നമുക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. എന്നാൽ അടുത്ത കണ്ടീഷൻ, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് എന്നറിയപ്പെടുന്ന സ്ഥായിയായ വൃക്കരോഗങ്ങൾ, പ്രധാനമായിട്ടും ഇപ്പോൾ കാണപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായാണ്. ജീവിതശൈലി രോഗങ്ങൾ തന്നെ നമ്മൾ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഡയബറ്റീസ് അഥവാ പ്രമേഹമാണ്. പ്രമേഹം അൺകൺട്രോൾഡ് ആയിട്ട്, നിയന്ത്രിതമല്ലാത്ത രീതിയിൽ പ്രമേഹം ദീർഘനാൾ നിലനിൽക്കുന്നവരിൽ ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നിശ്ചയമായും ഈ ഒരു വൃക്ക തരാറ് കണ്ടുവരുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഡോക്ടർമാര് പ്രമേഹത്തിന്റെ ആരംഭദശയിൽ തന്നെ തീവ്രമായിട്ടുള്ള, അതായത് ഇന്റൻസീവായിട്ടുള്ള രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം പറയാറുണ്ട്. അത് പഞ്ചസാര മൂലമുള്ള വൃക്കരോഗങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു പരിധിവരെ തടയാനും അല്ലെങ്കിൽ വൈകിപ്പിക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ, അതായത് രക്താതി സമ്മർദ്ദം, വ്യായാമമില്ലായ്മ, സ്മോക്കിംഗ് അല്ലെങ്കിൽ വെള്ളം കുടിയുടെ കുറവ് തുടങ്ങിയവയെല്ലാം ഈ സ്ഥായിയായിട്ടുള്ള വൃക്കരോഗത്തിലേക്ക് നയിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് കിഡ്നിയിൽ ഇടയ്ക്കിടെ കല്ലുകൾ വരുന്ന രോഗമുള്ള ആളുകൾക്ക് ഇതുമൂലം ഇടയ്ക്കിടെ തടസ്സമുണ്ടായിട്ട് അവയും സ്ഥായിയായിട്ടുള്ള വൃക്കരോഗത്തിലേക്ക് നയിക്കാം. പിന്നെ ചിലതരം പാരമ്പര്യമായിട്ടും ജനിതകമായിട്ടും കാണപ്പെടുന്ന ചില രോഗങ്ങൾ, ഉദാഹരണത്തിന് ലൂപ്പസ് നെഫ്രൈറ്റിസ്, ഐ ജി എ നെഫ്രോപ്പതി തുടങ്ങിയ ചില രോഗങ്ങളൊക്കെ സ്ഥായിയായിട്ടുള്ള വൃക്കരോഗത്തിലേക്ക് നയിക്കാറുണ്ട്. പിന്നെ തുടർച്ചയായി കിഡ്നിയിൽ തന്നെ ഉണ്ടാകുന്ന അണുബാധകൾ, ഇവയെല്ലാം സ്ഥായിയായിട്ടുള്ള വൃക്കരോഗത്തിലേക്ക് നയിക്കാം. പിന്നെ ചില ഈ നേരത്തെ പറഞ്ഞ പോലെ താൽക്കാലിക വൃക്കപരാജയത്തിന് കാരണമായ വേദന സംഹാരി മരുന്നുകൾ കുറച്ചു നാൾ കഴിക്കുമ്പോൾ താൽക്കാലിക വൃക്കപരാജയം ഉണ്ടാക്കുന്ന പോലെ തന്നെ അവ കൂടുതൽ നാൾ അമിതമായി ഉപയോഗിച്ചാൽ അവ താൽക്കാലിക വൃക്കപരാജയത്തിന് പകരം സ്ഥായിയായിട്ടുള്ള വൃക്കരോഗത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണാറുണ്ട്. നമുക്ക് ഇതിന്റെ ചികിത്സാരീതി ഒരു അക്യൂട്ടായിട്ടുള്ള കണ്ടീഷൻ, അതായത് എന്താണോ താൽക്കാലിക വൃക്കപരാജയം ഉണ്ടാക്കുന്ന കണ്ടീഷൻ അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചികിത്സയെ പറയുന്നത്. എന്നാൽ പ്രധാനമായിട്ടും ചികിത്സ വരുന്നത് സ്ഥായിയായിട്ടുള്ള വൃക്കരോഗങ്ങൾക്കാണ്, അതായത് ക്രോണിക് കിഡ്നി ഡിസീസിന്. ക്രോണിക് കിഡ്നി ഡിസീസിന്റെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ചികിത്സിച്ചാലും ആ ഒരു വൃക്കരോഗത്തിന്റെ മൂർച്ഛിക്കലിനെ പൂർണ്ണമായിട്ടും നമുക്ക് തടഞ്ഞ് അവരുടെ കിഡ്നിയെ പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഈ സ്ഥായിയായിട്ടുള്ള വൃക്കരോഗങ്ങൾ ഒരിക്കൽ സെറ്റിൽ ചെയ്യപ്പെട്ടാൽ നമുക്കൊരിക്കലും ആ കിഡ്നിയെ ഒരു പൂർവ്വാവസ്ഥയിൽ, അതായത് പൂർണ്ണമായും നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയുകയില്ല. ഈ പ്രാരംഭ ദശയിൽ തന്നെയുള്ള ബ്ലഡ് ഷുഗർ കൺട്രോള്, ബി പി കൺട്രോള്, രക്തത്തിന്റെ അളവ് കുറവാണെങ്കിൽ അതിനെ പരിഹരിക്കല്, വീണ്ടും കിഡ്നിക്ക് ദോഷമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം ഇല്ലാതാക്കല്, അങ്ങനെയൊക്കെ ചികിത്സിക്കുന്നതിലൂടെ ആ വൃക്കരോഗങ്ങൾ മൂർച്ഛിച്ച് പോകുന്നതിന്റെ സ്പീഡ് ഒരു പരിധിവരെ നമുക്ക് കുറച്ചു വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചികിത്സാരീതി. പിന്നെയുള്ള ചികിത്സാരീതി എന്ന് പറയുന്നത് കിഡ്നിയുടെ ഡിസീസ് ഉള്ള ഒരാൾക്ക് അത് മൂർച്ഛിച്ച് അവസാനഘട്ട വൃക്കരോഗം, അതായത് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് പുറമേ നിന്നുള്ള മാർഗം സ്വീകരിക്കാതെ ജീവൻ നിലനിർത്താൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് വരാം. അത്തരത്തിൽ വരുന്ന രോഗികൾക്ക് നമുക്ക് ഡയാലിസിസോ അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കലോ നിർദ്ദേശിക്കേണ്ടതായിട്ട് വരും. സാധാരണഗതിയിൽ ഡയാലിസിസ് ഇപ്പോൾ താൽക്കാലികമായിട്ട് സംഭവിക്കുന്ന ഒരു വൃക്കപരാജയത്തിലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള വൃക്കരോഗത്തിലോ രോഗിക്ക് ഡയാലിസിസ് വേണ്ടി വരാറുണ്ട്. താൽക്കാലികമായിട്ടുണ്ടാകുന്ന വൃക്കപരാജയത്തിൽ സാധാരണഗതിയിൽ രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടൽ അല്ലെങ്കിൽ രക്തത്തിലെ യൂറിയയുടെയോ ക്രിയാറ്റിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കൽ, രോഗിയുടെ ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ച് ശ്വാസംമുട്ടലുണ്ടാകുകയും, അതായത് പൾമണറി എഡിമ എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ വരുമ്പം, അല്ലെങ്കിൽ രോഗിക്ക് ഈ രക്തത്തിലെ മലിന വസ്തുക്കളുടെ അളവ് കൂടുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില ചേഞ്ചസ്, അതായത് തലച്ചോറിലൊക്കെ ഇവയുടെ ചേഞ്ചസ് കാരണം ചിലപ്പോൾ രോഗിക്ക് ഓർമ്മക്കുറവ്, ഫിറ്റ്സ് തുടങ്ങിയ അവസ്ഥകൾ, അബ്നോർമൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇവയൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത് ഹാർട്ടിനെ ബാധിച്ചിട്ട് ചിലപ്പോൾ ഹാർട്ടിന് പെരിക്കാർഡൈറ്റിസ് എന്നുള്ള അവസ്ഥയിലേക്ക് വരാം, അല്ലെങ്കിൽ രക്തത്തിനെ ബാധിച്ചിട്ട് രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയിലേക്ക് വരാം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമ്പോഴെല്ലാം രോഗിക്ക് ഡയാലിസിസ് ആവശ്യമായിട്ട് വരും. സ്ഥായിയായിട്ടുള്ള വൃക്കപരാജയം സംഭവിക്കുന്ന രോഗികളിൽ അന്തിമഘട്ട വൃക്കരോഗം, അതായത് നമ്മൾ അന്തിമഘട്ട വൃക്കരോഗം എന്ന് പറയുന്നത് സാധാരണയായിട്ട് EGFR, അതായത് അതിന്റെ കിഡ്നിയുടെ ഫിൽട്രേഷന്റെ അളവ് ഒരു 15% കുറയുമ്പോഴാണ് നമ്മൾ അന്തിമഘട്ട വൃക്കരോഗം എന്ന് പറയുന്നത്. ആ ഘട്ടത്തിലാണ് സാധാരണ രോഗിക്ക് ഒരു ഡയാലിസിലേക്ക് പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നത്. താൽക്കാലികമായിട്ട് നിന്ന വൃക്കപരാജയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കുറച്ച് നാൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ പോലും ഭൂരിഭാഗം കണ്ടീഷൻസിലും ആ രോഗിയുടെ വൃക്കയെ നമുക്ക് പൂർണ്ണമായും പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രോഗികളിൽ ഈ കണ്ടീഷൻ തരണം ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് വീണ്ടും ഡയാലിസിന്റെ ആവശ്യം വരാറില്ല. എന്നാൽ സ്ഥായിയായിട്ടുള്ള വൃക്കരോഗം വരുന്ന ആളുകളിൽ വൃക്കകളുടെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച് നമുക്ക് പുറത്തു നിന്നുള്ള ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ, ശരീരത്തിന്റെ മെറ്റബോളിസം അതായത് ഉപാപചയ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന ഘട്ടത്തിലാണ് നമ്മൾ ഡയാലിസിസ് ആരംഭിക്കുന്നത്. അത്തരം രോഗികളിൽ തീർച്ചയായും നമുക്ക് ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. വൃക്കരോഗം വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ ശരീരത്തിലേക്ക് എന്ത് ചെന്നാലും സാധാരണഗതിയിൽ വൃക്കകൾ അത് അരിച്ചു മാറ്റുകയും ശരീരത്തിന്റെ ആ ഒരു ഹോമിയോസ്റ്റാസ് നിലനിർത്തുകയും ചെയ്യും. പക്ഷേ ഒരു വൃക്കരോഗി ആയി കഴിഞ്ഞാൽ വൃക്കയ്ക്ക് ഈ പ്രവർത്തനം പഴയ രീതിയിൽ ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ വൃക്കയുടെ മേജർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്ട്സിനെയൊക്കെ പുറത്തു കളയുക, അതായത് യൂറിയ, ക്രിയാറ്റിൻ തുടങ്ങിയ വേസ്റ്റ് പ്രൊഡക്ട്സിനെ പുറത്തു കളയുക എന്നുള്ളതിലുപരി ശരീരത്തിലെ ജലാംശം നിയന്ത്രിക്കല്, ശരീരത്തിന്റെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കല്, അതുപോലെ തന്നെ ശരീരത്തിലെ ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കല്, അമ്ലത്തിന്റെ അളവ് നിയന്ത്രിക്കല്, ഇതെല്ലാം വൃക്കകളുടെ ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രോഗി വൃക്കരോഗി ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൂടുതൽ വെള്ളം ചെന്നാൽ ചിലപ്പോൾ വൃക്കയ്ക്ക് അത് പൂർണ്ണമായിട്ടും അരിച്ചു കളയാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് രോഗി

0: വെള്ളത്തിന്റെ അളവ് കുറയ്ക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഇത് കാണുന്നത് പ്രത്യേകിച്ചും നമുക്ക് നീര് കാണപ്പെടുന്ന രോഗികളിലാണ് ഈ വെള്ളത്തിന്റെ അളവ് ഇങ്ങനെ കുറയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വരുന്നത്. ചിലയിനം വൃക്കരോഗങ്ങളിൽ മൂത്രം അധികമായി പോകുന്ന തരത്തിലുള്ള ട്യൂബുലോ ഇന്റർസ്റ്റീഷ്യൽ ഡിസീസ് എന്നൊക്കെ പറയും, അതിനകത്തൊക്കെ മൂത്രം അമിതമായിട്ട് പോകുന്ന രീതിയിലുള്ള വൃക്കരോഗങ്ങളുണ്ട്. അത്തരം രോഗങ്ങളിൽ രോഗിക്ക് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കേണ്ടി വരില്ല. എന്നാൽ ഇത്തരം നീരുള്ള രോഗികളിൽ നീരുണ്ടാവാത്ത രീതിയിലുള്ള വെള്ളത്തിന്റെ അളവ് കുറയ്ക്കൽ രോഗിക്ക് ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം ഉപ്പിന്റെ അളവാണ്. ഈ ഉപ്പ് എന്ന് പറയുന്നത് ശരീരത്തിൽ നീരുണ്ടാവുന്നതിനെ കൂട്ടുകയും അതുപോലെ തന്നെ രക്താതി സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ BP നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയും ഒരു വൃക്കരോഗിക്ക് ശരീരത്തിലേക്ക് എടുക്കുന്ന ഉപ്പിന്റെ അളവും നിയന്ത്രിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം ഈ പൊട്ടാസ്യം കണ്ടന്റ് ഉള്ള സാധനങ്ങൾ, പ്രധാനമായിട്ടും ഫ്രൂട്ട്സ്, നോൺ കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട് ജ്യൂസസ് എന്നിവയൊക്കെ അമിതമായിട്ടുള്ള പൊട്ടാസ്യം കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ പൊട്ടാസ്യം കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ചെന്നാൽ സാധാരണഗതിയിൽ പൊട്ടാസ്യത്തിന് കിഡ്നി അരിച്ചു മാറ്റും. ആവശ്യത്തിന് മാത്രമേ ശരീരത്തിൽ നിൽക്കുകയുള്ളൂ. ഈ പൊട്ടാസ്യത്തിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് ഹൃദയത്തിന്റെ താളത്തിനെ തെറ്റിക്കുകയും അങ്ങനെ ഹൃദയത്തിന് അരിത്മിയാസ് ഉണ്ടാവാനുള്ള സാധ്യതയും ഹൃദയസ്തംഭനമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടാസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കാനായിട്ട് ഫ്രൂട്ട്സ്, ഫ്രൂട്ട് ജ്യൂസസ് എന്നിവയെല്ലാം രോഗിയോട് ഒഴിവാക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. പ്രത്യേകിച്ചും പൊട്ടാസ്യം അധികമുള്ള ഫ്രൂട്ട്സ് ലൈക്ക് ഇപ്പം ലെമൺ ഫ്രൂട്ട്സ്, ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട് അല്ലെങ്കിൽ മാംഗോ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഒഴിവാക്കാൻ പറയാറുണ്ട്. പിന്നെ കരിക്കൻ വെള്ളം, ലെമൺ നാരങ്ങ വെള്ളം അങ്ങനെയുള്ളതെല്ലാം നമ്മൾ സാധാരണ ഒഴിവാക്കാൻ പറയും. സാധാരണ രോഗിക്ക് കഴിക്കാനായി നിർദ്ദേശിക്കുന്ന പഴങ്ങൾ, ആപ്പിൾ അല്ലെങ്കിൽ പപ്പായ തുടങ്ങിയ പൊട്ടാസ്യം കുറവുള്ള ഫലങ്ങൾ കുറഞ്ഞ തോതിൽ കഴിക്കാനാണ് രോഗിയോട് സാധാരണ പറയുന്നത്. വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് വൃക്കകൾക്ക് ദോഷകരമായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് വൃക്കകൾക്ക് ദോഷകരമായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഒക്കെ ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലാതെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ ഇപ്പോഴത്തെ വൃക്കരോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ആണ്. ഇതിന് ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജങ്ക് ഫുഡ്സ്, വ്യായാമക്കുറവ്, വെള്ളം കുടിയുടെ കുറവ് തുടങ്ങിയവ, സ്മോക്കിംഗ് തുടങ്ങിയ ബാഡ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ ഈ വ്യായാമം ആവശ്യത്തിന് ചെയ്യുക, വെള്ളം ആവശ്യത്തിന് കുടിക്കുക, സ്മോക്കിംഗ് തുടങ്ങിയ ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കുക, കിഡ്നികൾക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നിവയാണ് നമുക്ക് വൃക്കകളുടെ ആരോഗ്യം നിയന്ത്രിക്കുന്നതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. വൃക്കരോഗം സ്ഥായിയായിട്ട് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതും വളരെ ചിലവേറിയതുമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥായിയായിട്ടുള്ള വൃക്കരോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ അത് പ്രാരംഭദശയിൽ തന്നെ അതിനെ പരിഗണിക്കുകയും അതിനെ അവഗണിക്കാതെ കൃത്യമായിട്ടുള്ള ചികിത്സ തേടുകയും ചെയ്യണം.
1: വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണം, ഇതേക്കുറിച്ച് ഡോക്ടർ ശ്രീജിത്ത് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ എന്താണ് SLE അഥവാ ലൂപ്പസ് രോഗം? ഇനി ഇതേക്കുറിച്ചറിയാം ഡോക്ടർ ശ്രീദേവി സംസാരിക്കുന്നു.
2: നമസ്കാരം. SLE അഥവാ ലൂപ്പസ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല വാതരോഗ അസുഖമാണ്. അതായത് ഇതിന് ഓട്ടോ ഇമ്യൂൺ അസുഖമെന്നും പറയും. ഓട്ടോ ഇമ്യൂൺ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേഹത്തിലെ പ്രതിരോധാവസ്ഥ അധികമായി പ്രവർത്തിച്ച് അതുമൂലം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഒരു പ്രധാനമായിട്ടുള്ളൊരു അസുഖമാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. ജനതികമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഈ അസുഖമുള്ളവർക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഈ പ്രതിരോധാവസ്ഥ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അത് കാരണം ആ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ അത് ചെന്ന് അത് അറ്റാക്ക് ചെയ്ത് അതുമൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് SLE എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ പ്രതിരോധാവസ്ഥ എന്തെങ്കിലും ബാക്ടീരിയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കടന്നുകൂടിയാൽ അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇത് കൂടുതലായിട്ട് നമ്മുടെ അകത്തെ ആന്തരിക അവയവങ്ങളെ ഒരു ഫോറിൻ ബോഡിയായി കണക്കാക്കുകയും അതിന് അഗൈൻസ്റ്റായിട്ട് ആന്റിബോഡീസ് ഉത്പാദിക്കുകയും അത് ചെന്ന് ആന്തരിക അവയവങ്ങളെ അറ്റാക്ക് ചെയ്യും. അതുമൂലം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഓട്ടോഇമ്യൂൺ അവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. ലക്ഷണം എന്ന് പറയുമ്പോൾ തല മുതൽ പാദം വരെ ഏത് അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. പ്രധാനമായും പറയേണ്ടത് ചെറിയ മുട്ടുകളിലെ സന്ധി വേദനയും വീക്കവും തൊലിപ്പുറത്തുള്ള പാടുകൾ, അതായത് സൂര്യതാപം അടിക്കുമ്പോൾ അത് കൂടുതലാകുകയും കൂടുതൽ ചൊറിയാനുള്ള ഒരു ഇതും ഇച്ചിങ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയും സ്കിന്നിലാണ് മെയിനായിട്ടും കാണുന്നത്. പിന്നെ അതല്ലാതെ കവിളുകളിലും ഇത് വരാറുണ്ട്. ബട്ടർഫ്ലൈ റാഷ് എന്നും പറയും. ചിത്രശലഭം പോലെ നമ്മുടെ കവിളുകളിൽ ഒരു രീതിയിലുള്ള പാടുകളും അതുകൂടാതെ കൂടുതലായിട്ടുള്ള

0: മുടി കൊഴിച്ചിൽ, അതില്ലാതെ പിന്നെ അകാരണമായ ക്ഷീണം, വിട്ടുമാറാത്ത പനി, വിട്ടുവിട്ടുള്ള പനി, അത് കൂടാതെ തന്നെ ആന്തരിക അവയവങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കാവുന്നതാണ്. അവിടെയൊക്കെ നീർവീഴ്ച ഉണ്ടായി, അത് കാരണം അതെല്ലാം ബാധിക്കപ്പെടാവുന്നതാണ്. ഇപ്പൊ ഹാർട്ടിലാണെങ്കിൽ ഹൃദ്രോഗം, നെഞ്ചുവേദന, ശ്വാസമുട്ട് അങ്ങനെ വരാവുന്നതാണ്. കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ നിറയെ പ്രോട്ടീൻ ലോസ് ആവും. പ്രോട്ടീൻ ലോസ് ആയി കഴിഞ്ഞാൽ മുഖത്തും കാലും നീര് പോലെ വരാം, ശ്വാസമുട്ട് വരാം, പിന്നെ യൂറിൻ കൂടുതലായി പതഞ്ഞു പോകുന്നതായിട്ട് തോന്നാവുന്നതാണ്. പിന്നെ ബ്രെയിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലെയും ജെന്നി പോലെ വരാൻ സാധ്യതയുണ്ട്, തലവേദന വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷണങ്ങൾ. എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്നതാണ്, ശ്വാസകോശം എല്ലാം, എല്ലാത്തിനും ആമാശയം, എല്ലാത്തിനെയും ബാധിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. കൂടുതൽ കാണപ്പെടുന്നത് 15 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. പണ്ട് കാലത്ത് ഇതിനധികം ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ളൊരു ഇതാണ് അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ശാസ്ത്രത്തിന്റെ പുരോഗതി അനുസരിച്ച് നമ്മളെ രോഗം നേരത്തെ നിർണയിക്കുകയും അതുകൂടാതെ തന്നെ ട്രീറ്റ്മെന്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഗർഭധാരണം വളരെ നോർമലായിട്ട് തന്നെ സാധാരണ ഗതിയിൽ തന്നെ അത് ചെയ്യുകയും ചെയ്യാം. മരുന്നുകളുടെ സഹായത്തോടുകൂടി പെട്ടെന്ന് തന്നെ ഗർഭം ധരിക്കാനും അത് പൂർത്തിയാക്കാനും സാധിക്കാവുന്നതാണ്. പണ്ടത്തെ കാലത്ത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ട്രീറ്റ്മെന്റും ഇല്ലായിരുന്നു. ഇപ്പോ ഇത് മരണം തന്നെയാണ് ഇതിന്റെ ഒരു ഇത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ട്രീറ്റ്മെന്റ് വളരെയേറെ ഉണ്ട്. ആദ്യം രോഗം മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്റ്റിറോയിഡ്സും മറ്റും ഉപയോഗിക്കും. അതുകൂടാതെ തന്നെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ്, ഇപ്പം ഗുളിക കഴിക്കുന്ന രീതിയിലുള്ള മരുന്നുകളും ഉണ്ട്, അതല്ലാതെ തന്നെ ഇഞ്ചെക്ഷൻസും ഉണ്ട്. അപ്പൊ അത് റൂമറ്റോളജിസ്റ്റ്, വാതരോഗ വിദഗ്ധൻ കണ്ടിട്ട് അസുഖത്തിനെ ഒന്ന് അസസ് ചെയ്തിട്ട് ഏത് രീതിയിലുള്ള മരുന്നാണ് എന്ന് ഡിസൈഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് തരുന്നത്. അതുകൂടാതെ ബയോളജിക്സ്, അതും ഇപ്പോഴത്തെ ഒരു ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പറഞ്ഞതുപോലെ ഇതിന് ഈ അസുഖം ഏറ്റക്കുറച്ചിലുള്ള അസുഖമാണ്. അപ്പോൾ അത് കുറെ കാലം മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു അസുഖമായതിനാൽ പറയാതെ, ഡോക്ടർ പറയാതെ അത് ഒരിക്കലും നിർത്താൻ പാടില്ല. കുറച്ച് കുറച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു അസുഖമാണ്. അപ്പൊ ആ ഒരു ഇതുവരെ നമ്മളൊന്ന് സഹകരിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഡോക്ടറിന്റെ അറിവില്ലാതെ അത് നിർത്താൻ പാടുള്ളതല്ല. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങളും, സന്ധിവേദന, വായില് പുണ്ണ്, മുടി കൊഴിച്ചിൽ, സ്കിന്നില് പാടുകള്, പിന്നെ ഇപ്പോ ചിലവർക്ക് വിഷാദ രോഗമൊക്കെ ആകപ്പെടാം, തലവേദന, പിന്നെ കാലിലെ നീര്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില ആന്റിബോഡീസ്, അതായത് റുമറ്റോളജിസ്റ്റ് ആണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം റുമറ്റോളജിസ്റ്റിനെ കാണുക. സന്ധി രോഗ വിദഗ്ധയാണ് റുമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ കാണിച്ചിട്ട് അതിനുള്ള രോഗനിർണയമുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റും ചെയ്യണം. പിന്നെ ഈ അസുഖം ശരിക്കും കണ്ടുപിടിക്കാനുള്ള സ്പെസിഫിക് ടെസ്റ്റുകളും ഉണ്ട്, ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റുകൾ, ANA ടെസ്റ്റുകൾ. ഇതൊക്കെ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. രോഗത്തിന്റെ കാഠിന്യം അറിയാനുള്ള ടെസ്റ്റുകളും ഉണ്ട്, കോംപ്ലിമെന്റ്, C3 C4 അങ്ങനെയുള്ള പല ടെസ്റ്റുകളും ഉണ്ട്. പിന്നെ യൂറിനിൽ, ഇത് കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ പ്രോട്ടീൻ പോകാവുന്നതാണ്. അപ്പോ അത് ആ ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ്. വാദം എന്ന് പറയുന്നത് ആമവാദമുണ്ട്, അതല്ലാതെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, സോറിയാസിസ് കൊണ്ടുള്ള വാദരോഗമുണ്ട്. അപ്പൊ ഇതൊക്കെ SLE എന്ന് പറയുന്നത് ഇതും ഒരുതരം വാതരോഗമാണ്. പക്ഷെ ഇതിനകത്ത് കൂടുതലായിട്ടും ഈ പറയുന്ന പോലെ വായില് പുണ്ണ്, സ്കിന്നിലെ പാടുകള്, മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെ അതിന്റെ കൂടെ വരാവുന്നതാണ്. ആമവാദം മെയിൻ ആയിട്ടും ജോയിന്റ്സിലാണ് എഫക്ട് ചെയ്യുന്നത്, ആമവാദമാണെങ്കിലും സോറിയാട്ടിക് വാദമാണെങ്കിലും. അപ്പൊ ഇത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ SLE ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഈ ബാക്കി സ്കിന്നിലെ പ്രശ്നങ്ങളും അകത്ത് ആന്തരിക അവയവങ്ങളിലെ ബാധയും അത് കാരണവും അതും നോക്കി, പിന്നെ അതുകൂടാതെ തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടാണ് ഇതാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ഇതങ്ങ് കണക്ക് കൂട്ടാതെ വിട്ടു കഴിഞ്ഞാൽ കിഡ്നിക്ക് ബാധിപ്പ് വരാം. ഇപ്പൊ കിഡ്നി ചിലപ്പോൾ ഡയാലിസിസ് വരെ അതുകൊണ്ട് എത്തിച്ചെന്നിരിക്കും. കൂടാതെ ഹാർട്ടിനാണെങ്കിൽ ഹൃദയാഘാതം വരാം, പിന്നെ നെഞ്ചില് വെള്ളം കെട്ടാം, അതുപോലെ അവിടെ തന്നെ നെഞ്ചിൽ തന്നെ ന്യൂമോണിയ പോലെ വരാം. അപ്പൊ അതൊക്കെ മൂർധന്യാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ കൂടിയ രീതിയിലുള്ള മരുന്നുകളും മറ്റും എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് കുറച്ചുകൂടെ കാഠിന്യം കൂടുതലായിട്ട് വരും. അപ്പൊ ആദ്യത്തെ ലക്ഷണങ്ങൾ നമ്മൾ നേരെ കണക്കാക്കാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. ഈ അസുഖമുള്ളവർക്ക് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ അസുഖത്തിന്റെ വീര്യം കൂടുന്നതാണ്. അപ്പൊ അത് കാരണം 10 മുതൽ 4 മണി വരെയുള്ള സമയത്ത് കഴിവതും വെളിയിറങ്ങുക. അത് ആ സമയത്താണ് സൂര്യരശ്മികൾ, അൾട്രാവയലറ്റ് ബി രശ്മികൾ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ സ്കിന്നിൽ പതിഞ്ഞാൽ ഇതിന്റെ വീര്യം കൂട്ടാവുന്നതാണ്. പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ 10 മുതൽ 4 മണിവരെയുള്ള സമയങ്ങളിൽ ഈ അസുഖമുള്ളവർ വെളിയിറങ്ങാതിരിക്കുക, അഥവാ വെളിയിൽ ഇറങ്ങുന്നതിൽ ഫുൾക്കായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ ഉള്ളത് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ സൺസ്ക്രീൻ വീട്ടിലാണെങ്കിലും വെളിയിൽ പോകുമ്പോഴാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. വീട്ടിലുള്ള നമ്മുടെ ബൾബിലും ലൈറ്റിൽ നിന്നും വരെ അൾട്രാ വയലറ്റ് റേസ് വരാവുന്നതാണ്. അപ്പൊ അത് കാരണം വീട്ടിലിരുന്നാലും നമ്മളത് ഇടേണ്ടതാണ്, അപ്ലൈ ചെയ്യേണ്ടതാണ്, ദേഹം മുഴുവൻ ഇടേണ്ടതാണ്. ആഹാരം നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിവതും ഒഴിവാക്കാനാണ്. വളരെ ചെറിയ രീതിയിൽ കഴിക്കാവുന്നതാണ്, തീരെ ഒഴിവാക്കേണ്ടതില്ല. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കഴിക്കാം, പക്ഷെ നോൺ വെജിറ്റേറിയൻ കുറച്ചൊന്ന്, വെജിറ്റേറിയൻ്റെ അത്രയും ഒന്ന് മാംസാഹാരങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കാവുന്നു. ബാക്കി എല്ലാവരെയും പോലെ തന്നെ കഴിക്കാം. പിന്നെ ബി പി ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്, കാരണം കിഡ്നിയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ BP ഒക്കെ രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഉപ്പ് എണ്ണ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഈ അസുഖമുള്ളവർ സ്മോക്കിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കുക, ഹോർമോണൽ ഗുളിക ഒഴിവാക്കുക. അപ്പൊ അതൊക്കെ ആണെങ്കിൽ ഇതിന്റെ വീര്യം കൂട്ടാൻ ചാൻസ് ഉള്ള കുറെ ഇതാണ് ഈ പുകവലിയും ഹോർമോണൽ ഗുളികകളും മറ്റും. അപ്പൊ അങ്ങനെ ഉള്ളത്, അങ്ങനെ ഈ അസുഖമുള്ളവരിപ്പോ ഇത് കഴിച്ചാൽ അത് വരും, അല്ലെങ്കിൽ പുകവലിച്ചാൽ ഈ അസുഖം വരും എന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാവുന്നതാണ്. ഈ അസുഖമുള്ളവർ ഇപ്പോൾ തീർത്തും നോർമൽ ആയിട്ടുള്ള ലൈഫ് നമുക്ക് വാഗ്ദാനം ചെയ്യാവുന്നതാണ്. ഈ അസുഖ ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണിക്കുക, ടെസ്റ്റുകൾ ചെയ്യുക, രോഗലക്ഷണങ്ങൾ പറയുക, ദേഹപരിശോധന നടത്തുക, ലാബ് ടെസ്റ്റുകൾ ചെയ്യുക, അതിനുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക, പറയുന്ന സമയത്ത് പറയുന്ന ദിവസത്ത് കഴിക്കുക, അത് കൂടാതെ കറക്റ്റായിട്ടുള്ള ടൈമിൽ ഡോക്ടറിനെ പോയി കാണുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള ലൈഫ് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: SLE അഥവാ ലൂപ്പസ് രോഗം, ഇതേക്കുറിച്ച് ഡോക്ടർ ശ്രീദേവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ തൈറോയ്ഡ് രോഗങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ, പരിശോധനകളും ചികിത്സാരീതികളും, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രജിഷ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഭാരതി. നാളെ 6:10 കാവ്യാഞ്ജലി വയലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ ഓണപ്പാട്ടുകൾ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം ഡോക്ടർ എസ് പ്രശാന്ത് കൃഷ്ണൻ.

പ്രിയ കൂട്ടുകാരെ, ഇതാ ഇന്നത്തെ കിളിക്കൂട്ടം. മച്ചൂർ മല പുരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം സംസ്കൃത ഗാനാലാപനം. അവതരണം ഐഷിൻ കൃഷ്ണ.

ഞാട്ടുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടും കേട്ട് നീ ഉറങ്ങ്.

ഇനി വയലാർ രാമവർമ്മയുടെ ആത്മാവിൽ ഒരു ചിത എന്ന കവിത ആലപിക്കുകയാണ് അശ്വനന്ദ.

0: മച്ചൂർ മല പുരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

ആറാൻ തമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. ഇപ്പോൾ സമയം 8:34:42 ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട് ചരക്കുകൾ അയയ്ക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബിൽ മുന്നോട്ടുവയ്ക്കുന്ന വിവിധ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ധാതു നിക്ഷേപമുള്ള ഭൂമിയുടെ മേൽ സംസ്ഥാനത്തിന്റെ ധനപരമായ അധികാരം പരിമിതപ്പെടുത്താൻ ബിൽ കാരണമാകുമോ എന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും രോഗി സൌഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെ പേരും ഒ പി ദിവസവും സമയവും കൃത്യമായി പ്രദർശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. പല ആശുപത്രികളിലും ഒ പി സമയത്ത് ഡോക്ടർമാരില്ലെന്നും രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണെന്നും പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇടപെടൽ. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 8 പകരം 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങമൊന്ന്. പുതുവർഷപ്പിറവിയുടെ നവ്യാനുഭവത്തിനൊപ്പം കർഷക ദിനം കൂടിയാണ് മലയാളികൾ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആദ്യ ദിനത്തെ വരവേൽക്കുന്നത്. പൂവിളികളുടെ മനോഹര നാളുകൾക്ക് തുടക്കമിട്ട് ഇന്നലെ അത്തം പിറന്നതോടെ ഓണാവേശത്തിലേക്ക് മലയാളികൾ കടന്നുകഴിഞ്ഞു. ഓണത്തിരക്കിലേക്ക് നാടും നഗരവും ഉണർന്നതോടെ ഓണവിപണികളും സജീവമായിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് 29.95% ഓണം അഡ്വാൻസ് ബോണസ് നൽകാൻ ലേബർ ഓഫീസറുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ ധാരണ. സംസ്ഥാനത്തെ എൽ പി ജി സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച തർക്കവും ഒത്തുതീർപ്പായി. ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസായി ലഭിക്കും. എൽ പി ജി വിതരണ ഏജൻസികളിലെ ജീവനക്കാർക്ക് 17,850 രൂപ ബോണസായി നൽകാനും തീരുമാനമായി. പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി സംരംഭകത്വ വായ്പാ നിർണയ ക്യാമ്പും വായ്പാ വിതരണവും സംഘടിപ്പിച്ചു. 5 പ്രവാസി സംരംഭകർക്കായി 26 ലക്ഷം രൂപയുടെ വായ്പകൾ ഇതിന്റെ ഭാഗമായി കൈമാറി. 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തു മടങ്ങിയെത്തിയ പ്രവാസികളുടെ സംരംഭങ്ങൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ പദ്ധതി വഴി ലഭിക്കും. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഈ മാസം 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ്. AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവൻ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി 2ാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 50 കേസുകളിലായി 59 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9,135 ഉയർന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി നാളെ ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ അംബേദ്കർ സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ നേതൃത്വത്തിൽ എസ് സി ഒ ബി സി വിഭാഗക്കാർക്കായി സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. 50% മാർക്കോടെ ബിരുദമുള്ളവർക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും മാസം 4000 സ്റ്റൈപ്പൻഡോടെയുള്ള ഒരു വർഷത്തെ പരിശീലനത്തിന് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 25 www.cukerala.ac.in വഴി ഓൺലൈനായി അപേക്ഷിക്കണം. സെപ്റ്റംബർ 5 പ്രവേശന പരീക്ഷയിലൂടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിൻ്റെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെൻ്ററിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ്, അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് തുടങ്ങിയ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പ് നോളജ് സെൻ്ററിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി 9072592458 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ പശു വളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും 24 വൈകുന്നേരം 4 മുൻപ് 0497-276-3473 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യാം. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0497-276-3473. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കണ്ണൂർ നഗരത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി ഈ മാസം 20 പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു. അതാത് ഓഫീസുകളിൽ തന്നെയാണ് പൂക്കളം ഒരുക്കേണ്ടത്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 0497-270-6336 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497-270-6336. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 6 ആശാപ്രവർത്തകരുടെ നിയമനത്തിനായി 11:00 മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖം നടക്കും. അപേക്ഷകർ വിവാഹിതരായ 25-45 ഇടയിൽ പ്രായമുള്ളവരും 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും പഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരും ആയിരിക്കണം. കണ്ണൂർ ജില്ലയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്കായി ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 5 ആന്തൂർ ധർമ്മശാലയിലെ കൽക്കോ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജില്ലാതല കരോക്കെ ഗാനാലോപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9496-92-36-94 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496-92-36-94. സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. സാഹിത്യ സങ്കേതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ നിഖിലേഷ് നടുവണ്ണൂർ സംസാരിക്കുന്നു. 9:30 വിവിധ സംഗീതജ്ഞർ ആലപിച്ച മലയാളം കൃതികൾ കേൾക്കാം.

0: The sheer varieties of ways in which people participated across states and union territories, the spirit of Hargar Tiranga was visible in Tiranga Yatras, cycle and motorcycle rallies, cultural processions, school and college programs, and community celebrations. Schools and colleges encouraged young people to learn about the national flag and Vande Mataram. Over the past 5 years, Hargar Tiranga has grown into a nationwide expression of participation and pride. Every year brought new ways for people to connect with the Tiranga, and 2026 has seen the participation reach an especially broad and vibrant scale. Aman Yadav, Akashvani News, Delhi.
1: Flood situation continues to remain grim in North Odisha, with 6 districts affected and 126 villages still marooned amid rising rivers and continuing rainfall. More from our correspondent.
2: Floodwaters have affected 6 districts of Odisha, Keunsar, Bhadrak, Baleswar, Mayurbhanj, Jajpur and Kendrapada, with around 8 lakh people in 1,304 villages affected. The Baitarani, Brahmani and Salandhi rivers continue to flow above danger levels. In flood-hit areas, people are facing acute shortages of food, drinking water and electricity, besides inadequate shelter. The threat from crocodiles, snakes and other poisonous reptiles has further added to their distress. Chief Minister Mohan Charan Majhi today conducted an aerial survey of Bhadrak and Jajpur districts and reviewed relief and rescue operations. The state's water resources department says the situation may persist for another 4 to 5 days, while further rainfall is likely to add to the challenges. Prakash Das for Akashvani News, Bhubaneswar.
1: India Meteorological Department, IMD, has issued a red color warning for very heavy rainfall to extremely heavy rainfall over Jharkhand for tomorrow. The weather agency forecast heavy to very heavy rainfall over Bihar, Chhattisgarh, East Madhya Pradesh, Himachal Pradesh, Odisha and West Uttar Pradesh tomorrow. In men's cricket, Indian bowlers restricted host Sri Lanka at 284 in their first innings, taking a lead of 178 runs at stumps on day 3 of the first test in Galle. Manas Uthar led the wickets column for India with 4 scalps, while Ravindra Jadeja picked up 3. Jadeja became only the 4th player in Test cricket history to reach the milestone of 350 wickets and 4,000 runs. He's also the first Indian left-arm bowler to achieve the haul. For host, Sonal Dinusha scored his maiden Test century, while Niroshan Dikwela made 80. At the BWF World Championships in New Delhi, India's PV Sindhu and Ayush Shetty have advanced to the second round of their respective singles events. Women's doubles pair of India's Teresa Jolly and Gayatri Gopichand and men's doubles duo of MR Arjun and Hariharan have also cruised to the next round. And now before we end the bulletin, the headlines once again. ISI-backed terror group Shehzad Bhatti network destroyed ahead of Independence Day, says Home Minister Amit Shah. Over 200 operatives held. Government approves 31 new proposals worth nearly 7,900 crore rupees under Electronic Components Manufacturing Scheme. Education Minister Prahlad Joshi holds meeting with senior officials on exam reforms, directs NTA to conduct thorough audit of all exam processes. BJP announces new team of national office bearers. Indians in Qatar can now send money home through UPI from post offices. And in men's cricket, India take 178-run lead after restricting Sri Lanka to 284 in first innings of Galle Test. That's all in the news at 9. Good night.
3: ആകാശവാണി വിദ്യാഭ്യാസ രംഗം സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ,
4: കാവ്യാനുഭൂതിയുടെ മാറ്റുകൂട്ടുന്ന കാവ്യഘടകമാണ് സാഹിത്യ സങ്കേതങ്ങൾ. സാഹിത്യ സങ്കേതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു അധ്യാപകനും കവിയുമായ നിഖിലേഷ് നടുവണ്ണൂർ.
5: ഏറ്റവും പഴയ സാഹിത്യരൂപമാണ് കവിത. സാഹിത്യത്തിൻ്റെ വാമൊഴി കാലം തൊട്ട് യാത്ര തുടങ്ങിയതാണ് കവിത. പോയട്രി ഷുഡ് ബി ബാൻഡ് ഫോർ എൻ ഐഡിയൽ വേൾഡ് എന്നാണ് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതേ പ്ലേറ്റോ അവലംബിച്ച ഭാഷ കവിതയുടേതായിരുന്നു എന്നതാണ് വിരോധാഭാസം. കവിതയുടെ വലയത്തിൽ നിന്നും ആരും മോചിതരല്ല. എല്ലാവരും കവിത ആസ്വദിക്കുന്നവരല്ലെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ കവിത പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. നമ്മുടെ പഴമൊഴികളിൽ പലതും ഒന്നാന്തരം കവിതകളാണ് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോഫ്രി ചോസർ തൻ്റെ കാൻറ്റർബറി ടെയിൽസിൽ ഒരിടത്ത് കൈക്കൂലിക്കാരായ വൈദികരെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്: ഇഫ് ഗോൾഡ് റസ്റ്റ് വാട്ട് ഷാൾ അയൺ ഡു. സ്വർണം പോലും

ദ പോയട്രി ഫിൽസ് വാട്ട്സ് അൺഡൺ ബൈ ദ ലിവിംഗ് ലാംഗ്വേജ് ഓഫ് മാൻ. മനുഷ്യന്റെ ജീവൽ ഭാഷയിൽ അസാധ്യമായ ആവിഷ്കാര സാധ്യതകളിലേക്ക് തുറന്നിട്ട ജനാലയാണ് ഓരോ കവിതയും. കേരള സിലബസിൽ എട്ടാം തരത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കവിതയാണ് എമിലി ഡിക്കൻസിന്റെ ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ്. കവിതയിലെ വരികൾ നോക്കൂ. ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പേർച്ചസ് ഇൻ ദ സോൾ. തൂവലുടുത്തൊരു പക്ഷി ആത്മാവിന്റെ ചില്ലയിൽ ചേക്കേറുന്നതാണ് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ജീവൽ ഭാഷയിൽ നിർവചിക്കാൻ കഴിയാത്ത ഹോപ്പ് എന്ന വാക്കിനെ കാവ്യഭാഷ കൊണ്ട് നിർവചിക്കാൻ കഴിയുന്നു. കവിക്ക് ഇത് സാധ്യമാകുന്നത് അയാൾ വികാരവിചാരങ്ങളും ഭാവനയും ഇടകലർത്തി സവിശേഷമായ ഒരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഭാഷയിലുള്ള ഒരു തരം കൊത്തുപണിയാണ് ഇത്. ഭാഷയെ കവിതയിലേക്ക് ഈ തരത്തിൽ മെരുക്കിയെടുക്കാൻ കവി ഒരുപാട് സങ്കേതങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഈ സാഹിത്യ സങ്കേതങ്ങളാണ് കവിതയിലെ ഭാഷയെ അനന്യമാക്കി തീർക്കാൻ കവിയെ സഹായിക്കുന്നത്. ഒരു വാക്കിൻ്റെയോ പ്രയോഗത്തിൻ്റെയോ സൂചിതമായ ആശയത്തിന് പുതിയ തലം കൈവരിക്കാൻ അലങ്കാരങ്ങളുടെ ഉപയോഗത്തിലൂടെ കഴിയും. എ ഹൗസ് എന്ന് മാത്രം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സിഗ്നിഫിക്കേഷൻ വളരെ ലളിതമാണ്. പക്ഷേ കമലാദാസ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന കവിത, ദർ ഇസ് എ ഹൗസ് നൗ ഫാർ ഒവേ വെയർ വൺസ് ഐ റിസീവ്ഡ് ലവ് എന്ന വരിയിൽ തുടങ്ങുമ്പോൾ ഹൗസ് എന്ന വാക്കിൻ്റെ ആശയപരമായ മാനം മാറുന്നു. ഹിയർ ഹൗസ് റെപ്രസെൻസ് ഹോം, ചൈൽഡ്ഹുഡ്, ഫാമിലി, ലവ് ഓർ ചെറിഷ്ഡ് മെമ്മറീസ്. സ്നേഹവാത്സല്യങ്ങളുടെ, ബാല്യത്തിൻ്റെ, ഗൃഹാതുരതയുടെ ഒക്കെ കേന്ദ്രമായി ഹൗസ് എന്ന ബിംബം വികസിക്കുന്നത് കാണാൻ കഴിയും. കവിതയ്ക്ക് ആശയപരമായ മാനങ്ങൾ നൽകുന്നതും വായനക്കാരനെ കവിതയിലേക്ക് ആകർഷിക്കാൻ പോന്ന സവിശേഷത ജനിപ്പിക്കുന്നതും കവിതയെ ധ്വന്യാത്മകമാക്കുന്നതുമായ ചില അലങ്കാരങ്ങളെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഒരലങ്കാരമാണ് സിമിലി അഥവാ ഉപമ. എ സിമിലി കമ്പയേഴ്സ് ടു തിങ്സ് യൂസിംഗ് ലൈക്ക് ഓർ എസ്. രണ്ടു വസ്തുക്കളെയോ ജീവികളെയോ ആശയങ്ങളെയോ അവക്കിടയിലെ സാദൃശ്യം ചൂണ്ടിക്കാട്ടി പോലെ എന്ന പദം ഉപയോഗിച്ച് താരതമ്യം ചെയ്യുന്നതാണ് ഉപമ. റോബർട്ട് ബേൺസിന്റെ മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്ന വരി സിമിലിക്ക് ഉദാഹരണമാണ്. ഇവിടെ പ്രണയത്തെ റോസാപ്പൂവിന്റെ നൈർമല്യത്തിനോട് കവി താരതമ്യം ചെയ്യുന്നു. സോ ആർ യു ടു മൈ തോട്ട്സ് ആസ് ഫുഡ് ടു ലൈഫ്. ജീവന് അന്നം പോലെയാണ് എന്റെ ചിന്തകൾക്ക് നീ എന്ന് കവിതയിലെ കാമുകൻ തന്റെ പ്രണയിനിയെ കുറിച്ച് പറയുന്നു. സിമിലിയോട് ചേർത്തു തന്നെ പരാമർശിക്കേണ്ട മറ്റൊരലങ്കാരമാണ് മെറ്റഫർ അഥവാ രൂപകം. സാധാരണ ഭാഷയെ അപാരമായ കാവ്യഭാഷയിലേക്ക് ഉയർത്താൻ ശേഷിയുള്ള ഒരു സാഹിത്യ സങ്കേതമാണ് മെറ്റഫർ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കംപ്രസ്ഡ് സിമിലി. സിമിലി പോലെ എന്ന വാക്കുപയോഗിക്കുമ്പോൾ മെറ്റഫറിൽ അങ്ങനെ ഉപയോഗിക്കാതെ ഒന്നിനെ മറ്റൊന്നായി തന്നെ അവതരിപ്പിക്കുന്നു. ദ സെവൻ ഏജസ് ഓഫ് മാൻ എന്ന ശീർഷകത്തിൽ എട്ടാം തരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഷേക്സ്പിയറിന്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിലെ ഒരു ഭാഗം പഠിക്കാനുണ്ട്. ആസ് യു ലൈക്ക് ഇറ്റിലെ ഈ വരി നോക്കൂ. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. ഇവിടെ ലോകത്തെ ഒരു വേദിയായും ജീവിതത്തെ നാടകമായും മനുഷ്യരെ ആ നാടകത്തിലെ അഭിനേതാക്കളായും അവതരിപ്പിച്ചിരിക്കുന്നു. കാരൽ ആൻഡ് ഡഫിയുടെ വലന്റൈൻ എന്ന കവിതയിലെ വരികൾ നോക്കാം. നോട്ട് എ റെഡ് റോസ് ഓർ എ സേറ്റൻ ഹാർട്ട് ഐ ഗിവ് യു എൻ ഒനിയൻ. ഒരു ചുവന്ന റോസാപ്പൂവോ പട്ടുകൊണ്ടുള്ള ഹൃദയമോ അല്ല ഞാൻ നിനക്ക് നൽകുന്നത്, ഒരു ഉള്ളിയാണ് എന്നാണ് കാമുകൻ പ്രണയിനിയോട് പറയുന്നത്. ഇവിടെ കവി പ്രണയത്തെ വളരെ വിചിത്രമായി ഉള്ളി എന്ന് അവതരിപ്പിക്കുന്നത് കാണാം. കവിതയിൽ സ്ഥിരമായി അവലംബിക്കുന്ന മറ്റൊരലങ്കാരമാണ് പേഴ്സോണിഫിക്കേഷൻ. വ്യക്തി എന്നർത്ഥമുള്ള പെർസോണ, ഉണ്ടാക്കുക അല്ലെങ്കിൽ ആക്കുക എന്നർത്ഥമുള്ള ഫക്കേറ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ആ വാക്ക് സൂചിപ്പിക്കും പോലെ തന്നെയാണ് ഈ അലങ്കാരത്തിന്റെ പ്രയോഗവും. മനുഷ്യേതരമായ എന്തും മനുഷ്യനെപ്പോലെ പെരുമാറുന്നതായി അവതരിപ്പിക്കലാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പേഴ്സോണിഫിക്കേഷൻ. ഹിയർ നോൺ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഒബ്ജക്ട്സ് ആർ ട്രീറ്റഡ് ആസ് ഇഫ് ദേ വർ ഹ്യൂമൻ ബീങ്സ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ദ വിൻഡ് ടച്ച്ഡ് മീ, ദ ഫ്ലവർ സ്മൈൽഡ് അറ്റ് മീ, ദ റെയിൻ കിസ്ഡ് ദി ഏർത്ത്.
കാറ്റെന്നെ തൊട്ടു എന്നും പൂവെന്നെ നോക്കി ചിരിച്ചു എന്നും മഴ ഭൂമിയെ ചുംബിച്ചു എന്നും പറയുമ്പോൾ മനുഷ്യേതരമായവയ്ക്ക് മനുഷ്യന്റെ സഹജമായ ഗുണങ്ങൾ നൽകി

0: ഇരിക്കുന്നതായി കാണാം. ഇതാണ് പെർസോണിഫിക്കേഷൻ. പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പോൾ ലോറൻസ് ഡൻബാറിൻ്റെ സീഡ്ലിംഗ് എന്ന കവിതയിൽ പെർസോണിഫിക്കേഷൻ്റെ ഒരു നിര തന്നെ കാണാം. കവിതയിലെ രണ്ട് വരികൾ ഇങ്ങനെയാണ്: ടു ബി ഷുവർ ദ ഹേസ്റ്റ് ആൻഡ് ഹറി മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻറ്. വളരാനുള്ള ധൃതിയിൽ സീഡ്ലിംഗ് കിതയ്ക്കുകയും വിയർക്കുകയും ചെയ്യുന്നു. കിതയ്ക്കുക, വിയർക്കുക തുടങ്ങിയ മനുഷ്യൻ്റെ സവിശേഷതകൾ മുളപൊട്ടിയ ഒരു വിത്തിൽ ആരോപിച്ചിരിക്കുന്നു. ഒരാശയമോ വികാരമോ തീക്ഷ്ണമായി അവതരിപ്പിക്കാൻ കവികൾ അതിശയോക്തി കലർത്തി പറയും. ഇതിന് പറയുന്ന പേരാണ് ഹൈപ്പബലി. നമ്മുടെ നിത്യജീവിതത്തിൽ എനിക്കൊരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് എന്ന് പറയുന്നത് ഒരു ഹൈപ്പബലിക് സ്റ്റേറ്റ്മെന്റാണ്. ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന കവിതയിൽ കാമുകൻ തന്റെ കാമുകിയോട് ഹൈപ്പബലിയുടെ ഒരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. ഐ വുഡ് ലവ് യു 10 years ബിഫോർ ദ ഫ്ലഡ് ആൻഡ് യു ഷുഡ് ഇഫ് യു പ്ലീസ് റിഫ്യൂസ് ടിൽ ദ കൺവേർഷൻ ഓഫ് ജ്യൂസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കാമുകൻ പറയുന്നു. കാലം അനന്തമായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ മഹാപ്രളയത്തിനും 10 വർഷം മുമ്പ് തന്നെ ഞാൻ നിന്നെ പ്രണയിച്ചേനെ. ലോകാവസാനത്തോളം നിനക്ക് എന്നെ നിരസിക്കാം, എനിക്ക് പരിഭവമുണ്ടാകുമായിരുന്നില്ല എന്നൊക്കെയുള്ള കാമുകന്റെ വാക്കുകൾ ഹൈപ്പബലിക്ക് മികച്ച ഉദാഹരണമാണ്. ഏറ്റവും സമർത്ഥമായി ഒരാശയത്തെയോ വികാരത്തെയോ ശക്തമായി അവതരിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊരു സാഹിത്യ സങ്കേതമാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. Poet uses rhetorical question to emphasize a point or an emotion. ഒരു ആശയത്തിനോ വികാരത്തിനോ ഊന്നൽ നൽകാൻ വേണ്ടി കവി ചോദിക്കുന്ന ചോദ്യമാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല ഇത്. ഉദാഹരണത്തിന്, നീ സുന്ദരിയാണ് എന്നാർക്കാണ് അറിയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമല്ല, മറിച്ച് സൗന്ദര്യം പ്രകീർത്തിക്കലാണ്. സോ we can say that rhetorical question is a statement in the form of a question. Thomas Gray's Elegy Written in a Country Churchyard enna kavithayil namukku rhetorical question oru vaadu udaharanangal kaanan kazhiyum. തന്റെ പൂർവികരുടെ കുഴിമാടത്തിൽ സ്മാരകം തീർക്കാൻ കഴിവില്ലാത്ത ദരിദ്ര കർഷകർക്ക് വേണ്ടി കവി ചോദിക്കുന്നു, ക്യാൻ സ്റ്റോറിഡ് ഏൺ ഓർ ആനിമേറ്റഡ് ബസ്റ്റ് ബാക്ക് ടു ഇറ്റ്സ് മാൻഷൻ കോൾഡ് ദ ഫ്ലീറ്റിംഗ് ബ്രത്ത്സ്. മനോഹരമായി പണിത ചിതാഭസ്മ കലശങ്ങൾക്കോ സ്മാരകങ്ങൾക്കോ നിലച്ചുപോയ ജീവൻ തിരിച്ചു നൽകാൻ കഴിയുമോ എന്ന ചോദ്യത്തിലൂടെ വിലയേറിയ സ്മാരകങ്ങൾ പണിയുന്നതിന്റെ നിരർത്ഥകതയെ കവി ചൂണ്ടിക്കാണിക്കുന്നു. വളരെ സ്ട്രൈക്കിംഗ് ആയ അലങ്കാരമാണ് പാരഡോക്സ്. ഇറ്റ്സ് എ സെൽഫ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്, ബട്ട് ഇറ്റ് റിവീൽസ് എ ട്രൂത്ത് വെൻ എക്സാമിൻഡ് ഇൻ അനദർ ലൈറ്റ്. ആദ്യ നോട്ടത്തിൽ പരസ്പര വിരുദ്ധം എന്ന് തോന്നുമെങ്കിലും ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു സത്യം വെളിപ്പെട്ടു വരും. സോ വി ക്യാൻ സേ എ പാരഡോക്സ് ഈസ് എ സീമിംഗ്ലി കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഓൺ ക്ലോസർ എക്സാമിനേഷൻ കണ്ടെയ്ൻസ് ഹിഡൻ ട്രൂത്ത്. വേർഡ്സ്വർത്തിന്റെ പ്രശസ്തമായ ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന വരി പാരഡോക്സിന് മികച്ച ഉദാഹരണമാണ്. മൈ ഹാർട്ട് ലീപ്സ് അപ്പ് എന്ന കവിതയിലേതാണ് ഈ വരി. ഈ വരി ബാഹ്യമായി വായിക്കുമ്പോൾ കുട്ടിക്ക് എങ്ങനെയാണ് മനുഷ്യന്റെ പിതാവാകാൻ കഴിയുന്നത് എന്ന തോന്നൽ ഉണ്ടാകാം. എന്നാൽ ഒന്നാഴത്തിൽ ചിന്തിച്ചാൽ ഒരു മുതിർന്ന മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അയാളുടെ ബാല്യകാല അനുഭവങ്ങളിൽ നിന്നാണ് എന്നും ആ നിലയ്ക്ക് കുട്ടി മനുഷ്യന്റെ പിതാവാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നും നമുക്ക് മനസ്സിലാകും. ജോൺ ഡണ്ണിന്റെ ഹോളി സോണറ്റിലെ വരികൾ നോക്കൂ. ഡെത്ത് ദൗ ഷാൽ ഡൈ, മരണമേ നീ മരിക്കും. വായിക്കുമ്പോൾ അത് എന്തുമാത്രം അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ മരണത്തിനു പോലും കീഴടക്കാൻ കഴിയാത്തത് എന്ന ആന്തരികമാനം ഈ വരികളുടെ പിറകിൽ കാണാം. വായനക്കാരന്റെ കണ്ണും മനസ്സും ഉടക്കുന്ന മറ്റൊരലങ്കാരമാണ് ഓക്സിമോറൺ. ഇൻ ഓക്സിമോറൺ, two contradictory or opposite words are placed together to produce a meaningful effect. പരസ്പര വിരുദ്ധമായ രണ്ട് പദങ്ങൾ ഒരുമിച്ച് ചേർന്ന് പുതിയ അർത്ഥമോ ശക്തമായ ആശയമോ സൃഷ്ടിക്കുന്ന അലങ്കാരമാണ് ഓക്സിമോറൺ. നമ്മൾ സാധാരണയായി പറയുന്ന സ്വീറ്റ് റിവെഞ്ച് എന്ന പ്രയോഗം ഓക്സിമോറണിന് നല്ല ഉദാഹരണമാണ്. പ്രതികാരം, മധുരം എന്നീ വിരുദ്ധ തലങ്ങളിലുള്ള വാക്കുകളെ സമന്വയിപ്പിക്കുമ്പോൾ പുതിയ മാനത്തിലുള്ള ഒരു പ്രയോഗം നമുക്ക് ലഭിക്കുന്നു. W.B. Yeats' Easter 1916 enna kavithayile A Terrible Beauty is Born enna vari oxymoronu ettavum nalla udaharanamayi kaanavunnathaanu. 1916-le Easter kalabathil valiya rakthachurichilum maranangalum undayengilum athu അയർലൻഡിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഒരു ദിശാബോധം നൽകി എന്നാണ് ഭയാനകമായ സൗന്ദര്യം എന്ന പ്രയോഗത്തിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. കവിതാസ്വാദനത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇമേജറി അഥവാ കാവ്യബിംബങ്ങളെക്കുറിച്ചുള്ള അറിവ്. നാം ഈ ലോകത്തെ അറിയുന്നത് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക് എന്നീ അഞ്ചിന്ദ്രിയങ്ങളിലൂടെയാണ്. നല്ല കവിത ഈ ഇന്ദ്രിയങ്ങളെ ഉണർത്തുകയും അപാരമായ ഒരു കാവ്യാനുഭവം സമ്മാനിക്കുകയും ചെയ്യും. ഇതിനെയാണ് നാം ഇമേജറി എന്ന് വിളിക്കുന്നത്. കവിത വായനക്കാരന്റെ കാഴ്ചയെ ഉത്തേജിപ്പിച്ച് ഒരു കാവ്യാനുഭവം നൽകുകയാണെങ്കിൽ അതിന് വിഷ്വൽ ഇമേജ് എന്ന് പറയും. സൈമൺ ആർമിറ്റേജിന്റെ റിമെയിൻസ് എന്ന കവിതയിലെ ഹിസ് ബ്ലഡി ലൈഫ് ഇൻ മൈ ബ്ലഡി ഹാൻഡ്സ് എന്ന വരി വായിക്കുമ്പോൾ രക്തം പുരണ്ട കൈകളുടെ ദൃശ്യം വായനക്കാരന്റെ മനസ്സിൽ ശക്തമായി പതിയുന്നു. എ ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫഡിൽസ് എന്ന് വേർഡ്സ്വർത്ത് ഡാഫഡിൽസ് എന്ന കവിതയിൽ എഴുതുമ്പോൾ സ്വർണമണിഞ്ഞ ഡാഫഡിൽ പൂക്കളുടെ അനന്തമായ ഒരു നിര നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ തെളിയുന്നു. വായന നമുക്കൊരു ശ്രവണാനുഭവം തരികയാണെങ്കിൽ അതിന് ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നു. കാരൽ ആൻഡ് ഡഫ്യുടെ ഒറിജിനാലിറ്റി എന്ന കവിതയിലെ മദേഴ്സ് വോയിസ് സാങ് ഇൻ അവർ ഇയേഴ്സ് എന്ന വരി അമ്മയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ സംഗീതം പോലെ മുഴങ്ങുന്നത് ഒരനുഭവമായി പടർത്തുന്നുണ്ട്. ഈ അനുഭവമാണ് ഓഡിറ്ററി ഇമേജ്. കവിത ഒരു ഗന്ധമായി ഒരനുഭവത്തെ നമുക്ക് സമ്മാനിക്കുമ്പോൾ അതിന് ഓൾഫാക്ടറി ഇമേജ് എന്ന് പറയുന്നു. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ് എന്ന കവിതയിലെ ദ സെന്റ് ഓഫ് ആപ്പിൾസ് എന്ന വരി പുതുതായി പറിച്ച ആപ്പിളുകളുടെ മണം വായനക്കാരന്റെ മനസ്സിൽ ഉണർത്തുന്നു. ഒരു ബിംബം നമ്മുടെ രുചിമുകുളങ്ങളെ ഉണർത്തുന്നുവെങ്കിൽ അതിന് ഗസ്റ്റേറ്ററി ഇമേജ് എന്ന് പറയും. കീറ്റ്സിന്റെ ഓ ടു നൈറ്റിംഗേലിലെ ടേസ്റ്റിംഗ് ഓഫ് ഫ്ലോറ ആൻഡ് ദ കൺട്രി ഗ്രീൻ എന്ന വരി വായനക്കാരന്റെ നാവിൽ വീഞ്ഞിന്റെ രുചി അനുഭവപ്പെടുത്തുന്നു. സ്പർശാനുഭവം നൽകുന്ന ബിംബത്തിനെ ടാക്ടൈൽ ഇമേജ് എന്ന് വിളിക്കുന്നു. ഇമിതാസ് ധാർക്കറിന്റെ ബ്ലെസ്സിംഗ് എന്ന കവിതയിലെ ദ സ്കിൻ ക്രാക്സ് ലൈക്ക് എ പോട്ട് എന്ന വരി കടുത്ത ചൂടിൽ ചർമ്മം പുറന്തോട് പോലെ പൊട്ടിപ്പിളരുന്ന സ്പർശാനുഭവം നൽകുന്നു. ഇവിടെ പരാമർശിക്കാൻ കഴിയാതെ പോയ അനേകം സാഹിത്യ സങ്കേതങ്ങൾ ഉണ്ട്. കവിതയുടെ ആശയലോകത്തിലേക്കുള്ള ഒരു കാവ്യസഞ്ചാരം വായനക്കാരന് സാധ്യമാകുന്നത് ഇത്തരം കാവ്യസങ്കേതങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. സൗ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദീസ് ആർ ദ വെഹിക്കിൾസ് വിച്ച് ക്യാരി ദ റീഡേഴ്സ് ടു ദ സോൾ ഓഫ് പോയട്രി.
1: സാഹിത്യ സങ്കേതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് അധ്യാപകനും കവിയുമായ നിഖിലേഷ് നടുവണ്ണൂർ.

0: ആകാശവാണി.
1: വിവിധ സംഗീതജ്ഞർ പാടിയ മലയാളം കൃതികൾ കേൾക്കാം. ആദ്യമായി കാവാലം ശ്രീകുമാർ പാടുന്ന ചന്ദ്രപോതർ കൃതികൾ കേൾക്കാം. പർപ്പതി രാഗത്തിൽ ആദിതാളവർണം.

അടുത്തതായി ഗണേശ വിഘ്നങ്ങൾ അകറ്റിടും എന്നു തുടങ്ങുന്നു. ഗംഭീര നാട്ടരാഗം ആദിതാളം, പാടിയത് സി.എസ്. കൃഷ്ണയ്യർ.

രാത്രിയുടെ രണ്ടാം യാമം. കാർപ്പാത്യൻ മലനിരകളെ പുതഞ്ഞുകിടക്കുന്ന ഇരുട്ടിനു മീതെ തണുത്ത കാറ്റുവീശി. അടുത്തെങ്ങോ ഒരു പറ്റം നായ്ക്കളുടെ ഓരിയിടൽ. അതിന്റെ അലയൊലികൾ പരിസരത്തെ പ്രകമ്പനം കൊള്ളിച്ചു. അത് കേട്ടാണ് അയാൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നത്. അപ്പോൾ അടച്ചിട്ട മുറിക്ക് പുറത്തായി ഒരു പെണ്ണിന്റെ തേങ്ങിക്കരച്ചിൽ. അയാൾ പിടഞ്ഞണീറ്റ് തലയിണയ്ക്കടിയിൽ നിന്നും തന്റെ റിവോൾവർ എടുത്തു. അതുമായി ജനാലയ്ക്കടുത്തേക്ക് പാഞ്ഞു. ഒച്ചയുണ്ടാക്കാതെ ജനാലയുടെ ഒരു പാളി തുറന്ന് പുറത്തേക്ക് നോക്കി. ഇരുട്ട് നിറഞ്ഞ ഇടനാഴിയിലൂടെ റാന്തൽ വിളക്കുമായി നീങ്ങുന്ന ഒരു സ്ത്രീരൂപം. അയാൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പിന്നെ നീട്ടിപ്പിടിച്ച റിവോൾവറുമായി ആ സ്ത്രീരൂപത്തെ പിന്തുടർന്നു.

0: കോട്ടയം പുഷ്പനാഥിന്റെ ഡ്രാക്കുള കോട്ടയിലെ സുന്ദരികൾ എന്ന കുറ്റാന്വേഷണ നോവലിന്റെ അധ്യായങ്ങളിലൊന്ന് അവസാനിക്കുന്നിടത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആ നോവൽ വായിക്കുന്നത് നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലിപ്പോൾ? പാതിരാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആ സ്ത്രീ ആരായിരിക്കും? അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? ആ തോക്കുധാരി ആരാണ്? അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ ആകാംക്ഷാഭരിതരാക്കില്ലേ? ഉദ്വേഗത്തിന്റെ കുന്തമുനയിൽ നിൽക്കുന്ന നിങ്ങൾ നിങ്ങളുടെ തന്നെ ഉച്ചത്തിലുള്ള ചങ്കിടിപ്പ് കേട്ട് ഞെട്ടിയെന്നും വരാം. അതാണല്ലോ കുറ്റാന്വേഷണ നോവലുകളുടെ മനഃശാസ്ത്രം. അതുതന്നെയാണ് അവയുടെ വിജയരഹസ്യവും.
1: കുറ്റാന്വേഷണ കൃതികൾ മലയാള സാഹിത്യത്തിൽ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. എക്കാലവും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൽ മലയാളത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു കുറ്റാന്വേഷണ കൃതികളും.
0: കുറ്റാന്വേഷണ നോവലുകൾക്ക് ഒരു ചരിത്രമുണ്ട്. മലയാളത്തിലെ ഈ സാഹിത്യ ശാഖയുടെ വികാസ പരിണാമ ചരിത്രത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് പുസ്തക പ്രസാധകനായ CICC ജയചന്ദ്രൻ.
1: DKM ചമ്പക്കുളവും HT റെഡ്ഡിയാറും ഒക്കെ ആദ്യകാല പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാലം മുതൽ കുറ്റാന്വേഷണ നോവലുകളും അതിന്റെ ഭാഗമായി. വീരകണ്ഠമരമാരെയും DB കുറുപ്പും അഴിജൻ തിരുവാങ്കുളവും അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ മാറി മാറി വിവിധ എഴുത്തുകാരിലൂടെ ഈ ശാഖ പരിപോഷിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യകാലത്തെല്ലാം തമിഴ് സ്വാധീനം വളരെ കൂടുതലുണ്ട്. മലയാളത്തിലിറങ്ങുന്ന അപസർപ്പക സാഹിത്യ കൃതികളിൽ ബഹുഭൂരിപക്ഷവും തമിഴ് സ്വാധീനമുള്ളവയായിരുന്നു. ഒരു 70s തുടക്കത്തിലാണ് തമിഴ് സ്വാധീനത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്കുള്ള കൃതികൾ വരുന്നത്. ആ കാലഘട്ടത്തിലാണ് കോട്ടയം പുഷ്പനാഥിനെ പോലെയുള്ള എഴുത്തുകാരെല്ലാം ക്രൈം സാഹിത്യ രംഗത്തേക്ക് വരുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന DB കുറുപ്പ്, നീലകണ്ഠൻ പരമാര മുതലായവയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീക്ഷണത്തോടുകൂടി ഇത്തിരി പാശ്ചാത്യ ചായവും ഇത്തിരി അത്യാധുനികതയും ഒക്കെ ചേരുന്ന രീതിയിലുള്ള ക്രൈം നോവലുകളാണ് കോട്ടയം പുഷ്പനാഥിന്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഡിറ്റക്റ്റീവ് മാർക്സിൻ സീരീസ്, ഡിറ്റക്റ്റീവ് പുഷ്പരാജ് സീരീസ് മുതലായ സീരീസുകളിൽ അന്ന് ഇറങ്ങിയ പുസ്തകങ്ങൾ വലിയ തോതിൽ വായനശാലകളിലേക്ക് സാധാരണക്കാരായ ആളുകളെ ആകർഷിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചു. കോട്ടയം പുഷ്പനാഥിന്റെ ഒരു കാലഘട്ടം വരുമ്പോഴാണ് വളരെ ശക്തമായ രീതിയിലുള്ള അപസർപ്പക സാഹിത്യ രചന വരുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് കോട്ടയം പുഷ്പനാഥിനോടൊപ്പം തന്നെ പ്രണാബ് എന്ന് പറയുന്ന മറ്റൊരു റൈറ്റർ വരുന്നു. ഈ പ്രണാബിന്റെയും കോട്ടയം പുഷ്പനാഥിന്റെയും രണ്ടും രണ്ട് തരത്തിലുള്ള ത്രില്ലറുകളായിരുന്നു, ഡിറ്റക്റ്റീവ് നോവലുകളായിരുന്നു വരുന്നത്. ഒന്ന് അമേരിക്കൻ അപ്പാർത്തിയേറ്റിന്റെ ഭാഗമായി ഒക്കെ ഉണ്ടായ വിക്ടർ ബ്ലോഷേക്ക് പോലെയുള്ള പുസ്തകങ്ങൾ, മാഫിയ ഗവൺമെന്റ്, അങ്ങനെ പ്രണാബിന്റെ കുറെ പുസ്തകങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ അന്ന് വന്നു. കോട്ടയം പുഷ്പനാഥിനും പ്രണാബിനുമാണ് ഏറ്റവും കൂടുതൽ മലയാളത്തിലെ വായനക്കാരെ ആകർഷിക്കാൻ കഴിഞ്ഞ ആ കാലഘട്ടത്തിലെ റൈൻഡ് റൈറ്റേഴ്സ്. അതിനുശേഷമാണ് തോമസ് ടി അമ്പാട്ടിന്റെ കാലഘട്ടം വരുന്നു. തോമസ് ടി അമ്പാട്ടിനോടൊപ്പം തന്നെ ബാറ്റൻ ബോസ് വരുന്നു. ബാറ്റൻ ബോസിനോടൊപ്പം വേളൂർ PK രാമേന്ദ്രൻ വരുന്നു. അങ്ങനെ DB കുറുപ്പിലും നീലകണ്ഠൻ പരമാരയിലും തുടങ്ങിയ ഒരു വായന കോട്ടയം പുഷ്പനാഥിലൂടെയും പ്രണാബിലൂടെയും ബാറ്റൻ ബോസിലൂടെയും തോമസ് ടി അമ്പാട്ടിലൂടെയും വളരെ വിശാലമായ രീതിയിലേക്ക് മാറുന്നു.
0: കുറ്റകൃത്യം നടന്നെടുത്ത് കുറ്റാന്വേഷകൻ എത്തുന്നതോടെ ഒരു കുറ്റാന്വേഷണ നോവൽ സജീവമാകുന്നു. കുറ്റവാളിയെ തേടിയുള്ള അന്വേഷകന്റെ അലച്ചിൽ അതോടെ ആരംഭിക്കുകയായി. കുറ്റം ചെയ്തയാൾ മിക്കപ്പോഴും ചുറ്റുവട്ടത്തു തന്നെ ഉണ്ടാവും. എന്നാൽ കുറ്റാന്വേഷകന്റെ കണ്ണുകളും സംഭവങ്ങളും നീളുന്നത് പലപ്പോഴും മറ്റൊരു ഭാഗത്തേക്കായിരിക്കും. അതിനനുസൃതമായി വായനയുടെ രസച്ചരട് മുറിയാതെ സംഭവങ്ങളെ ഒന്നിന് പിറകെ ഒന്നായി കണ്ണികോർത്താകും നോവലിന്റെ വികാസം. വായനക്കാരന്റെ ആകാംക്ഷയിൽ അഗ്നി പടർത്തി അവനെ ആവേശത്തിന്റെ കൊടുമുടി കയറ്റുന്ന സസ്പെൻസ് ഇഞ്ചോടിഞ്ചു നിലനിർത്തും. പിന്നെ നോവൽ അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് മാത്രം ആ സസ്പെൻസ് പൊളിച്ച് കുറ്റവാളിയെ വെളിച്ചത്തു കൊണ്ടുവരും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ കുറ്റവാളിയായി കാണുമ്പോൾ വായനക്കാർ അമ്പരക്കും. വായനക്കാരെ അങ്ങനെ അമ്പരപ്പിക്കുന്നതാണ് ലക്ഷണമൊത്ത ഒരു കുറ്റാന്വേഷണ നോവലിന്റെ ഫോർമുല. മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരനായ കുറ്റാന്വേഷണ എഴുത്തുകാരൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ. അത് കോട്ടയം പുഷ്പനാഥാണ്.
2: അതായത് ഈ ഡിറ്റക്റ്റീവ് നോവൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റം കണ്ടുപിടിക്കുന്ന നോവലാണ്. അവ ഈ അവസാനം വരെ അറിയത്തില്ല, ആരാ കുറ്റവാളി എന്നും എന്താ ചെയ്തെന്നും അറിയത്തില്ല.
0: ഒന്നിലധികം തലമുറകളെ വായനയോട് അതിഗാഠമായി അടുപ്പിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
2: ചെറുപ്പത്തിൽ തന്നെ ഒരു 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ചെറിയ കഥകൾ എഴുതും. അമ്മ ധാരാളം വായിക്കുമായിരുന്നു. അമ്മ ഈ വായനശാല എന്നൊക്കെ പുസ്തകം കൊടുത്തരും, അമ്മ ഇരുന്ന് വായിക്കും, ഞാൻ കേൾക്കും. ഇങ്ങനെയായിരുന്നു പഠിച്ചത്.
0: 1965 ചുവന്ന മനുഷ്യൻ എന്ന നോവലുമായി കോട്ടയം പുഷ്പനാഥ് രംഗത്ത് വരുന്നത്. അത് മലയാള കുറ്റാന്വേഷണ സാഹിത്യ ചരിത്ര

0: ത്തിൽ ഒരു പുതു വസന്തത്തിന്റെ വരവറിയിച്ചു. വായനക്കാർക്ക് ആ നോവൽ ഒരു പുത്തൻ വായനാ അനുഭവത്തിന്റെ ആഹ്ലാദവും വിസ്മയവും പകർന്നു നൽകി.
1: ചുവന്ന മനുഷ്യൻ പറയാൻ കാരണം അതൊരു പ്രത്യേകിച്ചൊരു നോവൽ എന്ന് പറയാൻ പറ്റുകയില്ല. എങ്കിലും അത് ആദ്യം അങ്ങ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതുവരെ ഈ ഡിറ്റക്റ്റീവ് നോവലുകൾ വന്നിട്ടില്ല, അതുകൊണ്ട് അതിന് കൂടുതൽ പ്രായോഗികം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ മനോരാജ്യത്തിന് വീക്കിലി കഴിഞ്ഞിട്ട് അതിൽ തന്നെ വേറെ നോവൽ വന്നു. പിന്നെ പുറത്തുള്ള നോവൽ ഏതൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല സാർ. ഒരുപാടെണ്ണത്തിന് എഴുതി, 9 നോവലും മറ്റും ഒരേ സമയത്ത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നല്ലോ, അധ്യാപകനായിട്ട്, ടീച്ചറായിരുന്നു.
0: നോവൽ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നത് കോട്ടയത്ത് നിന്നുള്ള മനോരാജ്യം വാരികയിലായിരുന്നു. സർക്കുലേഷൻ ഇടിഞ്ഞ് തകർച്ചയെ നേരിട്ടുകൊണ്ടിരുന്ന മനോരാജ്യം വാരികയുടെ പ്രചാരം അതോടെ കുതിച്ചുയർന്നു. പ്രഥമ കുറ്റാന്വേഷണ നോവലിലൂടെ കോട്ടയം പുഷ്പനാഥ് ഒരു വാരികയുടെ തലവര തന്നെ മാറ്റിയെഴുതി. ഒപ്പം മലയാളിയുടെ വായനാശീലത്തെയും.
1: നിയമം പഠിക്കണം, പോലീസ് ഓഫീസേഴ്സുമായിട്ടുള്ള ബന്ധം വേണം, ഡോക്ടേഴ്സുമായിട്ടുള്ള ബന്ധം വേണം, ആശുപത്രിയൊക്കെ പോണാതെ കണ്ടുപിടിക്കണം. ഇങ്ങനെ പല കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഡിറ്റക്റ്റീവ് എഴുതാൻ പറ്റുള്ളൂ.
0: വായിക്കുന്ന അത്ര സുഖകരമല്ല ഡിറ്റക്റ്റീവ് നോവൽ എഴുത്ത്. ധാരാളം മുന്നൊരുക്കങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു എഴുത്തു മേഖലയാണിത്.
1: ചുമ്മാ എഴുതാൻ പറ്റുകയില്ല.
0: കോട്ടയം പുഷ്പനാഥ്.
1: ഞാൻ തന്നെ എഴുതുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അവരിൽ നിന്ന്, ഇതെല്ലാം പണിയാണ് കാണിച്ചതെന്ന് പറഞ്ഞ്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി എഴുതാൻ പറ്റുള്ളൂ. നിയമങ്ങൾ അഡ്വക്കേറ്റ്സുമായിട്ട് ചോദിക്കും, കാരണം മണ്ഡലത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ തെറ്റുവരികയല്ലേ, അവരോട് ചോദിക്കത്തില്ലേ. അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് വേണം എഴുതാൻ, ചുമ്മാ എഴുതാൻ പറ്റുകയില്ല. മലയാളത്തിൽ ഡിറ്റക്റ്റീവ് നോവൽ വളരെ ചുരുക്കമായിട്ട് വരാറുള്ളൂ, എല്ലാ ഈ ക്രൈം നോവൽസാണ് വരുന്നത്.
0: ആദ്യ നോവൽ കോട്ടയം പുഷ്പനാഥ് എന്ന എഴുത്തുകാരന്റെ ജീവിതവും മാറ്റിമറിച്ചു. ചുവന്ന മനുഷ്യൻ തീരുന്നതിന് മുൻപ് തന്നെ മനോരാജ്യം അദ്ദേഹത്തിന് അടുത്ത നോവലിനുള്ള അഡ്വാൻസ് നൽകി. ഫറവോന്റെ മരണമുറി എന്ന നോവൽ അങ്ങനെ എഴുതിയതാണ്. ആ നോവലും വായനക്കാർ ഏറ്റെടുത്തു. കോട്ടയം പുഷ്പനാഥിന്റെ നോവലുകൾക്ക് സർക്കുലേഷൻ ബൂം സൃഷ്ടിക്കാനുള്ള അത്ഭുതകരമായ കഴിവുണ്ട് എന്ന് അതോടെ തെളിഞ്ഞു. അത് കണ്ടപ്പോൾ മനോരമ ആഴ്ചപ്പതിപ്പ് അദ്ദേഹത്തിനോട് ഒരു നോവൽ ആവശ്യപ്പെട്ടു. അവർക്കായി പാരലൽ റോഡ് എന്ന നോവൽ എഴുതി. അതും വലിയ ഹിറ്റായി. എഴുതുന്നതൊക്കെ പൊന്നാക്കാനുള്ള കോട്ടയം പുഷ്പനാഥിന്റെ സിദ്ധി വായനക്കാരെ വല്ലാതെ വശീകരിച്ചു. അത് തിരിച്ചറിഞ്ഞ വാരികക്കാർ അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ നോവലുകൾക്കായി കാത്തുകിടക്കാൻ തുടങ്ങി. അവർക്കായി അദ്ദേഹം തുടരെ നോവലുകൾ എഴുതി. ലൂസിഫർ, പറക്കും തളികകൾ, കഴുകൻ, ബർമുഡ ട്രയാങ്കിൾ, ഡെത്ത് റേസ്, ഡെഡ് ലോക്ക്, ചുവന്ന നീരാളി തുടങ്ങി 350 നോവലുകൾ ആ തൂലികയിൽ നിന്നും പിറവിയെടുത്തു. അദ്ദേഹത്തിന്റെ നായകരായ ഡിറ്റക്റ്റീവ് മാക്സിനും പുഷ്പരാജും വായനക്കാരുടെ മനസ്സിൽ ലെജൻഡുകളായി വിലസി. വായനക്കാരിൽ ചിലർ ആ നോവലുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കുറ്റാന്വേഷണ കൃതികൾ എഴുതി തുടങ്ങി. അവരിലൊരാൾ ബാറ്റൻ ബോസ് എന്ന എഴുത്തുകാരനാണ്.
2: എനിക്കൊരു മാതൃക എന്ന് പറയുന്നത് ഞാൻ വായിച്ചു പഠിച്ചുള്ള കോട്ടയം പുഷ്പനാഥിന്റെ നോവലുകളാണ്. അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് മനോരജുവാണ് ഏറ്റവും കൂടുതൽ ഹൈറേഞ്ചില് അറിയപ്പെടുന്ന മാച്ച്. അതിനകത്ത് പുഷ്പനാഥ് സാറിന്റെ നോവലുകൾ വന്നുകൊണ്ടിരുന്നു. അത് നിന്നാണ് എനിക്ക് എഴുതാനുള്ള ഒരു ആഗ്രഹം വരുന്നത്. കാരണം എന്റെ സുഹൃത്തുക്കള് കുട്ടികളെല്ലാം കൂടെ കൂടി ഇതിന്റെ സസ്പെൻസ് ഉള്ളതുകൊണ്ട് ഇത് വായിക്കുന്നുണ്ടായിരുന്നു.
0: വിദേശ പശ്ചാത്തലത്തിൽ ഡിറ്റക്റ്റീവ് നോവലുകൾ എഴുതിയിരുന്ന പ്രണാബ് ആയിരുന്നു മറ്റൊരു സ്വാധീനം.
2: പിന്നെ ആ സമയത്ത് മനോരാജ്യത്തിൽ വന്ന നോവലുകൾ ആണ് വിദേശ അമേരിക്കൻ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്ന ഡോക്ടർ ബ്ലീറ്റ് പരമ്പരയിൽപ്പെട്ടിരിക്കുന്ന നോവലുകളാണ് പ്രണാബ് എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വിദേശ പശ്ചാത്തലത്തിൽ നമുക്ക് അത്രയധികം എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം എന്നും കുറച്ചൊരു സയൻസ് ഫിക്ഷൻ ലെവലിൽ ചെയ്യാനാണെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഇത് പുറത്ത് ചെയ്ത്. അപ്പൊ എനിക്കത് അന്നത്തെ കാലത്തല്ലേ ഉള്ളത്, 70s എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് അടിമാലിയിൽ നിന്ന് പുറത്തു പോകാത്ത ഒരാൾക്ക് അത്രയൊരു ലോകപരിചയമാകും. പിന്നെ കിട്ടുന്ന പത്രങ്ങളും അന്ന് പത്രം വായിക്കണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന കടലാസിലൊക്കെ നിന്നാണ് നമ്മൾ ഈ അക്ഷരങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് അതിന്റെ നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ കുറിച്ചെടുക്കുകയും ആളുകളുടെ പേരൊക്കെ ഇവിടെയുള്ള പേരല്ലേ, ഇപ്പം അമേരിക്കയിൽ ചെന്ന് മത്തായി എന്ന് പറഞ്ഞിരുന്ന ഒരു സാഹിബിന്റെ പേരങ്ങനെ ഇരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനുള്ള പേര് കുറിച്ചെടുക്കുകയും വാഹനങ്ങൾ അതൊക്കെ വെച്ചിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പിന്നെ ഓരോ സ്ഥലത്തേക്ക് നമ്മളത് പറിച്ചു നടത്തിയിട്ടാണ് ഈ കഥകൾ എഴുതിക്കൊണ്ടിരുന്നത്.
0: എൺപതുകളിലാണ് പാറ്റൻ ബോസ് എഴുതി തുടങ്ങുന്നത്. കോട്ടയം പുഷ്പനാഥ് ഒരു വെള്ളി നക്ഷത്രം പോലെ കുറ്റാന്വേഷണ നോവൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന കാലം. ആ താരപ്രഭയെ മറികടക്കുക എന്നത് ബാറ്റൻ ബോസിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ ആദ്യ നോവലായ ഡോക്ടർ സീറോവിലൂടെ വിജയകരമായി അദ്ദേഹം അത് സാധിച്ചെടുത്തു.
2: എന്റെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഡോക്ടർ സീറോ എന്ന് പറയുന്ന നോവലാണ്. അതിന്റെ ആദ്യ രൂപം ഞാൻ എഴുതിയത് അടിമാലി എസ് എൻ ഡി പി ഹൈസ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അതൊരു ചെറിയ ബുക്കിലാണ് ഇത് എഴുതിയത്. പിന്നെ എസ് എൽ സി കഴിഞ്ഞിട്ട് ഈ ചെറിയ പുസ്തകത്തെ കഥയെ 30 അധ്യായമുള്ള ഒരു നോവലാക്കി മാറ്റി. അപ്പൊ ഈ നോവല് ഓസ്ട്രേലിയൻ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. ആസ്ട്രേലിയയിലെ 3 സ്വർണ്ണഖനികളുണ്ട് തമിഴ്നാട്ടിൽ, ആസ്ട്രേലിയയിൽ കാൽഗുർലി, കൂൾഗാർലി, കിംബർലി എന്നത്. അപ്പൊ അവിടുന്ന് അത് പെർത്ത് എന്ന് പറയുന്ന തുറമുഖത്തുനിന്ന് കടത്താൻ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. അപ്പൊ ഇത് കൊണ്ടുവരുന്ന ട്രെയിൻ ഡോക്ടർ സീറോ എന്ന് പറയുന്ന കൊള്ളക്കാരൻ അത് മോഷ്ടിക്കുന്നതാണ്. ഈ ട്രെയിനിന്റെ ഒരു കമ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആകും മോഷ്ടിച്ചിട്ട് അതിന്റെ അന്വേഷണവും ഡിറ്റക്റ്റീവ് ലണ്ടൻ ആസ്ഥാനമാക്കിയുള്ള ഒരു പോലീസ് ഓഫീസറുണ്ട്. അദ്ദേഹം ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ ഡോക്ടർ സീറോയുടെ കേന്ദ്രങ്ങൾ. അപ്പൊ ഇത് അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും ആസ്ട്രേലിയ തന്നെയുള്ള നോർത്തേൺ ആസ്ട്രേലിയയിലെ ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്ന് പറയുന്ന ഒരു പർവ്വത ശൃംഖത്തിന്റെ അവിടെയുള്ള ഒരു ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ഇദ്ദേഹത്തെ ഡിറ്റക്റ്റീവ് പിടിക്കുകയും ചെയ്യുന്ന കഥയാണ് ഡോക്ടർ സീറോ. അത് പിന്നെ മാമാങ്കത്തിൽ അടിച്ചു വന്നു. അത് 1980 കാലഘട്ടത്തിലാണ്. ഒരു 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് 30 അധ്യായമുള്ള ഒരു നോവലായിട്ട് മാറുകയും മാമാങ്കം വാരികയിൽ ഇത് അടിച്ചു വരികയും ചെയ്തു.
0: ലക്ഷക്കണക്കിന് വായനക്കാരെ ആകർഷിക്കാൻ ആ നോവലിന് കഴിഞ്ഞു. അതോടെ അദ്ദേഹത്തിന്റെ വളർച്ചയും ഉയർച്ചയും ആരംഭിക്കുകയായി. വായനക്കാരും അവർക്കായി വാരികകളും അദ്ദേഹത്തിന്റെ നോവലുകൾക്കായി മത്സരിച്ചു. അവർക്കായി ഒന്നിനു പിറകെ ഒന്നായി അദ്ദേഹം കുറ്റാന്വേഷണ നോവലുകൾ എഴുതി. ആഫ്റ്റർ ഡെത്ത്, സ്പാനർ, ചുവന്ന സൂര്യൻ, കോബ്ര ഹൗസ്, ഗാസ്ലി ഡെത്ത്, അഗ്നിമേഘങ്ങൾ എന്നിങ്ങനെ അവയുടെ എണ്ണം ഏറെയാണ്. കുറ്റാന്വേഷകരായ പാട്രിക് ന്യൂറോണും ഡിറ്റക്റ്റീവ് ടൈംസും അദ്ദേഹത്തിന്റെ കൃതികളിൽ മാറി മാറി നായകരായി എത്തി. ബാറ്റൻ ബോസിന്റെ നോവലുകൾ ഏറെയും ആകർഷിച്ചത് സാധാരണക്കാരായ വായനക്കാരെയാണ്. അതിനുള്ള ചേരുവകൾ സമർത്ഥമായി ഉപയോഗിക്കാൻ അദ്ദേഹം മിടുക്കനുമാണ്.
2: അതിനുശേഷം കോട്ടയത്ത് പ്രസിദ്ധീകരണങ്ങൾ ധാരാളം വന്നപ്പോൾ മംഗളമൊക്കെ പിന്നീടാണ് അത് വരുമ്പോൾ. അപ്പൊ എന്താന്ന് വെച്ചാല് തോമസ് ചീയമ്പാട്ടിനെ പോലെയുള്ള ആളുകള് ഈ നാടൻ കഥകൾ, ലോക്കലായിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ച് ഹീറോ ലെവലിലെ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി.
0: ബാറ്റൻ ബോസ്
2: അതിൽ ഡോക്ടർ റോയ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് തോമസ് ചീയമ്പാട്ടിന്റെ പ്രശസ്തമായ കഥാപാത്രമാണ്. അപ്പോൾ ഞാനും ആലോചിച്ചു ഈ സയൻസ് ഫിക്ഷനൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഇനി ആളുകൾ വായിക്കാനാന്ന് തോന്നി. പക്ഷെ പുഷ്പ സാറിന്റെ പറവന്റെ മരണമുറി പോലെയുള്ള കഥകള് വിൽബർഗ് പോലെ അടിച്ചു മാറ്റിയ പോലെയാ എനിക്ക് തോന്നിയത്. അത്രയും മനോഹരമാണ് അത്. പുഷ്പ സാറിന്റെ പറവന്റെ മരണമുറിയും വിൽബർഗിന്റെ മമ്മിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അധികരിക്ക് ഡെന്നിസ് ഡോസ്ക് പോലും അതിനെപ്പറ്റി പറഞ്ഞു. പക്ഷെ ഞാനിത് മാറ്റിയിട്ട് സാധാരണ കഥകൾ രീതിയിലുള്ള ആളുകളെ വെച്ചിട്ട് ആക്ഷൻ നോവലുകൾ തുടങ്ങി. അപ്പൊ അതിനകത്ത് വാറുണ്ട്, റേഞ്ചർ, ചോരയ്ക്ക് നിറം ചുവപ്പ്, അങ്ങനെ നിന്നിട്ട് പോയി കഥകളെല്ലാം. അതൊക്കെ ആളുകൾക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് അവരുടെ അടുത്തും അവരുടെ ഇടയിലും ഉള്ള കഥാപാത്രങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും പറയുന്നതായതുകൊണ്ട് കൂടുതലും സ്ത്രീകൾക്കൊക്കെ ധാരാളം ഇത് വായിക്കാൻ തുടങ്ങി. അവരിൽ ഒരാൾ ഈ കഥാപാത്രമായിട്ട് വന്നപ്പോൾ അങ്ങനെയാണ് ഇത്തരം കഥകളിലേക്ക് ഞാൻ മാറി വരാൻ ഇടയായി തീർന്നത്.
0: എഴുത്തിനേക്കാളും ദുഷ്കരമാണ് എഴുത്തിനു വേണ്ടിയുള്ള ഗവേഷണം. ബാറ്റൻ ബോസ്
2: ഏത് കഥ നമ്മൾ ചെയ്യുമ്പോഴും കഥയെപ്പറ്റി ഒരു രൂപം എപ്പോഴും കയ്യിലുണ്ടാവും.

0: അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും ഒക്കെ ഇതുണ്ടാവും. അപ്പൊ ഞാൻ പിന്നെ കോട്ടയത്ത് വരുന്ന എഴുത തുടങ്ങുമ്പോൾ ഇതൊരു ഒരു സ്ഥിരം ജോലി പോലെയായി. സ്ഥിരം പുസ്തകം എഴുതാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പലതിനെ പറ്റി എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് പല കാര്യങ്ങളെ പറ്റി അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ അതിനെപ്പറ്റിയുള്ള പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കുകയും പോസ്റ്റ്മോർട്ടം അതുപോലെ പോലീസ് കേസ് അന്വേഷണത്തിന് ഡോക്ടർ മുരളീകൃഷ്ണ പോലെയുള്ള ആളുകളുടെ, അപ്പൊ അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം കോട്ടയത്ത് വിദ്യാർത്ഥി മിത്രത്തിന്റെ മനഃശബ്ദത്തിലൊക്കെ സ്ഥിരമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു പങ്ക്ചുവൽ. അദ്ദേഹത്തെ വിദേശത്ത് നടന്ന കേസ് അന്വേഷണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഒക്കെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു അന്വേഷണ രീതിയിലുള്ള റിപ്പോർട്ടുകളായിരുന്നു അദ്ദേഹത്തെ. അപ്പൊ അങ്ങനെ പിന്നെ അറിയാവുന്ന പലരോടും ചോദിക്കും, പല ഓഫീസേഴ്സുമാരും അതിനെപ്പറ്റിയുള്ള വിവരം തരും. അപ്പൊ അങ്ങനെയാണ് അതിനെപ്പറ്റി ഇത് പോയിരിക്കും. അപ്പൊ ഒരു സമഗ്രമായ ഒരു അറിവ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് വിവരമില്ലാന്ന് കരുതിയിട്ട് ഇത് വായിക്കുന്ന ഒരു ധാരാളം ആളുകൾക്ക് നല്ല അറിവുള്ളവരും ഇതേ രംഗത്ത് ജോലി ചെയ്യുന്നവരും അതിനെപ്പറ്റി എക്സ്പെർട്സ് ആയിരിക്കും ഇത് വായിക്കുന്നവർ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ പലരുടെയും ഒരു സഹായം തേടിയിട്ടുണ്ട്.
1: മനുഷ്യൻ നിലനിൽക്കുന്ന കാലത്തോളം കുറ്റവാളികളും ഉണ്ടാവും, ഒപ്പം കുറ്റകൃത്യങ്ങളും. അവയെക്കുറിച്ചൊക്കെ കേൾക്കാനും അറിയാനുമുള്ള ആകാംക്ഷയും മനുഷ്യരിൽ സഹജമാണ്. മനുഷ്യർക്കിടയിലെ ഈ കൗതുകമാണ് കുറ്റാന്വേഷണ എഴുത്തുകാരുടെ കൈമുതൽ. അവർ ഈ കാര്യങ്ങളിൽ നിന്നും പുത്തനാശയങ്ങൾ കണ്ടെടുക്കുന്നു. അവയ്ക്ക് ഭാവനയുടെ പട്ടും പകിട്ടും പകർന്നു നൽകുമ്പോൾ ഒരു നല്ല കുറ്റാന്വേഷണ കൃതി പിറക്കുകയായി. തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ പോരാട്ടവും ഒടുവിൽ നന്മ നേടിയെടുക്കുന്ന വിജയവുമാണ് എല്ലാ കുറ്റാന്വേഷണ കൃതികളുടെയും കാതൽ. അതുകൊണ്ടുതന്നെ അത്തരം കൃതികളുടെ പ്രസക്തിയും പ്രാധാന്യവും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഒരു കുറ്റവാളി എത്രയൊക്കെ സമർത്ഥമായി കുറ്റം ചെയ്താലും അവസാനം പിടിക്കപ്പെടും. ഈ യാഥാർത്ഥ്യമാണ് കുറ്റാന്വേഷണ കൃതികൾ സമൂഹത്തിന് നൽകുന്ന പ്രധാന സന്ദേശം.
0: താല്പര്യം ഒരു ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം
1: ബാറ്റൻബോസ്
0: കുറ്റാന്വേഷണ കഥകളില് ഒരിക്കലും നമ്മളൊരു കുറ്റവാളിയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തില്ല. എത്ര വിദഗ്ധമായിട്ട് എത്ര ബുദ്ധിപൂർവം ചെയ്ത കുറ്റങ്ങളും അവസാനം തെളിയിക്കും എന്നുള്ള ഒരു ഗുണപാഠം നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. എത്ര ബുദ്ധിപൂർവമായിട്ട് ചെയ്താലും എത്ര തന്ത്രമായിട്ട് ചെയ്താലും ധാരാളം അനുഭവങ്ങൾ ഉള്ളവർ ചെയ്താൽ പോലും ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ലൂപ്പുകൾ വരുമെന്നും ആ ലൂപ്പുകൾ വന്നിട്ട് ഈ പ്രതി പിടിക്കപ്പെടുമെന്നും ശിക്ഷിക്കപ്പെടുമെന്നും ഉള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. കാരണം അങ്ങനെ ഒരു കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കുറ്റവാളികൾക്ക് ഈ ആ കുറ്റം ചെയ്യാനുള്ള ഒരു പ്രേരണ കുറഞ്ഞു വരികയുള്ളൂ. അപ്പൊ ഈ കുറ്റവാളികളെല്ലാം കുറ്റാന്വേഷണ കഥ വായിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അത് അങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാൽ പോലും വായനക്കാരുടെ ഇടയിൽ ഒരു തോന്നൽ വരും, ഏത് കുറ്റവാളി എങ്ങനെ ചെയ്താലും അവനത് ശിക്ഷിക്കപ്പെടും.

0: കാലം മാറുന്നതിനനുസരിച്ച് വായനക്കാരന്റെ അഭിരുചിയിലും മാറ്റങ്ങളുണ്ടായി. അതിന്റെ പ്രതിഫലനം കുറ്റാന്വേഷണ കൃതികളിലും കണ്ടുതുടങ്ങി. അവയുടെ കെട്ടും മട്ടും മാറി. ത്രില്ലർ, ക്രൈം ത്രില്ലർ, സസ്പെൻസ് ത്രില്ലർ, പൊളിറ്റിക്കൽ ത്രില്ലർ എന്നിങ്ങനെ അവയുടെ ടൈറ്റിലുകൾ മാറി മാറി വന്നു. ഒപ്പം അവയുടെ ഉള്ളടക്കത്തിനും മാറ്റങ്ങളുണ്ടായി. കുറ്റാന്വേഷകൻ കുറ്റവാളികളെ തേടിപ്പോകുന്ന രീതി ഏറെക്കുറെ അപ്രത്യക്ഷമായി. പകരം സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ തിന്മകളോട് പൊരുതുന്നവർ നായകരായി വന്നു. ഈ രംഗങ്ങളിലെ അഴിമതിയും ക്രിമിനൽ വൽക്കരണവും കൃതികളിൽ പ്രമേയമായി. അത്തരം നോവലുകളുമായി രംഗത്തുവന്നവരിൽ പ്രമുഖൻ മെഴുവേലി ബാബുജി എന്ന എഴുത്തുകാരനാണ്.
1: അതായത് ഞാൻ ആദ്യം കോട്ടയം പുഷ്പാ സാറിന്റെ നോവൽ വായിച്ചാണ് എനിക്കിതിൽ പ്രയോജനം ഉണ്ടായത്,
0: മെഴുവേലി ബാബുജി.
1: പിന്നീട് നമ്മള് ഇങ്ങനെ അപ്പൊ എഴുതണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടായി. സ്കൂളിൽ 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നോട്ട്ബുക്കില് കഥ എഴുതാൻ തുടങ്ങിയത്. അത് എന്റെ കൂട്ടുകാരെ കാണിച്ചു, പിന്നെ എന്റെ മലയാളം ടീച്ചർ ആയിരുന്ന സുഹൃത്ത് ടീച്ചറെ കാണിച്ചു. അപ്പൊ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ എഴുത്തിന്റെ രംഗത്തോട്ട് തന്നെ കുറച്ചുകൂടി ആധികാരികമായിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയത് നമുക്ക് ഈ സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങളോടും പ്രതികരിക്കാൻ അന്ന് മറ്റ് മാധ്യമങ്ങളൊന്നും

0: ഇല്ല. എന്നാ ഈ മൊബൈൽ ഫോണൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. 1985 കാലഘട്ടമാണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങളോടും പ്രതികരിക്കാൻ തോന്നിയിട്ടുണ്ട്. ഈ പ്രതികരിക്കാൻ തോന്നിയത് നമുക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഞാൻ നോവലിലൂടെയാണ് അവതരിപ്പിച്ച് പിന്നെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് വായനക്കാരുടെ നിരന്തരമായ പ്രോത്സാഹനം, വാചികക്കാരുടെ പ്രോത്സാഹനം, അവർക്ക് വീണ്ടും വീണ്ടും എൻ്റെ നോവലുകൾ വേണമെന്നുള്ള ആ പിന്നെ ആ ആഗ്രഹം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ ഈ രംഗത്തേക്ക് അങ്ങ് മാറുകയായിരുന്നു. മാറിയായി കഴിയപ്പം എന്നെ ഇതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച മറ്റേ കേരള ശബ്ദം ഗ്രൂപ്പിന്റെ പിന്നെ എം ഡി ആയിട്ടുള്ള കുമാരിയമ്മയൊക്കെ എനിക്ക് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പ്രോത്സാഹനമാണ് എന്നെ ഈ രംഗത്തേക്ക് കൂടുതൽ വേരുറപ്പിച്ച് നിർത്താനുള്ള കാരണം ഉണ്ടായത്.
1: വർഷങ്ങൾക്ക് മുൻപ് റെഡ് സ്ട്രീറ്റ് എന്ന സാമൂഹ്യ വിമർശന നോവലുമായിട്ടാണ് അദ്ദേഹം ഈ രംഗത്തെത്തിയത്. തുടർന്ന് മാഫിയ, കാർലോസ്, കമാൻഡർ, അധിപൻ, അഗ്രജൻ, ധ്രുവൻ എന്നിങ്ങനെ ഒട്ടേറെ സാമൂഹ്യ രാഷ്ട്രീയ വിമർശന നോവലുകൾ അദ്ദേഹം എഴുതി. വളരെയധികം വായനക്കാരെ ആകർഷിക്കാൻ അദ്ദേഹത്തിന്റെ നോവലുകൾക്കും കഴിഞ്ഞു. കുറ്റാന്വേഷണ കൃതികളുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ പ്രചാരകർ ജനകീയ വാരികകളായിരുന്നു. മനോരമയും മംഗളവും മനോരാജ്യവും മാമാങ്കവും പൗരധ്വനിയും ജനനിയും ചെമ്പകവും തരംഗിണിയും കേരളഭൂഷണവും എക്സ്പ്രസും ഒക്കെ അവയിൽപ്പെടും. ജനകീയ വാരികകളുടെ പ്രസക്തി നഷ്ടപ്പെട്ടതോടെ കുറ്റാന്വേഷണ കൃതികളുടെ പ്രചാരം ഒരു കൂട്ടം പുസ്തക പ്രസാധകർ ഏറ്റെടുത്തു. കരൺ ബുക്സും കൈരളി മുദ്രാലയവും ബി കെ എം ബുക്ക് ഡിപ്പോയും CICC ബുക്ക് ഹൌസും അവയിൽ ചിലതാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റാന്വേഷണ കൃതികൾ ഇറക്കിയ പ്രസിദ്ധീകരണ ശാല എന്ന ക്രെഡിറ്റ് എറണാകുളത്തെ CICC ബുക്ക് ഹൌസിനാണ്.
2: ഗ്രാമീണ വായനശാലകളിൽ വായിക്കാൻ ആള് വരുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യമായ കാര്യമാണ്.
1: CICC ജയചന്ദ്രൻ.
2: കാരണം ഇതെല്ലാം ഈ പണമില്ലാതെ പുസ്തകം കൈ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത ആളുകളാണ് പൊതുവെ നമ്മുടെ വായനശാലകളിൽ വന്ന് വായിച്ചിരുന്ന ആളുകൾ. ആ വായനശാലകളിൽ ആളുകൾ വന്ന് വായിക്കുന്നില്ല എന്നുള്ളതും ആ വായനയ്ക്ക് വലിയ കുറവുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സാഹിത്യശാഖയും ഇല്ലാതായത്. പിന്നെ ആ സാഹിത്യശാഖയ്ക്കും വ്യത്യാസം വന്നു. ഡിറ്റക്റ്റീവ് നോവലുകൾ എന്നുള്ളതിന് പകരമായിട്ട് ക്രിമിനൽ പൊളിറ്റിക്കൽ നോവൽസായി മാറി. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പോലീസുകാരൻ DGP ഒക്കെ വില്ലന്മാരായി വരുന്ന കഥകൾ, പിന്നെ പഴയ പോലെ കോടതിയിൽ കൊണ്ടൊന്നും ശിക്ഷിക്കുന്ന ഏർപ്പാടൊന്നുമില്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഷീൻ ഗൺ കൊണ്ട് വെടിവെച്ചു കൊല്ലുന്ന ചില സുരേഷ് ഗോപി സിനിമകളുടെ പോലെ മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പഴയ അവസ്ഥയിൽ നിന്ന് മാറി. പിന്നെ പുതിയ തലമുറയിൽപ്പെടുന്ന കുട്ടികളൊന്നും അങ്ങനെ ഒരു വായനയിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു സത്യം മാത്രമാണ്.
1: കുറ്റാന്വേഷണ കൃതികളും സാഹിത്യത്തിന്റെ ഭാഗം തന്നെയാണ്, അതങ്ങനെയല്ല എന്ന വാദം അങ്ങിങ്ങായി ചിലപ്പോൾ ഉയരാറുണ്ട്. സാഹിത്യത്തിന്റെ ആഢ്യമേഖലകളിൽ നിന്നും അയിത്തം കൽപ്പിച്ച് കുറ്റാന്വേഷണ കൃതികളെ കുടിയിറക്കുന്ന പ്രവണതയും പ്രകടമാണ്. എങ്കിലും സാധാരണക്കാരെ വായനാലോകത്തേക്ക് ധാരാളമായി ആകർഷിക്കാൻ അവയ്ക്ക് കഴിഞ്ഞു എന്നത് ഒരു സത്യമാണ്, ആർക്കും നിഷേധിക്കാനാവാത്ത സത്യം.

ഉദ്വേഗത്തിന്റെ ഉന്മാദങ്ങൾ, കുറ്റാന്വേഷണ നോവലുകളെക്കുറിച്ച് ചിത്രീകരണം. രചന മിനീഷ് മുഴപ്പിലങ്ങാട്. ആഖ്യാനം വിനീത സുമം. സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഭാരതി. രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ വയലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ ഓണപ്പാട്ടുകൾ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം ഡോക്ടർ എസ് പ്രശാന്ത് കൃഷ്ണൻ. നാളെ രാവിലെ 7 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടന്നുവരുന്ന പരമ്പരാഗത കൈത്തറി പ്രദർശന വിപണനമേള ഒരു ശബ്ദചിത്രം.

നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ തൈറോയ്ഡ് രോഗങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ, പരിശോധനകളും ചികിത്സാരീതികളും, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രജിഷ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ, വൈക്കം വിജയലക്ഷ്മി അതിഥിയായി പങ്കെടുക്കുന്നു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സത്യമേവ ജയതേ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഈണമിട്ടത് എം ജയചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.